ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നുള്ളത് സെപ്റ്റംബർ 8 തട്ടകത്തിലാണ്. സെപ്റ്റംബർ 8 അന്തർദേശീയ സാക്ഷരതാ ദിനം. 1522 സെപ്റ്റംബർ 8 യുവാൻ ദേ അൽക്കാനോ എന്ന സ്പാനിഷ് നാവികൻ ഭൂമിയെ ചുറ്റിയുള്ള ആദ്യത്തെ സമുദ്രയാത്ര പൂർത്തിയാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിനോടൊപ്പമുണ്ടായിരുന്ന മഗല്ലന് അത് സാധിക്കാതെ പോയി. ഒരു ദ്വീപിൽ വച്ച് ഗോത്രവർഗക്കാരുമായുള്ള ഏറ്റുമുട്ടലിൽ മഗല്ലൻ കൊല്ലപ്പെട്ടു. 1982 സെപ്റ്റംബർ 8 ജമ്മുകാശ്മീർ സംസ്ഥാനത്തിന്റെ ആധുനിക ചരിത്രത്തെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ച രാഷ്ട്രീയ നേതാവ് ഷെയ്ഖ് അബ്ദുള്ള നിര്യാതനായി.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. ഏറ്റവും ലളിതമായി കാര്യങ്ങൾ പറയാൻ കഴിയുക എന്നത് വലിയ കാര്യമാണ്. പറയുന്നത് ഊഴിയിൽ ചെറിയവർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയണമെന്ന നിർബന്ധബുദ്ധി പഴയകാല കവികൾക്കുണ്ടായിരുന്നു. അവർ തങ്ങളുടെ കൃതികൾ ആരംഭിച്ചിരുന്നത് തന്നെ ഊഴിയിൽ ചെറിയവർക്കറിയുവാൻ ഉര ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ സാധാരണക്കാർക്ക് മനസ്സിലാകരുത് എന്ന് നിർബന്ധിച്ചുറപ്പിച്ച് എഴുതപ്പെട്ട കൃതികളുമുണ്ട്. ജ്ഞാനാഗ്നി കൊണ്ട് അവിദ്യാനാശം സംഭവിക്കുമ്പോൾ മായാബദ്ധനായ ജീവാത്മാവ് ബ്രഹ്മത്തിൽ ചേർന്ന് ലയിക്കുന്നു. ഇത് മനസ്സിലാക്കി കൊടുക്കാൻ പല ക്ലാസുകൾ തന്നെ വേണ്ടിവരും അല്ലെ? ശ്ലോകങ്ങൾക്കോ കവിതകൾക്കോ ഒക്കെ സങ്കീർണമാകാം. അവയെ വിശദീകരിക്കുന്നത് കൂടി സങ്കീർണമായാൽ അത് കഷ്ടമാണെന്നേ പറയാനാവൂ. ശരിക്കും വ്യാഖ്യാനങ്ങളെ താത്വികമാക്കാൻ ശ്രമിച്ചത് മതങ്ങളാണ്. താത്വികത വലിയ സംഭവമാണെന്ന് സാധാരണക്കാർ ധരിച്ചുവച്ചിരിക്കുന്നു. അതുകൊണ്ടുതന്നെ ഏതു ചെറിയ കാര്യവും സങ്കീർണമായി അവതരിപ്പിക്കാൻ മതങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിലൂടെ മതങ്ങൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യമായ എന്തോ ആണെന്ന് ധരിപ്പിക്കാനും കഴിയും. ഏറ്റവും ലളിതമായ രീതിയിൽ മനുഷ്യൻ മനുഷ്യനോട് സംസാരിക്കുന്നതിനേക്കാൾ സുന്ദരമായി മറ്റൊന്നുമില്ല തന്നെ. മറ്റൊരു ജീവിക്കും ഇല്ലാത്ത വിധം മനുഷ്യന് മാത്രം സ്വന്തമായിട്ടുള്ള ഒന്നാണ് ഭാഷ എന്ന് മറന്നുപോകരുത്. അതെത്ര ലളിതമാകുന്നുവോ അത്രയും മനുഷ്യർ തമ്മിൽ അടുപ്പമുണ്ടാകും. പ്ലസ് ടു വരെയൊക്കെ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചിട്ട് കോളേജിൽ ചെല്ലുമ്പോൾ ഇംഗ്ലീഷിൽ മാത്രം ക്ലാസ് കേൾക്കുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിസ്സഹായനായിപ്പോകും. അതാരും മനസ്സിലാക്കില്ല. അതൊക്കെ ഇതിന്റെ ഭാഗമാണെന്ന ചിന്തയാണ് എല്ലാവർക്കും. അവരവരുടെ ഭാഷയിൽ പഠിക്കാൻ കഴിയുകയും പരീക്ഷ എഴുതുകയും ചെയ്യാൻ കഴിയാത്ത നാട് സ്വാതന്ത്ര്യം നേടിയെന്ന് എങ്ങനെ പറയാൻ കഴിയും? മാതൃഭാഷ എന്ന് പറഞ്ഞ് ഊറ്റം കൊണ്ടാൽ മാത്രം പോരാ. പോസ്റ്റ് ഗ്രാജുവേഷൻ ഉൾപ്പെടെയുള്ള പരീക്ഷകൾ മാതൃഭാഷയിൽ എഴുതാൻ കഴിയുമ്പോഴാണ് ഭാഷയ്ക്ക് അത്രയും ആർജവമുണ്ടാകുന്നത്. അങ്ങനെയൊരു കാലത്തിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. സൌമ്യവും ലളിതവും ശാന്തവുമായി മറ്റുള്ളവരോട് സംസാരിക്കുക എന്നതാണ് പ്രധാനം.
1: സൌമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

പ്രകാശ ചിന്തകൾ. എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനൊരു നാസുനയാണെന്ന്. സൗന്ദര്യമേതുമില്ലാത്ത ഒരു കാട്ടുചെടിയാണ് നാസുന. വിരിയുമ്പോൾ പോലും ആരും അതിനെ ശ്രദ്ധിക്കാറില്ല. സുഗന്ധം കൊണ്ടും സൗന്ദര്യം കൊണ്ടും വശീകരിക്കാൻ കഴിയുന്ന നൂറുകണക്കിന് പൂക്കളുണ്ട്. അവയ്ക്കിടയിൽ ഭൂമിയിൽ ആർക്കും വേണ്ടാത്ത, ആരുമൊന്ന് നോക്കുക പോലും ചെയ്യാത്ത ചെടിയാണ് നാസുന. സൃഷ്ടിക്കിടയിൽ ലഭിച്ച ഒരു ആജ്ഞ പോലെ അത് സമയമാകുമ്പോൾ വിരിയുന്നു, ആരുമറിയാതെ കൊഴിയുന്നു. ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കരുതി അത് വിരിയാതിരിക്കുന്നില്ല, സുഗന്ധം പടർത്താതിരിക്കുന്നില്ല. ഞാനും അതെ. എന്റെ കഴിവുകൾ മാനിക്കുന്നില്ലെന്ന് വെച്ച് ഞാൻ ഒന്നും ചെയ്യാതിരിക്കുന്നില്ല. എന്റെ പ്രവൃത്തികൾ ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എഴുതുകയും വരയ്ക്കുകയും ചെയ്യുന്നു. രാപ്പകൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു നാസുനയാണ്. ഒരിക്കൽ എന്റെ സുഹൃത്ത് എനിക്കായി കുറച്ച് വരികളാണിത്. വാക്കുകൾക്കിടയിൽ വിഷാദം കുറുകിക്കിടക്കുന്നത് ഞാൻ കണ്ടു. അവൻ പറഞ്ഞത് നേരാണ്. കഠിനമായി ജോലി ചെയ്യുന്ന ആളാണ്, പൂജ്യത്തിൽ നിന്ന് ജീവിതം പടുത്തുയർത്തിയ ആളാണ്, എഴുതും വരയ്ക്കും നല്ല ക്രിയേറ്റീവാണ്. ഒരു നേരം വെറുതെ ഇരിക്കില്ല. ഒട്ടും സ്വയം മാർക്കറ്റ് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് പോലും വലിയ വിലയില്ല. അവർക്കൊക്കെ ഒരു കൂലിപ്പണിക്കാരൻ, ശരിക്കും അവന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു നാസുന. അവൻ എഴുതിയ മറ്റൊരു കത്തും ഞാൻ ഇതിനോട് ചേർത്ത് വായിച്ചു. ആരുമറിയാതെ എത്രയോ പൂക്കൾ വിരിഞ്ഞു പൊഴിയുന്നു. അവയുടെ സുഗന്ധം ഏതോ മണലാരണ്യത്തിൽ അലിഞ്ഞു ചേരുന്നു. ഞാൻ അവനൊരു മറുപടി കുറിച്ചു. നീ സ്വയം നാസുനയാണെന്ന് വിശേഷിപ്പിച്ചതിനെ ഞാൻ നിരസിക്കുന്നില്ല സുഹൃത്തെ. ജപ്പാൻ കവിയായ ബാഷോ നാസുനയെക്കുറിച്ച് എഴുതിയത് നീ എന്തുകൊണ്ട് വായിച്ചില്ല? മൗനവും പുലർക്കാല നിലാവും കൊണ്ട് കവിത കുറിച്ച ബാഷോ പറയുന്നത് നീ കേട്ടുവോ? നാസുന വിരിയുന്നു പ്രപഞ്ചവും, പച്ചയും സൂര്യനും ഞാനും. നാസുന വിരിയുന്നു, വിരിഞ്ഞു വിരിഞ്ഞു വിരിയുന്നു.

ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയില ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കണ്ഠൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന്
1: വടക്കുകിഴക്കൻ സംസ്ഥാന പര്യടനത്തിന്റെ ഭാഗമായി ഇറ്റാനഗർ സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലെ വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി ടി കെ ബഷീർ വിളിച്ച അടിയന്തര യോഗം തിരുവനന്തപുരത്ത്. ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക് ആന്റ് ഗെയിംസ് മീറ്റിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വടക്കുകിഴക്കൻ സംസ്ഥാന പര്യടനത്തിന്റെ ഭാഗമായി ഇന്ന് ഇറ്റാനഗർ സന്ദർശിക്കും. ഇറ്റാനഗറിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേറ്റ് മ്യൂസിയം, കിഴടി കാഴ്ച വൈകല്യം നേരിടുന്നവരുടെ ജോണി പോളർ മിഷൻ സ്കൂൾ എന്നിവയും സന്ദർശിക്കും. ഉപരാഷ്ട്രപതിയുടെ ഇറ്റാനഗർ സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്നും നാളെയും സന്ദർശന സ്ഥലങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ അരുണാചൽ പ്രദേശ് സന്ദർശിക്കുന്ന സി പി രാധാകൃഷ്ണൻ അരുണാചൽ പ്രദേശ് നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ പങ്കെടുക്കുകയും അസംബ്ലി ഗാലറി കം മ്യൂസിയം സന്ദർശിക്കുകയും ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. വൈകിട്ട് മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
2: വഡോദരയിൽ വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് സൌത്ത് കോറിഡോറിന്റെ 3 പ്രധാന ഭാഗങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കും. 3 ചരക്ക് ട്രെയിൻ സർവീസുകൾ മോദി ഫ്ളാഗ് ഓഫ് ചെയ്യും. വഡോദരയ്ക്കും ടാൻഡ റോഡിനും ഇടയിലെ പുതിയ ട്രെയിൻ സർവീസിനും പ്രധാനമന്ത്രി പച്ചക്കൊടി വീശും. ഛോട്ടാ ഉദയ്പൂർ ധാർ പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ച ജോബത് ടാൻഡ റോഡ്, പുതിയ റെയിൽപാത എന്നിവയും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. 9,700 കോടിയിലധികം രൂപ ചെലവ് വരുന്ന 3 റെയിൽവേ പദ്ധതികൾക്കും 1,780 കോടി രൂപ ചെലവ് വരുന്ന 3 ദേശീയപാതാ പദ്ധതികൾക്കും മോദി തറക്കല്ലിടും. ചടങ്ങിൽ പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്യും. വൈകിട്ട് മഹാരാഷ്ട്രയിലെത്തുന്ന പ്രധാനമന്ത്രി മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ടെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ഡിജിറ്റൽ പേയ്മെന്റുകളിലും സാമ്പത്തിക ഉൾപ്പെടുത്തലിലും ഇന്ത്യയുടെ നേതൃസ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനും മാറ്റം സാധ്യമാക്കുന്നതിനും ലക്ഷ്യമിടുന്നതാണ് ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ്. GFF ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്യും.
1: ഇന്ന് സന്ദർശിക്കുന്ന ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവിയർ ബെറ്റൽ ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലുമായി കൂടിക്കാഴ്ച നടത്തി. ലോജിസ്റ്റിക്സ്, നിർമ്മിത ബുദ്ധി, ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ, ബഹിരാകാശ മേഖല, ധനകാര്യ സേവനങ്ങൾ, മാലിന്യ സംസ്കരണം തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഇന്ത്യ ലക്സംബർഗ് സഹകരണം ശക്തിപ്പെടുത്തുന്നത് ചർച്ച ചെയ്തതായി പീയൂഷ് ഗോയൽ സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇന്ത്യ യൂറോപ്പ്

0: യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇരു രാജ്യങ്ങളിലും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് സേവിയർ ബെറ്റൽ ന്യൂഡൽഹിയിൽ പറഞ്ഞു. വിപണികളെ ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യ ലക്സംബർഗ് പരസ്പര സഹകരണത്തിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞ അദ്ദേഹം അടുത്ത വർഷം ബിസിനസ് പ്രതിനിധി സംഘത്തോടൊപ്പം ഇന്ത്യ സന്ദർശിക്കുമെന്നും അറിയിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ സ്ഥിരാംഗത്വം നേടാൻ ഇന്ത്യയുടെയും ബ്രസീലിന്റെയും ശ്രമത്തിന് ബെറ്റൽ പിന്തുണ പ്രഖ്യാപിച്ചു. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 33% സംവരണം ഏർപ്പെടുത്തുന്നത് സ്ത്രീകളുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് പുതിയ വഴികൾ തുറന്നു നൽകുമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ഹരിയാനയിലെ ഫരീദാബാദിൽ ദേശീയ വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച ലിംഗ അധിഷ്ഠിത ഭരണ നിർവഹണം എന്ന വിഷയത്തിൽ 2 ദിവസത്തെ അഖിലേന്ത്യാ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ ഭരണ നിർവഹണ സാമൂഹിക മേഖലകളിൽ പുതിയ തലമുറയിലെ വനിതാ നേതാക്കൾ ഉയർന്നുവരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന സ്ത്രീകളുടെ സാമ്പത്തികവും സാമൂഹികവുമായ ശാക്തീകരണമാണ് രാജ്യത്തിന്റെ വികസനത്തിന് അടിത്തറയെന്ന് ഓം ബിർള പറഞ്ഞു. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അന്താരാഷ്ട്ര ഉരുളക്കിഴങ്ങ് കേന്ദ്രത്തിന്റെ ഡയറക്ടർ ജനറൽ ഡോക്ടർ സൈമൺ ഹിക്കുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. ഉരുളക്കിഴങ്ങ് വിത്തും നടീൽ വസ്തുക്കളും മെച്ചപ്പെടുത്തുക, കർഷകർ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുക, ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിലും CIPയും തമ്മിലെ കൂട്ടായ്മ ശക്തിപ്പെടുത്തുക എന്നീ വിഷയങ്ങൾ ചർച്ചയായി. രാജ്യത്ത് ഇൻസ്റ്റാഗ്രാം നിരോധിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുമാനിച്ചതായി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന റീൽ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് അറിയിച്ചു. ഇൻസ്റ്റാഗ്രാം നിരോധിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്നും PIB വ്യക്തമാക്കി. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി PK ബഷീർ വിളിച്ച അടിയന്തര യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. DGP ട്രാൻസ്പോർട്ട് കമ്മീഷണർ, NHAI സംസ്ഥാന മേധാവി, നാറ്റ്പാക്, റോഡ് സേഫ്റ്റി അതോറിറ്റി ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. പ്രധാന റോഡുകളിലും ദേശീയ പാതകളിലുമുണ്ടായ അപകടങ്ങളുടെ കാരണങ്ങൾ യോഗത്തിൽ അവലോകനം ചെയ്യും. റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ, ട്രാഫിക് നിയന്ത്രണം, അറ്റകുറ്റപ്പണികൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ചും ചർച്ച ചെയ്യും. ഭിന്നശേഷിക്കാരായ കുട്ടികളെ ആരോഗ്യപരമായും സാമൂഹികപരമായും സാമ്പത്തികപരമായും ശാക്തീകരിച്ച് സ്വയം പര്യാപ്തരാക്കുകയാണ് ഗവൺമെന്റിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ പറഞ്ഞു. മലപ്പുറം ആദവനാട് പഞ്ചായത്തിലെ പുത്തനത്താണി ചുങ്കത്ത് സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ നിർമ്മിക്കുന്ന മാതൃകാ ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്തെ ആദ്യ മോഡൽ ഇന്റഗ്രേറ്റഡ് ഡിസബിലിറ്റി വില്ലേജാണ് ചുങ്കത്ത് ഉയരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് സുരേഷ് എടപ്പാൾ.
1: ഭിന്നശേഷി കുട്ടികളുടെ ഭാവി സംബന്ധിച്ച് ഓരോ രക്ഷിതാവിന്റെയും ഉള്ളുരയ്ക്കുന്ന ആശങ്കയ്ക്കും ഭയത്തിനും ശാശ്വതമായ പരിഹാരമുണ്ടാക്കുകയാണ് ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം പദ്ധതിയിലൂടെ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ വെല്ലുവിളികൾ കണ്ടെത്തുന്നത് മുതൽ സർജിക്കൽ കറക്ഷൻ, വിദഗ്ധ തെറാപ്പികൾ, തുടർ വിദ്യാഭ്യാസം, തൊഴിൽ പരിശീലനങ്ങൾ എന്നിവയെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ ലഭ്യമാക്കി ഭിന്നശേഷിക്കാരെ സ്വയം പര്യാപ്ത ജീവിതത്തിലേക്ക് നയിക്കും. ഒന്നാം ഘട്ടത്തിൽ അത്യാധുനിക അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, ഓഫീസ് കോൺഫറൻസ് ഹാൾ, തൊഴിൽ നൈപുണ്യ പരിശീലന കേന്ദ്രം, സെന്റർ, ഹോർട്ടികൾച്ചർ പാർക്ക്, റോഡുകൾ, മാലിന്യ സംസ്കരണ പ്ലാന്റ് തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങളാണ് ഒരുക്കുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭിന്നശേഷിക്കാരുള്ള ജില്ല എന്ന പരിഗണന നൽകിയാണ് സർക്കാർ മലപ്പുറത്തെ ആദ്യമായി ഈ പദ്ധതിയിലേക്ക് തെരഞ്ഞെടുത്തത്.
0: സംസ്ഥാനത്തെ ഉൾനാടൻ മത്സ്യകൃഷിയും ഉൽപാദനവും വർദ്ധിപ്പിക്കുന്നതിന് സമഗ്ര പദ്ധതികളുടെ ഭാഗമായി മത്സ്യഫെഡ് മലപ്പുറം വെളിയംകോട് ചെമ്മീൻ വിത്ത് ഉൽപാദന കേന്ദ്രത്തിൽ സജ്ജമാക്കിയ ലൈവ് ഫിഷ് വെൻഡിംഗ് സെന്റർ, റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം, ബയോഫ്ലോക് യൂണിറ്റുകൾ എന്നിവ മന്ത്രി VE അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. ഇതോടൊപ്പം പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപ ചെലവിൽ പൊന്നാനി ഹാർബറിൽ നിർമ്മിച്ച 5 ടൺ ശേഷിയുള്ള കോൾഡ് സ്റ്റോറേജിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. പൊന്നാനിയിൽ ചേർന്ന ഫിഷറീസ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പുകളുടെ ജില്ലാതല അവലോകന യോഗവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ പരമ്പരാഗത രീതികൾക്കൊപ്പം ആധുനിക സാങ്കേതിക വിദ്യകളും സ്മാർട്ട് വർക്കും അനിവാര്യമാണെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. കൊല്ലം ജില്ലാതല കാർഷിക മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കൃഷിയെ ഉപജീവനത്തിനപ്പുറം ഒരു സംസ്കാരമായി വളർത്തിയെടുക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിലെ മികച്ച കർഷകരെയും വേദിയിൽ ആദരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. സാക്ഷരതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കാനാണ് ദിനാചരണം. സാക്ഷരത ജനങ്ങൾക്കും ഭൂമിക്കും സമൃദ്ധിക്കും വേണ്ടി എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കുന്ന ദിനാചരണം മന്ത്രി N. ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകി. വർദ്ധിച്ച ചൂട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കാഴ്ച പരിമിതരായ വനിതകൾക്ക് 3 മാസം നീണ്ടു നിൽക്കുന്ന തൊഴിൽ പരിശീലനവും പുനരധിവാസ പരിപാടിയുമായി ജൂലി 2-ന് കാലടിയിൽ തുടക്കമായി. NFP ഓഫീസ് അങ്കണത്തിൽ കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൌളി ബേബി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുടനിർമ്മാണം, ചന്ദനത്തിരി നിർമ്മാണം, പേപ്പർ ബാഗ് നിർമ്മാണം തുടങ്ങിയ മേഖലകളിലാണ് കാഴ്ച പരിമിതരായ വനിതകൾക്ക് സ്വയം തൊഴിൽ പരിശീലനം നൽകുന്നത്. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക് ആന്റ് ഗെയിംസ് മീറ്റിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. വൈകിട്ട് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിക്കും. യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്നതാണ് ഇത്തവണത്തെ സന്ദേശം. പോലീസ് ജില്ലകൾ, സ്പെഷ്യൽ യൂണിറ്റുകൾ, ആംഡ് പോലീസ് ബറ്റാലിയനുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. മറ്റന്നാൾ നടക്കുന്ന സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ മുഖ്യാതിഥിയാകും. ഏഷ്യൻ ഗെയിംസ് 2026 ഈ മാസം 19 മുതൽ ജപ്പാനിലെ ഐച്ചി നഗോയയിൽ ആരംഭിക്കും. അടുത്ത മാസം 4 വരെ തുടരുന്ന കായികമേളയിൽ ഇന്ത്യൻ താരങ്ങൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കും. ഇന്നലെ അന്തരിച്ച ചിറ്റൂർ മുൻ MLA കെ അച്യുതന്റെ സംസ്കാരം ഉച്ചയ്ക്ക് 12:30 ചാലക്കളം വീട്ടുവളപ്പിൽ നടക്കും. രാവിലെ 8 വീട്ടിലും തുടർന്ന് നെഹ്റു നഗറിലും പിന്നീട് ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലും തത്തമംഗലം സർവീസ് സഹകരണ ബാങ്കിലും ഭൌതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. ദേശീയപാത 66 കാവനാട് മുതൽ കടമ്പാട്ട് കോണം റീച്ച് വരെ 8-ഫുട്ട് ഓവർ ബ്രിഡ്ജുകൾക്ക് അനുമതി ലഭിച്ചതായി MK പ്രേമചന്ദ്രൻ MP അറിയിച്ചു. സർവീസ് റോഡിന് ഇരുവശത്തും കാൽനടക്കാർക്ക് മേൽപ്പാലം സ്ഥാപിക്കുന്നതിന് സ്ഥലം ലഭ്യമാകുന്ന മുറയ്ക്കായിരിക്കും നിർമ്മാണം നടത്തുക. വിവരാകാശ അപേക്ഷകൾക്ക് മറുപടി നൽകാതെ ഫയൽ മുക്കിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് വിവരാകാശ കമ്മീഷണർ TK രാമകൃഷ്ണൻ പറഞ്ഞു. കോഴിക്കോട് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വടക്കു കിഴക്കൻ സംസ്ഥാന പര്യടനത്തിന്റെ ഭാഗമായി ഇന്ന് ഇറ്റാനഗർ സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലെ വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സംസ്ഥാനത്തെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി PK ബഷീർ വിളിച്ച അടിയന്തര യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക് ആന്റ് ഗെയിംസ് മീറ്റിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ.

0: ദരുണസായി റേഡിയോ ടൈം ചെക്ക്.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. ഉറക്കച്ചടവുകളിൽ നിന്നുണർന്ന് നവഭാവുകത്വത്തിന്റെ സൗരകിരണങ്ങളിലേക്ക് നോക്കൂ. ഈ പ്രഭാതം എത്ര സുന്ദരമായിരിക്കുന്നു! മഴനൂലുകൾ കൊണ്ട് മേഘച്ചാർത്തുകൾക്ക് തോരണമണിഞ്ഞാലും ഇളവെയിലിൻ്റെ സ്വർണ്ണനാരുകൾ കൊണ്ട് ആത്മഹർഷങ്ങളുടെ പട്ടുടയാടകൾ നെയ്താലും ഹിമഗണങ്ങൾ കൊണ്ട് കുളിരിൻ്റെ കഞ്ചുകം ചാർത്തിയാലും നിർമ്മലമായ ഈ പ്രഭാതത്തിന് എന്തൊരു ഹൃദ്യചാരുത! കമനീയമായ ഒരു പകലിലേക്കുള്ള ഒരുക്കം. മുടികോതി മലർച്ചുകൂടി വരുന്ന പ്രഭാതമേ, പ്രണയമാർ നിന്നെയും നിന്റെ ഈ പ്രസരിപ്പിൻ ഭാഗമാക്കൂ. പുറത്തു പൂത്തു തുടങ്ങിയ പൂവാങ്കുരുന്നുകൾ, തൊടിയിലെങ്ങും പറന്നുതിങ്ങും പൂത്തുമ്പികൾ വെളിച്ചം തിരക്കുകൂട്ടാൻ തുടങ്ങുന്നു. സജീവമായ ഒരു പകലിനെ വരവേൽക്കാൻ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: നിലാവുദിച്ചതുപോലെ കൺതടങ്ങളിൽ തിളങ്ങി മാഞ്ഞു പോകാതെ നിൽക്കും ചന്ദ്രബിംബം പോലെ പ്രണയിനി നീ പകർന്നു നൽകും സ്നേഹചുംബനങ്ങൾ പോലെ ആത്മതടങ്ങളിൽ തൊട്ടുണർത്തും അക്ഷരങ്ങൾ അമൃത്യമായ വാക്വിലാസങ്ങളുടെ ചാരുത പശ്ചിമഘട്ടത്തിൻ്റെ ഹരിതാഭയിൽ നിന്ന് ഊർജമാർന്ന് പ്രകാശിക്കുന്ന എൻ്റെ ഭാഷ എൻ്റെ മലയാളം ശ്രേഷ്ഠ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

പ്രിയ ശ്രോതാക്കളെ, ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് അവതാരികയെ കുറിച്ച് കേൾക്കാം. മിക്കവാറും ഏത് പുസ്തകത്തിലും ആമുഖം കഴിഞ്ഞാൽ കാണുന്ന ഭാഗമാണ് അവതാരിക. രചയിതാവല്ലാത്ത മറ്റൊരാൾ പുസ്തകത്തെക്കുറിച്ച് വായനക്കാരുടെ സമക്ഷം നടത്തുന്ന പരിചയപ്പെടുത്തലാണ് അവതാരിക എന്ന് സാമാന്യമായി പറയാം. പക്ഷേ ഇപ്പോൾ അവതാരികയിൽ പലപ്പോഴും സമഗ്ര പഠനം, വിമർശനം എന്നീ ഘടകങ്ങളും ഉണ്ടാകുന്നുണ്ട്. വായനക്കാരുടെ കൂടി പ്രാതിനിധ്യം ഗ്രന്ഥ സംവിധാനത്തിൽ ഉണ്ടാവണമെന്ന ലക്ഷ്യവും അവതാരികയ്ക്കുണ്ട്. സാഹിത്യ അഭിരുചിയെ പ്രോത്സാഹിപ്പിക്കാൻ അവതാരിക സഹായിക്കും. സാഹിത്യ ചരിത്രത്തിലെ സവിശേഷ സംവാദങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പല അവതാരികകൾക്കും സാധിച്ചിട്ടുണ്ട്. കൃതിയുടെ ആദ്യ ഭാഗത്ത് ഗ്രന്ഥകാരനല്ലാത്ത ഏതെങ്കിലും രീതിയിൽ പ്രാധാന്യമുള്ള മറ്റൊരാൾ കൃതിയെയും എഴുത്തുകാരനെയും അവതരിപ്പിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന കുറിപ്പാണ് അവതാരിക. അവതരണം, അവതരണ ലേഖനം, അവതാരകം, അവതരണിക എന്നൊക്കെ അവതാരികയ്ക്ക് നാനാർത്ഥങ്ങളുണ്ട്. ശ്രേഷ്ഠമായ ധാരാളം അവതാരികകൾ മലയാള സാഹിത്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. എം ഉദയവർമ്മയാണ് കെ സി കേശവപിള്ളയുടെ കേശവീയത്തിന് അവതാരിക എഴുതിയത്. ആശാന്റെ നളിനിക്ക് അവതാരിക എഴുതിയത് എ ആർ രാജരാജവർമ്മയാണ്. എ ആർ രാജരാജവർമ്മയുടെ സാഹിത്യ സാക്ഷ്യത്തിന് അവതാരിക എഴുതിയത് അപ്പൻ തമ്പുരാനാണ്.

0: ആശാന്റെ ചണ്ടാലഭിക്ഷുക്കും ഇടപ്പള്ളിയുടെ തുഷാരഹാരത്തിനും ചങ്ങമ്പുഴയുടെ സങ്കല്പകാന്തിക്കും അവതാരിക എഴുതിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ്. കേസരി ബാലകൃഷ്ണപിള്ളയുടെ ധാഷണാശാലിത്യമേറിയ അവതാരികകൾ ഇന്നും പഠനാർഹമാണ്. ഇടപ്പള്ളിയുടെ മണിനാദത്തിനും ചങ്ങമ്പുഴയുടെ സ്പന്ദിക്കുന്ന അസ്ഥിമാടത്തിനും ജീവിയുടെ നിമിഷത്തിനും കേസരി അവതാരിക കുറിച്ചു. ബഷീറിന്റെ ബാല്യകാല സഖിക്ക് എംപിപ്പോളാണ്. കുട്ടിക്കൃഷ്ണമാരാർ വൈലോപ്പിള്ളിയുടെ കഞ്ഞിക്കൊയ്ത്തിന് എഴുതിയ അവതാരികയിലാണ് കല ജീവിതം തന്നെ എന്ന പ്രയോഗമുണ്ടാകുന്നത്. ജോസഫ് മുണ്ടശ്ശേരിയുടെ പ്രധാന അവതാരികകളിൽ ഒന്ന് തോട്ടിയുടെ മകൻ എന്ന തകഴി കൃതിക്ക് എഴുതിയതാണ്. സുഗതകുമാരിയുടെ രാത്രിമഴയ്ക്കും ഒ എൻ വിയുടെ അഗ്നിശലഭങ്ങൾക്കും എൻ കൃഷ്ണപിള്ള അവതാരിക എഴുതി. പല അവതാരികകളും പഠനാർഹങ്ങളാണ്. അവയെ ഉൾക്കൊള്ളിച്ച് ഒരു പുസ്തകം ഉണ്ടാവേണ്ടിയിരിക്കുന്നു.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം വിഷ്ണു മോഹൻ.

ശ്വേതാവ് കുളിർന്ന ഒരു ശൈലകൂടത്തിൽ ഇനിയൊന്ന് പാടുവാൻ നീ വരും ശാരികെ. ഈ നിഴൽ പോലും എന്റെ വനഗായകനെ വാസന്തചന്ദ്രിക സ്പർശലഹരിയിൽ ഉന്മത്തമായി ഉണർത്തുന്നു. ഞാനതിൽ ലയിക്കുന്നു ലാസ്യമായി സൗന്ദര്യലവണമായി. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം. ഹൃദയതാളങ്ങൾക്കനുസൃതമാം വിധം തുടിക്കുമൊരു രാഗകല്ലോലിനി, മന്ത്രചാരുതയാൽ അനുഗ്രഹീതമായൊരു ഗാനധാരതൻ കുളിർ സ്പർശം.

പ്രഭാത രശ്മികളേറ്റ് തിളങ്ങുന്ന നെൽപ്പാടങ്ങളെപ്പോലെ ഹൃദ്യമായ വാക്കുകൾ. വസന്തം കടം തന്ന താമര നൂലുകൾ കൊണ്ട് ഞാൻ വാക്കുകൾ കോർത്തെടുക്കുന്നു. സ്നേഹത്തെ അന്വേഷിച്ചുകൊണ്ടുള്ള എൻ്റെ നടത്തങ്ങൾ, പ്രണയം തേടിയുള്ള എൻ്റെ സഞ്ചാരങ്ങൾ, വാക്കുകൾക്ക് ജീവൻ വയ്ക്കുന്നു, കവിതയുടെ ചിറകുകൾ മുളയ്ക്കുന്നു. എവിടെ നിന്നൊക്കെയോ ഭാവങ്ങളുടെ ചായങ്ങൾ എടുത്തണിഞ്ഞ് അവ പുറത്തേക്ക് പറക്കുന്നു. കവിതകളുടെ ചിത്രശലഭങ്ങൾ, കവിതകളുടെ തുമ്പിച്ചിറകുകൾ, കവിതയിൽ നിന്നൂറുന്ന കന്മദം, കവിതയിൽ നിന്ന് പിറക്കുന്ന പ്രതിഷേധങ്ങൾ, കവിത കത്തി കാട്ടുതീയായ ചരിത്രങ്ങൾ, വിപ്ലവത്തിൻ്റെ നാനാർത്ഥങ്ങൾ, ബൗദ്ധികതയുടെ പര്യായങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി ഒരു കവിത കേൾക്കാം.

ഒഴിയുന്നതില്ല നിറമിഴിയിൽ ഒരു വഴിയും, ഒഴിയുന്നതിൽ ഇഴഞ്ഞീ രാഹുകാലം. പാപശാപങ്ങൾ കടുമഞ്ഞൾ കളം വരച്ചാടിയിരുളാണ്ടൊരൻ കർമ്മപഥങ്ങളിൽ താലം പൊലിക്ക മൃദുനാദങ്ങളെ, തിരികൾ നീളത്തെളിക്ക ശിവ.

വരുഷരാവിന്റെ മച്ചറയിലേകാന്തമാത്രയിൽ ഒരാജ്ഞേയ നിർവൃതി നുണഞ്ഞതിനു ശിക്ഷയായി പെങ്ങളെ അന്നു നീ ഉള്ളിൽ മുളകൊള്ളും തുടിപ്പും ഞരമ്പുകളിൽ ഉന്നിദ്രമാളുന്ന നോവുമായി ആറിന്റെ നെഞ്ചകം കീറിപ്പിളർന്നു മറകൊണ്ടതും ഒരു

തുലാ വരുഷരാവിന്റെ മച്ചറയിലെ കാന്തമാത്രയിലൊരാജ്ഞേയ നിർവൃതി നുണഞ്ഞതിന് ശിക്ഷയായി പെങ്ങളെ അന്നു നീ ഉള്ളിൽ മുളകൊള്ളും തുടിപ്പും ഞരമ്പുകളിലും നിദ്രമാളുന്ന നോവുമായി ആറിന്റെ നെഞ്ച

നേ കളിവിളക്കിൻ ഒളി കെട്ടുപോയി അരങ്ങത്ത് എന്നേ ഋതുക്കൾ തൻ കാൽ ചിലമ്പൊച്ചകൾ ഒഴിഞ്ഞുപോയി അരങ്ങത്ത് പാതിരാതോറും പകലറുതി തോറും നാഗശുഖ കാകളി കഴിഞ്ഞു രാമായണം പായിൽ തെറുത്തേ സീതാ ദുഃഖമുള്ളിൽ കടഞ്ഞേ ഇമകളിൽ ഉറക്കം കടിച്ചേ കാണികൾ പിരിഞ്ഞു ആളുമാളും വെളിച്ചവുമണഞ്ഞ കൂ

0: മനസ്സിന്റെ തട്ടിൻ പുറങ്ങളിൽ ഇരുട്ടിൻ ശവച്ചെണ്ട കൊട്ടിയുറയുന്നു, ബലിച്ചോറിനായി വരൾപ്പൊക്കു പിളരുന്നു, വിലങ്ങിട്ട കയ്യുകൾ കിലുക്കി അലറുന്നു പിതൃക്കൾ, ഇത്തട്ടകം നിൽക്കുവാൻ വയ്യാതെ പൊള്ളുന്നു പൊള്ളുന്നു, നിൽക്കുവാൻ വയ്യാതെ പൊള്ളുന്നു പൊള്ളുന്നു. കത്തുന്ന പട്ടടയിൽ അച്ഛന്റെ ചങ്കിൽ ഇടിവെട്ടുന്ന പൊട്ടലിൽ ഉടൽ കെട്ടുപൊട്ടി മിഴി രക്തം ചുരത്തി നിലകൊള്ളുന്നൊരമ്മേ, കഴുത്തിൽ കൈകൾ ചുറ്റിപ്പിടിച്ചേ വിതുമ്പുന്ന താലിയിൽ അമർത്തിപ്പിടിച്ച് തുടികൊട്ടുന്ന ഹൃത്തിൽ വിടുന്നേർ കുടം കൊത്തി നിൽക്കുന്നൊരന്നമ്മേ, ഇനി ഞാനേ തൊഴുത്തിലൊരു വൈക്കോൽ തുരുമ്പിനു കരഞ്ഞേ വിളിക്കും ഇപ്പൈക്കൾക്കു കാവൽ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വടക്കുകിഴക്കൻ സംസ്ഥാന സന്ദർശനത്തിന് തുടക്കം കുറിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ഇറ്റാനഗറിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിൽ സ്ഥിര അംഗത്വത്തിനായുള്ള ഇന്ത്യയുടെ അവകാശവാദത്തെ പിന്തുണച്ച് ലക്സംബർഗ്. രാജ്യം പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തതയും ആത്മവിശ്വാസവും കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. അഹമ്മദാബാദിൽ നടക്കുന്ന വേൾഡ് ആർച്ചറി പാരാ സീരീസിൽ 4 ഫൈനലുകളിൽ ഇന്ത്യ ഇന്ന് മത്സരിക്കും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് അരുണാചൽ പ്രദേശ് സന്ദർശിക്കും. തലസ്ഥാനമായ ഇറ്റാനഗറിൽ സുരക്ഷയും ഒരുക്കങ്ങളും ശക്തമാക്കി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ 2 ദിവസത്തെ പര്യടനത്തിന്റെ ഭാഗമായാണ് ഇറ്റാനഗർ സന്ദർശനം. സന്ദർശനത്തിന്റെ ഭാഗമായി നാളെ അദ്ദേഹം അരുണാചൽ പ്രദേശ് നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. ഇരു സംസ്ഥാനങ്ങളിലുമായി നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും.
1: ഗുജറാത്തിലെ വഡോദരയിൽ 35,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിന്റെ പൂർത്തിയായ 3 പ്രധാന ഭാഗങ്ങൾ രാജ്യത്തിന് സമർപ്പിക്കുന്നതിനൊപ്പം പുതിയ ചരക്കു ട്രെയിൻ സർവീസുകളും വഡോദര താണ്ട റോഡ് റെയിൽ പാതയും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും. റെയിൽവേ, ദേശീയപാത, ഗുജറാത്ത് സർക്കാർ പദ്ധതികൾ എന്നിവയ്ക്കും അദ്ദേഹം തറക്കല്ലിടും. തുടർന്ന് മഹാരാഷ്ട്രയിലെത്തുന്ന പ്രധാനമന്ത്രി മുംബൈയിൽ നടക്കുന്ന ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിൽ സ്ഥിര അംഗത്വത്തിനായുള്ള ഇന്ത്യയുടെ അവകാശവാദത്തെ പിന്തുണച്ച് ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവിയർ ബെറ്റൽ. ഇന്നത്തെ ആഗോളക്രമത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ സുരക്ഷാ കൌൺസിൽ പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ ആഗോള പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ സുരക്ഷാ കൌൺസിൽ ഇന്ത്യ ഉൾപ്പെടേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യം പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തതയും ആത്മവിശ്വാസവും കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2016 മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിമിൽ അംഗമായത് ബ്രഹ്മോസ് മിസൈലിന്റെ പരിധി വർദ്ധിപ്പിക്കാൻ രാജ്യത്തെ പ്രാപ്തമാക്കിയതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. പ്രതിരോധ മേഖലയിലെ സർക്കാരിന്റെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞ ശ്രീ സിംഗ്, ഇന്ത്യ നിലവിൽ 100-ലധികം രാജ്യങ്ങളിലേക്ക് ഏകദേശം 38,500 കോടി രൂപയുടെ പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ടെന്നും കൂട്ടിച്ചേർത്തു.

0: से पहले एमटीसीआर मेंबर नहीं था, जिसके कारण हम ब्रह्मोस मिसाइल की रेंज एक सीमा से आगे चाहते हुए भी हम नहीं बढ़ा पाते थे। लेकिन हमारी गवर्नमेंट के सक्रिय डिप्लोमेसी और दूरदर्शी नेतृत्व के कारण हमारा एमटीसीआर के हम सदस्य बने और उसके बाद ब्रह्मोस की रेंज भी बढ़ाने का काम करने में हमने कामयाबी हासिल की है।
1: പടിഞ്ഞാറൻ മേഖലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും 28-ാമത് സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഗോവയിലെ പനാജിയിൽ ചേർന്നു. മേഖലാ കൌൺസിലുകൾ കേവലം തർക്കപരിഹാര വേദികൾ എന്നതിനപ്പുറം പൊതുജനക്ഷേമ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനുള്ള വേദിയായി വികസിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പല നദീ തർക്കങ്ങളും പരിഹരിക്കാൻ കൌൺസിലിന് സാധിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. ഗോവ, ഗുജറാത്ത്, മഹാരാഷ്ട്ര മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. സായുധ സേനകൾക്കായി 110,000 കോടിയിലധികം രൂപയുടെ ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും മറ്റ് വിഭവങ്ങളും സംഭരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന പ്രതിരോധ സംഭരണ കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം. രാസ ജൈവ ആണവ വികരണ വസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്താനും നിരീക്ഷിക്കാനും മറ്റും ഉപയോഗിക്കുന്ന അത്യാധുനിക റെക്സി വാഹനങ്ങൾ, ഭാരം കുറഞ്ഞ ഹെലികോപ്റ്ററുകൾ, റഡാറുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക ഉപകരണങ്ങളും സംഭരിക്കാനാണ് അംഗീകാരം നൽകിയത്. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. നാളെ വരെ താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വർദ്ധിച്ച ചൂട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്നലെ അന്തരിച്ച ചിറ്റൂർ മുൻ MLA കെ അച്യുതന്റെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ചാലക്കളം വീട്ടുവളപ്പിൽ നടക്കും. രാവിലെ 8 മണി വരെ വസതിയിലും തുടർന്ന് നെഹ്റു നഗറിലും ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലും തത്തമംഗലം സർവീസ് സഹകരണ ബാങ്കിലും പൊതുദർശനം ഉണ്ടായിരിക്കും. ലോകത്തിന്റെ ഫാർമസി എന്ന നിലയിലുള്ള ഇന്ത്യയുടെ സ്ഥാനം മെച്ചപ്പെടുത്താനും ആഗോള മെഡിക്കൽ ആരോഗ്യ സംരക്ഷണ കേന്ദ്രമായി വളർത്താനും ആഹ്വാനം ചെയ്ത കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാ ഇന്ത്യക്കാർക്കും ഉന്നത നിലവാരമുള്ള ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുക മാത്രമല്ല ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് ആരോഗ്യക്ഷേമം ഉറപ്പാക്കുക എന്നതായിരിക്കണം രാജ്യത്തിന്റെ ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു.
3: Make sure we have very high quality, zero compromise on quality, and ensure not only that every Indian gets high quality healthcare, but we provide wellness and healthcare to the world from India. On Indian machine, on Indian equipment, using Indian consumer, administering Indian drugs and pharmaceuticals, giving patient care by Indian doctors.
1: അഹമ്മദാബാദിൽ നടക്കുന്ന വേൾഡ് ആർച്ചറി പാരാ സീരീസിൽ 4 ഫൈനലുകളിൽ ഇന്ത്യ ഇന്ന് മത്സരിക്കും. വനിതാ വിഭാഗം റീകർവ് ഫൈനലിൽ ഇന്ത്യയുടെ ഭാവന പൂജ സഖ്യം ചൈനീസ് സഖ്യത്തെ നേരിടും. റീകർവ് പുരുഷ ഫൈനലിൽ ഹർവീന്ദർ സിംഗ് വിജയ് സുന്ദി സഖ്യം സ്ലോവാക്കിയോടും കോമ്പൌണ്ട് പുരുഷ ഫൈനലിൽ ശ്യാം സുന്ദർ സ്വാമി തോമൻ കുമാർ സഖ്യം ഇറാഖിനോടും ഏറ്റുമുട്ടും. മിക്സഡ് വിഭാഗം ഫൈനലിൽ സ്വാതി ചൌധരി ആദിൽ മുഹമ്മദ് നസീർ അൻസാരി സഖ്യം ചെക്ക് റിപ്പബ്ലിക്കിനെയാണ് നേരിടുന്നത്. ഏഷ്യൻ ഗെയിംസ് 2026 ഈ മാസം 19 മുതൽ അടുത്ത മാസം 4 വരെ ജപ്പാനിൽ നടക്കും. മത്സരങ്ങൾ നാളെ ആരംഭിക്കും. ഈ മാസം 17 ടെക് ബോളിലൂടെയും 18 വനിതാ ക്രിക്കറ്റിലൂടെയുമാണ് ഇന്ത്യയുടെ പോരാട്ടം തുടങ്ങുന്നത്. PV സിന്ധു, മീരാഭായ് ചാനു, മനു ഭാക്കർ, അമൻ സെഹ്റാവത്, ലൌരിന ബോർഗഹെയ്ൻ തുടങ്ങിയ പ്രമുഖ താരങ്ങൾ ഇന്ത്യയെ നയിക്കും. ബോക്സിംഗിലും 70-ലധികം താരങ്ങൾ അണിനിരക്കുന്ന അത്ലറ്റിക്സിലും ഇന്ത്യ മികച്ച മെഡൽ പ്രതീക്ഷയിലാണ്. അക്ഷരാഭ്യാസത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. വ്യക്തികളുടെയും സമൂഹത്തിന്റെയും വളർച്ചയ്ക്ക് സാക്ഷരത എത്രത്തോളം അനിവാര്യമാണെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. 1966 നടന്ന യുനെസ്കോ ജനറൽ കോൺഫറൻസിലാണ് സെപ്റ്റംബർ 8 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമായി പ്രഖ്യാപിച്ചത്. 1967 മുതലാണ് ഇത് ആഗോളതലത്തിൽ ആചരിച്ചു തുടങ്ങിയത്. ന്യൂഡൽഹിയിൽ ഈ മാസം 12-13 തീയതികളിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി പ്രമുഖ നയതന്ത്ര കേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യയുടെ പങ്കിനെ ഇറാൻ പ്രശംസിച്ചു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാന്റെ ഡൽഹി സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരവും തന്ത്രപ്രധാന സഹകരണവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി പ്രത്യാശ പ്രകടിപ്പിച്ചു. വ്യാപാരം, സമ്പദ്വ്യവസ്ഥ, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയിൽ ഇന്ത്യയും ഇറാനും തമ്മിൽ ശക്തമായ സഹകരണമാണുള്ളതെന്നും ഇറാൻ വക്താവ് പറഞ്ഞു. തങ്ങളുടെ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങൾക്ക് ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ. ഗൾഫ് മേഖലയിലെ US എണ്ണ വാതക കേന്ദ്രങ്ങൾ സുരക്ഷിതമല്ലെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഖർ ഖാലി ബാഫ് മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ ആക്രമണങ്ങളെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില ഉയർന്നു. സംഘർഷം കൂടുതൽ ശക്തിപ്പെടുന്നത് മേഖലയിൽ വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. 6G നെറ്റ്വർക്ക് വികസനത്തിനുള്ള അന്താരാഷ്ട്ര കൂട്ടായ്മയിൽ പങ്കാളിയായി ഇന്ത്യ. അമേരിക്ക ഉൾപ്പെടെയുള്ള 24 രാജ്യങ്ങളാണ് കൂട്ടായ്മയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അമേരിക്കയിലെ മിയാമിയിൽ നടന്ന G20 ഇന്നവേഷൻ മിനിസ്റ്റീരിയൽ യോഗത്തിന് മുന്നോടിയായി കേന്ദ്ര വാണിജ്യ വ്യവസായ സഹമന്ത്രി ജിതിൻ പ്രസാദയും US വാണിജ്യ സെക്രട്ടറിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ഔദ്യോഗിക പ്രഖ്യാപനം. 6G സാങ്കേതിക വിദ്യയുടെ ഭാവിയെക്കുറിച്ചും വരും തലമുറ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ വികസിപ്പിക്കുന്നതിൽ അന്താരാഷ്ട്ര സഹകരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ചർച്ച ചെയ്തു. അതിശക്തമായ മഴയെ തുടർന്ന് അണക്കെട്ടുകൾ തുറന്നതോടെ ഉത്തർപ്രദേശിലെ 25 ജില്ലകളിൽ പ്രളയ സമാനമായ സാഹചര്യം. ബറേലി, ഈറ്റ, ഷാജഹാൻപൂർ, ബഹ്റൈച്ച്, ലഖിംപൂർ ഖേരി എന്നിവിടങ്ങളിലാണ് കൂടുതൽ മഴ പെയ്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കു കിഴക്കൻ സംസ്ഥാന സന്ദർശനത്തിന് തുടക്കം കുറിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ഇറ്റാനഗറിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിൽ സ്ഥിര അംഗത്വത്തിനായുള്ള ഇന്ത്യയുടെ അവകാശവാദത്തെ പിന്തുണച്ച് ലക്സംബർഗ്. രാജ്യം പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തതയും ആത്മവിശ്വാസവും കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. അഹമ്മദാബാദിൽ നടക്കുന്ന വേൾഡ് ആർച്ചറി പാരാ സീരീസിൽ 4 ഫൈനലുകളിൽ ഇന്ത്യ ഇന്ന് മത്സരിക്കും.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഓരോ തലമുറയും സ്വന്തം കാലത്തിന്റെ കണ്ണാടിയാണ്. അവർ വളരുന്ന കുടുംബങ്ങളും പഠിക്കുന്ന വിദ്യാലയങ്ങളും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയും അനുഭവിക്കുന്ന രാഷ്ട്രീയവും സാമൂഹിക അന്തരീക്ഷവും എല്ലാം അവരുടെ ചിന്തയെയും ഭാഷയെയും ജീവിത വീക്ഷണത്തെയും രൂപപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ മില്ലേനിയൽസ്, ജെൻസി, ആൽഫ തലമുറ എന്നീ പേരുകൾ പ്രായത്തിന്റെ വ്യത്യാസം മാത്രം സൂചിപ്പിക്കുന്നതല്ല, ലോകത്തെ കാണുന്ന വ്യത്യസ്ത രീതികളെയും അവ പ്രതിനിധീകരിക്കുന്നു. ഇന്ന് നമ്മുടെ മുന്നിൽ വളർന്നു വരുന്ന ആൽഫ തലമുറയെ നിരീക്ഷിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധേയമാണ്. അവർ പലപ്പോഴും ബന്ധങ്ങളെക്കാൾ യാഥാർത്ഥ്യത്തിനും ഔപചാരികതയേക്കാൾ സത്യസന്ധതയ്ക്കും അധികാരത്തേക്കാൾ യുക്തിക്കും മുൻഗണന നൽകാൻ ശ്രമിക്കുന്നു. ഇതെല്ലാ കുട്ടികൾക്കും ഒരുപോലെ ബാധകമാണെന്ന് പറയാനാവില്ല. എന്നാൽ അവരുടെ ആശയവിനിമയത്തിൽ പ്രകടമാകുന്ന ഒരു പൊതു പ്രവണതയായി ഇതിനെ കാണാൻ കഴിയും. ഈ മാറ്റം മനസ്സിലാക്കാൻ ഒരു ചെസ് ബോർഡോ ഒരു ചെറിയ കളിയോ മതി. പല മില്ലേനിയൽസും ചിലപ്പോൾ മനഃപൂർവ്വം തോറ്റുകൊടുക്കാറുണ്ട്. വിജയത്തെക്കാൾ ബന്ധങ്ങളെ വിലമതിക്കുന്ന ഒരു സംസ്കാരത്തിലാണ് അവർ വളർന്നത്. മറ്റൊരാളുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ സ്വന്തം വിജയം വിട്ടുകൊടുക്കുന്നതിൽ അവർ അസ്വാഭാവികത കാണുന്നില്ല. ചിലപ്പോൾ അത് കരുണയാണ്, ചിലപ്പോൾ മര്യാദ, ചിലപ്പോൾ ബന്ധങ്ങളെ കാത്തുസൂക്ഷിക്കാനുള്ള നിശബ്ദമായൊരു ധാരണ. ജെൻസി തലമുറയിൽ ആ സമീപനം മാറി തുടങ്ങുന്നു. അവർ തോറ്റുകൊടുത്താലും അതിനെ മറച്ചു വയ്ക്കാറില്ല. എനിക്ക് ജയിക്കാമായിരുന്നു, പക്ഷെ വിട്ടുകൊടുത്തതാണ്. എന്നാൽ തുറന്നു പറയാൻ അവർ മടിക്കില്ല. അവിടെ സത്യസന്ധതയ്ക്ക് കൂടുതലിടമുണ്ട്.

എന്നാൽ ആൽഫ തലമുറയിലെ പല കുട്ടികളുടെ സമീപനം മറ്റൊന്നാണ്. കളിയിൽ അവരുടെ ശ്രദ്ധ എതിരാളിയുടെ ഈഗോയിലല്ല, കളിയുടെ നിയമങ്ങളിലാണ്. ജയിക്കണമെങ്കിൽ സ്വന്തം കഴിവ് കൊണ്ട് ജയിക്കണം. മറ്റൊരാളുടെ കരുണയിൽ ലഭിക്കുന്ന വിജയം യഥാർത്ഥ വിജയമല്ല എന്ന ബോധം അവരിൽ ശക്തമായി കാണാം. ഇത് വെറും കളിയുടെ കാര്യമല്ല, ജീവിതത്തെ കാണുന്ന ഒരു പുതിയ മനോഭാവത്തിന്റെ സൂചന കൂടിയാണ്. ഈ മനോഭാവം രാഷ്ട്രീയത്തിലേക്കും നീളുന്നു. മുൻകാല രാഷ്ട്രീയം പലപ്പോഴും വികാരങ്ങളുടെ ഭാഷയിലാണ് സംസാരിച്ചിരുന്നത്. ഭയം, ദേശീയത, മതം, ശത്രു, വിശ്വാസം, പാരമ്പര്യം തുടങ്ങിയ വലിയ പ്രതീകങ്ങളായിരുന്നു അതിന്റെ പ്രധാന ഉപകരണങ്ങൾ. പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ വിശ്വസിക്കാനായിരുന്നു ജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഡിജിറ്റൽ ലോകത്ത് വളരുന്ന പുതിയ തലമുറയ്ക്ക് വിവരങ്ങൾ മറച്ചുവെക്കുക അത്ര എളുപ്പമല്ല. അവർക്കൊരൊറ്റ പ്രസംഗമല്ല ലഭിക്കുന്നത്, അനേകം കാഴ്ചപ്പാടുകളാണ്. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ചോദിക്കുന്നു. അതിന് തെളിവെന്താ? അതെല്ലാവർക്കും ഒരുപോലെ ബാധകമാണോ? പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ എന്തുകൊണ്ട് വ്യത്യാസം വരുന്നു? അധികാരത്തിലുള്ളവരെ ചോദ്യം ചെയ്യുന്നത് തെറ്റാണോ? ഈ ചോദ്യങ്ങൾ വെറും കൗതുകത്തിന്റെ പ്രകടനമല്ല, ജനാധിപത്യത്തിന്റെ അടിസ്ഥാന സ്വഭാവമാണ്. ഇന്ന് പലപ്പോഴും കേൾക്കുന്നൊരു പ്രയോഗമാണ് ബ്രൂട്ടലി ഓണസ്റ്റ്. ഇത് പരുഷമായി സംസാരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നില്ല, മറിച്ച് അസൗകര്യമുണ്ടായാലും സത്യം മറച്ചു വയ്ക്കാതിരിക്കാൻ കാണിക്കുന്ന ധൈര്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ബന്ധങ്ങളെ തകർക്കാനുള്ള സത്യസന്ധതയല്ല അത്, ബന്ധങ്ങളുടെ പേരിൽ അസത്യത്തെ സാധാരണവൽക്കരിക്കാനുള്ള നിലപാടാണ്. ഈ സമീപനം ചിലപ്പോൾ മുതിർന്നവരെ അസ്വസ്ഥരാക്കും. കാരണം അവർ സ്വാഭാവികമായി അംഗീകരിച്ച പല സാമൂഹിക ധാരണകളെയും കുട്ടികൾ വളരെ ലളിതമായി ചോദ്യം ചെയ്യും. അതെന്തുകൊണ്ട്? ആർക്കാണ് ആ നിയമം ബാധകമല്ലാത്തത്? അങ്ങനെ ചെയ്യുന്നത് നീതിയാണോ? ഇത്തരം ചോദ്യങ്ങൾ പലപ്പോഴും വലിയ രാഷ്ട്രീയ പ്രസംഗങ്ങളെക്കാൾ ശക്തമാണ്. ചരിത്രത്തിലുടനീളം പല വലിയ മാറ്റങ്ങളും ആരംഭിച്ചത് സങ്കീർണമായ മുദ്രാവാക്യങ്ങളിൽ നിന്നല്ല, ലളിതമായ ചോദ്യങ്ങളിൽ നിന്നാണ്.

നിയമം എല്ലാവർക്കും ഒരുപോലെയാണോ? വാഗ്ദാനം ചെയ്ത കാര്യം നടപ്പായോ? അഭിപ്രായം പറഞ്ഞാൽ ശത്രുവാകുന്നത് എന്തുകൊണ്ട്? ജനങ്ങളുടെ ജീവിതം ശരിക്കും മെച്ചപ്പെട്ടോ? ഒരു കുട്ടിയുടെ ഈ ലളിതമായ ചോദ്യങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ പ്രചാരണങ്ങളുടെ അലങ്കാര ഭാഷയെ മറികടന്ന് യാഥാർത്ഥ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നു. സത്യത്തെ ഏറ്റവും ഭയപ്പെടുന്നത് പലപ്പോഴും അധികാരമല്ല, ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരമാണ്. പുതിയ തലമുറയുടെ തുറന്നുപറച്ചിൽ ചിലപ്പോൾ അച്ചടക്കമില്ലായ്മയായി തെറ്റിദ്ധരിക്കപ്പെടാം. എന്നാൽ ബഹുമാനവും മൗനവും ഒരേ കാര്യമല്ല. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ബഹുമാനം എന്നത് അധികാരത്തെ അന്ധമായി അനുസരിക്കലല്ല, മറിച്ച് വിയോജിക്കാനുള്ള അവകാശം പരസ്പരം അംഗീകരിക്കലാണ്. അതുകൊണ്ട് കുട്ടികളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി ഉടൻ കണ്ടെത്തണമെന്നില്ല. എന്നാൽ ആ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവരുടെ അവകാശം അംഗീകരിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. കുട്ടികളെ വളർത്തുന്നവർക്ക് ഇത് വ്യക്തമായി അനുഭവപ്പെടുന്ന മാറ്റമാണ്. അതങ്ങനെ തന്നെയാണ് എന്ന മറുപടി ഇന്നത്തെ കുട്ടികളെ തൃപ്തിപ്പെടുത്തുന്നില്ല. അവർ വിശദീകരണം തേടുന്നു, തെളിവുകൾ ആവശ്യപ്പെടുന്നു. അറിയാത്തത് സമ്മതിക്കുന്ന മുതിർന്നവരെയാണ് അവർ കൂടുതൽ വിശ്വസിക്കുന്നത്. ഭയപ്പെടുത്തി നിശബ്ദരാക്കാൻ കഴിയുന്ന തലമുറയല്ല അവർ. സമ്മതിച്ചും വിശദീകരിച്ചും വിശ്വാസം നേടേണ്ട തലമുറയാണ്. ആൽഫ തലമുറയെ അമിതമായി മഹത്വവൽക്കരിക്കാനും പാടില്ല, അവരെ ഭയപ്പെടാനും പാടില്ല. മറ്റെല്ലാ തലമുറകളെയും പോലെ അവരുടെ ഉള്ളിലും വൈരുദ്ധ്യങ്ങളുണ്ടാകും, ആശയക്കുഴപ്പങ്ങളുണ്ടാകും, തെറ്റുകളും ഉണ്ടാകും. എന്നിരുന്നാലും ഒരു കാര്യം പ്രത്യാശ നൽകുന്നു, അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ മടിയില്ല, യുക്തി തേടാൻ മടിയില്ല. കൃത്രിമമായ ബഹുമാനത്തേക്കാൾ ആത്മാർത്ഥമായ സംവാദത്തിലാണ് അവർ കൂടുതൽ വിശ്വസിക്കുന്നത്. ജനാധിപത്യം നിലനിൽക്കുന്നത് തെരഞ്ഞെടുപ്പുകളിലൂടെ മാത്രമല്ല, ചോദ്യം ചെയ്യുന്ന പൗരന്മാരിലൂടെയാണ്. അധികാരത്തോട് തെളിവ് ചോദിക്കുന്ന കുട്ടികളാണ് നാളെയുടെ ഉത്തരവാദിത്വമുള്ള പൗരന്മാർ. അവരുടെ ചോദ്യങ്ങൾ ചിലപ്പോൾ നമ്മെ അസ്വസ്ഥരാക്കിയേക്കാം, പക്ഷേ സമൂഹത്തിന്റെ ചരിത്രം പഠിപ്പിക്കുന്നത് മറ്റൊന്നാണ്. പുരോഗതി പലപ്പോഴും ആരംഭിക്കുന്നത് അസൗകര്യമുണ്ടാക്കുന്ന ചോദ്യങ്ങളിൽ നിന്നാണ്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: വിഷാദത്തിന്റെ ശൈത്യഘട്ടങ്ങളിൽ ആര് വിളിച്ചാലും ഉണരാത്ത വിധം മറഞ്ഞുപോകും മൗനത്തിലേക്ക് ആണ്ടുകുറുകുമ്പോൾ എവിടെ നിന്നോ കേൾക്കുന്നൊരു വാക്ക്, ചിലപ്പോൾ ഒരു വാക്യം, സടകുടഞ്ഞുണർന്ന് ഉന്മത്തമായ ഭൂമിയിലേക്ക് തിരികെ വരാൻ പ്രേരിപ്പിക്കുന്ന വസന്തസ്പർശം. വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്! പ്രചോദനത്തിന്റെ തീയാളും വെയിൽ, പ്രജ്ഞയുണർത്തും ചന്ദന ചിറകുകൾ, വാക്കുകൾ. നമസ്തേ മലയാളത്തിൽ കേൾക്കാം, തളിരില്ല.
1: വലിയൊരു വിപത്തിൽ നിന്നോ മരണത്തിൽ നിന്നോ അത്ഭുതകരമായി അല്ലെങ്കിൽ തികച്ചും അവിശ്വസനീയമായ വിധത്തിൽ രക്ഷപ്പെടുന്ന അവസ്ഥയാണ് മനഃശാസ്ത്രത്തിലും പൊതു സംഭാഷണങ്ങളിലും പ്രൊവിഡൻഷ്യൽ എസ്കേപ്പ്. ഇതിനെയാണ് പൊതുവെ ആളുകൾ ദൈവാധീനമുള്ള രക്ഷപ്പെടൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. പ്രൊവിഡൻഷ്യൽ എന്ന വാക്കിനർത്ഥം പ്രകൃതിയുടെയോ ദൈവത്തിന്റെയോ കാരുണ്യം അല്ലെങ്കിൽ മുൻകൂട്ടിയുള്ള കരുതൽ എന്നാണ്. മനുഷ്യന്റെ ബുദ്ധിക്കോ ശാസ്ത്രീയമായ യുക്തിക്കോ പെട്ടെന്ന് വിശദീകരിക്കാൻ കഴിയാത്ത വിധം കേവലം സെക്കൻഡുകളുടെയോ മില്ലിമീറ്ററുകളുടെയോ വ്യത്യാസത്തിൽ ഒരു ദുരന്തത്തിൽ നിന്ന് ഒരാൾ ജീവനോടെ പുറത്തു വരുമ്പോൾ നാം അതിനെ ഒരു അത്ഭുതമെന്ന് വിളിക്കുന്നു. ഭീകരമായ വാഹന അപകടങ്ങൾ, വിമാനാപകടങ്ങൾ, വലിയ കെട്ടിടങ്ങൾ തകർന്നു വീഴൽ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ ഒരു പോറൽ പോലും ഏൽക്കാതെ മനുഷ്യർ രക്ഷപ്പെടാറുള്ള സംഭവങ്ങൾ ഇതിനുദാഹരണങ്ങളാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ രക്ഷപ്പെട്ടവർ വിശ്വസിക്കുന്നത് തങ്ങളെക്കാൾ വലിയ ഏതോ ഒരു അദൃശ്യശക്തി അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ കരുതൽ തങ്ങൾക്ക് തുണയായി നിന്നു എന്നാണ്. ഭൗതികശാസ്ത്രപരമായി ഇതിനെ ആകസ്മികത അല്ലെങ്കിൽ ഭാഗ്യം എന്ന് വിളിക്കാമെങ്കിലും മനുഷ്യന്റെ മാനസിക ആരോഗ്യത്തിൽ ഈ പ്രതിഭാസത്തിന് വലിയൊരു സ്ഥാനമുണ്ട്. ഒരു പ്രൊവിഡൻഷ്യൽ എസ്കേപ്പ് അനുഭവിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ പലപ്പോഴും പൂർണ്ണമായി മാറാറുണ്ട്. മരണത്തിന്റെ അരികിൽ വരെ എത്തി തിരിച്ചു വരുന്നതിലൂടെ ജീവിതത്തിന്റെ വില അവർക്ക് കൂടുതൽ ബോധ്യപ്പെടുന്നു. പലരിലും ഇത് വലിയ തോതിലുള്ള ആത്മീയമായ മാറ്റങ്ങൾക്കും മറ്റുള്ളവരോട് കരുണ കാണിക്കാനുള്ള മനസ്സിനും നിസാര കാര്യങ്ങളെ ചൊല്ലി വിഷമിക്കാതിരിക്കാനുള്ള മാനസികാവസ്ഥയ്ക്കും കാരണമാകാറുണ്ട്. എന്നാൽ ഇതിന്റെ മറ്റൊരു വശം, ചിലരിൽ ഇത് സർവൈവർ ഗിൽറ്റ് എന്ന മാനസികാവസ്ഥയും ഉണ്ടാക്കാം. അതായത്, ഒപ്പമുണ്ടായിരുന്ന മറ്റുള്ളവർ മരണപ്പെടുകയും താൻ മാത്രം രക്ഷപ്പെടുകയും ചെയ്തല്ലോ എന്നോർത്തുണ്ടാകുന്ന കടുത്ത വിഷാദരോഗം. എങ്കിലും പ്രകൃതിയുടെ നിഗൂഢതകളെയും മനുഷ്യജീവിതത്തിന്റെ അനിശ്ചിതത്വത്തെയും ഓർമ്മിപ്പിക്കുന്ന, കേൾക്കുന്നവരിലും അനുഭവിക്കുന്നവരിലും ഒരുപോലെ വിസ്മയവും പ്രത്യാശയും നിറയ്ക്കുന്ന ഒന്നാണ് പ്രൊവിഡൻഷ്യൽ എസ്കേപ്പ് എന്ന ഈ അത്ഭുത പ്രതിഭാസം.

കായാമ്പൂവുകൾ വീണുകിടക്കുന്ന പാതയോരങ്ങൾ, നിരത്ത് നിറയെ നീലപ്പൂവുകൾ, നിത്യമായ കാഴ്ചവട്ടങ്ങൾ പകർന്നു തന്ന ധ്യാനാത്മകത. എന്തുകൊണ്ടെന്നറിയില്ല, നിരത്തിൽ നിരന്ന് വീണുകിടക്കുന്ന നീലപ്പൂവുകൾ റൂമിയുടെ കവിതകളെ ഓർമ്മിപ്പിക്കുന്നു. ധ്യാനാത്മകമായ പ്രണയ കവിതകൾ, ജീവിതത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് പടരുന്ന വേരുകൾ, ഇത്രമേൽ ധന്യമാർ നൂൽഭൂതമാകുന്ന പ്രണയാമൃതത്തിന്റെ ചാരുലതകൾ വേറെ എവിടെയാണ് അനുഭവിക്കാനാവുക? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ജലാലുദ്ദീൻ റൂമിയുടെ കവിതകൾ.

ചുംബിക്കുന്നുണ്ട്. പുഴയിലിപ്പോൾ തോണിയുമായി ഭാർഗവൻ ചേട്ടനുണ്ടാകുമോ? തോണിയിൽ തീരപ്പഴകി പൊളിഞ്ഞു തുടങ്ങിയ റേഡിയോ അതിപ്പോഴും ഉണ്ടാകുമോ? കർക്കിടകത്തിൽ പുഴകളെല്ലാം കവിഞ്ഞൊഴുകിയപ്പോൾ മൗനമായി പോയ കാമുകയെക്കുറിച്ച് ഭാർഗവൻ ചേട്ടൻ പറഞ്ഞു കരഞ്ഞു. റേഡിയോയെ, അവളെന്ന് പറയുന്ന കാമുകൻ. തോണി തുഴയുമ്പോഴും തീരത്തിരിക്കുമ്പോഴുമൊക്കെ അവളുടെ പാട്ടിൻ്റെ ഈണത്തിലലിയുന്ന കാമുക ഹൃദയം, ഗന്ധർവ ഗീതങ്ങൾ കേട്ട് നിർവൃതിപ്പെട്ട മാനസം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഹൃദയരാഗമധുരമായ ഒരു ഗാനസമ്മോഹനത.

ദൂരെ ദൂരെ മൊട്ടച്ചിക്കുന്നതിന് മുകളിൽ ഓലമേഞ്ഞ വീട്. സന്ധ്യയുടെ ഷോണിമ കറുത്തു തുടങ്ങുമ്പോൾ അനാദിയായ ആകാശത്തിൽ നിന്നെന്ന പോലെ പാട്ടൊഴുകി വരും. ഏതോ ജന്മകൽപ്പനയിലെന്ന പോലെ വിദൂരതയിൽ നിന്നൊഴുകി വരുന്ന പാട്ട് ആത്മാവിൻ്റെ അഗാധതകളെ തൊട്ടുണർത്തുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി നൊസ്റ്റാൾജിയ കേൾക്കാം. പണ്ട് പാടിയ പാട്ടിലൊരെണ്ണം.

0: ഇംഗ്ലീഷ് മദ്യം കാണാതെ പഠിക്കാൻ പെട്ട പാട്, ഒട്ടുമില്ലാതെ കാണാതെ പഠിച്ച സിനിമ ഡയലോഗുകൾ, വർത്തമാനങ്ങൾക്കിടയിൽ പോലും അനായാസേന തിരികെ കയറ്റാൻ കഴിഞ്ഞ മിടുക്ക്, അത്രമേലാണ് സിനിമയോടുണ്ടായിരുന്ന കമ്പം, പ്രിയം, ഇഷ്ടം. ഇന്നും അതെ. സിനിമയേക്കാൾ മനുഷ്യനെ സ്വാധീനിക്കാൻ എളുപ്പമുള്ള കല വേറെയില്ല തന്നെ. വെള്ളിത്തിരയേക്കാൾ കണ്ണുകളെ കമനീയമാക്കാൻ പോകുന്ന ദൃശ്യവിരുന്നുകളും വേറെയില്ല തന്നെ. വൈകാരിക ഭാവങ്ങളുടെയും ബൗദ്ധിക തലങ്ങളുടെയും പ്രകാശനം സിനിമ. വ്യാകരണങ്ങൾ സ്വന്തമായുള്ളൊരു മാധ്യമം, തിരക്കഥ എന്ന അത്ഭുതം. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം തിരക്കഥകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: എന്റെ രാഗാലാപനവും ഈ വരികളും ഒരു ബന്ധവും ഞാൻ കാണുന്നില്ല.
2: അതെനിക്കൊരു പ്രചോദനം മാത്രമായിരുന്നു. രാത്രി മുഴുവൻ ശാസ്ത്രികളുടെ പാട്ടെന്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. മനസ്സാകെ സംഘർഷത്തിലുമായി. എഴുതാനിരുന്നപ്പോ വന്നത് ഈ വരികളൊക്കെയാണ്. 10 മിനിറ്റിനുള്ളിൽ എഴുതി തീർത്തു. അപ്പോ വല്ലാത്ത ആശ്വാസം തോന്നി.
1: നന്നായില്ലെന്നല്ല ഞാൻ പറഞ്ഞ,
2: ഇന്ന് പറഞ്ഞ ഞാൻ സമ്മതിക്കില്ല.
1: ഇപ്പോഴും ജീവിതം എന്താണെന്ന് പഠിക്കാം, അതിന്റെ ആഴവും ചുഴിയും പരപ്പും. അപ്പോ കുറച്ചുകൂടി ഗൗരവമുള്ള വിഷയം കിട്ടിയത്.
2: എന്നെ സംബന്ധിച്ച് ഗൗരവമുള്ളതാണ് ഞാൻ എഴുതിയത്. ഒരു സ്വയം വെളിപ്പെടുത്തൽ. ഒരുപക്ഷെ ആരുടെ ഓട്ടോബയോഗ്രഫിയിലെ ആദ്യ അക്ഷരങ്ങൾ.
1: ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നതാണ് ഈ പ്രായം. കാണേണ്ടതും പക്ഷേ സ്വപ്നങ്ങൾക്ക് വിധിച്ചിട്ടുള്ള ആയുസ് കൂടെ അറിഞ്ഞിരിക്കും.
2: സ്കൂളിലെ സിസ്റ്റേഴ്സും ഫാദേഴ്സും ഇതൊക്കെ തന്നെയാ പറയാ. അക്കൂട്ടത്തിൽ ശാസ്ത്രികളും. ഏയ് അത് വേണ്ട.
1: എന്റെ പ്രായം എന്റെ ശത്രുവാണ് കുട്ടി. മുതിർന്ന പെൺകുട്ടികളെ പാട്ട് പഠിക്കാൻ അയക്കാൻ വീട്ടുകാർക്ക് മടിയുണ്ടാവും. ചില കുടുംബക്ഷേത്രങ്ങളിൽ ശാന്തിവേലിക്ക് ശ്രമിക്കേണ്ടായി. ചെറുപ്പായൊരു ശാന്തിക്കാരൻ ഇങ്ങനെ അമ്പലത്തില്. അന്ന് ഞാൻ പ്രാർത്ഥിച്ചത് എത്രയും പെട്ടെന്ന് എന്നെ ഒന്ന് വയസ്സനാക്കി തരണേന്ന്. ഞാൻ കണ്ട സ്വപ്നങ്ങളൊക്കെ ഈ അഗ്രഹാരത്തിൽ ഇങ്ങനെ അടിഞ്ഞുകൂടാനായിരുന്നില്ല.
2: ഞാൻ പലതവണ ചോദിക്കണമെന്ന് കരുതി ഒന്ന്. അത്രയ്ക്ക് അടുപ്പവും ധൈര്യവും ഇല്ലാത്തോണ്ടാ ചോദിക്കാതിരുന്ന. ഇത്രയും നന്നായി പാടുന്ന ഒരാൾക്ക് വേറെ എവിടെങ്കിലും പോയി ശ്രമിച്ചൂടെ?
1: ഓൾ ഇന്ത്യ റേഡിയോയിൽ ഓഡിഷന് തള്ളപ്പെട്ടാണ് ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ്. തോൽക്കരുതല്ലോ എന്ന് കരുതി ശാസ്ത്രീയ സംഗീതത്തിലെ ഡിഗ്രിയുമായിട്ട് വീണ്ടും ഞാൻ റേഡിയോ സ്റ്റേഷന് പടിയേറി. വോക്കൽ ആർട്ടിസ്റ്റിന് ഇന്റർവ്യൂവിന് മ്യൂസിക് കോളേജിലെ എന്റെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു ജഡ്ജായിട്ട്. വേറെ 3 പണ്ഡിത കേസരികൾ. അവരാഗ്രഹിച്ച് ഞാൻ അവരുടെ ശൈലിയിൽ പാടണമെന്ന്.
3: കേട്ടിട്ടുണ്ടോ?
1: ഞാൻ പാടിയത് എന്റെ പ്രൊഫസർക്ക് പോലും പിടിച്ചില്ല. അദ്ദേഹം ചോദിച്ചു, ഏണ്ട നീയും ബാലമുരളീഷനാവ പോറിയാ? അതിലെ പുച്ഛം എനിക്ക് മനസ്സിലായി. ഇന്റർവ്യൂവിന്റെ ഫലം ആരും അറിയാതെ ഞാൻ മദ്രാസിലേക്ക് വണ്ടി കയറി. വെള്ള പാന്റും വെള്ള ഷർട്ടും ഒക്കെ ഇട്ട് പല മ്യൂസിക് ഡയറക്ടേഴ്സിനും പോയി കണ്ടു. ഒരാളൊരു രാഗം പാടിയിട്ട് ഏറ്റുപാടിക്കോളാൻ പറഞ്ഞു. ഞാനൊരു സംഗതി കൂട്ടിപ്പാടി. സൂയിപ്പിക്കല്ലേ മറുപടി പെട്ടെന്നായിരുന്നു. പാട്ട് പഠിച്ചു എന്റെ അപകടം അന്നേരം ഞാൻ അറിഞ്ഞു. അപമാനങ്ങൾ പിന്നെ ഉണ്ടായി. മറ്റൊരാൾക്ക് വേണ്ടി ട്രാക്ക് പാടി ജീവിക്കാൻ മനസ്സു വന്നില്ല. തിരിച്ചു വന്നു. പിന്നെ എനിക്കൊരു ഉപദേശിയുടെ സ്വരം വന്നെങ്കിലേ. അത് ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് പേർക്ക് ഞാൻ അമ്മാവനാണ്, മച്ചാനാണ്, ചേട്ടനാണ്, അച്ഛന്റെ സ്ഥാനത്തുമാണ്.
2: എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ശാസ്ത്രികളെന്ന് വിളിക്കാൻ കൂടി മനസ്സിലായില്ല.

സ്വതന്ത്രരാണ്. നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് യാത്ര ചെയ്യാം, ഇഷ്ടമുള്ള ജോലി ചെയ്യാം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം. എന്നാൽ ഈ പുറമേയുള്ള സ്വാതന്ത്ര്യമുണ്ടായിട്ടും നമ്മളിൽ പലരും എപ്പോഴും ഒരുതരം ഭാരവും സമ്മർദ്ദവും അനുഭവിക്കുന്നുണ്ട്. അതിന് കാരണം നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അകപ്പെട്ടിരിക്കുന്ന ഒരു തടവറയുണ്ട്, നമ്മുടെ ചിന്തകൾ. ചിന്തകൾ ഒരു വ്യക്തിക്ക് അകപ്പെടാൻ കഴിയുന്നതിൽ വച്ച് ഏറ്റവും വലിയ തടവറയാണ്. ആ തടവറയ്ക്ക് മതിലുകളില്ല, കാവൽക്കാരുമില്ല. പക്ഷേ അവിടെ നമ്മളെ ബന്ധിച്ചിരിക്കുന്നത് ഭയത്തിന്റെയും സംശയത്തിന്റെയും കഴിഞ്ഞുപോയ ദുഃഖങ്ങളുടെയും വിലങ്ങുകളാണ്. ഈ വിഷയം നമുക്കിന്ന് ആഴത്തിൽ പരിശോധിക്കാം. ആ തടവറയുടെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് എങ്ങനെ കടന്നുവരാം എന്ന് നമുക്ക് ചിന്തിക്കാം. ഒരു വ്യക്തിക്ക് സ്വന്തം ചിന്തകൾ എങ്ങനെയാണ് ഒരു ജയിൽ പോലെ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. ഈ തടവറയുടെ കമ്പികൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഭയം, കഴിഞ്ഞ കാലത്തെ ഓർമ്മകൾ, സ്വയം വിമർശനം എന്നിവ ഉപയോഗിച്ചാണ്. നമ്മുടെ ചിന്തകളുടെ തടവറയിലെ ഏറ്റവും വലിയ കമ്പി ഭയമാണ്. ഞാൻ ശ്രമിച്ചാൽ പരാജയപ്പെടുമോ, എനിക്കിത് ചെയ്യാൻ കഴിയില്ല, മറ്റുള്ളവർ എന്നെ കളിയാക്കുമോ തുടങ്ങിയ ചിന്തകൾ നമ്മെ പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിൽ നിന്നും നമ്മുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകുന്നതിൽ നിന്നും തടയുന്നു. നമ്മൾ സുരക്ഷിതരാണ് എന്ന് നമ്മുടെ മനസ്സ് പറയും. പക്ഷേ ആ സുരക്ഷിതത്വം നമ്മുടെ സാധ്യതകളെ അടച്ചിടുന്ന ഒരു ജയിലായി മാറും. തടവറയിൽ അടുത്ത ചങ്ങല കഴിഞ്ഞ കാലത്തെ ദുഃഖങ്ങളാണ്. മുമ്പ് സംഭവിച്ചു പോയ തെറ്റുകളെയും നഷ്ടങ്ങളെയും കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കും. അന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്നുള്ള ചിന്തകൾ നമ്മെ മുന്നോട്ടു പോകാൻ അനുവദിക്കാതെ അവിടെ തന്നെ പിടിച്ചു നിർത്തുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങൾ മാറ്റിയെഴുതാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ആ ഓർമ്മകൾക്ക് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തെ നിയന്ത്രിക്കാൻ നമ്മൾ അനുവാദം നൽകുകയാണ്. ഈ തടവറയിലെ ഏറ്റവും ക്രൂരനായ കാവൽക്കാരൻ സ്വയം വിമർശനമാണ്. ഞാനൊന്നിനും കൊള്ളാത്തവനാണ്, എന്റെ കുറവുകൾ വലുതാണ് തുടങ്ങിയ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ആത്മവിശ്വാസം കെടുത്തിക്കളയുന്നു. നമ്മുടെ ഉള്ളിലുള്ള ഈ നെഗറ്റീവ് സംവാദം നമ്മെ നമ്മുടെ കഴിവുകളിൽ നിന്ന് അകറ്റി നിസ്സഹായതയുടെ തടവറയിൽ പൂട്ടിയിടുന്നു. ഈ തടവറയിൽ നിന്ന് പുറത്തു കിടക്കാൻ ഒരു താക്കോലുണ്ട്, അതാണ് ബോധ്യം. നമ്മുടെ മനസ്സിൽ വരുന്ന ഓരോ ചിന്തയും സത്യമായി കൊള്ളണമെന്നില്ല. നമ്മുടെ ചിന്തകൾ ഒരു ആകാശത്തിലൂടെ ഒഴുകി നീങ്ങുന്ന മേഘങ്ങൾ പോലെയാണ്. അവ വരും പോകും, പക്ഷേ നമ്മൾ പലപ്പോഴും ആ മേഘങ്ങളെ സത്യമായി കണ്ട് അതിൽ കയറിയിരിക്കുകയാണ്. ഇതൊരു ചിന്ത മാത്രമാണ്, എന്റെ യാഥാർത്ഥ്യമല്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷം നമ്മൾ തടവറയുടെ താക്കോൽ കണ്ടെത്തിക്കഴിഞ്ഞു. ഭയം വരുമ്പോൾ ഇതെന്റെ ഭയമാണ്, എന്റെ ഭാവിയല്ല എന്ന് സ്വയം പറയാനുള്ള ധൈര്യമാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യ ചുവട്. നമുക്ക് ചിന്തകളെ പൂർണമായി ഇല്ലാതാക്കാൻ കഴിയില്ല. പക്ഷേ ഏത് ചിന്തകളെ നമ്മുടെ കൂടെ നിർത്തണം, ഏതിനെ പറഞ്ഞുവിടണം എന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ അതിന് കൂടുതൽ ഊർജം കൊടുക്കാതിരിക്കുക. അതിനു പകരം ആ നിമിഷം തന്നെ അനുകൂലമായ മറ്റൊരു ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറ്റുക. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, വായിക്കുന്ന പുസ്തകങ്ങൾ, സംസാരിക്കുന്ന ആളുകൾ, ഇവയെല്ലാം ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക. കാരണം ഇവയാണ് നമ്മുടെ തടവറയുടെ ചുവരുകൾ നിർമ്മിക്കുന്നത്. ചിന്തകളുടെ തടവറയിൽ നിന്ന് പുറത്തു വരാനും നമ്മുടെ ജീവിതത്തിൽ പ്രകാശം നിറയ്ക്കാനും സഹായിക്കുന്ന ചില പ്രായോഗിക വഴികളിതാ. നമ്മുടെ ചിന്തകളുടെ തടവറയുടെ 90% ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്നുകിൽ കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ദുഃഖമോ അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയോ ആണ്. ഈ തടവറ തകർക്കാനുള്ള ഏറ്റവും നല്ല മാർഗം വർത്തമാന നിമിഷത്തിൽ ജീവിക്കുക എന്നതാണ്. നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ, ഇപ്പോൾ സംസാരിക്കുന്ന ആളിൽ, നമ്മൾ ഇപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ നിമിഷത്തിൽ ഭയമില്ല, പശ്ചാത്താപമില്ല. ഈ നിമിഷമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. സ്വയം വിമർശനത്തിന്റെ കാവൽക്കാരനെ നമുക്ക് ഒഴിവാക്കണം. നമ്മൾ മനുഷ്യരാണ്, നമുക്ക് കുറവുകൾ ഉണ്ടാകാം, നമ്മൾ തെറ്റുകൾ വരുത്താം. ഈ കുറവുകളോടെയും തെറ്റുകളോടെയും നമ്മളെ അംഗീകരിക്കുക. ഒരു സുഹൃത്ത് തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ സ്നേഹത്തോട് സംസാരിക്കുമോ അതുപോലെ നമ്മളോട് തന്നെ സംസാരിക്കുക. സ്വയം സ്നേഹിക്കുമ്പോൾ ആ തടവറയുടെ ചുമരുകൾ താനേ ഇടിഞ്ഞു വീഴാൻ തുടങ്ങും.
ശരീരത്തിന് വ്യായാമം നൽകുന്നത് പോലെ മനസ്സിനും വ്യായാമം നൽകണം. ഇതിന് ഏറ്റവും നല്ല വഴിയാണ് ധ്യാനം. ദിവസവും കുറച്ച് സമയം കണ്ണുകളടച്ച് നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ചിന്തകൾ വന്നും പോയും ഇരിക്കും. നമ്മൾ അവയെ ശ്രദ്ധിക്കാതെ വിട്ടുകളയാൻ പഠിക്കും. ഈ പരിശീലനം നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാനുള്ള ശക്തി നമുക്ക് നൽകുന്നു. നിങ്ങൾക്ക് അകപ്പെടാൻ കഴിയുന്നതിൽ വച്ച് ഏറ്റവും വലിയ തടവറ നിങ്ങളുടെ ചിന്തകൾ തന്നെയാണ്. അതേസമയം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നതിൽ വച്ച് ഏറ്റവും വലിയ സ്വാതന്ത്ര്യവും നിങ്ങളുടെ ചിന്തകൾ തന്നെ നൽകുന്നതാണ്. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ലോകം. ആ ലോകം ഒരു ഇരുണ്ട തടവറയായിരിക്കണോ അതോ പ്രകാശം നിറഞ്ഞ ഒരു ഉദ്യാനമായിരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ചിന്തകളെ തിരിച്ചറിയുക. അതിനെ തിരഞ്ഞെടുക്കാനുള്ള നിങ്ങളുടെ അവകാശം ഉപയോഗിക്കുക.

അച്ചടിമഷിക്ക് വിധേയപ്പെടാത്ത വാക്കുകൾ. എഴുതി എഴുതിയാണ് മുമ്പിലെത്തിയതെന്ന് ആർക്കും അവകാശപ്പെടാനാകാത്ത ചരിത്രം. ജീവിതത്തിൽ നിന്ന് തിളച്ചു തൂവിയ വാക്കുകൾ, അസ്ത്രത്തേക്കാൾ മൂർച്ചയുള്ള പ്രയോഗങ്ങൾ, കൃത്രിമത്വം ഏതുമില്ലാത്ത ഭാഷാചാരുത, മനസ്സിൻ്റെ മട്ടുപ്പാവുകളിൽ ഉച്ചവെയിലിൻ്റെ വാസന്ത ഭംഗിയിൽ പൂത്ത പാട്ടിൻ്റെ കുങ്കുമപ്പാടങ്ങൾ കേൾക്കാം. നമസ്തേ മലയാളത്തിൽ ഇനി ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി പരിസ്ഥിതി വിശേഷം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.
2: ആധുനിക കാലഘട്ടത്തിലെ ആഘോഷങ്ങൾ പലപ്പോഴും പണക്കൊഴുപ്പിന്റെയും ആഡംബരങ്ങളുടെയും പ്രദർശനവേദിയായി മാറാറുണ്ട്. എന്നാൽ ഇത്തരം രീതികളിൽ നിന്ന് മാറി നടന്ന് പ്രകൃതിയോടുള്ള തങ്ങളുടെ പ്രതിബദ്ധത പ്രഖ്യാപിച്ച ഒരു നവദമ്പതികളുടെ വേറിട്ട ചിന്ത ഇന്ന് വലിയ ചർച്ചയാകുകയാണ്. വിവാഹ സൽക്കാരത്തിനെത്തിയ അതിഥികൾക്ക് ചോക്ലേറ്റുകളോ മറ്റുപഹാരങ്ങളോ നൽകുന്നതിന് പകരം വൃക്ഷത്തൈകൾ സമ്മാനമായി നൽകിയ ആ തീരുമാനം കേവലമൊരു കൗതുകമല്ല, മറിച്ച് വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടിയുള്ള വലിയൊരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. വിവാഹമെന്നത് രണ്ട് വ്യക്തികൾ പുതിയൊരു ജീവിതത്തിലേക്ക് ചുവടുവെക്കുന്ന സുന്ദരമായ നിമിഷമാണ്. ആ ചടങ്ങിന് സാക്ഷികളാകാൻ എത്തുന്നവർക്ക് മധുര പലഹാരങ്ങൾ നൽകുന്നത് കാലങ്ങളായുള്ള രീതിയാണ്. എന്നാൽ മധുരം നൽകുന്ന താൽക്കാലിക സന്തോഷത്തെക്കാൾ ഒരായുസ് മുഴുവൻ തണലും പ്രാണവായും നൽകുന്ന ഒരു വൃക്ഷത്തൈ കൈമാറുന്നതിലൂടെ ആ വിവാഹത്തിന്റെ ഓർമ്മകൾ എന്നും പച്ചപ്പോടെ നിലനിൽക്കും. അതിഥികളുടെ വീട്ടുപറമ്പുകളിൽ ആ തൈകൾ വളർന്നു വലുതാകുമ്പോൾ അത് ആ ദമ്പതികളുടെ സ്നേഹത്തിന്റെ പ്രതീകമായി മാറും. വസ്ത്രങ്ങൾക്കും സ്വർണത്തിനും ഭക്ഷണത്തിനും ലക്ഷങ്ങൾ ചിലവാക്കുന്നവർക്കിടയിൽ ഏതാനും രൂപ മാത്രം വിലയുള്ള എന്നാൽ ലക്ഷക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള പ്രകൃതി വിഭവങ്ങൾ നൽകുന്ന ഈ മനസ്സ് നാം കാണാതെ പോകരുത്. ഈ പ്രവൃത്തി സമൂഹത്തിന് നൽകുന്ന പരിസ്ഥിതി സന്ദേശം അതീവ ഗൌരവമുള്ളതാണ്. കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവും നമ്മുടെ നാടിനെ ചുട്ടുപൊള്ളിക്കുമ്പോൾ ഓരോ വിവാഹവും നൂറുകണക്കിന് മരങ്ങൾ നട്ടുപിടിപ്പിക്കാനുള്ള അവസരമായി മാറുകയാണെങ്കിൽ അതൊരു വലിയ മാറ്റത്തിന് തുടക്കമാകും. 500ഓ 1000ഓ ആളുകൾ പങ്കെടുക്കുന്ന ഒരു വിവാഹത്തിൽ അത്രയും തൈകൾ വിതരണം ചെയ്യപ്പെട്ടാൽ ഒരു ചെറിയ വനം തന്നെ ആ പ്രദേശത്ത് രൂപപ്പെടാൻ അത് കാരണമാകും. പ്ലാസ്റ്റിക് കവറുകളിലും തിളങ്ങുന്ന പേപ്പറുകളിലും പൊതിഞ്ഞ ചോക്ലേറ്റുകൾ ആത്യന്തികമായി പരിസ്ഥിതിക്ക് മാലിന്യമാണ് നൽകുന്നത്. എന്നാൽ ഒരു തൈ നൽകുന്നതിലൂടെ ആ മാലിന്യ പ്രശ്നത്തിന് നാം വിട നൽകുകയാണ്. നവതലമുറയിലെ വധൂവരന്മാർക്ക് ഇത്തരം മാതൃകകൾ വലിയ പ്രചോദനമാണ് നൽകുന്നത്. ആഘോഷങ്ങൾ എന്നാൽ അനാവശ്യമായ ധൂർത്തല്ലെന്നും അവ അർത്ഥവത്തായ സാമൂഹിക പ്രവർത്തനങ്ങളാക്കി മാറ്റാമെന്നും അവർ തെളിയിക്കുന്നു. ഒരു മരത്തൈ നട്ടുപിടിപ്പിക്കുകയും അതിനെ വളർത്തുകയും ചെയ്യുന്നത് സ്നേഹത്തിന്റെയും കരുതലുകളുടെയും പാഠമാണ്. വിവാഹത്തിന് സമ്മാനമായി ലഭിക്കുന്ന ആ തൈ ഓരോ അതിഥിയും തങ്ങളുടെ വീട്ടുമുറ്റത്ത് നട്ടുപിടിപ്പിക്കുമ്പോൾ അവർ അറിയാതെ തന്നെ ഒരു വലിയ പരിസ്ഥിതി ദൌത്യത്തിന്റെ ഭാഗമാവുകയാണ്. ഗ്രീൻ പ്രോട്ടോകോൾ അഥവാ ഹരിതചട്ടം പാലിച്ചുകൊണ്ട് വിവാഹങ്ങൾ നടത്തണം എന്ന സർക്കാർ ആഹ്വാനത്തിന് ഇതിലും വലിയൊരു പിന്തുണ നൽകാനില്ല. ചോക്ലേറ്റിനു പകരം വൃക്ഷത്തൈകൾ നൽകിയ ആ ദമ്പതികൾ വരും തലമുറയ്ക്കായി കരുതിവെക്കുന്നത് ശുദ്ധവായുവും തണലുമാണ്. ഞങ്ങളുടെ ജീവിതം തുടങ്ങുന്നത് പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ടാണ് എന്ന ഉറച്ച സന്ദേശമാണത്. ഇത്തരം ഹരിത വിവാഹങ്ങൾ നാടിന്റെ സംസ്കാരമായി മാറേണ്ടതുണ്ട്. ഓരോ ആഘോഷവും ഭൂമിയുടെ മുറിവുകൾ ഉണക്കാനുള്ള അവസരമാക്കാൻ നമുക്ക് കഴിയണം. പണക്കൊഴുപ്പിനേക്കാൾ പ്രകൃതിയുടെ സമ്പത്തിന് വില നൽകുന്ന ഈ പുതിയ കാലത്തിന്റെ വധൂവരന്മാരെ നമുക്ക് ഹൃദയപൂർവ്വം അഭിനന്ദിക്കാം. ഈ പച്ചപ്പ് ഓരോ വീടുകളിലേക്കും പടരട്ടെ. നമ്മുടെ ഭൂമി കൂടുതൽ സുന്ദരമാകട്ടെ. വരും കാലത്തെ ഓരോ മംഗളകർമ്മങ്ങളും ഇത്തരത്തിൽ ഹരിതാഭമാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.

റഹ്മാനിയ ഉച്ചസ്ഥായും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

മുകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കോകിലവാണി.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: വി അരുണാചലം നിർമ്മിച്ച് എസ് ആർ പുട്ടണ്ണ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു സ്കൂൾ മാസ്റ്റർ. സംഭാഷണം നിർവഹിച്ചത് പൊൻകുന്നം വർക്കി. വയലാർ രാമവർമ്മയുടെ ഗാനങ്ങൾക്ക് ജി ദേവരാജൻ ഈണം പകർന്നു. എ എം രാജ, പി ബി ശ്രീനിവാസ്, പി സുശീല, പി ലീല, എ പി കോമള, തിരുവനന്തപുരം ശാന്ത, എം എസ് രാജേശ്വരി എന്നിവരായിരുന്നു ഗായകർ. 1964 ഏപ്രിൽ 3 പ്രദർശനത്തിനെത്തിയ ചിത്രത്തിൽ പ്രേംനസീർ, ശിവാജി ഗണേശൻ, മുത്തയ്യ, തിക്കുറിശി സുകുമാരൻ നായർ, ബാലാജി, എസ് പി പിള്ള, ബഹദൂർ, അടൂർഭാസി, രമേശ്, പ്രതാപചന്ദ്രൻ, രാഗിണി, അംബിക, ആറന്മുള പൊന്നമ്മ, പങ്കജവല്ലി, കൽപ്പന, ഷൗക്കർ ജാനകി, ബേബി വിധുബാല, ബേബി പത്മിനി, മാസ്റ്റർ സുരേഷ്, മാസ്റ്റർ ദശരഥൻ എന്നിവരായിരുന്നു അഭിനേതാക്കൾ. തമിഴ് നടന്മാരായ ശിവാജി ഗണേശനും ബാലാജിയും അഭിനയിച്ച ആദ്യ മലയാള ചിത്രം എന്ന സവിശേഷത സ്കൂൾ മാസ്റ്റർ എന്ന ചിത്രത്തിനുണ്ട്. അതുപോലെ തന്നെ തമിഴ് നടി ഷൗക്കർ ജാനകി അതിഥിവേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട ചിത്രം എന്ന പ്രത്യേകതയും ഇതിലുണ്ട്. വിധുബാല ബാലതാരമായ ചിത്രമായിരുന്നു സ്കൂൾ മാസ്റ്റർ. 8 പാട്ടുകളായിരുന്നു സ്കൂൾ മാസ്റ്ററിൽ ഉണ്ടായിരുന്നത്. തിരുശീലയിൽ ഇപ്പോൾ കേൾക്കാം സ്കൂൾ മാസ്റ്റർ എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം കാണാനിരിക്കുമ്പോൾ ഏറ്റവും ഹൃദ്യമായി അന്നും ഇന്നും ആസ്വദിച്ചിട്ടുള്ളത് അവതരണ ഗാനങ്ങൾ തന്നെയാണ്. മറ്റേതു പാട്ടുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയാണ് അവതരണ ഗാനങ്ങൾക്കുള്ളത്. വരികൾ വല്ലാതെ പ്രചോദിപ്പിക്കും. ഒരുണർവ് എവിടെ നിന്നില്ലാതെ അനുഭവപ്പെടും. പ്രത്യേകമായ ഒരു ജീവൽ സ്പന്ദനമുള്ള പാട്ടുകൾ, നാടകഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: മനുഷ്യ ശരീരത്തിലെ ഏത് ഗ്രന്ഥിയാണ് ആദമിന്റെ ആപ്പിൾ എന്നറിയപ്പെടുന്നത്? ചോദ്യം ഒരിക്കൽ കൂടി: മനുഷ്യ ശരീരത്തിലെ ഏത് ഗ്രന്ഥിയാണ് ആദമിന്റെ ആപ്പിൾ എന്നറിയപ്പെടുന്നത്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വ്യക്തിവിശേഷം.
1: വ്യക്തിവിശേഷം.
2: വ്യക്തിവിശേഷത്തിൽ ഇന്ന് ചാർവാകനെ കുറിച്ച് കേൾക്കാം. ഭാരതീയ ദർശനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നാം പലപ്പോഴും ആത്മീയതയിലും പരലോക വിശ്വാസങ്ങളിലും ഊന്നിയുള്ള ചർച്ചകളിലാണ് എത്തിച്ചേരാറുള്ളത്. എന്നാൽ യുക്തിക്കും തെളിവുകൾക്കും പ്രാധാന്യം നൽകിയ, ചോദ്യം ചെയ്യപ്പെടാത്ത വിശ്വാസങ്ങളെ വെല്ലുവിളിച്ച ഒരു മഹത്തായ ദർശനം നമ്മുടെ മണ്ണിൽ നിലനിന്നിരുന്നു. അതാണ് ചാർവാക ദർശനം അഥവാ ലോകായതം. ക്രിസ്തുവിന് മുൻപ് 2441 ഇന്ദുകാന്തന്റെയും സഗ്മിനിയുടെയും മകനായി ജനിച്ച ചാർവാകൻ ചെറുപ്പത്തിൽ തന്നെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും അഗാധ പാണ്ഡിത്യം നേടിയിരുന്നു. എന്നാൽ അറിവ് വർദ്ധിച്ചപ്പോൾ യുക്തിക്ക് നിരക്കാത്ത ആചാരങ്ങളെയും ചൂഷണങ്ങളെയും അദ്ദേഹം ചോദ്യം ചെയ്തു. യുക്തിക്ക് നിരക്കാത്ത ഒന്നിനെയും അനുസരിക്കേണ്ടതില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ അടിസ്ഥാന പ്രമാണം. ഭാരതീയ ചരിത്രത്തിൽ ബ്രാഹ്മണ മതത്തിന്റെ ചൂഷണങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ ആദ്യത്തെ രക്തസാക്ഷിയായ സ്വതന്ത്ര ചിന്തകനായിരുന്നു ചാർവാകൻ. ചാർവാക ദർശനം കേവലം ഒരു വിശ്വാസമല്ല, മറിച്ച് അറിവിലും അധ്വാനത്തിലും വിശ്വസിക്കുന്ന ഭൗതികവാദമാണ്. മൂന്ന് വേദങ്ങളുടെ കർത്താക്കൾ വഞ്ചകരും കോമാളികളുമാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു. അശ്വമേധയജ്ഞങ്ങളിലെ അശ്ലീലതകളെയും മൃഗബലികളെയും അദ്ദേഹം ശക്തമായി എതിർത്തു. ബലി നൽകുന്ന മൃഗം സ്വർഗത്തിൽ പോകുമെങ്കിൽ എന്തുകൊണ്ട് സ്വന്തം പിതാവിനെ ബലി നൽകുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം അന്നത്തെ പുരോഹിതവർഗത്തെ പിടിച്ചുലച്ചു. സ്വർഗമോ മോക്ഷമോ പരലോകമോ ഇല്ലെന്ന് ചാർവാകൻ സമർത്ഥിച്ചു. മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്ന ശ്രാദ്ധമുട്ടുകൾ നിഷ്ഫലമാണ്. ഒരിക്കൽ ചാമ്പലായ ശരീരം മടങ്ങിവരില്ലെന്നും ജീവിച്ചിരിക്കുന്ന കാലത്തോളം മനുഷ്യൻ സന്തോഷത്തോടെ കഴിയണമെന്നും അദ്ദേഹം പഠിപ്പിച്ചു. അന്ധവിശ്വാസങ്ങൾ നമ്മുടെ ആത്മാഭിമാനത്തെ ഇല്ലാതാക്കുന്ന ചൂഷണ തന്ത്രങ്ങളാണെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അത്ഭുതങ്ങളിലല്ല, മറിച്ച് മനുഷ്യന്റെ അറിവിലാണ് ലോകത്തിന്റെ പുരോഗതി കുടികൊള്ളുന്നത്. ആസ്തിക നാസ്തിക ദർശനങ്ങളെ ഒരുപോലെ ആദരിച്ചിരുന്ന പാരമ്പര്യമാണ് ഭാരതത്തിന്റേത് എന്ന ഇന്നത്തെ വാദങ്ങൾ ചരിത്രപരമായി ശരിയല്ല. ചാർവാകന്റെ ആശയങ്ങളിൽ ജനങ്ങൾ ആകൃഷ്ടരാവുകയും ബ്രാഹ്മണ മേധാവിത്വത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ ജീവനോടെ ചുട്ടരിക്കുകയായിരുന്നു അന്നത്തെ അധികാരികൾ ചെയ്തത്. അദ്ദേഹത്തോടൊപ്പം ആ വിപ്ലവകരമായ ആശയങ്ങളും നശിപ്പിക്കപ്പെട്ടു. ദേവിപ്രസാദ ചതുപാധിയുടെ ലോകായതം പോലുള്ള സ്വതന്ത്ര പഠനങ്ങളാണ് ചാർവാക ദർശനങ്ങളെക്കുറിച്ച് പിന്നീട് വെളിച്ചം വീശിയത്. കുട്ടികൾക്ക് നാം നൽകേണ്ടത് അന്ധമായ ഭയമല്ല, മറിച്ച് എല്ലാം ചോദ്യം ചെയ്യാനുള്ള ശാസ്ത്രബോധമാണ്. ദൈവമില്ലാത്തൊരു ലോകത്ത് എങ്ങനെ ധാർമ്മികമായി ജീവിക്കാം എന്ന് ചോദിച്ചാൽ, ഈ ലോകത്തെ സ്നേഹിക്കുകയും യുക്തിപൂർവം പ്രവർത്തിക്കുകയും ചെയ്യുന്ന എന്ന ചാർവാക ദർശനം തന്നെയാണ് ഇന്നും പ്രസക്തം. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. എന്നാൽ ആ അത്ഭുതങ്ങൾക്ക് പിന്നിലെ സത്യം കണ്ടെത്താൻ നമുക്ക് വേണ്ടത് അന്ധമായ ഭയമല്ല, മറിച്ച് എല്ലാം ചോദ്യം ചെയ്യാനുള്ള ശാസ്ത്രബോധമാണ്. ഭാരതീയ ചിന്തകനായ ചാർവാകൻ നമ്മെ പഠിപ്പിച്ചത് മറ്റാരുമല്ല, സ്വന്തം യുക്തിയാണ് നമ്മുടെ വഴികാട്ടിയാകേണ്ടത് എന്നാണ്. മുതിർന്നവർ പറയുന്നതായാലും പുസ്തകങ്ങളിൽ വായിക്കുന്നതായാലും അത് ശരിയാണോ എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. അന്ധവിശ്വാസങ്ങൾ വെറുമൊരു വിശ്വാസമല്ല, അവ നമ്മുടെ ആത്മാഭിമാനത്തെ ഇല്ലാതാക്കുന്ന ചൂഷണ തന്ത്രങ്ങളാണെന്ന് നാം തിരിച്ചറിയണം. അത്ഭുതങ്ങളിലല്ല, മറിച്ച് നമ്മുടെ അറിവിലും അധ്വാനത്തിലുമാണ് ലോകത്തിന്റെ പുരോഗതി കുടികൊള്ളുന്നത്. ദൈവമില്ലാത്തൊരു ലോകത്ത് എങ്ങനെ ജീവിക്കാമെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തെയും സഹജീവികളെയും സ്നേഹിക്കുക എന്ന ചാർവാക ദർശനം പിന്തുടരുക. BC 2441 ജനിച്ച ചാർവാകൻ വേദങ്ങളിലും ഉപനിഷത്തുകളിലും അഗാധ പാണ്ഡിത്യം നേടിയിട്ടും തന്റെ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളെ അദ്ദേഹം ധീരമായി എതിർത്തു. യാഗങ്ങളിലെ മൃഗബലിയെയും അന്ധമായ ആചാരങ്ങളെയും ചോദ്യം ചെയ്ത അദ്ദേഹത്തെ അന്നത്തെ അധികാരികൾ ദ്രോഹിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഇന്നും നമുക്ക് വെളിച്ചം നൽകുന്നു. മരിച്ചവർക്ക് വേണ്ടിയുള്ള ചടങ്ങുകൾ നിഷ്ഫലമാണ്. ജീവിച്ചിരിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കഴിയുകയെന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപേ പറഞ്ഞൊരാൾ ചാർവാകൻ. ഇന്നലെ എന്തെന്നറിഞ്ഞാലേ നാളെയും നമുക്ക് ശരിയായി തിരിച്ചറിയാനാവൂ. അതുകൊണ്ട് എന്തിനേയും ശാസ്ത്രീയമായി നോക്കിക്കാണാൻ ശീലിക്കുക.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.

പ്രണയം എപ്പോഴാണ് നിശുദ്ധാത്മകമാകുന്നത്? അതത്രമേൽ രഹസ്യാത്മകമാകുമ്പോഴാണോ, അതോ നാലാൾ അറിഞ്ഞു പോകുമ്പോഴോ? ശൈത്യ പറഞ്ഞത് ആരുമറിയാതെ ഹൃദയത്തിന്റെ ശിഖിരങ്ങളിൽ ഒരിതൾപ്പൂവായി വിടർന്നു നിൽക്കുമ്പോഴെന്നാണ്. ഇന്ദ്രനീലത്തിന്റെ നിറമുള്ള പൂവുകളെ പോലെയാണ് പ്രണയമെന്ന് അവൾ പറഞ്ഞു. നിരത്തിൽ വീണുകിടക്കുന്ന നീലപ്പൂവുകളാണ് കൂടുതൽ പ്രണയഭരിതമെന്ന് പറഞ്ഞ് ഞാൻ അവളോട് തർക്കിക്കും. നിലാവിട്ട് വീണ് കൂടുതൽ ചേതോഹരമായ നിശാഗന്ധികളെ ഓർമ്മിപ്പിക്കും വിധം പ്രണയാമൃതമായ കവിതകൾ ഞാൻ ഓർമ്മിക്കും. ശൈത്യയുടെ പ്രണയത്തിനാണോ അവളുടെ പ്രണയ കവിതകൾക്കാണോ ഭംഗി കൂടുതൽ? തർക്കമേതുമില്ല, കവിതകൾക്ക് തന്നെയാണ്. പ്രണയ കവിതകൾ, പ്രണയഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

പ്രകാശമുള്ള ചിന്തകൾ പറഞ്ഞും പാട്ടുകൾ കേട്ടും സാംസ്കാരികമായ കാര്യങ്ങൾ ചർച്ച ചെയ്തും നാടകഗാനങ്ങൾ കേട്ടും കവിത ആസ്വദിച്ചും ഈ പ്രഭാതം സാർത്ഥകമാവുകയാണ്. ഇത്ര നേരം ഇത്രയും കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞത് തന്നെ എത്ര ധന്യം. ഈ പകൽ നിറയെ സാഹോദര്യത്തിന്റെ വാടാമലരുകൾ വിടരട്ടെ. കർമ്മനിരതമായി ഈ ദിനം സമ്പന്നമാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തെ മലയാളത്തിന്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തെ മലയാളത്തിൽ ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് നന്ദകുമാർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: നമസ്കാരം. ഞാൻ കെ മുരളീധരൻ, സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി. കേരളത്തിൽ എച്ച് ഐ വി അണുവ്യാപനത്തിൻ്റെ പ്രധാന കാരണങ്ങൾ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധവും മയക്കുമരുന്നിൻ്റെ ദുരുപയോഗവുമാണ്. ഈ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയിട്ടുള്ളവർ നിർബന്ധമായും അടുത്തുള്ള സർക്കാർ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളിലെത്തി സൗജന്യ കൗൺസിലിംഗിനും പരിശോധനയ്ക്കും വിധേയരാകേണ്ടതാണ്. നോ യുവർ എച്ച് ഐ വി സ്റ്റാറ്റസ് എന്ന ക്യാമ്പയിൻ വിജയകരമാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 1097 എന്ന ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. മൗനത്തിന്റെ താഴ്വരകളിൽ നിന്ന് പനിനീർ റോസാദലങ്ങൾ വിടരുന്നത് പോലെ ഗന്ധർവ സംഗീതം ഉയരുന്നു. പാട്ടിന്റെ പട്ടുറുമാലുകൾ പ്രണയത്തിന്റെ മഴയായും വിപ്ലവത്തിന്റെ കനലുകളായും വിരഹത്തിന്റെ മേഘമാലകളായും അത് ഹൃദയത്തെ ഉന്മത്തമാക്കുകയും ഘനീഭൂതമാക്കുകയും ദ്രവിപ്പിക്കുകയും ചെയ്യുന്നു. പാട്ടിനോട് എനിക്കെന്താണ് ഇഷ്ടമോ പ്രണയമോ അതോ ഭ്രമമോ അതുമല്ല ആസക്തിയാണോ? സ്വരഘടനകൾ സൃഷ്ടിക്കുന്ന ലയപൂർണിമ, രാഗചൈതന്യത്തിന്റെ മഴവിൽക്കൊടികൾ, ഏകാനുചാരുതകളില്ലാത്ത ലോകം എത്രമേൽ ശുഷ്കം. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം ഗംഗാമലയിൽ നിന്നും സാവിത്രി, ഭവാനി, രാജി എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന ചിത്രത്തിലെ ഗാനത്തിന് രചന നിർവഹിച്ചത് ബിജു തിരുമല, ഈണം ഔസേപ്പച്ചൻ, ആലാപനം കെ ജെ യേശുദാസ്, അമ്പിളി എന്നിവർ.
2: കളകളമിളകും ഒരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, കരളിലും അലരിതളുതിരും ഒരാളുകുളമിളകിയ ചുരുളകം. ആഹാ, കളകളമിളകും ഒരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, കരളിലും അലരിതളുതിരും ഒരാളുകുളമിളകിയ ചുരുളകം.

സ്നേഹിച്ചും തലോടിയും നോവിച്ചും നൊമ്പരപ്പെടുത്തിയുമൊക്കെ കടന്നുപോയ ജീവിത പരിസരങ്ങളിലൊക്കെ പാട്ട് കൂട്ടിലുണ്ടായിരുന്നു എന്നതാണ് സത്യം. ഓർത്തെടുത്താൽ എത്രയെത്ര ഒറ്റനൂൽ പട്ടങ്ങൾ, ഓരോ പാട്ടും ഹൃദ്യം, ഓരോന്നിനും ഓരോ ഓർമ്മകൾ. സോപ്പ് മണമുള്ള പാട്ടുകൾ, വിരൽ സ്പർശം ഓർമ്മിപ്പിക്കുന്ന പാട്ടുകൾ, നിശാഗന്ധിയുടെ വെളുപ്പിൽ നിന്ന് വിരിഞ്ഞെന്ന് തോന്നുന്ന പാട്ടുകൾ, ബാല്യകൗമാരങ്ങളിൽ കേട്ടും കേൾക്കാതെയും പൂത്തുമ്പികളെപ്പോലെ കാതോരം പറന്നുപോയ പാട്ടുകൾ. ഭൂതകാലത്തിന്റെ ഇലകൾ പോലെയാണ് എനിക്കെപ്പോഴും ഈ പാട്ടുകൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കൃഷ്ണചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. രചന ഒ എൻ വി, സംഗീതം ജോൺസൺ, ചിത്രം ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം. ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നത് വിളിയന്നൂരിൽ നിന്നും ബിജു.

ഇന്നലകളിൽ ഒരു കടൽ വെന്തുരുകുന്നുണ്ടെങ്കിൽ ഇന്ന് എന്റെ ആകാശങ്ങളിൽ മേഘങ്ങൾക്ക് തീപിടിക്കുന്നുണ്ട്. മൗനത്തിന്റെ കാന്താരങ്ങളിലേക്ക് ഓടിപ്പോകുവാൻ വയ്യ. ഉള്ളിൽ മർമ്മരം പോലെ പാട്ടുയരുന്നു. ഈ പാട്ടും അതിന്റെ ഹൃദ്യതയും മതി സാർത്ഥകമായ ജീവിതത്തിന്റെ സഫലതകൾ കൊണ്ട് ഒരു നന്ദാവനം തീർക്കാൻ. ഇപ്പോൾ ഞാൻ പാട്ടിന്റെ പട്ടുമെത്തയിൽ ശാന്തമായി ശയിക്കുന്നു. കടലും കായലും ശാന്തം. മേഘങ്ങൾക്ക് മഞ്ഞിന്റെ മനസ്സ്. മൗനത്തെ നേർത്തു ചീകിക്കൊണ്ട് സ്വരങ്ങൾ സന്നിഹിതമാകുന്നു. ഈ ഗാനബീജികൾക്ക് എത്ര സൗരഭ്യം. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ ഇനി പി മാധുരി ആലപിച്ച ഗാനം. രചന ONV, സംഗീതം ജി ദേവരാജൻ, ചിത്രം നീ എത്ര ധന്യ. ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നു മുട്ടട നിന്നും രതീഷ്, രഞ്ജിനി എന്നിവർ.

നൊമ്പരവേലുകളുടെ ഇന്നലകളിൽ ബാക്കിയിട്ടുപോയ ഉച്ചവെയിലും ഓർമ്മയുടെ നിലാത്തണുപ്പും പാട്ടുകളിലൂടെ ഞാൻ അനുഭവിച്ചു തീർക്കുന്നു. അനന്തമായ കാനനവീഥികളിലൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അനാദിയായ കാലത്തിൻ്റെ കന്മദം പോലെ പാട്ട് എൻ്റെ ഹൃത്തടാകങ്ങളിൽ വിലയം പ്രാപിക്കുന്നു. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം വിളയന്നൂരിൽ നിന്ന് രമ ആവശ്യപ്പെട്ട ഗാനം. രചന ബാലു കിരിയത്ത്, സംഗീതം SP വെങ്കടേഷ്, ചിത്രം അഗ്നിമുഹൂർത്തം, ആലാപനം KS ചിത്ര.

അമൃതമഴയായി പൊഴിയുന്ന സംഗീതം, മനസ്സിൽ ഹംസങ്ങൾ ചിറകടിച്ചുയരുന്ന മുഹൂർത്തം, മേഘങ്ങൾക്ക് ഇപ്പോൾ പ്രണയിനിയുടെ രൂപം, പ്രകാശ സഞ്ചാരങ്ങൾക്കപ്പുറം സഞ്ചരിക്കുന്ന ഗന്ധർവഗീതികൾ, ഗമകങ്ങൾ, കർണികാരങ്ങൾ പൂക്കുന്ന കാലം, പാട്ടിന്റെ തോണിയിലേറി ഞാൻ വസന്തം വിരുന്നു കാണാൻ പോകുന്നു. ഇഷ്ടഗീതങ്ങൾ എന്നും പ്രിയതരം. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ ഇനി ഉണ്ണിമേനോനും ലതികയും ചേർന്ന് ആലപിച്ച ഗാനം. ശ്രുതി എന്ന ചിത്രത്തിലെ വരികൾക്ക് തൂലിക ചലിപ്പിച്ചത് ബാലചന്ദ്രൻ ചുള്ളിക്കാട്, സംഗീതം ജോൺസൺ, ഗാനം ആവശ്യപ്പെട്ടത് ചെറുകുളത്ത് നിന്നും ജോർജ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: വാക്കുകൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഹൃത്തടങ്ങളിലേക്ക് സംഗീതം ഒരു സുഗന്ധം പോലെ പടരുന്നു. വിരലുകൾക്കിടയിൽ നിന്ന് ഊർന്നുപോയ വസന്തത്തെ തിരയുന്ന ഒരാൾക്ക് നഷ്ടപ്പെട്ട പ്രണയത്തിന്റെ മധുരമുള്ള നോവായും തിരികെ കിട്ടിയ ഓർമ്മകളുടെ മന്ദഹാസമായും പാട്ട് പ്രകാശമാകുന്നു. ഋതുക്കളുടെ രാജകുമാരനായി വസന്തം എഴുന്നള്ളുന്നതുപോലെ പ്രകൃതിയുടെ മനസ്സിൽ നിന്നും കലകളുടെ രാജകുമാരനായ സംഗീതം വിരുന്നിനെത്തുന്നു. ഉണങ്ങിയ ഇലകളെ പുൽകുന്ന കാറ്റ് പൂത്തുനിൽക്കുന്ന കണിമരങ്ങളുടെ ചില്ലകളിൽ രാഗമാലിക പങ്കുവയ്ക്കുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം ജനുവരി ഒരു ഓർമ്മ എന്ന ചിത്രത്തിലെ ഗാനം. ഗാനം കേൾക്കാൻ കൊതിക്കുന്നു ചടയമംഗലത്ത് നിന്നും ദീപ്തി, ദിയ എന്നിവർ. രചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ, ആലാപനം കെ ജെ യേശുദാസ്.

0: നോക്കിലും വാക്കിലും അലിഞ്ഞു ചേരുന്ന ആത്മബന്ധം, പ്രണയത്തിന്റെ രസതന്ത്രം. നോക്ക്, നിനക്ക് എന്നോടുള്ള ഇഷ്ടത്തിൽ ആയിരം പൂക്കളുടെ ഗന്ധമുണ്ട്. നിന്റെ മിഴയിലെ തിളക്കം, പ്രണയത്തിന്റെ നനുത്ത മഴ നനയുന്ന നിന്റെ നക്ഷത്ര കണ്ണുകൾ, അക്ഷരങ്ങളുടെ കരുത്തും സ്വരങ്ങളുടെ ലാവണ്യവും കോർത്ത രാഗമാലകൾ. സാഹിത്യം സംഗീതത്തെ വരിച്ചു കഴിഞ്ഞു. പുറത്ത് കടുത്ത വേനലിൽ പോലും വസന്തത്തിന്റെ ചൂരാണുള്ളത്. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കെ ജെ യേശുദാസും സംഘവും ആലപിച്ച ഗാനം. രചന എസ് രമേശൻ നായർ, സംഗീതം വിദ്യാധരൻ മാസ്റ്റർ, ചിത്രം അച്ചുവേട്ടന്റെ വീട്. ഗാനം ആവശ്യപ്പെടുന്നത് കഞ്ചൂർ കോണത്ത് നിന്നും സുരേഷ് ബാബു.
1: ചന്ദനം മണക്കുന്ന പൂന്തോട്ടം

നഷ്ടപ്രണയത്തിന്റെ തീരങ്ങളിൽ തനിച്ചിരിക്കുന്ന കൂട്ടുകാര. വിരഹത്തിന്റെ നനവുള്ള പാട്ടുകൾ കുന്നിൻ പുറത്തുനിന്നെങ്ങോ ഒഴുകി വരുന്നത് നീ കേൾക്കുന്നില്ലേ? അകന്നുപോയ വസന്തത്തെ ഓർത്ത് വിതുമ്പുന്ന മനസ്സ്, വേദനകൾക്കും ഒരു സംഗീതമുണ്ടെന്ന് നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നു. നേർത്ത മന്ദഹാസത്തിലും അലിഞ്ഞു ചേരുന്ന വിഷാദം. പ്രിയനെ, ഈ പാട്ട് നിനക്കുള്ളതാകുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കിളിക്കൊല്ലൂരിൽ നിന്നും കുഞ്ഞുമോൻ, സാജൻ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. രചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം. ചിത്രം ശ്രീധരന്റെ ഒന്നാം തിരുമുറിവ്. ഗാനം ആലപിച്ചത് കെ.എസ്. ചിത്രം.

മഴയുടെ താളവും പുഴയുടെ മർമ്മരവും ചേർന്നാണ് ഭൂമിയിൽ ആദ്യത്തെ പാട്ടുണ്ടായതെന്ന് നീ പറയുന്നു. കാറ്റിലുലയുന്ന മുളങ്കാടുകൾ, പുല്ലാങ്കുഴലിൽ ഉലാവുന്ന കാനനങ്ങൾ, മണ്ണിന്റെ ഗന്ധം, വനാന്തരങ്ങളുടെ നിഗൂഢത, ഒരു വേണുനാദം എന്റെ സ്വപ്നങ്ങളെ തഴുകി കടന്നു പോകുന്നു. പാട്ടിന്റെ പഞ്ചമങ്ങളിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോകുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം. രചന പി ഭാസ്കരൻ, സംഗീതം വിദ്യാധരൻ. കാണാൻ കൊതിച്ച് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ കൊതിക്കുന്നത് വെട്ടത്തുനാട് നിന്നും വിജയൻ, മനു, രസിക എന്നിവർ.

നക്ഷത്രങ്ങൾ പൂത്തു നിൽക്കുന്ന നീലാകാശത്തിന് താഴെ നിലാവിന്റെ പട്ടുകമ്പളം. ഞാൻ അതിലിരുന്ന് നിശാഗന്ധിയോട് വർത്തമാനം പറയുന്നു. സ്വപ്നങ്ങളുടെ സുരഭിലമായ ഇടങ്ങൾ, മിന്നാമിനുങ്ങകൾ ഒരായിരമായി പറന്നുവരുന്നു. ചേതോഹരമായ കാഴ്ചയുടെ സമ്മോഹനതയിൽ നടന്നു തീരാത്ത വഴികൾ ബാക്കിയാകുന്നു. തിരികെ എത്താനാകാത്ത ബാല്യകാലം. കണ്ണാന്തലികൾക്ക് ഇപ്പോൾ എന്ത് പ്രായമുണ്ടാകും? യൗവനം വിടാത്ത കാട്ടുകുറിഞ്ഞികൾക്ക് പറയാനുള്ള പ്രണയഗീതികൾ. ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് അവസാനം എഴുതാപ്പുറങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം. രചന ഒ എൻ വി, സംഗീതം വിദ്യാധരൻ. കെ ജെ യേശുദാസും സംഘവും ആലപിച്ച ഗാനം കേൾക്കാൻ കൊതിക്കുന്നു. കാട്ടാക്കട നിന്നും സൂരജ്, മനോജ് എന്നിവർ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: ഒറ്റക്കമ്പി നാദം.
1: ഒറ്റക്കമ്പി നാദം. ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് ബ്രൂസ്ലിയുടെ വിശേഷങ്ങൾ കേൾക്കാം. 33 വർഷത്തെ ജീവിതം 3000 നിലനിൽക്കാൻ പോകുന്ന പ്രശസ്തി, അങ്ങനെ അധികം പേരുണ്ടാവില്ല. വിരലിലെണ്ണാവുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ബ്രൂസ്ലി. 1940 ജനിച്ചു, 1973 മരിച്ചു. ഒരു തലമുറയുടെ യൗവനത്തെയും താരുണ്യത്തെയും മഴനാരുകൾ പോലെ സ്പർശിച്ചുണർത്തിയ വ്യക്തിത്വം. കരാട്ടെ എന്നത് കുറെ ഇഷ്ടികകൾ അടിച്ചു പൊട്ടിക്കുക എന്നതല്ലെന്നും അതിനപ്പുറം അതൊരു തത്വശാസ്ത്രമാണെന്നും ലോകത്തെ ബോധ്യപ്പെടുത്തിയ മനുഷ്യൻ. ജനഹൃദയങ്ങളിൽ മരണമില്ലാത്തവൻ. വെള്ളത്തിന്റെ സ്വഭാവം സ്വീകരിക്കണമെന്ന് ബ്രൂസ്ലി പറഞ്ഞു. വെള്ളത്തിന് അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിന്റെ ആകൃതി സ്വീകരിക്കാനാകും, എന്നാൽ അതിലാർക്കും കുത്തി കുത്തി ഇറക്കാനാവില്ല താനും. പക്ഷേ വെള്ളത്തിന് പാറകളെ തുരന്നു പോകാനാകും, അസാധാരണമായ വെള്ളച്ചാട്ടമാകാനും കഴിയും. ജീവിതത്തെക്കുറിച്ച് ബ്രൂസ്ലിയുടെ ദർശനം ഇങ്ങനെയായിരുന്നു. ഗാഢതയുള്ള തത്വശാസ്ത്രം, താൻ എങ്ങനെയായിരിക്കണമെന്ന ബോധമുള്ള ദർശനം.

ആയോധന കലാകാരൻ, ചലച്ചിത്ര നടൻ, തത്വചിന്തകൻ, മനുഷ്യസ്നേഹി എന്നിങ്ങനെ ബഹുമുഖമായ പ്രതിഭകൾ കൊണ്ട് അനുഗ്രഹീതനായിരുന്നു ബ്രൂസ് ലീ. ആയോധന കലയിലെ എല്ലാ വിഭാഗങ്ങളുടെയും അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ആധുനിക രീതിയിൽ ബ്രൂസ് ലീ വികസിപ്പിച്ചെടുത്ത ഒന്നാണ് ജീത് കുനേഡോ. തടുക്കാനാകാത്ത മുഷ്ടിയുള്ള വഴി എന്നാണ് ജീത് കുനേഡോ എന്ന വാക്കിനർത്ഥം. 1967 ലോസ് ആഞ്ചലസിൽ വച്ചാണ് ബ്രൂസ് ലീ ജീത് കുനേഡോ രൂപപ്പെടുത്തിയത്. പരിശീലന രീതികളിൽ തത്വചിന്തകൾ സമവായപ്പെടുത്തി എന്നതാണ് ബ്രൂസ് ലീയെ കൂടുതൽ ശ്രദ്ധേയനാക്കിയത്. അതുകൊണ്ടാണ് അത്രയേറെ സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ ആരാധകർ ബ്രൂസ് ലീയെ നെഞ്ചേറ്റിയത്.

ബ്രൂസ്ലിക്ക് ഇന്ത്യ അറിയാമായിരുന്നു. ഇന്ത്യ വലിയൊരു രീതിയിൽ ബ്രൂസ്ലിയെ സ്വാധീനിച്ചിരുന്നു എന്ന് വേണം പറയാൻ. അതെങ്ങനെ എന്ന് പറഞ്ഞാൽ, ഒരു നാൾ വ്യായാമത്തിനിടെ ബ്രൂസ്ലി കാൽവഴുതി വീണു, നട്ടെല്ലിന് പരിക്കേറ്റു, കുറെ നാൾ കിടക്കയിലായി. പക്ഷേ അങ്ങനെ നിശ്ചേഷ്ടനായി കിടക്കാൻ ബ്രൂസ്ലി തയ്യാറായിരുന്നില്ല. തന്റെ ഇഷ്ടവിഷയമായ തത്വശാസ്ത്രത്തിലൂടെ അന്തർജ്ഞാനം ആർജിക്കണമെന്ന് ബ്രൂസ്ലിക്ക് തോന്നി. അതിനായി തെരഞ്ഞെടുത്തത് ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ പുസ്തകങ്ങളായിരുന്നു. പരമമായ സത്യത്തിലേക്ക് ഒരു വഴിയുമില്ല. ഒരു മതത്തിനും നിങ്ങളെ സത്യത്തിലേക്ക് നയിക്കാനുമാവില്ല. ഒരു ജാതിക്കും ഒരാദർശത്തിനും ഒന്നിനും. ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ സത്യദർശനം ബ്രൂസ്ലിയെ വല്ലാതെ സ്വാധീനിച്ചു. അതിന്റെ എല്ലാം അന്തസത്ത ഉൾക്കൊള്ളാനായതുകൊണ്ടാവണം ബ്രൂസ്ലി ഇങ്ങനെ പറഞ്ഞത്. ബോധദീപ്തിക്കും വിശുദ്ധീകരണത്തിനും ആത്മാവിനെ ദുഷിപ്പിൽ നിന്ന് മുക്തമാക്കുന്നതിനും നിങ്ങൾ നിങ്ങളെ തന്നെ ആശ്രയിക്കേണ്ടതുണ്ട്.

ആയോധനകലയായിരുന്നു ബ്രൂസ്ലിക്ക് ജീവിതം. ഒപ്പം മനഃശാസ്ത്രത്തെയും ബ്രൂസ്ലി ഹൃദയത്തോട് ചേർത്ത് വച്ചു. വായന ഹരമാക്കി. ആയിരക്കണക്കിന് പുസ്തകങ്ങൾ സ്വകാര്യ ശേഖരത്തിൽ ഉണ്ടായിരുന്നു. ചലച്ചിത്രത്തെ ജനകീയമാക്കുക മാത്രമല്ല, ആയോധനകലയെ ചലച്ചിത്രത്തിൽ ചാലിച്ചു ചേർക്കുകയാണ് ബ്രൂസ്ലി ചെയ്തത്. ഹോണു, മാർലോവ്, ലോങ് സ്ട്രീറ്റ്, ദ ബിഗ് ബോസ്, ഫിസ്റ്റ് ഓഫ് ഫ്യൂറി, വേ ഓഫ് ദ ഡ്രാഗൺ, എൻ്റർ ദ ഡ്രാഗൺ, അങ്ങനെ എത്രയോ ചിത്രങ്ങൾ. ആയോധനകലയെക്കുറിച്ചുള്ള ഒരു ക്ലാസിക്കൽ സിനിമയാണ് എൻ്റർ ദ ഡ്രാഗൺ. റെയ്മണ്ട് ചാൻസലറുടെ ദി ലിറ്റിൽ സിസ്റ്റർ എന്ന നോവലാണ് മാർലോവ് എന്ന ചലച്ചിത്രമായത്. ദി ബിഗ് ബോസ് എന്ന ചിത്രമാണ് ബ്രൂസ്ലിയെ താരമാക്കി ഉയർത്തിയത്. ഹിസ്റ്ററി ഓഫ് ഫ്യൂറി എന്ന ചിത്രം ചൈനീസ് ജനതയെ തെല്ലൊന്നുമല്ല സ്വാധീനിച്ചത്. ബ്രൂസ്ലി തന്നെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു വേ ഓഫ് ദ ഡ്രാഗൺ. ബ്രൂസ്ലിയുടെ ഏറ്റവും നല്ല ഫൈറ്റ് സീനുകൾ ഈ ചിത്രത്തിലായിരുന്നു.

सुपरतो।

കാഴ്ചശക്തി കുറഞ്ഞ കണ്ണുകൾ, ഇടതുകാലിനേക്കാൾ നീളം കുറഞ്ഞ വലതുകാൽ, തീരെ മെലിഞ്ഞ ശരീരം, ഇങ്ങനെ കുറവുകൾ മാത്രമായിരുന്നു ബ്രൂസ്ലിയുടെ സ്വത്ത്. അതുകൊണ്ട് തന്നെ കുറവുകളെ കീഴടക്കുക എന്നതായിരുന്നു പ്രഥമ ലക്ഷ്യം. കഠിന പരിശീലനത്തിലൂടെ പരിമിതികളെ മറികടക്കുക എന്ന വെല്ലുവിളിയായിരുന്നു ബ്രൂസ്ലി ഏറ്റെടുത്തത്. വെറും കൈ മാത്രമായിരുന്നു ബ്രൂസ്ലിയുടെ കൈമുതൽ. ജീവിക്കാൻ വേണ്ടി അമേരിക്കയിലെത്തിയ ചൈനക്കാരൻ ചെക്കന്റെ മുന്നിൽ ഇംഗ്ലീഷ് കീറാമുട്ടിയായി നിന്നു. ലീ അതിൽ വിജയിച്ചു. ഇംഗ്ലീഷ് ലീയുടെ മുന്നിൽ മുട്ടുകുത്തി. അത് ലീയിലുണ്ടാക്കിയ ആത്മവിശ്വാസം ചെറുതായിരുന്നില്ല. പരിമിതികളെ ഏതിനെയും പരിശ്രമം കൊണ്ട് അതിജീവിക്കാനാവുമെന്ന് ബ്രൂസ്ലിക്ക് ഉറപ്പായി.

ജീവിക്കാൻ വേണ്ടി തന്നെയാണ് കുങ്ഫു പരിശീലിപ്പിക്കാൻ ബ്രൂസ്ലി തയ്യാറായത്. പക്ഷേ അന്യരെ കുങ്ഫു പരിശീലിപ്പിക്കുന്നതിൽ ചൈനീസ് ഗുരുക്കന്മാർ എതിരായിരുന്നു. പരമ്പരാഗതമായ ആ വിശ്വാസത്തിന് കീഴ്പ്പെടാൻ ബ്രൂസ്ലി തയ്യാറായിരുന്നതുമില്ല. കുങ്ഫുവിനെ ലോകമറിയണം, ആദരിക്കണം, ആയിരങ്ങൾ ആയോധന കലയിലേക്ക് വന്നുചേരണം, അതായിരുന്നു ബ്രൂസ്ലി ആഗ്രഹിച്ചത്. അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ലോകത്തിന്റെ കണ്ണിൽ ബ്രൂസ്ലി കുങ്ഫുവിന്റെ കുലപതിയായി മാറി. പരിമിതികളെ സാധ്യതകളാക്കി മാറ്റി എന്നതായിരുന്നു ബ്രൂസ്ലിയുടെ വിജയരഹസ്യം.

ശക്തി സംഭരിച്ചു വെച്ചിരുന്ന മുഷ്ടി ബ്രൂസ്ലി ആദ്യം പരീക്ഷിച്ചത് ഏറ്റവും അടുത്ത സുഹൃത്ത് സിയോ കിലൂനിന്റെ മുഖത്തായിരുന്നു. പക്ഷേ അത് വലിയ തെറ്റായി എന്ന് പിന്നീട് ലീക്ക് തോന്നി. ക്ഷമ പറഞ്ഞു. അതൊരു വലിയ തിരിച്ചറിവിലേക്കാണ് ബ്രൂസ്ലിയെ നയിച്ചത്. വലിയൊരു ശാന്തത ബ്രൂസ്ലിയിലുണ്ടായി. കുങ്ഫു ആവശ്യമില്ലാതെ ആരുടെയെങ്കിലും മുഖത്ത് പ്രയോഗിക്കേണ്ടതല്ലെന്നും അതൊരു കായിക കലയാണെന്നും ബ്രൂസ്ലി മനസ്സിലാക്കിയ നാളുകളായിരുന്നു അത്. കുങ്ഫുയിലെ വിങ്ചുൻ എന്ന ശൈലി ബ്രൂസ്ലി തിരഞ്ഞെടുത്തു. കൈമുഷ്ടിയുടെ കരുത്ത് പാറകളിലും മരങ്ങളിലും പ്രയോഗിച്ച് പരിശീലിച്ചു.

കറുത്ത കൊറ്റന്റെ കരിങ്കരലില് ഒരു മുളകിന്റെ ഇരുള് പിടിഞ്ഞ് ചുവന്ന സുന്ദരി മുളകിൻ്റെ ഉള്ളിന്ന് എരിഞ്ഞു തുള്ളണ്ട കടല് പിടിഞ്ഞ് ചക്കരയാനച്ചൊഴിച്ചത് അരിച്ചെടുത്തിട്ട് തെള്ള തിളപ്പിച്ച് മണത്തിൻ്റെ ഉള്ളിൽ മണം പൊതിഞ്ഞിട്ട് മണം കൊടുക്കുമ്പോ തുടിച്ചു തുള്ളണ ഹക്ക്.

ഗുരു ഇപ്മാനായിരുന്നു ശരിക്കും പറഞ്ഞാൽ ബ്രൂസ്ലിയെ രൂപപ്പെടുത്തിയത്. കാലിന്റെ നീളക്കുറവും കാഴ്ചക്കുറവും അലട്ടുന്നത് സ്വാഭാവികം. പക്ഷേ മറ്റെന്തെല്ലാം കഴിവുകൾ നിനക്കുണ്ട്, അതൊന്നും നീ കാണുന്നില്ല. കുറവുകളെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയുന്നതിന് പകരം ശേഷിക്കുന്ന കഴിവുകളെ എങ്ങനെ പരിപോഷിപ്പിച്ചു കൊണ്ടുവരാമെന്ന് ആലോചിക്കുക, ഇപ്മാൻ ബ്രൂസ്ലിയോട് പറഞ്ഞു. അത് തന്നിലെ തന്നെ സടകുടഞ്ഞെണീപ്പിക്കാൻ പ്രേരിപ്പിച്ചു എന്നാണ് ബ്രൂസ്ലി പറയുന്നത്. തനിക്കു കഴിയില്ല എന്ന് ഒരാൾ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ എങ്ങനെയാണ് എന്തെങ്കിലും ചെയ്ത് വിജയിപ്പിക്കാനാവുക? ഇതെനിക്ക് കഴിയും, തെറ്റുകളുണ്ടായാൽ ഞാനത് തിരുത്തും, വിജയത്തിന്റെ ചവിട്ടുപടികൾ ചവിട്ടിക്കയറുക തന്നെ ചെയ്യും. ജീവിതകാലം മുഴുവൻ ഗുരു തന്നിൽ നിറഞ്ഞത് ഈ വാക്കുകളിലൂടെയാണെന്ന് ബ്രൂസ്ലി പറയുന്നു.

സമർത്ഥർക്ക് ഒന്നും ഭാരമായി തോന്നുകയില്ല. അധ്വാനശീലരല്ലാത്തവർക്ക് എന്തും കടുകടുത്തതായി തോന്നും. ഇലകളിൽ ചുരുണ്ടിരിക്കുന്ന പുഴുവിനെ കണ്ടാൽ അത് മനോഹരമായ ചിത്രശലഭമായി മാറുമെന്ന് തോന്നില്ല. എന്നാൽ കാലം അതിൽ വിസ്മയിപ്പിക്കുന്ന മാറ്റങ്ങളുണ്ടാക്കും. ഗുരു ശിഷ്യനെയും പൂമ്പാറ്റയായി മാറ്റുകയായിരുന്നു. എപ്പോഴും നമ്മുടെ ലക്ഷ്യത്തിന് അനുകൂലമായി മാത്രം സംസാരിക്കുക. ഇതിനു മാത്രം സഹായിക്കുന്ന പദങ്ങൾ തിരഞ്ഞെടുക്കുക. മടി ഉപേക്ഷിക്കുക. മനസ്സിനെ നമ്മൾ നിർദ്ദേശിക്കുന്ന വഴിയിലൂടെ പോകാൻ പരിശീലിപ്പിക്കുക. ഇതിനെല്ലാം ഉപരി നമുക്ക് നമ്മുടേതായ ഒരു നിലപാടുണ്ടാവണം. എന്ത് കാര്യത്തിനായാലും അത് ആവർത്തിച്ച് ഉറപ്പിക്കുകയും വേണം. ഗുരു ബ്രൂസ്ലിയുടെ മേൽ മഴയായും വെയിലായും പെയ്തു.

കുങ്ഫുവും ചലച്ചിത്രങ്ങളും വായനയും മനഃശാസ്ത്രവും തത്വശാസ്ത്രങ്ങളുമായി ജീവിച്ച ഒരാൾ. കുട്ടിക്കാലത്ത് തന്നെ പിടികൂടിയ അമിത വികൃതിയും എടുത്തുചാട്ടവും ആയോധന കലയിലേക്ക് അന്യൂനമായി പരിണമിപ്പിച്ചെടുക്കാൻ ബ്രൂസ്ലിക്ക് കഴിഞ്ഞു. ചൈനയുടെ ആരാധക ലോകത്തിൽ സൂര്യനായി തിളങ്ങി. അത്രയേറെ ആകാശം നിറഞ്ഞ ലീ പക്ഷേ അപ്രതീക്ഷിതമായി ഒരു നീർക്കുമള ഉടയുന്നത് പോലെ ഇല്ലാതായി. മരിച്ചതാണോ അതോ വധിച്ചതാണോ എന്ന് വ്യക്തമല്ലാത്ത വിധം ആ നക്ഷത്രം കെട്ടുപോയി. 1973 ജൂലൈ 20 നടൻ ജോർജ് ലാസൻബിക്കൊപ്പം അത്താഴം കഴിക്കണമെന്ന ആഗ്രഹത്താൽ അന്ന് ബ്രൂസ്ലി ഹോങ്കോങ്ങിലായിരുന്നു. വൈകുന്നേരം 4 മണിവരെ അവർ സംസാരിച്ചുകൊണ്ടിരുന്നു. അതേ തുടർന്ന് അവർ രണ്ടുപേരും കൂടി ബെറ്റി ടിങ്പേ എന്ന നടിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ഏറെ നേരം സിനിമാ ചർച്ചകളുമായി നീങ്ങി. ഇടയ്ക്ക് ബ്രൂസ്ലിക്ക് ഒരു തലവേദന അനുഭവപ്പെട്ടു. വേദന മാറാൻ ബെറ്റി ഒരു ഗുളിക കൊടുത്തു. അത് കഴിച്ചതിന് ശേഷം വിശ്രമിക്കാനായി കിടക്കയിൽ കയറി കിടന്ന ബ്രൂസ്ലി പിന്നീട് എഴുന്നേറ്റില്ല. ആ സ്വർണ നക്ഷത്രം എന്നേക്കുമായി അണഞ്ഞുപോയിരുന്നു.

ചൈനീസ് സമൂഹം മരവിച്ചുപോയി. മറ്റേതൊരു ദേശീയ ദുരന്തത്തിനു മേൽപ്പിക്കാൻ ആവാത്ത വിധം ആഴത്തിലുള്ള ഒരു മുറിവായിരുന്നു അത്. ബ്രൂസ്ലി മരിച്ചു. ചൈനീസ് ജനതയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. ആത്മവിശ്വാസത്തിന്റെ ആൾരൂപത്തിന് അങ്ങനെയങ്ങ് അപ്രത്യക്ഷമാകാൻ കഴിയില്ലെന്ന് അവർ കരുതി. മഹത്തായ ഒരു പാരമ്പര്യം അവശേഷിപ്പിച്ചുകൊണ്ട് ഭൂമുഖത്തെ എല്ലാം തികഞ്ഞ മനുഷ്യൻ എന്ന് വിശേഷിപ്പിച്ച നമ്മുടെ ബ്രൂസ്ലി നമ്മെ വിട്ടുപോയിരിക്കുന്നു എന്ന് റെയ്മണ്ട് ചൗ പത്രലേഖകരെ അറിയിച്ചു. പക്ഷേ പത്രങ്ങൾ പലതും എഴുതി പിടിപ്പിച്ചു. ദുരൂഹതകളും വിവാദങ്ങളും കൊണ്ട് ആ മരണം പിന്നെയും പിന്നെയും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. ഹൂ കിൽസ് ബ്രൂസ്ലി, ലെജൻഡ് ഓഫ് ബ്രൂസ്ലി എന്നീ പുസ്തകങ്ങളിലെ പരാമർശങ്ങൾ കൂടുതൽ ചർച്ചകൾക്ക് വഴിതെളിച്ചു. മരണമായിരുന്നോ വധമായിരുന്നോ എന്ന് ഇന്നും ചരിത്രത്തിന് വ്യക്തമല്ല. ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ പെട്ടെന്ന് എങ്ങനെ മരിക്കും? ഹിസ്റ്ററി ഓഫ് ഫ്യൂറി എന്ന ചിത്രത്തിലെ ആദ്യ സംഭാഷണം ബ്രൂസ്ലിയെ സംബന്ധിച്ച് ഒരു യാഥാർത്ഥ്യം തന്നെയായി. ചൈനീസ് ജനത മാത്രമല്ല, ബ്രൂസ്ലിയുടെ ആരാധക ലോകം മുഴുവൻ ഇന്നും ആ ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ പെട്ടെന്ന് എങ്ങനെ മരിക്കും?

0: ഒറ്റക്കമ്പി നാദം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ ടൈം ചേഞ്ച്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഓരോ തലമുറയും സ്വന്തം കാലത്തിന്റെ കണ്ണാടിയാണ്. അവർ വളരുന്ന കുടുംബങ്ങളും പഠിക്കുന്ന വിദ്യാലയങ്ങളും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയും അനുഭവിക്കുന്ന രാഷ്ട്രീയവും സാമൂഹിക അന്തരീക്ഷവും എല്ലാം അവരുടെ ചിന്തയെയും ഭാഷയെയും ജീവിത വീക്ഷണത്തെയും രൂപപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ മില്ലേനിയൽസ്, ജെൻസി, ആൽഫ തലമുറ എന്നീ പേരുകൾ പ്രായത്തിന്റെ വ്യത്യാസം മാത്രം സൂചിപ്പിക്കുന്നതല്ല, ലോകത്തെ കാണുന്ന വ്യത്യസ്ത രീതികളെയും വ്യത്യാസം മാത്രം സൂചിപ്പിക്കുന്നതല്ല, ലോകത്തെ കാണുന്ന വ്യത്യസ്ത രീതികളെയും അവ പ്രതിനിധീകരിക്കുന്നു. ഇന്ന് നമ്മുടെ മുന്നിൽ വളർന്നു വരുന്ന ആൽഫ തലമുറയെ നിരീക്ഷിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധേയമാണ്. അവർ പലപ്പോഴും ബന്ധങ്ങളെക്കാൾ യാഥാർത്ഥ്യത്തിനും ഔപചാരികതയേക്കാൾ സത്യസന്ധതയ്ക്കും അധികാരത്തെക്കാൾ യുക്തിക്കും മുൻഗണന നൽകാൻ ശ്രമിക്കുന്നു. ഇതെല്ലാ കുട്ടികൾക്കും ഒരുപോലെ ബാധകമാണെന്ന് പറയാനാവില്ല. എന്നാൽ അവരുടെ ആശയവിനിമയത്തിൽ പ്രകടമാകുന്ന ഒരു പൊതു പ്രവണതയായി ഇതിനെ കാണാൻ കഴിയും. ഈ മാറ്റം മനസ്സിലാക്കാൻ ഒരു ചെസ് ബോർഡോ ഒരു ചെറിയ കളിയോ മതി. പല മില്ലേനിയൽസും ചിലപ്പോൾ മനഃപൂർവ്വം തോറ്റുകൊടുക്കാറുണ്ട്. വിജയത്തെക്കാൾ ബന്ധങ്ങളെ വിലമതിക്കുന്ന ഒരു സംസ്കാരത്തിലാണ് അവർ വളർന്നത്. മറ്റൊരാളുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ സ്വന്തം വിജയം വിട്ടുകൊടുക്കുന്നതിൽ അവർ അസ്വാഭാവികത കാണുന്നില്ല. ചിലപ്പോൾ അത് കരുണയാണ്, ചിലപ്പോൾ മര്യാദ, ചിലപ്പോൾ ബന്ധങ്ങളെ കാത്തുസൂക്ഷിക്കാനുള്ള നിശബ്ദമായൊരു ധാരണ. ജെൻസി തലമുറയിൽ ആ സമീപനം മാറി തുടങ്ങുന്നു. അവർ തോറ്റുകൊടുത്താലും അതിനെ മറച്ചു വയ്ക്കാറില്ല. എനിക്ക് ജയിക്കാമായിരുന്നു, പക്ഷെ വിട്ടുകൊടുത്തതാണ്. എന്നാൽ തുറന്നു പറയാൻ അവർ മടിക്കില്ല. അവിടെ സത്യസന്ധതയ്ക്ക് കൂടുതലിടമുണ്ട്.

തുടങ്ങിയ വലിയ പ്രതീകങ്ങളായിരുന്നു അതിന്റെ പ്രധാന ഉപകരണങ്ങൾ. പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ വിശ്വസിക്കാനായിരുന്നു ജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഡിജിറ്റൽ ലോകത്ത് വളരുന്ന പുതിയ തലമുറയ്ക്ക് വിവരങ്ങൾ മറച്ചുവെക്കുക അത്ര എളുപ്പമല്ല. അവർക്കൊരൊറ്റ പ്രസംഗമല്ല ലഭിക്കുന്നത്, അനേകം കാഴ്ചപ്പാടുകളാണ്. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ചോദിക്കുന്നു. അതിന് തെളിവെന്താ? അതെല്ലാവർക്കും ഒരുപോലെ ബാധകമാണോ? പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ എന്തുകൊണ്ട് വ്യത്യാസം വരുന്നു? അധികാരത്തിലുള്ളവരെ ചോദ്യം ചെയ്യുന്നത് തെറ്റാണോ? ഈ ചോദ്യങ്ങൾ വെറും കൗതുകത്തിന്റെ പ്രകടനമല്ല, ജനാധിപത്യത്തിന്റെ അടിസ്ഥാന സ്വഭാവമാണ്. ഇന്ന് പലപ്പോഴും കേൾക്കുന്നൊരു പ്രയോഗമാണ് ബ്രൂട്ടലി ഓണസ്റ്റ്. ഇത് പരുഷമായി സംസാരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നില്ല, മറിച്ച് അസൗകര്യമുണ്ടായാലും സത്യം മറച്ചു വയ്ക്കാതിരിക്കാൻ കാണിക്കുന്ന ധൈര്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ബന്ധങ്ങളെ തകർക്കാനുള്ള സത്യസന്ധതയല്ല അത്, ബന്ധങ്ങളുടെ പേരിൽ അസത്യത്തെ സാധാരണവൽക്കരിക്കാനുള്ള നിലപാടാണ്. ഈ സമീപനം ചിലപ്പോൾ മുതിർന്നവരെ അസ്വസ്ഥരാക്കും. കാരണം അവർ സ്വാഭാവികമായി അംഗീകരിച്ച പല സാമൂഹിക ധാരണകളെയും കുട്ടികൾ വളരെ ലളിതമായി ചോദ്യം ചെയ്യും. അതെന്തുകൊണ്ട്? ആർക്കാണ് ആ നിയമം ബാധകമല്ലാത്തത്? അങ്ങനെ ചെയ്യുന്നത് നീതിയാണോ? ഇത്തരം ചോദ്യങ്ങൾ പലപ്പോഴും വലിയ രാഷ്ട്രീയ പ്രസംഗങ്ങളെക്കാൾ ശക്തമാണ്. ചരിത്രത്തിലുടനീളം പല വലിയ മാറ്റങ്ങളും ആരംഭിച്ചത് സങ്കീർണമായ മുദ്രാവാക്യങ്ങളിൽ നിന്നല്ല, ലളിതമായ ചോദ്യങ്ങളിൽ നിന്നാണ്.

നിയമം എല്ലാവർക്കും ഒരുപോലെയാണോ? വാഗ്ദാനം ചെയ്ത കാര്യം നടപ്പായോ? അഭിപ്രായം പറഞ്ഞാൽ ശത്രുവാകുന്നത് എന്തുകൊണ്ട്? ജനങ്ങളുടെ ജീവിതം ശരിക്കും മെച്ചപ്പെട്ടോ? ഒരു കുട്ടിയുടെ ഈ ലളിതമായ ചോദ്യങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ പ്രചാരണങ്ങളുടെ അലങ്കാര ഭാഷയെ മറികടന്ന് യാഥാർത്ഥ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നു. സത്യത്തെ ഏറ്റവും ഭയപ്പെടുന്നത് പലപ്പോഴും അധികാരമല്ല, ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരമാണ്. പുതിയ തലമുറയുടെ തുറന്നുപറച്ചിൽ ചിലപ്പോൾ അച്ചടക്കമില്ലായ്മയായി തെറ്റിദ്ധരിക്കപ്പെടാം. എന്നാൽ ബഹുമാനവും മൗനവും ഒരേ കാര്യമല്ല. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ബഹുമാനം എന്നത് അധികാരത്തെ അന്ധമായി അനുസരിക്കലല്ല, മറിച്ച് വിയോജിക്കാനുള്ള അവകാശം പരസ്പരം അംഗീകരിക്കലാണ്. അതുകൊണ്ട് കുട്ടികളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി ഉടൻ കണ്ടെത്തണമെന്നില്ല. എന്നാൽ ആ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവരുടെ അവകാശം അംഗീകരിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. കുട്ടികളെ വളർത്തുന്നവർക്ക് ഇത് വ്യക്തമായി അനുഭവപ്പെടുന്ന മാറ്റമാണ്. അതങ്ങനെ തന്നെയാണ് എന്ന മറുപടി ഇന്നത്തെ കുട്ടികളെ തൃപ്തിപ്പെടുത്തുന്നില്ല. അവർ വിശദീകരണം തേടുന്നു, തെളിവുകൾ ആവശ്യപ്പെടുന്നു. അറിയാത്തത് സമ്മതിക്കുന്ന മുതിർന്നവരെയാണ് അവർ കൂടുതൽ വിശ്വസിക്കുന്നത്. ഭയപ്പെടുത്തി നിശബ്ദരാക്കാൻ കഴിയുന്ന തലമുറയല്ല അവർ. സമ്മതിച്ചും വിശദീകരിച്ചും വിശ്വാസം നേടേണ്ട തലമുറയാണ്. ആൽഫ തലമുറയെ അമിതമായി മഹത്വവൽക്കരിക്കാനും പാടില്ല, അവരെ ഭയപ്പെടാനും പാടില്ല. മറ്റെല്ലാ തലമുറകളെയും പോലെ അവരുടെ ഉള്ളിലും വൈരുദ്ധ്യങ്ങളുണ്ടാകും, ആശയക്കുഴപ്പങ്ങളുണ്ടാകും, തെറ്റുകളും ഉണ്ടാകും. എന്നിരുന്നാലും ഒരു കാര്യം പ്രത്യാശ നൽകുന്നു, അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ മടിയില്ല, യുക്തി തേടാൻ മടിയില്ല. കൃത്രിമമായ ബഹുമാനത്തേക്കാൾ ആത്മാർത്ഥമായ സംവാദത്തിലാണ് അവർ കൂടുതൽ വിശ്വസിക്കുന്നത്. ജനാധിപത്യം നിലനിൽക്കുന്നത് തിരഞ്ഞെടുപ്പുകളിലൂടെ മാത്രമല്ല, ചോദ്യം ചെയ്യുന്ന പൗരന്മാരിലൂടെയാണ്. അധികാരത്തോട് തെളിവ് ചോദിക്കുന്ന കുട്ടികളാണ് നാളെയുടെ ഉത്തരവാദിത്വമുള്ള പൗരന്മാർ. അവരുടെ ചോദ്യങ്ങൾ ചിലപ്പോൾ നമ്മെ അസ്വസ്ഥരാക്കിയേക്കാം, പക്ഷേ സമൂഹത്തിന്റെ ചരിത്രം പഠിപ്പിക്കുന്നത് മറ്റൊന്നാണ്. പുരോഗതി പലപ്പോഴും ആരംഭിക്കുന്നത് അസൗകര്യമുണ്ടാക്കുന്ന ചോദ്യങ്ങളിൽ നിന്നാണ്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി ഇന്ന് ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും. നിരവധി വികസന പദ്ധതികൾക്കും ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിനും തുടക്കം. വിലക്കയറ്റം നിയന്ത്രിക്കാൻ സ്പെഷ്യൽ അരി തുടർച്ചയായി ലഭ്യമാക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. മിക്സ്ഡ് ടൌൺഷിപ്പ് മാതൃകയിൽ കൊച്ചി ഇൻഫോ പാർക്ക് നാലാം ഘട്ടം വേഗത്തിലാകാൻ തീരുമാനം. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആന്റ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാകും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. നാളെ വരെ താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് 2026 മുന്നോടിയായുള്ള മത്സരങ്ങൾ മറ്റന്നാൾ ആരംഭിക്കും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെത്തി. വഡോദരയിൽ 35,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി അല്പസമയത്തിനകം നിർവഹിക്കും. വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിന്റെ പൂർത്തിയായ 3 പ്രധാന ഭാഗങ്ങൾ രാജ്യത്തിന് സമർപ്പിക്കുന്നതിനൊപ്പം പുതിയ ചരക്ക് ട്രെയിൻ സർവീസുകളും വഡോദര താണ്ട റോഡ് റെയിൽപാതയും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും. റെയിൽവേ, ദേശീയപാത, ഗുജറാത്ത് സർക്കാർ പദ്ധതികൾ എന്നിവയ്ക്കും അദ്ദേഹം തറക്കല്ലിടും. തുടർന്ന് മഹാരാഷ്ട്രയിലെത്തുന്ന പ്രധാനമന്ത്രി മുംബൈയിൽ നടക്കുന്ന ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 ഉദ്ഘാടനം ചെയ്യും. വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം പ്രകാരമുള്ള സ്പെഷ്യൽ അരി തുടർച്ചയായി ലഭ്യമാക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കാൻ മന്ത്രി അനൂപ് ജേക്കബ് നിർദ്ദേശം നൽകി. ഓണത്തോടനുബന്ധിച്ച് കഴിഞ്ഞ മാസം വിതരണം ആരംഭിച്ച OMSS സ്പെഷ്യൽ അരി വിതരണം ഈ മാസവും തുടരും. ക്രിസ്മസ് സമയത്ത് അടക്കം OMSS സ്പെഷ്യൽ അരി നൽകുന്നതിനായി FCI ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ക്രിസ്മസ് പുതുവത്സരകാലത്ത് സ്പെഷ്യൽ പച്ചരിയും നൽകാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി അറിയിച്ചു. കൊച്ചി ഇൻഫോ പാർക്ക് 4-ാം ഘട്ടം വികസനത്തിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഇതു സംബന്ധിച്ച് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. 4-ാം ഘട്ടം ഒരു മിക്സ്ഡ് ടൌൺഷിപ്പ് മോഡലിലായിട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അത്യാധുനിക IT സമുച്ചയങ്ങൾ, ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ, വാണിജ്യ കെട്ടിടങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടും. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആന്റ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാകും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലുമാണ് മത്സരങ്ങൾ നടക്കുക. യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശത്തിലാണ് മീറ്റ് സംഘടിപ്പിക്കുന്നത്. മറ്റന്നാൾ നടക്കുന്ന സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ വിശിഷ്ടാതിഥിയാകും. അക്ഷരാഭ്യാസത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. വ്യക്തികളുടെയും സമൂഹത്തിന്റെയും വളർച്ചയ്ക്ക് സാക്ഷരത എത്രത്തോളം അനിവാര്യമാണെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. 1966 നടന്ന യുനെസ്കോ ജനറൽ കോൺഫറൻസിലാണ് സെപ്റ്റംബർ 8 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമായി പ്രഖ്യാപിച്ചത്. 1967 മുതലാണ് ഇത് ആഗോളതലത്തിൽ ആചരിച്ചു തുടങ്ങിയത്. സാക്ഷരത അറിവിലേക്കും അവസരങ്ങളിലേക്കും മികച്ച ഭാവിയിലേക്കുമുള്ള വാതിൽ തുറക്കുന്നുവെന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. വിദ്യാഭ്യാസവും ശാക്തീകരണവുമുള്ള ജനതയാണ് വികസിത ഭാരതത്തിന്റെ ഏറ്റവും ശക്തമായ അടിത്തറയെന്നും അദ്ദേഹം സമൂഹമാധ്യമ കുറിപ്പിൽ വ്യക്തമാക്കി. സംസ്ഥാനത്ത് ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. നാളെ വരെ താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വർദ്ധിച്ച ചൂട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പാലക്കാട് ജില്ലയിൽ വരും ദിവസങ്ങളിൽ ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തൃത്താലയിൽ സ്ഥാപിച്ച അൾട്രാവയലറ്റ് സെൻസറിൽ തിങ്കളാഴ്ച അൾട്രാവയലറ്റ് സൂചിക 9 രേഖപ്പെടുത്തിയത്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിനാൽ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ചൂട് ഉയർന്നത് മൂലമുണ്ടാകുന്ന ജലക്ഷാമം ജില്ലയിലെ കാർഷിക മേഖലയെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്.
0: സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. ഡിജിപി, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, NHAI സംസ്ഥാന മേധാവി, നാറ്റ്പാക്, റോഡ് സേഫ്റ്റി അതോറിറ്റി ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർമാർ എന്നിവരുടെ യോഗമാണ് ചേർന്നത്. സംസ്ഥാനത്തെ പ്രധാന റോഡുകളിലും ദേശീയപാതകളിലുമുണ്ടായ അപകട കാരണങ്ങൾ, റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ, ട്രാഫിക് നിയന്ത്രണം, റോഡ് അറ്റകുറ്റപ്പണികൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ചർച്ച ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഈ മാസം 19 മുതൽ അടുത്ത മാസം 4 വരെ ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിന് മുന്നോടിയായി മത്സരങ്ങൾ മറ്റന്നാൾ ആരംഭിക്കും. ഈ മാസം 17 ടെക് ബോളിലൂടെയും 18 വനിതാ ക്രിക്കറ്റിലൂടെയുമാണ് ഇന്ത്യയുടെ പോരാട്ടം തുടങ്ങുന്നത്. 24 മുതൽ 29 വരെ നടക്കുന്ന അത്ലറ്റിക്സിൽ 70-ലധികം ഇന്ത്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റുകൾ പങ്കെടുക്കും. ഇടുക്കി രാമക്കൽമേടിന് സമീപമുള്ള അണക്കരമെട്ട് പ്രകൃതി ഭംഗിയാൽ സഞ്ചാരികളുടെ ശ്രദ്ധയാകർഷിക്കുന്നു. കോടമഞ്ഞും കാറ്റാടിപ്പാടങ്ങളും നിറഞ്ഞ പശ്ചിമഘട്ട മലനിരകളുടെ ദൃശ്യ സൌന്ദര്യമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. വിനോദസഞ്ചാരത്തിന് ഏറെ സാധ്യതയുള്ള ഈ പ്രദേശത്തെ വികസിപ്പിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: നഗരത്തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതിയെ തൊട്ടറിഞ്ഞ് സമയം ചെലവഴിക്കാൻ നിരവധി സഞ്ചാരികളാണ് അണക്കരയിലെത്തുന്നത്. തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ മനോഹരമായ കാഴ്ചയാണ് ഇവിടെയുള്ളത്. തണുത്ത കാറ്റും കോടമഞ്ഞും പച്ചപ്പും നിറഞ്ഞ പ്രകൃതി ഭംഗി സഞ്ചാരികൾക്ക് വേറിട്ടൊരു അനുഭവം സമ്മാനിക്കും. രാമക്കൽമേട്ടിലെത്തുന്നവർക്ക് എളുപ്പത്തിൽ സന്ദർശിക്കാൻ കഴിയുന്ന ഒരിടം കൂടിയാണിത്. എന്നാൽ ഈ പ്രദേശത്തെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ഇനിയും പൂർണ്ണമായിട്ടില്ല. ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കിയാൽ ഇടുക്കിയുടെ ടൂറിസം ഭൂപടത്തിൽ വലിയൊരു മുന്നേറ്റമുണ്ടാക്കാൻ അണക്കരമേട്ട് കഴിയും.
0: പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്ത കേസിന്റെ വിചാരണയ്ക്ക് ഹൈക്കോടതിയുടെ ഇടക്കാല സ്റ്റേ. കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ വിശദീകരണവും അനുബന്ധ രേഖകളും പരിശോധിക്കുന്നതിന് സമയം അനുവദിച്ചുകൊണ്ടാണ് സ്റ്റേ ഉത്തരവ്. കേസ് ഈ മാസം 14 പരിഗണിക്കുന്നതിനായി മാറ്റി. അതുവരെ കേസിന്റെ വിചാരണയ്ക്ക് സ്റ്റേ ഉണ്ടായിരിക്കും. പരിസ്ഥിതി സംരക്ഷണത്തിൽ കണ്ടൽ ചെടികൾക്ക് പ്രമുഖമായ സ്ഥാനമാണുള്ളത്. കണ്ടൽ ചെടികൾ നട്ടുവളർത്തുന്ന കണ്ണൂർ പഴയങ്ങാടിയിലെ പാറയിൽ രാജൻ കണ്ടൽ സംരക്ഷണത്തിന് പുതിയ മാർഗങ്ങൾ ആവിഷ്കരിക്കുകയാണ്. കണ്ണൂരിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി KO ശശിധരൻ.

0: തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: കണ്ടൽ ഇനമായ കണ്ണാമ്പൊട്ടി നട്ടുവളർത്താനാണ് രാജൻ പുതിയ വഴി ആവിഷ്കരിച്ചത്. കണ്ണാമ്പൊട്ടിയുടെ സംരക്ഷണാർത്ഥം വിത്ത് ശേഖരിച്ച് വീട്ടിൽ പ്ലാസ്റ്റിക് കവറിലാക്കി നട്ടുവളർത്തുകയാണ് ഇദ്ദേഹം. കണ്ണാമ്പൊട്ടി ചില ഔഷധങ്ങളിലും വേര് പഴയകാലത്ത് ചില്ലുകുപ്പികളുടെ കോർക്കടപ്പുണ്ടാക്കാനും ഉപയോഗിച്ചിരുന്നു. പ്രാണിശല്യം ഉണ്ടാകില്ല എന്നതാണ് കണ്ണാമ്പൊട്ടിയുടെ പ്രത്യേകത. ചെളിയിലും സാധാരണ മണ്ണിലും ഉണ്ടാകും. കണ്ടൽ ചെടി നടുന്നതിനൊപ്പം അതിന്റെ സംരക്ഷണവും മത്സ്യത്തൊഴിലാളിയായ രാജൻ ഏറ്റെടുക്കുന്നുണ്ട്.
0: കോഴിക്കോട് സാമൂതിരി രാജ പി കെ കേരളവർമ്മ അന്തരിച്ചു. ഫാർമക്കോളജി വിദഗ്ധനും മികച്ച എക്സ്പോർട്ടർക്കുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവാർഡ് ജേതാവുമാണ്. സംസ്കാരം ഇന്ന് വൈകിട്ട് 6:30 മാവൂർ റോഡ് സ്മൃതിപഥം ശ്മശാനത്തിൽ നടക്കും. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ, ലഖ്നൌ, തിരുവനന്തപുരം ബ്യൂറോകളിലെ ഉദ്യോഗസ്ഥർക്കൊപ്പം കേരളത്തിലെ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാധ്യമ പ്രതിനിധികളുടെ സംഘം ലഖ്നൌവിലെ റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷനിലെത്തി. RDSO യുടെ എയർ ബ്രേക്ക് ലബോറട്ടറി, ഫാറ്റിക് ടെസ്റ്റിംഗ് ലബോറട്ടറി, മെറ്റൽ ആൻഡ് കെമിക്കൽ ലബോറട്ടറി എന്നിവ സംഘം സന്ദർശിച്ചു. ഇന്ത്യൻ റെയിൽവേയുടെ ആധുനികവൽക്കരണത്തിലും പരിവർത്തനത്തിലും നിർണായക പങ്കുവഹിക്കുന്ന ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ, ഗവേഷണം, നൂതനാശയങ്ങൾ എന്നിവയെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കുന്നതിനാണ് സന്ദർശനം. തൊടുപുഴയിൽ കെട്ടിടം തകർന്നു വീണ് രണ്ടുപേർ മരിച്ച സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. FIR ൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല. സംഭവത്തിൽ തഹസിൽദാരുടെ റിപ്പോർട്ട് ഇന്ന് കളക്ടർക്ക് സമർപ്പിക്കും. കോതമംഗലം രൂപതയുടെ ഉടമസ്ഥതയിലുള്ളതാണ് മുതലക്കോടത്ത് സാൻജോ ഭവൻ എന്ന വിരമിച്ച വൈദികർ താമസിക്കുന്ന കെട്ടിടം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 520 പോയിന്റ് നഷ്ടത്തിൽ 75613, നിഫ്റ്റി 137 പോയിന്റ് നഷ്ടത്തിൽ 23642 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 880 രൂപ ഉയർന്നു. 113920 രൂപയും ഗ്രാമിന് 14240 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി ഇന്ന് ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും. നിരവധി വികസന പദ്ധതികൾക്കും ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിനും തുടക്കം. വിലക്കയറ്റം നിയന്ത്രിക്കാൻ സ്പെഷ്യൽ അരി തുടർച്ചയായി ലഭ്യമാക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. മിക്സ്ഡ് ടൌൺഷിപ്പ് മാതൃകയിൽ കൊച്ചി ഇൻഫോ പാർക്ക് 4ാം ഘട്ടം വേഗത്തിലാക്കാൻ തീരുമാനം. 47ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആന്റ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാകും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. നാളെ വരെ താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് 2026 മുന്നോടിയായുള്ള മത്സരങ്ങൾ മറ്റന്നാൾ ആരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കരയിലെ കോളേജ് ഓഫ് കോഓപ്പറേഷൻ ബാങ്കിംഗ് ആൻഡ് മാനേജ്മെന്റിൽ നടത്തുന്ന MBA ഇൻ അഗ്രി ബിസിനസ് മാനേജ്മെന്റ് 2026 ബാച്ചിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ സെപ്റ്റംബർ 9 ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ ഡയറക്ടറേറ്റ് ഓഫ് എഡ്യൂക്കേഷൻ പഴയ ഹെഡ്ക്വാർട്ടേഴ്സ് ബിൽഡിംഗ് വെള്ളാനിക്കരയിൽ വെച്ച് നടത്തുന്നു. അഗ്രി ബിസിനസ് മേഖലയിലെ മാനേജീരിയൽ കഴിവുകളും പ്രായോഗിക അറിവും വികസിപ്പിക്കുന്നതാണ് പ്രോഗ്രാമിന്റെ ലക്ഷ്യം. ICAR സംവിധാനത്തിന് കീഴിലുള്ള കാർഷിക സർവകലാശാലകളിൽ നിന്നുള്ള പ്രൊഫഷണൽ ബിരുദധാരികൾക്ക് 10-ൽ 7 SC/ST വിഭാഗങ്ങൾക്ക് 6.5 OGPA ആവശ്യമാണ്. AICTE, ICAR, AIU, UGC അംഗീകൃത സർവകലാശാലകളിൽ നിന്നുള്ള പ്രൊഫഷണൽ ബിരുദധാരികൾക്ക് SSLC മുതൽ 60% മാർക്കും SC/ST വിഭാഗങ്ങൾക്ക് 55% മാർക്കും ഉണ്ടായിരിക്കണം. യോഗ്യതാ പരിശോധന, വ്യക്തിഗത അഭിമുഖം, ഗ്രൂപ്പ് ചർച്ച എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും അഡ്മിഷൻ. കൂടുതൽ വിവരങ്ങൾക്ക് www.kau.in വെബ്സൈറ്റ് വഴിയോ 954780004 03 9074452473 എന്നീ നമ്പരുകളിലോ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ വെച്ച് കൂൺ കൃഷി എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 10 പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് 8547-07073 04872370773 എന്നീ ഫോൺ നമ്പരുകളിൽ സെപ്റ്റംബർ 9 മുമ്പായി ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന തേനീച്ച വളർത്തൽ എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് 2026 സെപ്റ്റംബർ 23 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് https://CELKKAU.in e-learning.reg.php എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഒക്ടോബർ 2 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് സെപ്റ്റംബർ 23 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 04872438566 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ക്ഷീരവികസന വകുപ്പിന് കീഴിലുള്ള പത്തനംതിട്ട ജില്ലയിലെ അടൂർ അമ്മകണ്ടക്കരയിൽ പ്രവർത്തിക്കുന്ന ക്ഷീര സംരംഭകത്വ വികസന കേന്ദ്രത്തിൽ ക്ഷീര കർഷകർക്കായി സുരക്ഷിതമായ പാലുൽപാദന പരിശീലനം എന്ന വിഷയത്തെ ആസ്പദമാക്കി സെപ്റ്റംബർ 10 മുതൽ 11 വരെ 2 ദിവസത്തെ കർഷക ട്രെയിനിംഗ് നടത്തുന്നു. താൽപര്യമുള്ള ക്ഷീര കർഷകർക്ക് 8089151789443501 എന്നീ ഫോൺ നമ്പരുകളിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്തോ ട്രെയിനിംഗിൽ പങ്കെടുക്കുന്നതിനായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. തെങ്ങിലെ കൂമ്പുചീയൽ നിയന്ത്രണത്തിന് ഉപയോഗിക്കാവുന്ന ട്രൈക്കോഡെർമ കോയർപീത് കേക്കുകൾ കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. വില 5 രൂപ. ആവശ്യമുള്ള സ്റ്റേഷനുകൾ 8547-67524 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പാഴ്സലായും എത്തിച്ചു തരുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലെ കോളേജ് ഓഫ് കോഓപ്പറേഷൻ ബാങ്കിംഗ് ആൻഡ് മാനേജ്മെന്റിൽ നടത്തിവരുന്ന MBA പ്രോഗ്രാമിലെ 2026-27 അധ്യയന വർഷത്തെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സെപ്റ്റംബർ 9 സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. വിശദവിവരങ്ങൾക്ക് കേരള കാർഷിക സർവകലാശാലയുടെ www.admissions.kau.in വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 04872438139 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്.
കാർഷിക മേഖല വാർത്തകൾ സമാപിച്ചു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ രാജ്യത്ത് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 35,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഗുജറാത്തിൽ തുടക്കം കുറിച്ചു. യു എൻ രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വം നൽകണമെന്ന ഇന്ത്യയുടെ നിലപാടിനെ പിന്തുണച്ച് ലക്സംബർഗ്. സായുധസേനകൾക്കായി 110,000 കോടി രൂപയുടെ പ്രതിരോധ സംഭരണ നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. വിദ്യാസമ്പന്നരായ പൌരന്മാരാണ് വികസിത ഭാരതത്തിന്റെ ശക്തമായ അടിത്തറയെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആന്റ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ രാജ്യത്ത് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 35,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് ഗുജറാത്തിലെ വഡോദരയിൽ പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. വെസ്റ്റേൺ സമർപ്പിത ചരക്ക് ഇടനാഴിയുടെ പൂർത്തിയായ 3 ഭാഗങ്ങൾ അദ്ദേഹം രാജ്യത്തിന് സമർപ്പിച്ചു. 326 കിലോമീറ്റർ ദൈർഘ്യത്തിൽ 20,700 കോടി രൂപ ചെലവിലാണ് ഇതിന്റെ നിർമ്മാണം. ജവഹർലാൽ നെഹ്റു പോർട്ടിൽ നിന്നുള്ള എക്സിം കാർഗോ നീക്കം വേഗത്തിലാക്കാൻ ചരക്ക് ഇടനാഴിയിലൂടെ സാധിക്കും. വിവിധ ചരക്ക് ട്രെയിൻ സർവീസുകളുടെയും വഡോദര താണ്ട റോഡ് റെയിൽപാതയുടെയും ഫ്ളാഗ് ഓഫും അദ്ദേഹം നിർവഹിച്ചു. 9,700 കോടിയുടെ റെയിൽ പദ്ധതികൾക്കും 1,780 കോടിയുടെ ദേശീയപാത പദ്ധതികൾക്കും പ്രധാനമന്ത്രി ചടങ്ങിൽ തുടക്കം കുറിച്ചു. വൈകുന്നേരം മഹാരാഷ്ട്രയിലെത്തുന്ന പ്രധാനമന്ത്രി മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 എന്ന് ഉദ്ഘാടനം ചെയ്യും. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വം നൽകണമെന്ന ഇന്ത്യയുടെ നിലപാടിനെ പിന്തുണച്ച് ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി സേവിയർ ബെറ്റൽ. ആഗോളക്രമത്തിലെ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ രക്ഷാസമിതി പരിഷ്കരിക്കപ്പെടണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ ആഗോള പ്രാധാന്യം കണക്കിലെടുത്ത് രക്ഷാസമിതിയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സായുധസേനകൾക്കായി 110,000 കോടിയിലധികം രൂപയുടെ ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും മറ്റ് വിഭവങ്ങളും സംഭരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന പ്രതിരോധ സംഭരണ കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം. അത്യാധുനിക റെക്സി വാഹനങ്ങൾ, ഭാരം കുറഞ്ഞ ഹെലികോപ്റ്ററുകൾ, റഡാറുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക ഉപകരണങ്ങൾ എന്നിവ സംഭരിക്കാനാണ് അംഗീകാരം നൽകിയത്. ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. വ്യക്തികളുടെയും സമൂഹത്തിന്റെയും വളർച്ചയ്ക്ക് സാക്ഷരത എത്രത്തോളം അനിവാര്യമാണെന്ന് ജനങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. 1966 നടന്ന യുനെസ്കോ ജനറൽ കോൺഫറൻസിലാണ് സെപ്റ്റംബർ 8 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമായി പ്രഖ്യാപിച്ചത്. വിദ്യാസമ്പന്നരും ശാക്തീകരിക്കപ്പെട്ടവരുമായ പൌരന്മാരാണ് വികസിത ഭാരതത്തിന്റെ ഏറ്റവും ശക്തമായ അടിത്തറയെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. അറിവിലേക്കും അവസരങ്ങളിലേക്കും മെച്ചപ്പെട്ട ഭാവിയിലേക്കുമുള്ള വാതിൽ തുറക്കുന്നത് സാക്ഷരതയിലൂടെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാവർക്കും സാക്ഷരതയും വിദ്യാഭ്യാസ സൌകര്യവും ലഭിക്കുന്നുണ്ടെന്ന് നാം ഉറപ്പുവരുത്തണമെന്നും അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തോടനുബന്ധിച്ചുള്ള സന്ദേശത്തിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു. 11-ാമത് ആയുർവേദ ദിനാചരണത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ നടക്കും. ഒരു റിപ്പോർട്ട്.
1: 11-ാമത് ആയുർവേദ ദിനം ജനകീയ പ്രചാരണമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് പുരോഗമിക്കുന്നു. ആയുർവേദ ദിനത്തിന്റെ പ്രധാന ആഘോഷ പരിപാടി ഈ മാസം 23-ന് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നടക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ് അറിയിച്ചു. ആരോഗ്യകരമായ ഭാവിക്കായി ആയുർവേദം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ആയുർവേദത്തിന്റെ സന്ദേശം വീടുകളിലേക്കും യുവജനങ്ങളിലേക്കും ഗ്രാമ നഗര ഭേദമന്യേ എല്ലാ സമൂഹങ്ങളിലേക്കും എത്തിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ആയുർവേദ മേഖലയിൽ മികച്ച സംഭാവന നൽകിയവർക്കുള്ള ദേശീയ ധന്വന്തരി ആയുർവേദ പുരസ്കാരങ്ങൾ ദിനാഘോഷത്തിന്റെ ഭാഗമായി സമ്മാനിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ 3 ദിവസത്തെ ശ്രീലങ്ക സന്ദർശനത്തിന് തുടക്കമായി. ദീർഘകാലമായുള്ള പങ്കാളിത്തത്തിനും ആഴമേറിയ ചരിത്ര സാംസ്കാരിക ബന്ധങ്ങൾക്കും പുറമെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളികളൊന്നുകൂടിയാണ് ശ്രീലങ്കയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സന്ദർശനവേളയിൽ ശ്രീലങ്കയിലെ ഇന്ത്യൻ സമൂഹവുമായി ശ്രീ രാജ്നാഥ് സിംഗ് സംവദിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രമുഖ ഗായകനും ഭാരതരത്ന പുരസ്കാര ജേതാവുമായ ഭുവൻ ഹസാരികയുടെ 100-ാമത് ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രമുഖർ. നിരവധി പേരുടെ ചിന്തകൾക്കും അഭിലാഷങ്ങൾക്കും ഭാവം പകരാൻ തന്റെ മനോഹരമായ ശബ്ദത്തിലൂടെ ഭുവൻ ഹസാരികയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഇന്ത്യയും സൌദി അറേബ്യയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യൻ സമൂഹം നൽകുന്ന സംഭാവനകൾ വിലപ്പെട്ടതാണെന്ന് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. ഇന്ത്യൻ എംബസിയുടെ മേൽനോട്ടത്തിൽ സൌദി അറേബ്യയിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതത്തിനായി സംഭാവനകൾ നൽകാൻ അദ്ദേഹം പ്രവാസി സമൂഹത്തോട് ആഹ്വാനം ചെയ്തു. താമരശ്ശേരി കുറ്റ്യാടി നാടുകാണി ചുരങ്ങളിലെ യാത്രാ തടസ്സങ്ങൾക്ക് പരിഹാരമായി വയനാട്ടിലേക്കുള്ള വിലങ്ങാട് ബദൽപാത പൂർത്തീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
3: വയനാട് കണ്ണൂർ ജില്ലകളുടെ അതിർത്തിയായ കോഴിക്കോട് നഗരത്തിലെ വിലങ്ങാട് മുതൽ തൊണ്ടനാട് ഗ്രാമപഞ്ചായത്തിലെ കുങ്കുച്ചിറയിൽ അവസാനിക്കുന്ന തരത്തിലാണ് ഈ ബദൽപാത. വിലങ്ങാടിലൂടെയും കോഴിക്കോട് വടകരയിലെയും കുങ്കുച്ചിറ വഴിയും വയനാട്ടിലെ മാനന്തവാടി ബന്ധിപ്പിക്കുന്ന പാത പഴശ്ശിരാജാവിന്റെ കാലത്ത് നിർമ്മിച്ചതാണ്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ പാനവം വരെയും വയനാട് ജില്ലയിലെ കുങ്കുച്ചിറ വരെയും ഗതാഗത യോഗ്യമായ റോഡുണ്ട്. നിലവിൽ 7 കിലോമീറ്റർ ദൂരം നിർമ്മിക്കാൻ വനംവകുപ്പിന് അനുമതി ലഭിക്കാത്തതാണ് ഈ പദ്ധതി ഫയലൊതുക്കാൻ കാരണം.
0: കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ഇന്നും നാളെയും താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വർദ്ധിച്ച ചൂട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആന്റ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിക്കും. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലുമായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഏഷ്യൻ ഗെയിംസ് 2026 ഈ മാസം 19 മുതൽ അടുത്ത മാസം 4 വരെ ജപ്പാനിൽ നടക്കും. വിവിധ കായിക ഇനങ്ങളിലെ പ്രാരംഭ മത്സരങ്ങൾ നാളെ ആരംഭിക്കും. ഈ മാസം 17-ന് ടെക് ബോളിലൂടെയും 18-ന് വനിതാ ക്രിക്കറ്റിലൂടെയുമാണ് ഇന്ത്യയുടെ പോരാട്ടം തുടങ്ങുന്നത്. പി വി സിന്ധു, മീരാഭായ് ചാനു, മനു ഭാക്കർ, ലൌലിന ബോർഗോഹെയ്ൻ തുടങ്ങിയ പ്രമുഖ താരങ്ങൾ ഇന്ത്യയെ നയിക്കും. ബോക്സിംഗിലും അത്ലറ്റിക്സിലുമാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ന് ബംഗ്ലാദേശ് യുഎഇയെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. ചൈനയിൽ നടക്കുന്ന ജൂനിയർ ഏഷ്യ

0: കപ്പ് പുരുഷ ഹോക്കിയിൽ ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തി ഇന്ത്യ സെമി ഫൈനൽ പ്രതീക്ഷ നിലനിർത്തി. നാളെ ചൈനീസ് തായ്പേയ്ക്കെതിരായി നടക്കുന്ന മത്സരത്തിൽ വിജയം നേടിയാൽ ഇന്ത്യയ്ക്ക് സെമി ഉറപ്പാക്കാം. നിലവിലെ ചാമ്പ്യൻമാരായ ഇന്ത്യയ്ക്ക് നിലവിൽ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് 7 പോയിന്റുകളാണുള്ളത്. യൂറോപ്യൻ യൂണിയൻ ഗ്രീൻലാൻഡ് സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി 200 ദശലക്ഷം യൂറോയുടെ നിക്ഷേപ പദ്ധതി പ്രഖ്യാപിച്ച് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയൻ. പദ്ധതിയിലൂടെ ഗ്രീൻലാൻഡിലും ആർട്ടിക് മേഖലയിലും യൂറോപ്യൻ യൂണിയന്റെ സാന്നിധ്യം ശക്തിപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അവർ വ്യക്തമാക്കി. ന്യൂഡൽഹിയിലെ സത്യനികേതനിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് 3 പേരെ അറസ്റ്റ് ചെയ്തു. കെട്ടിടത്തിന്റെ ഉടമസ്ഥയായ സ്ത്രീയെയും കുടുംബാംഗങ്ങളെയുമാണ് അറസ്റ്റ് ചെയ്തത്. അപകടത്തിൽ 7 പേരാണ് മരിച്ചത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. ഡിജിപി, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, NHAI സംസ്ഥാന മേധാവി, നാറ്റ്പാക്, റോഡ് സേഫ്റ്റി അതോറിറ്റി ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർമാർ എന്നിവരുടെ യോഗമാണ് ചേർന്നത്. സംസ്ഥാനത്തെ പ്രധാന റോഡുകളിലും ദേശീയപാതകളിലും ഉണ്ടായ അപകട കാരണങ്ങൾ, റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ, ട്രാഫിക് നിയന്ത്രണം, റോഡ് അറ്റകുറ്റപ്പണികൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ചർച്ച ചെയ്തു. പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്ത കേസിന്റെ വിചാരണയ്ക്ക് ഹൈക്കോടതിയുടെ ഇടക്കാല സ്റ്റേ. കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ വിശദീകരണവും അനുബന്ധ രേഖകളും പരിശോധിക്കുന്നതിന് സമയം അനുവദിച്ചുകൊണ്ടാണ് സ്റ്റേ ഉത്തരവ്. കേസ് ഈ മാസം 14 പരിഗണിക്കുന്നതിനായി മാറ്റി. അതുവരെ കേസിന്റെ വിചാരണയ്ക്ക് സ്റ്റേ ഉണ്ടായിരിക്കും. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ലക്നൌ, തിരുവനന്തപുരം ബ്യൂറോകളിലെ ഉദ്യോഗസ്ഥർക്കൊപ്പം കേരളത്തിലെ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാധ്യമ പ്രതിനിധികളുടെ സംഘം ലക്നൌവിലെ റിസർച്ച്, ഡിസൈൻസ് ആന്റ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷനിലെത്തി. അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ രാജ്യത്ത് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 35,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഗുജറാത്തിൽ തുടക്കം കുറിച്ചു. യുഎൻ രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വം നൽകണമെന്ന ഇന്ത്യയുടെ നിലപാടിനെ പിന്തുണച്ച് ലക്സംബർഗ്. സായുധസേനകൾക്കായി 110,000 കോടി രൂപയുടെ പ്രതിരോധ സംഭരണ നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. വിദ്യാസമ്പന്നരായ പൌരന്മാരാണ് വികസിത ഭാരതത്തിന്റെ ശക്തമായ അടിത്തറയെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആന്റ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സൈക്കിൾ ജീവിതവീഥിയിൽ സൈക്കിളിൻ്റെ പ്രിയവും പ്രാധാന്യവും.
2: പച്ച പട്ടു വിരിച്ചു കിടക്കുന്ന പാടശേഖരങ്ങൾക്കിടയിലൂടെ നേർത്ത വരമ്പിലൂടെ സൈക്കിളും ഉരുട്ടിക്കൊണ്ട് വേലുസ്വാമി പോകുന്നത് കണ്ടാൽ അച്ചാമ്മ പറയും, നേരം ഒരുപാടായി. സന്ധ്യ കഴിഞ്ഞ് വേലുസ്വാമി സൈക്കിളും ഉരുട്ടിക്കൊണ്ട് തിരിച്ചു പോകുമ്പോഴും അച്ചാമ്മ പറയും, നേരം ഒരുപാടായി. വേലുസ്വാമിയും സൈക്കിളുമായിരുന്നു അച്ചാമ്മയുടെ നേരവും കാലവും. കമ്പനി മുക്കിൽ വ്യഞ്ജന വ്യാപാരമായിരുന്നു വേലുസ്വാമിക്ക്. വീട്ടിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരമേയുള്ളൂ. എന്നിട്ടും അയാൾ എന്തുകൊണ്ടാണ് സൈക്കിളുമായി പോകുന്നതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. വേലുസ്വാമി ഒരിക്കലും സൈക്കിൾ ഓടിച്ചിട്ടില്ല, അത് അയാൾക്ക് അറിയുകയുമില്ല. എന്നിട്ടും സൈക്കിൾ അയാൾക്ക് ഒരു മുതലായിരുന്നു. അപ്പന്റെ മുതല് കൈവിട്ട് കളയാൻ പാടില്ല എന്നായിരുന്നു വേലുസ്വാമി പറഞ്ഞത്. അപ്പന്റെ സൈക്കിൾ, അത് അയാൾക്ക് അപ്പനെപ്പോലെ പ്രിയപ്പെട്ടതായിരുന്നു. ജീവിതത്തിന്റെ വഴിത്താരകളിൽ ഒരു കാലത്ത് സൈക്കിളിനുണ്ടായിരുന്ന പ്രിയവും പ്രാധാന്യവും നിസാരമായിരുന്നില്ല. സിനിമയിലെ പോലും മുഖ്യവാഹനം സൈക്കിളായിരുന്നു. പോലീസും പോസ്റ്റ്മാനും പാലും പത്രവുമെല്ലാം സൈക്കിളിനെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞ ഒരു കാലം. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്ലാഷ് ബാക്കിന്റെ സുഖകരമായ ഓർമ്മകളുടെ ലാവണങ്ങളിൽ പൊടിയും തുരുമ്പുമായി ആ പഴയ സൈക്കിൾ ഇന്നും ഇരിപ്പുണ്ട്. അച്ഛന്റെയും ഏട്ടന്റെയും വിരൽപ്പാടുകൾ പതിഞ്ഞ പഴയ സൈക്കിൾ. അച്ഛന്റെ ജോലി തന്നെ വലിയേട്ടനും ചെയ്തു. കൂട്ടായണി മൂട്ടിൽ നിന്ന് കമ്പനി മുക്കിലേക്കുള്ള കയറ്റം ചവിട്ടിക്കയറ്റിക്കൊണ്ട് അച്ഛനും ഏട്ടനും ഒരു കുടുംബത്തിന്റെ ജീവിതം തന്നെ ചവിട്ടിക്കയറ്റി. ചേരിക്കോണത്ത് മോഹനനണ്ണന്റെ വ്യഞ്ജനക്കടയിലേക്ക് കാലിത്തീറ്റയും പിണ്ണാക്കും. ദാനം നാടാരുടെ അരിക്കടയിലേക്ക് ഒന്നും രണ്ടും മൂന്നും ചാക്ക് അരികൾ അടുക്കി അടുക്കി കെട്ടിവെച്ചുകൊണ്ട് വിയർപ്പും കിതപ്പുമായി സൈക്കിളിൽ അച്ഛൻ ഞങ്ങളുടെ ജീവിതം പടുത്തു. മുളകും സിമന്റും ഇഷ്ടികയുമൊക്കെ ആ സൈക്കിൾ ചുമന്നു. അച്ഛൻ മരിച്ചു. ഏട്ടൻ ഗൾഫിൽ പോയി. പഴയ വിലയ്ക്ക് സൈക്കിൾ വാങ്ങാൻ ഖാദർ മുതലാളി വന്നപ്പോൾ അമ്മ കരഞ്ഞു. സൈക്കിളില്ലാത്ത ചായ്പ് അമ്മയ്ക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. ഒന്നര നൂറ്റാണ്ടോളമായി ജീവിതത്തിന്റെ വഴിയോരങ്ങളിലൂടെ സൈക്കിൾ ഓടിക്കൊണ്ടേയിരിക്കുന്നു. യന്ത്രവേഗങ്ങളുടെ ചിറകിലേറി പായുകയല്ല, ആരെയും തോൽപ്പിച്ചുകൊണ്ടുള്ള കുതിപ്പുകളുമില്ല, അപകടങ്ങളിലേക്ക് ആളുകളെയും കൊണ്ട് കൂപ്പുകുത്തി വീഴുകയുമില്ല. ജീവിതത്തിന്റെ കയറ്റിറക്കങ്ങൾ, ഒറ്റയടിപ്പാതകൾ, നിരത്തുകൾ, റോഡുകൾ, വളവുകളും തിരിവുകളും, ഇരുന്ന് ചവിട്ടിയും സീറ്റിൽ എഴുന്നു നിന്നുകൊണ്ട് ചവിട്ടിയും തീരെ കിതച്ചു പോകുമ്പോൾ ഇറങ്ങി ഉരുട്ടിയും പാതയോരങ്ങൾ കീഴടക്കാൻ സൈക്കിളിന് സാധിച്ചു. ട്രാഫിക് ജാമുകളും ബ്രേക്ക് ഡൗണുകളുമില്ല, വല്ലപ്പോഴും ഒരു പഞ്ചർ, അതിനപ്പുറം ഒന്നും വരാനില്ല. ലോകമെങ്ങുമുള്ള മനുഷ്യർ ഒറ്റ പേരിട്ട് വിളിച്ച ഒരു വണ്ടി, സൈക്കിൾ.
3: സൈക്കിൾ അവതരണം ഗായത്രി ദേവി. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: എന്റെ പുസ്തകം, ഇതെന്റെ പ്രിയ പുസ്തകം.
2: ഒരു പുസ്തകം എന്ന് പറയുമ്പോൾ യാതൊരു സംശയം കൂടാതെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒന്നാണ് ജയശ്രീ മിശ്രയുടെ ഏൻഷ്യൻറ്റ് പ്രോമിസസ്, ജന്മാന്തര വാഗ്ദാനങ്ങൾ എന്ന പേരിൽ പ്രിയ AS ഇത് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇവിടെ ന്യൂഡൽഹിയിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടി, ഒരു മലയാളി പെൺകുട്ടിയാണ്. ആ കുട്ടിയുടെ വേരുകൾ കുട്ടനാട്ടിലാണ്. ചെറുപ്രായത്തിൽ വിവാഹം കഴിഞ്ഞ് കുട്ടി ഒരു പ്രണയബന്ധം, കൗമാരകാലത്ത് സ്വാഭാവികമായി ഉണ്ടാവുന്ന ഒരു പ്രണയ ബന്ധം, അതിനെക്കുറിച്ച് വീട്ടുകാരറിയുമ്പോൾ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ട് പെട്ടെന്ന് കണ്ട എളുപ്പവഴിയായിരുന്നു വിവാഹം. അങ്ങനെ വിവാഹം കഴിച്ച് കേരളത്തിലെ തനി നാട്ടുമ്പുറത്തെ ഒരു പ്രൗഢ കുടുംബത്തിലേക്ക് എത്തുന്നതും, ആ കുട്ടിക്ക് ഒരിക്കലും പൊരുത്തപ്പെടാനാവാത്ത അവിടുത്തെ സാഹചര്യങ്ങളിൽ വളരെ പ്രധാനമായും ഒഴിച്ചു നിൽക്കുന്നത് നമ്മുടെ കുടുംബത്തിന്റെ ആഭിജാത്യം എന്ന് പറയുന്നത് വളരെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അതുപോലെയുള്ള സൂപ്പർഫിഷ്യലായിട്ടുള്ള കുറെ ജാടകളും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ആ കുട്ടിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അതിനകത്തൊന്നും ഒരു ആത്മാർത്ഥതയോ ഒരു മനസ്സുകൊണ്ടുള്ള ഒരു ഇൻവോൾവ്മെന്റോ ആ കുട്ടിക്ക് ഉണ്ടാവുന്നില്ല. പിന്നെ അതിലൊരു കുട്ടി ഉണ്ടാവുന്നു. ആ കുട്ടിക്ക് ചെറിയ തരത്തിലുള്ള ജന്മന ചില വളർച്ച പോരായ്മയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വളരെ ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്ന് ആ കുട്ടി കുഞ്ഞിന്റെ ചികിത്സാർത്ഥം, കുഞ്ഞിന്റെ വൈകല്യങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കുട്ടി വിദേശത്തേക്ക് പോകുന്നതും, യാദൃച്ഛികമായി അവിടെ വച്ച് തൻ്റെ കൗമാരകാലത്തെ പ്രണയം കണ്ടെത്തുകയും തിരിച്ചറിയുകയും വീണ്ടും അതിലേക്ക് തന്നെ പോവുകയും ആദ്യത്തെ വിവാഹബന്ധം വേർപെടുത്തുകയൊക്കെ ചെയ്യുന്നതാണ് അതിൻ്റെ കഥ. എന്തുകൊണ്ടോ ആ കുട്ടനാടൻ അന്തരീക്ഷവും അതുപോലെ വൈദേശികമായ അന്തരീക്ഷവും ന്യൂഡൽഹിയിലെ ആ കുട്ടി ജനിച്ചു വളർന്ന ഈ മൂന്ന് ദേശീയമായ വ്യത്യാസങ്ങൾ വളരെ മനോഹരമായ രീതിയിൽ

0: കുട്ടിയുടെ ആത്മസംഘർഷങ്ങളെ വെളിവാക്കുന്ന രീതിയിൽ, മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന രീതിയിലുള്ള ആ ഒരു ആഖ്യാന രീതി മനസ്സിൽ കയറിയ കാലം തൊട്ട് അത് അവിടെ തങ്ങി നിൽക്കുകയാണ്. ഞാൻ ധാരാളം പേർക്ക് റെഫർ ചെയ്തിട്ടുള്ളൊരു പുസ്തകമാണ് ഇത്. ജയശ്രീ മിശ്ര സ്വന്തം കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കുറിച്ചിട്ടതായിട്ടും യാദൃശ്ചികമായിട്ട് പ്രിയ ഒപ്പം പഠിച്ചതാണ്. അങ്ങനെ യാദൃശ്ചികമായിട്ട് അത് കാണുകയും അത് വായിച്ചു നോക്കുകയും ഇത് പബ്ലിഷ് ചെയ്യണമെന്ന് പറയുകയും പിന്നെ സ്വയം താല്പര്യത്തോടെ അതിന്റെ വിവർത്തനം ഏറ്റെടുക്കുകയും ചെയ്തതാണെന്നൊക്കെ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. എല്ലാവർക്കും വായനയ്ക്കായി ഞാനിത് ഇത്രമാത്രം ശ്രദ്ധിക്കപ്പെടണമെന്ന് എനിക്കറിയില്ല. എങ്കിലും ജയശ്രീ മിശ്ര ഒരുപാട് പുസ്തകങ്ങളൊന്നും എഴുതിയിട്ടില്ലെങ്കിലും ഒന്നാം സ്ഥാനത്ത് തന്നെ നിർത്താവുന്ന ഒരു പുസ്തകമാണ് ജന്മാന്തര വാഗ്ദാനങ്ങൾ അഥവാ ഏൻഷ്യൻ പ്രോമിസസ്.
1: എന്റെ പുസ്തകം, ഇതെന്റെ പ്രിയ പുസ്തകം.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കഥാപ്രസംഗം. പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.

0: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് സംക്രാന്തി എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം വി സാംബശിവൻ.
1: കല്യമാണത്തിക്കൊച്ചിലാന്റെ പോലെ ഈ കുഞ്ഞില സംക്രാന്തി നാളിൽ കുഞ്ഞില അതിരാവിലെ ഉണർന്നു. അന്ന് അവൾക്ക് ഒരു ജോലിയുണ്ട്, മൂധേവി അടിച്ച് പുറത്തു കളയണം. മൂധേവി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യദേവത, അതൊരാചാരമാണ്. കുഞ്ഞില പഴമുറം എടുത്തു, പഴഞ്ചോറും പഴഞ്ചീനിയും അതിൽ തട്ടിയിട്ടു, കുപ്പയും ചവറും തൂത്തുകൂട്ടി അതിന് പുറത്തിട്ടു, പഴംതിരികയും കുറ്റിച്ചൂലും അതിന്റെ മീതയിട്ടു. കുഞ്ഞില പഴമുറം താങ്ങിയെടുത്ത് മുറ്റത്തിറങ്ങി മാടത്തിന്റെ പൊടിഞ്ഞ മേച്ചിലോലയിൽ നിന്ന് കുറച്ച് പൊട്ടിച്ച് മുറത്തിലിട്ടു. ആ മുറം താങ്ങി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കുഞ്ഞില പാടി.
2: പഞ്ഞോം പിഞ്ഞോ അങ്ങോട്ട് പച്ചൻ പാക്കെ ഇങ്ങോട്ട്, പഞ്ഞോം പിഞ്ഞോ അങ്ങോട്ട് പച്ചൻ പാക്കെ ഇങ്ങോട്ട്.
1: അങ്ങ് ചിറക്കാലുകളുടെ മുക്കവലകളിലും നീരൊഴുക്ക് ചാലിന്റെ കടവുകളിൽ നിന്നുകൊണ്ട് പുലക്കിടാത്തികൾ ഏറ്റുപാടി.
2: പഞ്ഞോം പതിരും പോ പോ ആട്ടും പാട്ടും വാ വാ വാ, പഞ്ഞോം പതിരും പോ പോ ആട്ടും പാട്ടും വാ വാ വാ.
1: എന്നിട്ട് അവരൊന്നിച്ചു പാടി.
2: പഞ്ഞോം പിഞ്ഞോ അങ്ങോട്ട് പച്ചയും പാക്കെ ഇങ്ങോട്ട്, പഞ്ഞോം പിഞ്ഞോ അങ്ങോട്ട് പച്ചയും പാക്കെ ഇങ്ങോട്ട്.
1: എന്നിട്ട് ആ പഴമറത്തിലിരുന്നതെല്ലാം മുക്കവലകളെ തട്ടിയിട്ടു മൂദേവി അടിച്ച് പുറത്താക്കുന്ന സമാധാനത്തോടെ പുലപ്പെണ്ണുങ്ങൾ തിരിച്ചു പോകുന്നു. വലിയമാടത്തി കൊച്ചിലാന്റെ മാടത്തിൽ തലേന്ന് രാത്രി തന്നെ ദേവകൾക്കും ചാവുകൾക്കും പൂജയും കുരുതിയും ഉണ്ടായിരുന്നു. അതും മൂദേവിയെ അടിച്ചു പുറത്താക്കാനുള്ള പൂജയും കുരുതിയാണ്. വലിയമാടത്തി കൊച്ചിലൻ വലിയ പൂജക്കാരനാണ്, ഒരുപാട് മന്ത്രവും തന്ത്രവും ഒക്കെ അറിയാം. പക്ഷെ എഴുത്തറിഞ്ഞുകൂടാ, എങ്കിലും വലിയ പൂജയും മന്ത്രവും ഒക്കെ അദ്ദേഹത്തിന് അറിയാം. സംക്രാന്തിയുടെ തലേന്ന് സന്ധ്യയ്ക്ക് കൊച്ചിലാൻ തോട്ടിൽ പോയി കുളിച്ചു വന്നു, പട്ടുടുത്തു, നേഹമാസകലും ചന്ദനവും ഭസ്മവും പൂശി മാടത്തിന്റെ കന്യമൂലയ്ക്ക് കുര്യാലയ്ക്കു ചുറ്റും വിളക്ക് വച്ചു, ദേവകൾക്കും ചാവകൾക്കും ഇലയിട്ടു, തൂഷണലയിട്ടു, അത് അറിവലേ അമ്മാവന്. പിന്നെ കീറ്റല നിരത്തിയിട്ടു, അത് മല്ലൻ, മാടൻ, മലമാടൻ തുടങ്ങിയവർക്ക് എല്ലാറ്റിലും ഒരുപോലെ ഒരുക്കുകൾ വിളമ്പി. മീൻ ചുട്ടത്, പരലട, ചേമ്പ് പുഴുങ്ങിയത്, കിഴങ്ങ് പുഴുങ്ങിയത്, എന്നിട്ട് ഒരു കടം കള്ള്, അത് അറുവലേ അമ്മാവന്. അറുവലേ അമ്മാവന് ഇത്തിരി അടിക്കുന്ന കൂട്ടത്തില. രണ്ട് ഉപ്പി ചാരായം, അത് മലമാടനും. ഒരുക്കോളെല്ലാം വിളമ്പി വെച്ചിട്ട് കൊച്ചിലാൻ പതുക്കെ മണിയെടുത്തു. ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് കൊച്ചിലാൻ ഉറക്കെ വിളിച്ചു പാടി.

മേപ്പോട്ടു നോക്കിയിട്ട് ഭൂമി, കീപ്പോട്ടു നോക്കിയിട്ട് മാനം. മേപ്പോട്ടു നോക്കിയിട്ട് ഭൂമി, കീപ്പോട്ടു നോക്കിയിട്ട് മാനം. വല്യമാണത്തി കൊച്ചിലാണ് എല്ലാം തല തിരിച്ച് കാണുക. മേപ്പോട്ടു നോക്കിയിട്ട് ഭൂമി, കീപ്പോട്ടു നോക്കിയിട്ട് മാനം. വല്യമാണത്തി കുഞ്ചലാനും ഇത്തിരി അടിച്ചു നിൽക്കുക. മേപ്പോ

ബന്ധന് കൊച്ചിലാന്റെ കവിത കൊള്ളാം. നക്ഷത്രം വിളക്ക് അകായം ബന്ധന് ആയിരത്തെട്ട് കതിരട്ടബന്ധം ചാവേ അഞ്ചും നാലും എട്ട് കൊട്ടാരം അഞ്ചും നാലും എട്ട് കൊച്ചിലാൻ കിറുങ്ങി നിൽക്കല്ലേ. അഞ്ചും നാലും എട്ട് കൊട്ടാരം ഒമ്പത് വെലിക്കല്ല് ആയിരത്തെട്ട് കതിരട്ടബന്ധം.

ഈ മന്ത്രം പൂജ നടക്കുമ്പോൾ മാടത്തിന് അവിടെ കുറെ അധികം പെണ്ണുങ്ങൾ വട്ടമിട്ടിരുന്ന് വർത്തമാനം പറയുന്നു. അവരുടെ ഇടയ്ക്ക് ഇരിക്കുന്നു വലിയ മാടത്ത് കൊച്ചിലെന്റെ മകൾ നീലമ്മ. നല്ല ഈട്ടും തടി കടഞ്ഞെടുത്ത മാതിരി അതിസുന്ദരിയായ പെണ്ണ്. അവൾ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. അത്ര കൂടുതൽ അണിഞ്ഞൊരുങ്ങാൻ ഒരു കാര്യമുണ്ട്. അന്ന് അവളെ പെണ്ണ് കാണാൻ അവിടെ ഒരാള് വന്നിട്ടുണ്ട്. അവളെ മുറച്ചെറുക്കൻ കണ്ണൻ കരിപ്പുഴയിലെ ആ ചാത്തം നിറയെ കണ്ണൻ ഒറ്റക്കല്ല വന്നിരിക്കുന്നത്. പള്ളിപ്പടിക്കല ഭത്തായ കൂട്ടിന് വിളിച്ചാണോ വന്നിരിക്കുന്നത്? അമ്മാവന്റെ മന്ത്രവും തന്ത്രവും ഒക്കെ ഏറ്റുപാടുന്നെങ്കിലും കണ്ണന്റെ മനസ്സിന്റെ മന്ത്രം അവന്റെ പെണ്ണിനെ കുറിച്ചായിരുന്നു. എണ്ണക്കറുപ്പുള്ള പെണ്ണേ.

0: കുഞ്ഞിലെ ചെന്നാൽ അവർ രണ്ടുപേരെയും
1: കാപ്പ് കുടിക്കാൻ വിളിച്ചു. മത്തായിയും കണ്ണനും കാപ്പി കുടിക്കാൻ വിളിച്ചു.
0: എന്തോന്ന് കാപ്പി, കരിപ്പോട്ടി കാപ്പിയും അവന് കൊടുത്തത്. അവര് കാപ്പി കുടിച്ചോണ്ടിരിക്കുമ്പോ കുഞ്ഞിലെ പറഞ്ഞു, പിന്നെ നാളത്തെ ദിവസം ഓർമ്മയുണ്ടല്ലോ, സംക്രാന്തി ആയിട്ട് ഞങ്ങക്ക് രണ്ടുപേർക്കും പാലത്തേക്ക് വിടാം.
2: അയ്യോ അമ്മായിയേ, നാളെ പാലത്തേക്ക് വരാൻ പറ്റത്തില്ല.
0: അതെന്താ,
2: നാളെ കരിപ്പഴ ഞങ്ങൾക്ക് ആണുങ്കല്ല ആണുങ്കല്ല ഒന്നും കൊണ്ട കാര്യമില്ല.
0: അയ്യോ അപ്പോ കൊച്ചാൾ മാത്രം വരുത്തില്ല. കൊച്ചാൾ അമ്മ വരാതിരിക്കോ, നല്ല കാര്യമായി. അങ്ങളുടെ വീട്ടിൽ സംക്രാന്തി ആയിട്ട് വിരുന്ന് വരാതിരിക്കോ, അമ്മ വരും. മയ്യേ അപ്പൊ ഞങ്ങൾ അങ്ങ് പോട്ടെ, അമ്മാവന്റെ മന്ത്രവും തന്ത്രവും ഒക്കെ തീരാനേ വെളുപ്പാങ്കാലോ, ഞങ്ങളങ്ങ് പോയെന്ന് പറഞ്ഞത് വാട. മത്തായി കണ്ണൻ മുമ്പേ, മത്തായി പിമ്പേ. അവരിറങ്ങിയപ്പോ പിന്നൊന്നൊരു വിളി
3: വന്നേ വന്നേ.
0: മത്തായി തിരിഞ്ഞു നോക്കുമ്പോ നിൽക്കുന്നു നീലമ്മ.
3: എന്താ നീലമ്മേ, ഒന്ന് വിളിച്ചേ, ഒന്ന് വിളിച്ചേ.
0: വിളിക്കാം വിളിക്കാം വിളിക്കാം. കണ്ണോ ഡാ കണ്ണോ, എന്റെ പെണ്ണ് വിളിക്കുന്നതാ, നിന്റെ പെണ്ണ് വിളിക്കുന്നതാ.
3: കണ്ണൻ തിരികെ വന്നപ്പോ നിൽക്കുന്നു നീലമ്മ.
0: എന്താ നിലമ്മ,
3: എന്താ നിലമ്മ. പിന്നെ നാളെ സംക്രാന്തി ആയിട്ട് ഇവിടെ

0: മന്ത്രവും തന്ത്രവും എല്ലാം എളുപ്പാങ്കാരം പറഞ്ഞു കൊണ്ടുപോയി. ഇതാ സംക്രാന്തി ദിവസം പൊട്ടിവിടരുന്നു. സംക്രാന്തി ദിവസത്തിന്റെ സുപ്രഭാതം പൊട്ടിവിടരുന്നു. കല്യമാണത്തിൽ കൊച്ചിലാണ്. അതിലെ അത് രാവിലെ എഴുന്നേച്ച് തോട്ടിൽ പോയി കുളിച്ചു. പിന്നെ പോയത് കോയിക്കത്തറ വാട്ടിലേക്ക്, തമ്പറാണ്ടടുത്തേക്ക്. അന്ന് സംക്രാന്തിയാണ്, തമ്പറാണ്ടെടുത്ത് ചെന്നാൽ ഒരു അലക്കെ മുണ്ട് കിട്ടും. രണ്ട് കൈ നീട്ടി മുണ്ട് വാങ്ങിച്ച് നിവർത്തി നോക്കിയപ്പോ 7-14 ലോകവും കാണാം. ആ ഉള്ളതാവട്ടെ, അലക്കിയാണല്ലോ. അതങ്ങ് കൊടുത്തു, കൊടുത്തിട്ട് തലയെ കെട്ടി. പിന്നെ കൊച്ചിലാൻ പോയത് ഷാപ്പിലേക്ക്, കള്ള് ഷാപ്പിലേക്ക്. സംക്രാന്തി ചേട്ടന്ന് മിനുങ്ങാന്ന് വിചാരിച്ചു. മിനുങ്ങി, കാര്യമായിട്ട് മിനുങ്ങി. ഇതാ പാടത്തിന്റെ വരമ്പത്തൂടെ വരുന്നു.
1: നിൽക്കാനൊരു നിലയില്ല, പോകാനൊരു വഴിയില്ല.
0: ഇപ്പോഴാണ് മന്ത്രം കയറി ഫലിച്ചത്. വീട്ടിലോട്ട് കയറി വന്നപ്പോ ഇരിക്കുന്നു കൊച്ചാളി പെങ്ങള്.
1: നീ എപ്പോ വന്നു കൊച്ചേ? ഞാൻ വന്നിട്ട് കുറെ നേരം വായിച്ചിട്ട.
2: സംക്രാന്തി ഊണ് കഴിഞ്ഞു, വിഭവ സമൃദ്ധമായ ഊണ്. കരിമാർക്ക് കൊച്ചിലെ വീണു കിടന്നുറക്കമായി.
0: പെണ്ണുങ്ങൾ രണ്ടും നാത്തോൻ നാത്തനും വീട്ടിന് വടക്കുവശത്ത്, മാടത്തിന്റെ വടക്ക് വെച്ചിരുന്നു. വർത്തമാനം പറയുന്നു, ഇടയ്ക്ക് പേന്നോട്ടവും. ആ പെണ്ണുണ്ടല്ലോ നീലമ്മ, വേലിക്കരികിച്ചത് വടക്കോട് നോക്കി നിൽക്കുന്നു. അവിടെ മനസ്സിൽ കണ്ണന്റെ മനസ്സിന്റെ മന്ത്രം.

ഇതെനിക്ക് വള്ളം കളി കാണാൻ പോയ രണ്ടുപേരുടെ ആ പാടത്തിന്റെ വരമ്പത്തോടെ നേരെ സെക്കോട്ട് വെച്ച് വീക്കുന്നു. അപ്പൊ കുഞ്ഞിനെ വിളിച്ചു ചോദിച്ചു, ഡേ കുട്ടി നിങ്ങൾ എന്താ ഓടുന്നേ, അവിടെ വല്ല ഉണ്ടായോ? അയ്യോ മയ്യെ, പുഴക്കടവിൽ അടി നടക്കടവിൽ അടി ആരൊക്കെ തമ്മിലാടാ? നമ്മുടെ കണ്ണനും മയിലനും എല്ലാം ഉണ്ടെന്നാ പറയുന്നത്. എന്താ ദൈവേ, ഞാൻ കേക്കണം, എന്താണ് എന്റെ ദൈവം? നാത്തൂനെ നാത്തൂനെ, നെഞ്ചത്തടിക്കാതെ നെഞ്ചത്തടിക്കാതെ നമുക്ക് പുഴക്കടവിലേക്ക് ഓടാം. പെണ്ണുങ്ങൾ രണ്ടും പുഴക്കടവിലേക്ക് ഓടി. ആ പെണ്ണ് നീലമ്മ കൈകൂപ്പി പ്രാർത്ഥിച്ചു, എന്റെ അമ്പലത്തിൽ തേവര് എന്റെ കണ്ണൻ കൊച്ചാട്ടന് ഒരാവത്തും വരുത്തരുത്, അടുത്ത ദിവസത്തിന് ഞാനൊരു താലപ്പൊലി എടുത്തേക്കാവേ.

0: ചൂണ്ടിട്ടിരിക്കുന്ന വൽക്കരിക്കാൻ കൊച്ചു കുട്ടികൾ പോലും ചെറിയ വള്ളത്തിൽ കയറി പാട്ടും പാടി തുഴഞ്ഞു പോകുന്നു. മത്സരിക്കാൻ വന്ന പ്രധാനപ്പെട്ട നാല് വള്ളങ്ങൾ ആ കരിപ്പുഴക്കാരുടെ ചുള്ളം വെള്ളം കണ്ണമനുദ്രയുടെ തെക്കേക്കരയോടി മറ്റത്തുകാരുടെ പരിന്തുവാരൻ കൊലയുടെ വക ചെറചാടി എല്ലാം കെട്ടിയലങ്കരിച്ച് ഇട്ടിരിക്കുന്നു. ആ ചെറചാടി എന്ന വള്ളത്തിന്റെ അമരഞ്ചാരി ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു. എല്ലാവരും അവനെ ശ്രദ്ധിക്കുന്നു. കൈയില്ലാത്ത പെണ്ണിനിട്ട് തളമുണ്ട് ഉടുത്ത് മുറുക്കി ചുപ്പ് ചുണ്ടുവാട്ട് നല്ല ചുരുളമ്പൊടികളെ എണ്ണക്കണപ്പുള്ള ചെറുപ്പക്കാരൻ എടേ ആ ചെറചാടിയുടെ അമരക്കാരനെ കണ്ടോ മയിലൻ അവന്റെ നിൽപ്പ് കണ്ടിട്ടുണ്ടോ കരുതി വന്ന ലക്ഷണം ഒരു പേശകായ നിൽപ്പ് അവൻ എന്തോ ആലോചിച്ചോണ്ട് നിൽക്കുന്നല്ലോ.
1: ശരിയാണ് മയിലൻ ആ നാട്ടിൽ ഇന്ന് ചർച്ചാ വിഷയമാണ്. സൽസ്വഭാവിയായ മയിലൻ ഇട കൊടികളഞ്ഞിരിക്കുന്നു. കുട്ടികൾ കുട്ടി കഴിഞ്ഞാൽ നാൽക്കവലിൽ ഇറങ്ങി തമ്പ്രാക്കന്മാരെ തെറി വിളിക്കും.
0: ആ തമ്പ്രാക്കന്മാരെ പുല്ലുകളെ നിന്നേക്ക് മയിലൻ ഒറ്റയ്ക്ക് വെല്ലുവിളിക്കുന്നതാ ആ പട്ടികളെ.
1: കാരണമുണ്ട്. കണ്ടങ്കോരന്റെ മകൾ ഈ കണ്ടങ്കോരന്റെ മകൾ ശങ്കരിയെ ഈ മയിലൻ കല്യാണം കഴിക്കാൻ നിശ്ചയം കഴിച്ചു വെച്ചിരിക്കുക. നാലുകണ്ടത്തിലെ കണ്ണങ്കോന്റെ മകൾ ശങ്കരി ഒരു ദിവസം ഈ മയിലൻ അവിടെ ചെന്നപ്പോ മാർത്തി മറ്റാരുമില്ല. ശങ്കരി മൂടിപ്പോച്ചു കിടക്കുന്നു. ശങ്കരി

0: എങ്കിൽ അവളുടെ മുഖം കണ്ടു മൈലനെ കണ്ടപ്പോഴേ
1: എന്റെ പൊന്നുടയവേ എന്നെ തല്ലിക്കൊന്ന് ഞാൻ ഇത്തേക്കണേ
2: എന്താടി എന്താടി
1: ഞാനിനെ ജീവിച്ചിരിക്കത്തില്ലേ
2: എന്താടി ആരും പറയണു.
0: അപ്പൊ അയൽ വീട്ടിലെ മാല ഇറങ്ങി വന്നു. മാല മൈലനെ വിളിച്ച് കാലിലൊക്കെ മന്ത്രിച്ചു കൊടുത്തു. എല്ലാം കേട്ട് കഴിഞ്ഞു മൈലന്റെ കണ്ണിക്ക് വന്നു. അവന്റെ സിലകളാകെ ത്രസിച്ചു.
1: അപ്പൊ അതാ കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ.
0: ഒരു പോക്ക് മൈലൻ കൊടുങ്കാറ്റ് മാതിരി പോയി. ചെന്ന് കരുത് കള്ളുഷാപ്പി. ജീവിതത്തിൽ ആദ്യമായി കള്ളുഷാപ്പി കയറി. അവിടുന്ന് കുടിച്ചു, മൂക്കറ്റം കുടിച്ചു, ഇറങ്ങി വന്നു. നാൽക്കവലെ ഒന്ന് വിളിച്ചു.
1: എന്റെ പെണ്ണിന്റെ മാനം കരച്ച് നിന്നെ എന്റെ കൈ കിട്ടൂടാ. നിന്നെ നടു ഞാൻ ചവിട്ടി പഠിക്കോളാം. എടാ പട്ടി, എടാ തമ്പാക്കന്മാരെ പുല്ലുകള്, നിന്നെ എല്ലാം മൈലൻ ഒറ്റയ്ക്ക് വെല്ലുവിളിക്കുന്നതാ.
0: ആ മൈലനാണ് ചെറുചാടിയുടെ അമരച്ചാടി ചരിവെക്കുന്നത്. സമയമായി, മത്സരത്തിന് സമയമായി. നാല് വള്ളങ്ങൾ ചിറകു വീഴ്ത്തി ആദിവേഗം മുമ്പോട്ട് നീങ്ങിയപ്പോ കരയ്ക്ക് നിൽക്കുന്ന അതെല്ലാം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. വള്ളത്തിൽ നിന്നും ഉത്സാഹ തിമിർപ്പിന്റെ പാട്ടുയർന്നു.

0: അടി അടി കൂട്ടയടി, കരയ്ക്കുന്നവരല്ല ഓടി, അടി നടക്കുന്ന കായല്ല ഓട്ടം കരയ്ക്ക്. അങ്ങനെ ജീവനും കൊണ്ടോടിയ രണ്ടുപേരാണ് പേന്നോക്കിക്കൊണ്ടിരുന്ന പെണ്ണുങ്ങൾക്ക് ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത് കടന്നളഞ്ഞു.
1: പെണ്ണുങ്ങൾ രണ്ടും പുഴക്കട വന്നപ്പോ കണ്ടെന്താ,
0: ഞാൻ പരുന്തുവാനെന്ന വള്ളം കവിണ് കിടക്കുന്നു. കോയിക്കത്തറ വാട്ടിൽ ജോലിക്കാരി തിരുവഞ്ചനും ബാച്ചനും കറുകറായിരിക്കുന്ന രണ്ടെണ്ണം, വെളുവളാവിരിക്കുന്ന ഒരാളിനെ ചെമ്പിള്ളൊക്കെ ചമ്പ്രാന് വെള്ളത്തിൽ താങ്ങി പിടിച്ചോണ്ട് വരുന്നു. അയാളെ വായിന്ന് മൂക്കുന്നു, കുടുകുടാ ചോര ഒഴുകുന്നു, ചാരായത്തിന് രൂക്ഷമായ ഗന്ധമുള്ള ചോര. കണ്ണനും മലനും അതായും ലൂക്കോസും ചെലപ്പിനൊക്കെ കൂടി ചെറചാട് തുഴഞ്ഞു പോകുന്നു. അവരങ്ങ് ദൂരെ ചെന്ന് മറന്നു സംഭവം. നാല് വള്ളങ്ങൾ ഒന്നിച്ചു പുറപ്പെട്ടു, കെട്ടക്കെട്ട നിൽക്കുകയായിരുന്നു. പൊടുന്നനെ ഈ ചെറചാടി മുമ്പെടുത്തു, മുമ്പെടുത്ത് പരിന്തുവാലിന് കുറുക്ക് വെച്ചു. വള്ളങ്ങൾ നമ്മൾ കൂട്ടുമുടി, അടിയും വീണു.
2: അന്ന് വൈകിട്ട്
0: കരിപ്പഴ ചന്തയില് നമ്മുടെ ഗോവാലനാട് ചായക്കടയെ ചർച്ച. ഉത്സവത്തിനോ ഓണത്തിനോ ചങ്കളാന്തിക്കോ നമ്മുടെ നാട്ടുകാരെ അടി നടക്കുന്ന പതുവ, അത് സാധാരണ പതുവ. ഇതല്ലോ, ഇതല്ലോ, അല്ലല്ലോ. ആരാരെ അടിച്ചു അതാ പ്രശ്നം. കിടാളന്മാര് നിലാളന്മാരെ അടിച്ചിരിക്കും എന്ന് പറഞ്ഞാല് സാധാരണ അടി കൊള്ളുന്നവര് ഈ തവണ തിരിച്ചടിച്ചിരിക്കുന്നു. ഇതെവിടെ ചെന്ന് നിൽക്കും,
3: എന്തെങ്കിലും
0: നടക്കുന്ന ലക്ഷണം അറിഞ്ഞോ? ചുമ്പിള്ള ചുമ്പിള്ളയുടെ വിശേഷം വല്ല അറിഞ്ഞോ? ആ ഞാൻ അതിലെ ഒന്ന്
3: കറങ്ങി
0: നിർത്താനൊക്കുവോ, അതിന് സമയമായില്ലല്ലോ. അങ്ങനെ ചെല്ലുമ്പോ മാത്രമല്ല, ഈ ചുമ്പിള്ള ഞാൻ വാട്ടൊരു ചെറിയ അകന്ന ബന്ധമുണ്ട്, അയാൾക്കൊരു അക്കടി പറ്റിയപ്പോ ഞാൻ ചെന്നില്ല എന്നൊരു പരാതി പറഞ്ഞു. ചെന്നപ്പോ കോയിക്കത്തറ വാട്ടിന്റെ മുറ്റത്ത് ആള് കൂടി കിടക്കുക, അകത്ത് ചിത്തൂര നടക്കുന്നു. മണല് വറുത്ത് മർമ്മത്തൊക്കെയാ ചുമ്പിള്ളയുടെ മർമ്മത്തൊക്കെയാ വെച്ചു കൊടുക്കുന്നത്. ചുമ്പിള്ള കണ്ടിട്ടുണ്ടോ? രാജകലയല്ലയോ, രാജകല. പുള്ളിക്കാരൻ ചിരിച്ചാ നല്ല വെട്ടമാണ്, സാധാരണ അങ്ങനെ ചിരിച്ചാ നല്ല വെട്ടമാണ്. പക്ഷെ ഇന്ന് പോലെ ചുമ്പിള്ള ചിരിച്ചാ വെട്ടമല്ല, ഇരുട്ട. എന്താ മുൻവയത്ത് മൂന്ന് പല്ല് പോയിരിക്കും. ആരാ അടിച്ചു കളഞ്ഞത്? ആരാ അടിച്ചു കളഞ്ഞത്? പൊലേര്. എന്തെങ്കിലും നടക്കും, എന്തെങ്കിലും
2: ശരിയാണ്, പിന്നെ നടക്കാതിരിക്കില്ല. നാലഞ്ച് ദിവസം കഴിഞ്ഞ് കോയിക്കത്തറ വാട്ടിലെ കാര്യത്തൻ ശങ്കനായൻ ഒരു മുളിപ്പാട്ടും പാടി ഇതാ കണ്ടങ്കോന്റെ വീട്ടിലോട് കഴിഞ്ഞു.
0: കണ്ടങ്കോരോ പുതുപോലെ ഇല്ലോടാ?
4: ഇല്ലേ, അച്ഛൻ വെളുപ്പാങ്കാലത്തെ മാടത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാന്ന്.
2: ഗരി
0: ഗരി നാട്ടുകാർ പറയുന്നു ശരിയാടി. നിന്നെ കണ്ടിട്ട് ഒരു വ്യത്യാസമില്ല, ഞങ്ങളുടെ കല്യാണം പറയാന്റെ ലക്ഷണം തന്നെ. ആ മൂക്കും ചുണ്ടും ചിരിയും, പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അദ്ദേഹത്തിന് സ്വർണവർണം, നിനക്ക് കാർവർണം. സാരമല്ല, ഭഗവാന്റെ വർണ്ണവും കാർവർണമാണല്ലോ.
4: കറുത്ത പെണ്ണ് കരിങ്കുഴൽ, നിനക്കൊരുത്തൻ കിഴക്കുടിച്ചു. അമ്മേന്തിയടി
0: വേറെ കൊച്ചയ്യെ ഇങ്ങോട്ട് വാടി ആടെ വരവ്. മുടില്ലാത്തൊരു മുണ്ട് കൊണ്ട് മുടിയും മൂടിയിട്ട് പെൺകറ്റയും പെറിക്കൊണ്ടരിവാൾ പുറത്തു തിരുകി പ്രാഞ്ചിക്കിതച്ചങ്ങനെ നാടൻ കച്ചയൊടുത്തു മേനി മുഴുവൻ ചെറും പുരണ്ടിപ്പഴി പടത്തൂന്ന് വരുന്ന നിൻവരവ് കണ്ണേറ്റം കൊതിച്ചെന്നു ഞാൻ. ഈ തമ്പ്രാൻ എന്താ നടന്നത്? രണ്ടായിരം പറയുന്നത്
4: ചെയ്യേ, നിന്റെ പെണ്ണിന്റെ കല്യാണോ കൊതിച്ചോ? നീ ചേച്ചാമ്പ്ര
2: ചെറുക്കൻ ചെയ്താ
0: ആ കണ്ണമംഗലത്തുകാരൻ മൈലനാണോ? ആന്നേ
2: കൊള്ളാം, ആള് കൊള്ളാം, ചെറുക്കൻ കൊള്ളാം. പക്ഷേ
0: ആ കല്യാണം നടത്താൻ വേറെ മാടൻ തിരക്കിക്കോണം. എന്താണ് ഈ കുറിച്ച് നോക്കുന്നത്? ഇടീ നമ്പറാൻ പറഞ്ഞോട്ട് രണ്ടു പേരും കളഞ്ഞോളാം, ഇല്ലെങ്കിൽ വരുന്നൊക്കെ അനുഭവിച്ചോ.
2: ഞങ്ങളായൊരു പോക്ക്
0: മോളെ, അത് ഞാൻ എന്തോ പറഞ്ഞത്
2: ഉമ്മയ്ക്ക് മനസ്സിലായില്ലേ? മയിലക്കൊച്ചാണ്ട കൊണ്ട് വിരോധം കൊണ്ടാ, മയിലക്കൊച്ചാണുള്ള വിരോധം കൊണ്ടാ. തന്തിയായപ്പം പാവം കണ്ടങ്കോരം വന്ന് ഈ വാർത്ത കെട്ട് വാവളിച്ചിരുന്നു പോയി.
0: തമ്പ്രാൻ പറഞ്ഞു ഏവിടെ ഇറങ്ങിക്കൊടുക്കണം ഈ വയലുകാലത്ത്? ഈ പെങ്കൊച്ചിന്റെ കൈക്ക് പിടിച്ചോണ്ട് എങ്ങോട്ട് ഇറങ്ങിപ്പോണോ തമ്പ്രാൻ പറഞ്ഞത്?
2: ഇളിക്കും മയിലം വന്നു. അമ്മാവ അമ്മാവും തഞ്ചപ്പെടും, അമ്മാവും തഞ്ചപ്പെടും.
0: ഞാൻ എങ്ങനെ തഞ്ചപ്പെടാനൊക്കെ ഉണ്ടാടാ? ഈ വയതുകാരൻ തിപ്പൻ കൊച്ചിന്റെ കൈക്ക് പിടിച്ചോട്ട്, ഞാൻ എങ്ങോട്ട് പോണെന്നാ ഈ തമ്പുരാൻ പറയുന്നത്?
2: അമ്മാവാ, നമ്മൾ ഇവിടെ ഇറങ്ങിക്കൊടുക്കത്തില്ല, നമ്മളെ ഇവിടെ ഇറങ്ങിക്കൊടുക്കത്തില്ല.
0: അധികം വന്ന് കറിയിച്ചാലോ?
2: കറിയിച്ചാ വിളിച്ചു പറയണം, എങ്ങോട്ടും ഇറങ്ങിപ്പോവാൻ സ്ഥലമില്ലെന്ന് പറയണം.
0: അതൊന്നും വേണ്ട, വഴക്കും പുക്കാറും ഒന്നും വേണ്ട. ഇത്തളം വരെ അവിടുത്തെ ഇടം കണ്ട് കഴിഞ്ഞിട്ട് ഇനി അത് എന്നെ മുഖത്ത് നോക്കി മറുത്തു പറയാൻ ഞാൻ ആളല്ല. നീ അതിന് വാശി കെട്ടണ്ടാമായില്ല.
4: ഈ അമ്മാവനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാ?
2: നാലഞ്ച് ദിവസം കഴിഞ്ഞു, ഒരു ദിവസം ഉച്ച കഴിഞ്ഞ സമയത്ത് കോയിക്കത്തറ വാട്ടിലെ നമ്മുടെ രാജ്യത്തൻ ചെങ്കനായർ, ശ്രീവജ്ജനും പാച്ചനും കത്താടുമായിട്ട് രണ്ടു മൂന്ന് അണ്ടാമ്മാർ കാര്യത്തിന് വിളിച്ചു പറയുന്നു.
0: കണ്ടോരോ മൂത്തു പറഞ്ഞപ്പോ പറയാ പറഞ്ഞാ കേക്കണ്ടായില്ലേ? വീടിന്റെ കൈ പിടിച്ചോ മാറുന്നിങ്ങോട്ടിറങ്ങി വെട്ടിപ്പളിക്കണം. തൊട്ടുപോരുന്നു എന്നെ മാറട്ടെ, തൊട്ടുപോരുന്നു. അച്ഛ അച്ഛ വഴക്കിന് പോണ്ട, അച്ഛ അവരെന്തെങ്കിലും കാണിച്ചു ഓടും, അച്ഛ വഴക്ക് പോട്ടുപോരു.
2: തിരുവഞ്ചിനും കൊണ്ട് വന്നു കൊടുത്ത് കണ്ടെന്നൊന്റെ കരണക്കുറ്റിക്ക് വലിയ കാശ് പാവം വീണുപോയി.
0: അയ്യോ എന്റെ അച്ഛനെ കൊല്ലാൻ പോലേ, മാളവരെ എന്റെ അച്ഛനെ കൊല്ലാൻ പോലേ.
2: കണ്ടപ്പോ എന്റെ വീട്ടുമുറ്റത്ത് ഭയങ്കര ജനക്കൂട്ടം, ആരും ഒരക്ഷരം മിണ്ടുന്നില്ല. ഓയ്ക്ക തറവാട്ടിലെ പരിപാടി നടക്കല്ലേ, ഒരക്ഷരം മിണ്ടുന്നില്ല. ഇതിനിടയ്ക്ക് ആരോ വിളിച്ചു പറഞ്ഞു,
1: ആ എല്ലാവരുടെയും പൗരുഷം കാണണം, അവര് വരുന്നുണ്ട്, അവര് വരുന്നുണ്ട്.
2: അതെ, കണ്ണനും മൈലനും ലൂക്കോസും ചെല്ലപ്പനും മത്തായും ഒരു കൊടുങ്കാറ്റ് മാതിരി പാഞ്ഞു വരുന്നു. ഒപ്പരപ്പുറത്തിരിക്കും തിരുവച്ച പറഞ്ഞു, പാച്ചനളിയ അളിയൻ മാറിക്കള അവർ നല്ല തയ്യാറില്ല. പാച്ചൻ വടക്കോട്ട് ചാടി, തിരുവച്ചൻ തെക്കോട്ട് ചാടി, തെക്കോട്ട് ചാടി, മുപ്പരന്മാർ കൂടെ ചാടി, കാര്യസ്ഥം കൂടെ ഓടി.
0: എന്താ ഓടിയല്ലാവനും നായ്ക്കളെ മാടം വിളിക്കാൻ വന്നല്ലടാ.
2: മത്തായി ചെന്ന് മൂപ്പലാന്റെ കെട്ടഴിച്ചു, കണ്ണനൊരു കരിക്കിട്ട് മോടുവെട്ടി മൂപ്പലാന് പിടിപ്പിച്ചു. മൈലം വിളിച്ചു പറഞ്ഞു, എല്ലാരും നടത്തെ, നോക്കി നിന്ന് വെച്ച് കെട്ടിക്കളയാം, അവന്മാര് പൊളിച്ച ഭാഗം വെച്ച് കെട്ടിക്കളയാം. പൊളിച്ച ഭാഗം വെച്ച് കെട്ടിക്കഴിഞ്ഞപ്പോൾ തകർത്ത മഴ, ഒരു തുള്ളിക്കൊരു ഗുണമായിട്ടുള്ള മഴ. വളരെ പെട്ടെന്നാണ് മൈലൻ ആ നാട്ടിൻപുറത്ത് ഒരു ആരാധ്യ പുരുഷനായത്. കൊലപ്പെണ്ണുങ്ങൾ നമ്മൾ തമ്മിൽ പറയും, ആണുങ്ങളായ അവനെ പോലെ മൈലനെ പോലെ ആവശ്യമുള്ളവൻ. കൊലക്കടാതന്മാർ പറയുന്നു,
0: ഞാനും മൈലനും കൂട്ടുകാരാ, ഞങ്ങൾ ഒന്നിച്ച് അന്നാൾ സിനിമാക്കി പോയി.
2: അവർക്കൊക്കെ അതിൽ അഭിമാനം. പക്ഷേ വലിയമാണത്തിൽ കൊച്ചിലാൻ മൈലിനെ കണ്ടു പറഞ്ഞു, മോനെ മൈല നീ ദൂഷിക്കണം, തമ്പ്രാക്കന്മാർക്കൊക്കെ നിന്നോട് വിരോധം, നീ ദൂഷിക്കണം. മോനെ എങ്ങോട്ട് പോയാലും ഒരു കരുതൽ വേണം, ഒരു മടക്ക് വിച്ചാത്തി കൊടുക്കു വെച്ചേക്കണം. അവനൊരു മുടക്ക് വിചാദ്യം കൊടുക്കുക വെച്ചില്ല, വളരെ അപകടം പിടിച്ച മേഖലകളിലൂടെ അവൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. അവൻ ആരഞ്ചു പോലെ കലക്കി കൊടുത്താൽ കുടിച്ചോളെന്ന് പറയുന്നവരാരും അവനെ കണ്ടപ്പോ കമാന്തര അക്ഷരം വേണ്ടിയില്ല, ഒരു മണ്ണ് നുള്ളിയിട്ടില്ല. ഒരു ദിവസം കോയിക്കത്തറ വാട്ടിൽ ഇരുത്തിരുന്നു കന്നാലി കഴിച്ചു വിടുന്നു. മുംബൈ പോകുന്ന കന്നാലി കണ്ടരുകുളത്തിനടുത്ത് എന്നിട്ടും എരുത്തിലിൽ നിന്ന് ഇറങ്ങി തീർന്നിട്ടില്ല. ഓരോ കന്നാലിയുടെ മുറവിന് ഓരോ കന്നാലി ചെറുക്കൻ, നിജായുസ് ഒരു കോണകം കൊണ്ട് കഴിച്ചുകൂട്ടും എന്ന് ആശാൻ പാടി കണ്ടു. ആശാമ്മാൻ പാട്ടും പാടി തുള്ളി ചാടിക്കൊണ്ട് അവരങ്ങനെ പോകും.

0: ഇതിന്റെ തോണി എന്തോടെ കിടക്കുന്നത്? പതയാണ്, തുണിക്കട്ടാണ്, തുണിക്കട്ടല്ല. ഡേയ്, ഈ തോട്ടില് മറുതാച്ചി ഉണ്ട്. മറുത മാടന്റെ പെങ്ങള് മറുതാച്ചി. മറുതാച്ചിയുടെ പാവാടയാ പൊന്തി കിടക്കുന്നു. പിന്നെ പാവാട പോട. അത് ഞാൻ നീന്തിച്ചെന്ന് ആ പാവാട പിടിച്ചയച്ചോണ്ട് വരട്ടോ. കൊണ്ടുവരും. എന്തുണ്ട് വന്തായം? 5 രൂപ. മൂന്നാമത്തം കെട്ട്
1: വെട്ടിഞ്ചാടി നീന്തി തുടിച്ച് വെള്ളം തെറിപ്പിച്ചവൻ പഞ്ഞത് ആ തുണിക്കെട്ടി പിടിച്ച് വെട്ടി പിടിച്ച് വെള്ളം പൊന്തി വരുന്നു. അവൻ തിരിയോ നീന്തി കരിക്കു കയറിയപ്പോ ഇതാവൊരു പ്രേതം പൊന്തി കിടക്കുന്നു. നീലിച്ചു നേരത്തൊരു പ്രേതം പൊന്തി കിടക്കുന്നു.
0: അയ്യോ അയ്യോ, ഇതാരായി കിടക്കുന്നു? ഞങ്ങളുടെ മയിലെ കൊച്ചാട്ടെ കൊന്നിട്ടേക്കുന്നു. മയിലെ കൊച്ചാട്ടെ കൊന്നിട്ടേക്കുന്നു.
1: തോട്ടിന്റെ രണ്ടു കരിക്കും ഭയങ്കര ജനക്കൂട്ടം. എന്റെ മാർത്തി കൊച്ചിലാൻ പറഞ്ഞു.
0: ആരെങ്കിലും അകപ്പെടുത്തിയത് അവനെ? ഞാനവനോട് പറഞ്ഞു, മോനെ കരുത് നടക്കണേ, കേട്ടില്ല. ആരെങ്കിലും അകപ്പെടുത്തിയതാ?
1: പിന്നെ അകപ്പെടുത്തുന്നു അവനെ? ആരാ അകപ്പെടുത്തുന്നു?
0: അവനങ്ങാണ്ട് ചുഴലി വന്ന് വീണുപോയാണ്.
1: അപ്പൊ അദ്ദേഹം ഉണ്ടായിരുന്നു കാര്യത്തിൽ. അദ്ദേഹം പറഞ്ഞു,
0: വിധി വിഹിതമേവനും ലംഘിച്ചു കുടുമോ കുടുമോ. മഹാഭാഗവതം വായിച്ചിട്ടുണ്ടോ? അതിനകത്തെല്ലാം തവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. സർവതാര സിങ്ങൾ പറയും പരൻപുമാൻ സർവജ്ഞനി നീ വരലോചനൽ നാരായണൻ. അവൻ അവസ്മാരത്തിന് തൂക്കിടുവല്ലോ വന്നിട്ടുണ്ടോ? ഒന്ന് വ്യാരിച്ചു നോക്കിയേക്കൊള്ളായിരുന്നു. വ്യാരിപ്പുകാരൊക്കെ ഇവിടെ വേണം കേട്ടാ, വ്യാരിപ്പുകാരൊക്കെ ഇവിടെ വേണം. പോലീസ് വരുന്നുണ്ട്. അത് കേട്ടപ്പോ
1: കാര്യസ്ഥനും തിരുവജ്ഞനും പാച്ചനും സ്ഥലം വിട്ടു. പോലീസ് വന്നു, പ്രേതം കരിക്കെടുത്തു, കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം. കണ്ണമംഗലത്തുകാരിയാകെ കണ്ണീരില്ലാത്തിയ സംഭവം. തന്റെ ഇടക്കാരനായ ചെറുപ്പക്കാരൻ, ആരോഗ്യവാന ചെറുപ്പക്കാരൻ, ആരുടെയും മുഴുക്കു മുമ്പിൽ മുട്ടുമടക്കാത്ത തന്റെ ഇടക്കാരനായ മൈലനെ ഇതാ വെട്ടിക്കീറുന്നു. കൈക്കോടാലിക്ക് വെട്ടിക്കീറുന്നു. കുടമാര വാരി പുറത്തുനിന്ന് വാരി അകത്തുനിന്ന് തുന്നിക്കെട്ടുന്നു. ശവമെടുത്ത് വെട്ടിയിലിട്ടു. കണ്ണനും മതായി ലൂക്കോസും ചെലപ്പനും കൂടി ആ ശവപ്പെട്ട് ചോന്നുകൊണ്ട് വരുമ്പോ എല്ലാ മാടത്തിന്റെ മുറ്റത്ത് നിന്ന് പുലപ്പെണ്ണുങ്ങൾ വാവിട്ട് കരയുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. വർത്തമാനങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനുള്ള ഒരിടമാണ് പോക്കുവയിൽ തത്സമയ പരിപാടി. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ ആശയങ്ങളുമായി വിളിക്കുന്ന ശ്രോതാക്കളെ കൊണ്ട് വളരെ സമൃദ്ധമാണ്. കൊച്ചു കൊച്ചു പരിഭവങ്ങളുടെയും ഇണക്കത്തിൻ്റെയും പിണക്കത്തിൻ്റെയും ഒക്കെ ഒരിടം. മഹത്തായ ആശയങ്ങളൊന്നും വേണമെന്നില്ല നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാൻ. ഹൃദയസ്പർശിയായി സംസാരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒരാളെ സാന്ത്വനിപ്പിക്കാനത് വളരെ ധാരാളമാണ്. എന്തായാലും വിളിച്ച ഒരുപാട് ശ്രോതാക്കൾ നമ്മളെ സ്ഥിരവും വിളിക്കാറുണ്ട്. ജീവിതത്തിൻ്റെ സുഖവും സന്തോഷവും ഒക്കെ വിളിച്ചോകുന്ന വർത്തമാനങ്ങളാണ്. അപ്പം മനസ്സിനെ ശാന്തമാക്കാനും സുഖപ്പെടുത്താനും നല്ല വർത്തമാനങ്ങൾക്കും പാട്ടുകൾക്കും ഒക്കെ കഴിയും. അപ്പം നമുക്ക് നല്ല വർത്തമാനങ്ങൾ പറയാം, പാട്ടുകൾ പാടാം, പാട്ടുകൾ പറയാം, ആവശ്യപ്പെടാം. നിങ്ങളോടൊപ്പം ഉള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: നമസ്കാരം മാഡം.
0: നമസ്കാരം ഉണ്ടല്ലോ, ഇതാരാണ്? പഴയ വിജയം. അങ്ങനെ ഉണ്ടോ പഴയതും
1: പുതിയതും?
0: നമ്മളെ റേഡിയോയിൽ ഒറ്റ വിജയമേ ഉള്ളൂ. അത് നമുക്ക് എന്നും പുതിയ ആളാണ്. പുതിയ വേറെ വിജയമുണ്ട്, വിജയകുമാരി ഉണ്ട്, വിജയമ്മ അമ്മ ഒരാളെ ഉള്ളൂ.
1: എന്നെ
0: ആ സുഖമാണ്. എന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്, ഓർമ്മയുണ്ടെന്നറിയാം. പിന്നെ ആരെങ്കിലും മറന്നു പോവാൻ പാടുണ്ടോ? അല്ലെങ്കിൽ തന്നെ
1: കഴിഞ്ഞ ബുധനാഴ്ചയിലൊന്ന് ഒരു മകനായിട്ട് സംസാരിച്ചു.
0: കൊച്ചുനാരായണുള്ള സാറായിട്ട് സംസാരിച്ചോ? ആദ്യത്തെ കോള് വിജയമ്മയായിരുന്നു. സാറിനെ അറിയാമോ കൊച്ചുനാരായണുള്ള സാറിനെ? അറിഞ്ഞൂടാ. അന്ന് ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. സാറൊരു കവിയൊക്കെയാണ്, ഒരു നല്ല നല്ല ഒരു മനുഷ്യനാണ്.
1: അതല്ല, ഒരൊറ്റ ശ്രോതാവിനെ പോലും വിടാതെ മൊത്തത്തില് അത്രയും പാടി
0: കവിത ചൊല്ലിക്കൊടുത്ത് അടിപൊളി. സ്വന്തമായിട്ട് ഇഷ്ടംപോലെ കവിത കയ്യിലുണ്ട്.
1: നല്ല ഇത്രയും പ്രായമായിട്ടും ആ അക്ഷരങ്ങളെല്ലാം തെറ്റാതെ നല്ല രീതിയില് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ
0: അതാണ്. സാറ് ഇത്രയും പ്രായമൊക്കെ ഉണ്ടെങ്കിലും സാറ് ഈ സ്റ്റെപ്പൊക്കെ നമ്മളെക്കാളും സ്പീഡിന് ഓടിക്കയറും. നമ്മളൊക്കെ വന്ന് കെതച്ചും അവിടെ സ്റ്റെപ്പിൽ പിടിച്ചൊക്കെയാണ് കയറി പറഞ്ഞത്. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് റേഡിയോയില് സാറിനെ കിട്ടിയതും വലിയൊരു ഭാഗ്യമാണ്. അതാണ് അപ്പൊ നമ്മുടെ ഭാഗ്യമാണ്, കരുണാസായി റേഡിയോയുടെ ഭാഗ്യമാണ്. വിജയമ്മ പോരുന്നോ ഞങ്ങളുടെ കൂടെ? അങ്ങനെയൊന്നുമില്ല, മിക്കവാറും അടുത്തൊക്കെ ഏതെങ്കിലും ഉദ്ദേശിച്ച പോലെ ആരെങ്കിലും ഒക്കെ വരുമായിരിക്കും.
1: എന്റെ കൊച്ചുമോള് നല്ല പാടും കേട്ടോ.
0: ആണോ?
1: സ്റ്റേജിലൊക്കെ കയറി നല്ലൊരു പാട്ടുകാരിയാണ്. അവരെ ഗ്രൂപ്പില് 10 പേരുണ്ട്.
0: ശരി, വാട്സപ്പിലെ പാടി അയച്ചിരുന്നെങ്കിൽ നമുക്ക് കേൾപ്പിക്കാമായിരുന്നു.
1: ആയിരുന്നു, പക്ഷെ അവക്ക് അതിനെ പറ്റി അറിഞ്ഞൂടാ. പിന്നെ അവളെ നമ്പർ വിളിച്ചിട്ട് ഞാൻ പറയാം. ഇട്ടൂല അവള്.
0: ഓക്കേ. അപ്പോൾ
1: ബാങ്കിൽ ഇത്തിരി ജോലി ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പാട്ടിനും മറ്റേ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒഴിവുള്ള സമയത്ത് ഇതിന്റെ പ്രാക്ടീസിന് വേണ്ടി എങ്ങനെയെങ്കിലും ഒരു അറ്റം ഒരു ശകലം പറയും. പിന്നെ കഴിഞ്ഞ കൃഷ്ണ ജയന്തിയിലൊന്നും ഞാൻ ഇവിടെ വാക്ക് കത്തിച്ചപ്പോ വിളിച്ചു പറഞ്ഞു, അമ്മ ഞാൻ ത്യാജിക്കാറാൻ പോവുകയാണ് പാട്ടിന്. അന്ന് അവള് 16 പാട്ട് പാടി വീഡിയോയിലൊക്കെ പിടിച്ച്
0: അമ്മമാരെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു കയറി.
1: 10 പേരുണ്ടായിരുന്നു കൃഷ്ണന്റെ.
0: അപ്പൊ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
1: ഓണം ഇപ്പോഴത്തെ ഓണം പോലെ ഒരു ഓണം വന്നിട്ടില്ല
0: എന്ന് പറഞ്ഞ കൊള്ളൂലായിരുന്നു.
1: ഭയങ്കര ഓണമായിരുന്നു, തന്നെ
0: അടിപൊളി ഓണമായിരുന്നു.
1: അടിപൊളി, ഞാൻ പ്രതീക്ഷിച്ചില്ല. മോളും മക്കളും എല്ലാം വന്ന് ഡ്രസ്സുകളെല്ലാം കത്തി കെട്ടി എടുത്ത് തന്നു.
0: അത് ശരി.
1: എനിക്ക് ഇവിടെ അടുത്തുള്ള ഒരു കൊച്ചുമോളെനിക്ക്
0: ഡ്രസ്സൊക്കെ എടുത്ത് തന്നു.
1: എല്ലാം ഒരുക്കി അങ്ങോട്ടൊന്നും വിളിച്ചിട്ട് പോയില്ല.
0: അപ്പൊ ഇവിടെ വന്നെല്ലാം റെഡിയാക്കി തന്നു
1: തരൂലെന്ന് പറഞ്ഞു. അങ്ങനെ അവര് എല്ലാം ഒരുക്കി കവറിലെല്ലാം പാത്രങ്ങളിൽ അടുക്കി അടുക്കി എല്ലാം വെച്ച്
0: അങ്ങനെ ഈ 2026 ഓണം വളരെ സ്പെഷ്യൽ ആയിരുന്നു. മക്കളൊക്കെ വന്നു, മോള് വന്നു,
1: പക്ഷെ എനിക്ക് മനസ്സിന് വിഷമം.
0: സാരില്ല, എന്തോ ഒരു വിഷമം വന്ന്. ഓക്കെ ഓക്കെ, അപ്പോഴേ ഈ വിഷമം മാറ്റി ഏത് പാട്ടാ കേക്കണ്ടേ? മംഗളം കുന്നിലെ മാൻ പേടയോ അല്ലേ?
1: എന്റെ കൊച്ചുനാളിലെ, ഞാൻ കൊച്ചുനാളിലല്ല, എത്രയെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് ഈ പാട്ട് കേട്ടിട്ടുണ്ട്. അത് മറന്നു. ഈ ആ പാട്ട് എന്റെ അനക്കയില്ലേ.

വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹസ്വാഗതം. വീണ്ടും ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: ആ, നമസ്കാരം ഉണ്ടല്ലോ, പറഞ്ഞോളൂ.
1: പി വി മുഹമ്മദ്, വടക്കേ വാവനൂര്.
0: ആ, പറയ.
1: എന്താ, നല്ല വെയില്, നല്ല ചൂട്, ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട വിശേഷം. മഴയും പോയി, ഓണം കഴിയും പോയി, കുഞ്ഞു വെയിലും ചൂടൊക്കെ ഇങ്ങനെ സഹിച്ചിരുന്ന ഇരിക്കുക.
0: ആ, ഇപ്പൊ ആഗോളതാപനമൊക്കെ കൂടിയിട്ടുണ്ട്.
1: പ്രത്യേകിച്ച് ഞങ്ങളുടെ പാലക്കാട് ജില്ലക്കാർക്ക് ഒന്നുകൂടി,
0: പാലക്കാട് പൊതുവെ ചൂട് കൂടുതലായിരിക്കുമല്ലോ.
1: അതെ, അതിപ്പോ ആർക്കും വേറെ വിട്ടുകൊടുക്കില്ല.
0: നമ്മുടെ മാത്രം സ്വകാര്യ അഹങ്കാരമാണ്. ഇവിടെ 4 ഡിഗ്രി കൂടുതലാണെങ്കിൽ അവിടെ 8 ഡിഗ്രി
1: കൂടുതലായിരിക്കും.
0: ആ, ഇന്ന് പുറത്ത് ഇങ്ങനെ ഇറങ്ങിയിട്ട് അകത്തോട്ട് വരുമ്പോ ഇങ്ങനെ ശരിക്കും ചൂട് കൊണ്ട് വെന്ത് കേണ് കയറി വന്നേ.
1: ആ, ഇന്നിപ്പോ പുറത്തൊക്കെ ഒന്ന് വെയിലൊക്കെ ഒന്ന് കൊണ്ടുക്കണെന്ന് കുറച്ച് ഇന്നിങ്ങനെ പുറത്തുനിന്ന് കറങ്ങാൻ പോയിരുന്നു കുറച്ചു നേരം.

0: പോയിരുന്നു.
1: ഓരോ വേറെ രണ്ടു മൂന്ന് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയതാട്ടോ.
0: അപ്പൊ വേലിന്റെ തീക്ഷ്ണതയൊക്കെ അറിഞ്ഞ്
1: അറിഞ്ഞു.
0: അപ്പൊ ഓണമൊക്കെ അടിച്ചു വിളിച്ചോ?
1: ഓണം അടിച്ചു വിളിക്കാൻ പറ്റിയില്ല, മഴ ഇല്ലായിരുന്നു. എന്നാലും നമ്മളെ ഇതൊക്കെ പരിപാടികളൊക്കെ ഇങ്ങനെ കേട്ടിട്ട് അങ്ങനെ ആഘോഷിച്ചു.
0: മഴയായിരുന്നു?
1: ആ തിരുവോണത്തിനകം മഴ തന്നെയായിരുന്നല്ലോ.
0: തിരുവോണത്തിന് ഉച്ചക്ക് ശേഷം ഒരു കുഞ്ഞു മഴ, അത്രല്ലേ ഉള്ളൂ.
1: അല്ല രാവിലെ ഒക്കെ നല്ല മഴ തന്നെയായിരുന്നു. എന്നാലും ആ വൈകുന്നേരത്തെ വന്നതൊന്നും കുറഞ്ഞു, അത്രേ ഉള്ളൂ. വ്യത്യാസത്തോടു കൂടി മഴ പോയി. അങ്ങനൊക്കെ പോണു വിശേഷങ്ങള്.
0: വർക്കൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടോ?
1: ആ ഉണ്ട്, വർക്കൊക്കെ ഉണ്ട്. പ്ലസ് വൺ ആയിട്ട് യൂണിഫോം അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നിലത്തോടു കൂടി ടാക്കട് അവസാനിപ്പിച്ചു, കൊണ്ടുപോയിട്ടില്ല. നിലക്കെ വരാന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊന്നും വന്നിട്ടില്ല.
0: തെടുക്കപ്പെട്ട് ചെയ്യേണ്ടതെല്ലാം ചെയ്ത് തീർത്തു വെച്ചു.
1: ആ അത് ഓണത്തിന് മുമ്പ് കൊടുത്തുവരാണ്. ഓണം കഴിഞ്ഞിട്ട് കൊടുക്കുള്ളവരോട് മാറ്റി വെച്ചതായിരുന്നു.
0: ഓക്കെ, അപ്പോ ഏത് പാട്ടാ വേണ്ടേ?
1: പാട്ട് നമുക്ക് ഇപ്പൊ ഇന്നലെ നമ്മുടെ മമ്മൂക്കടെ ജന്മദിനൊക്കെ അല്ലായിരുന്നു.
0: അതെ,
1: അപ്പൊ മമ്മൂക്കടെ ഒരു പാട്ട് അവിടുന്ന് നമുക്കൊന്ന് കൊടുത്തേക്കാം. കൊച്ചി വൈകിയ വേളയില്
0: എല്ലാരും കൂടെ കേക്കട്ടെ അല്ലേ?
1: അതെ അതെ. അപ്പൊ നമുക്ക് പിന്നിലാവ് എന്ന സിനിമയിലെ നല്ലൊരു ഹിറ്റ് ഗാനാണല്ലോ, മാനേ മധുര കരിമ്പ എന്നുള്ള പാട്ട്.
0: മാനേ മധുര കരിമ്പ്
1: ആ പാട്ടോ. പിന്നെ അത് നമ്മുടെ പ്രത്യേക ഡെഡിക്കേഷൻ ഉള്ളത് നമ്മുടെ സൗഹൃദവാണിയിലെ കൂട്ടുകാർക്കും, പിന്നെ നമ്മുടെ സ്വപ്നക്കോട് റേഡിയോ കൂട്ടായ്മയിലെ കൂട്ടുകാർക്കും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും, പിന്നെ നമ്മുടെ അനുസാർ കരുനാഗപ്പള്ളി വിളിക്കാറുണ്ട്, നമ്മുടെ നദിയുടെ പുത്തനത്താണി, അവർക്കൊക്കെ ആയിക്കോട്ടെ കേട്ടോ.
0: ശരി, അപ്പൊ എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: ഓക്കെ, താങ്ക് യു.
0: ശരി, ഓക്കെ. പോക്കുവയൽ തത്സമയ പരിപാടിയിൽ നമ്മളോടിപ്പോ സംസാരിച്ചത് പി വി മുഹമ്മദ് വടക്കേ വാവന്നൂരാണ്. അപ്പോൾ ഒരു പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, മാനേ മധുര കരിമ്പ എന്ന് തുടങ്ങുന്ന പാട്ട്. അപ്പോൾ അത് എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കുമായി നമുക്ക് കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ജീവിതം ഏൽപ്പിക്കുന്ന യാതനകളിൽ നിന്ന് നമുക്ക് അല്പസമയത്തേക്ക് മാറി നിൽക്കാം. ഹൃദയം തുറന്ന് പരസ്പരം സംസാരിക്കാം. ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാം. വിശേഷങ്ങൾ പറയാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്? സുഖമാണല്ലോ? അതിന്റെ കൂടെ ഉള്ളല്ലേ?
1: ഇതിനു മുമ്പേ പോയപ്പോ ദിവസം മരുന്നൊഴിക്കാൻ തോന്നുന്നു. അങ്ങനെ ഇന്നലെ പോയപ്പോഴും നീ തിങ്കളാഴ്ച ചെല്ലാൻ പറഞ്ഞു. മിക്കവാറും ഓപ്പറേഷൻ കാണണമെന്ന് തോന്നുന്നു. നെടുമ്പനാട്ടി
0: നെടുമ്പങ്ങാട് ഏത് ആശുപത്രിയിലാ?
1: നെടുമ്പങ്ങാട് ഗവൺമെന്റ് ആശുപത്രി തന്നെ. അവിടെ നല്ല ഡോക്ടർമാരുണ്ട്.
0: അവിടെ തന്നെ കണ്ണിന്റെ ഇതൊക്കെ ചെയ്യും അല്ലേ?
1: ഓ, കണ്ണിന്റെ ചൊവ്വേ വെള്ളിയേ ഉള്ളൂ. അന്ന് എനിക്ക് 106-ാമത്തെ നമ്പരായിരുന്നു. 3 മണിയായി വീട്ടിൽ വന്നെ.
0: അത് ശരി.
1: ഇന്നലെ പിന്നെ അവര് കണ്ണ് നോക്കാൻ വേണ്ടിയാണ്. അപ്പോഴും ഒരുപാട് ആളുകളില്ല. അങ്ങനെ ഇന്നലെ നോക്കി 12 മണിയായപ്പോ വീട്ടിലെത്തി.
0: കണ്ണൊക്കെ നോക്കി വിട്ടു.
1: ഓ, കണ്ണൊക്കെ നോക്കി ടെസ്റ്റ് ചെയ്ത് പതിനഞ്ച് തിങ്കളാഴ്ച ചെല്ലാൻ പറഞ്ഞിരിക്കുന്നു. ഓരെല്ലാം മരുന്നിപ്പം തന്നു. അമ്മ രണ്ടെണ്ണം.
0: ഓക്കേ. അപ്പൊ എന്തായാലും സർജറി ചെയ്തിട്ടൊക്കെ ആയാലും പെട്ടെന്ന് കണ്ണൊക്കെ റെഡിയായി വരട്ടെ അല്ലേ?
1: ഓ ഓ, ഒരു കണ്ണിനെ ഇങ്ങനെ കുഴപ്പം. ഇങ്ങനെ അക്ഷരങ്ങൾ നോക്കുമ്പോ ഏഴ് നിറത്തിലൊക്കെ കാണും, മഴ വില്ലിന്റെതുപോലെ.
0: ഓ,
1: അങ്ങനെ രാവിലെ വരച്ച് ബി പി കണ്ണിനകത്ത് കയറിയായിരിക്കുന്നു. പക്ഷേ ബി പിയും വളരെ കുറവ്. ഇന്നലെ നോക്കിയപ്പോൾ ഒരുപാട് കുറവ്. അങ്ങനെ ഒരുപാട് രോഗങ്ങളുണ്ട്.
0: ഓക്കേ. അപ്പൊ ഓണമൊക്കെ എങ്ങനെ ആഘോഷിച്ചു?
1: ഓണം നല്ല രീതിയിൽ ആഘോഷിച്ച്. 2 ദിവസം വൈകിയെങ്കിലും പൂട്ട്. അങ്ങനെ എല്ലാ കാര്യം. പക്ഷേ അവര് വിജയൻ മാമ പറഞ്ഞതുപോലെ ചെറിയ വിഷമങ്ങളും ഉണ്ടായി. മോൻ വന്നില്ല. മൂത്തമായി അടുത്താണ് താമസിക്കുന്നത്. പക്ഷെ അവനും അവന്റെ മക്കളും ആരും ഇവിടെ വന്നില്ല.
0: വേറെ മറ്റുള്ള എല്ലാരും വന്ന
1: അവര് ഓണമൊക്കെ ആഘോഷിച്ച്. അവൻ വന്നില്ല. ഇതുവരെയും വന്നില്ല. ഇവിടെ അടുത്താണ്. നടന്നു വരാൻ തക്കതേ ഉള്ളൂ.
0: വരും. സൗകര്യം കിട്ടി കാണൂല.
1: ഓ, അവര് വരണ്ട. ഇല്ലെങ്കിൽ
0: വരാ. സമയം ഉണ്ടെങ്കിൽ വരട്ടെ അല്ലേ? ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചു.
1: ഓ, ഓണം നന്നായിട്ട് ആഘോഷിച്ചാൽ. ഇവിടെ ഉഴമലയ്ക്കൽ മത്സ്യം മൂല വള്ളം കളി ഉണ്ടായിരുന്നു. ഇതുവരെയും കണ്ടിട്ടില്ല. അങ്ങനെ പോയി ഞാൻ കാണാൻ.
0: എന്നിട്ട് ആര് ജയിച്ചു?
1: 4-ാമത്തെ വർഷം വരുന്നത്. അത് നമ്മളെ ഇവിടത്തെ ഭഗവതി സംഘം തന്നെ ജയിച്ചത്. നമ്മളെ ക്ഷേത്ര ഭഗവതി ഭഗവതിയിലെ ചെറിയ വെള്ളവും വലിയ വെള്ളവും അവര് തന്നെ ജയിച്ചത്. മത്സ്യം മൂല ഇവിടെ 2-ാമത് ജയിച്ചു. ഓ, അത് കൊറേ നാളോട്ട് കാണണോ അതിലേക്ക്. അത് കണ്ടു. പിന്നെ അരീക്കര പോണോന്ന് വിചാരിച്ചു. ശ്രീദരസൊന്നും പോവാൻ പറ്റൂല. തല കറക്കമായതുകൊണ്ട് അങ്ങനെ ആട്ടോ വിളിച്ചപ്പോ ഒരു ആട്ടയും ഇല്ല. അങ്ങനെ പോവാൻ പറ്റിയില്ല.
0: ഓട്ടോകൾക്കൊക്കെ തിരക്കാണല്ലോ ഉത്സവം പ്രമാണിച്ച്.
1: ഭയങ്കര തിരക്ക്. അന്ന് തിരുവനന്തപുരത്ത് ഉത്സവം ആയതുകൊണ്ട് ഘോഷയാത്ര ആയതുകൊണ്ട് ഒരാട്ടവും ചേരുന്നു.
0: ഓക്കേ. അപ്പൊ ഓണക്കൊടിയൊക്കെ വാങ്ങിച്ചോ?
1: ഓണക്കൊടി ഞാൻ വാങ്ങിച്ച്. മോള് കൊണ്ട് തന്നു. മോളെ മോള് കൊണ്ട് തന്നു. എല്ലാരും കൊണ്ട് തന്നു.
0: അങ്ങനെ കൊറേ കിട്ടിയപ്പോ
1: കൊറേ കിട്ടി.
0: ശരി. അപ്പൊ
1: അടുത്ത വർഷം ഉണ്ടായില്ലേന്ന് ആക്കറിയാ. അതുകൊണ്ടാ വേണ്ടെങ്കിൽ എന്റെ ജന്മനാള് തിങ്കളാഴ്ചയാണ് വേണം.
0: ഭരണ തിങ്കളാഴ്ചയാ?
1: വാ, വിനായക ചതുർത്തിയിലെ തലേ ദിവസം. പോയിട്ട് പോയിട്ട് പറഞ്ഞു വെളുക്കുമുന്നേ തീരു.
0: അതൊക്കെ അങ്ങ് നടക്കും. അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നെ തിങ്കളാഴ്ചയാണ് ബർത്ത്ഡേ.
1: ഞാൻ മക്കളുടെ പറയില്ല. എന്റെ ജന്മാണെന്ന് ഞാൻ ഒരു ദിവസം പറയില്ല.
0: പറഞ്ഞ അങ്ങോട്ട് പറയണം. എല്ലൊക്കെ വാങ്ങിച്ചെടുക്കണം എന്നിട്ട്. കോവിലില് പായസത്തിനൊക്കെ കൊടുത്ത് അതൊക്കെ വാങ്ങിച്ചു തിന്നും.
1: ഓ, പായസം വെച്ചായിരിക്കും.
0: സ്വന്തമായിട്ട് പായസം വെച്ച് അങ്ങോട്ട് കുടിക്കണം. അതെ, ഞാൻ എന്റെ സ്വന്തം വീട്ടിൽ നിന്ന് പായസം കുടിക്കും. അപ്പൊ നമുക്ക് തിരുവോണത്തെ അല്ല, ബർത്ത്ഡേടെ അന്ന് ഒരു പായസം വെക്കലും ചെറിയൊരു സദ്യയൊക്കെ അങ്ങ് റെഡിയാക്കാം.
1: ചെറിയ രീതിയിൽ മോണം ഉണ്ടെങ്കിൽ അവൻ പോണെങ്കിൽ ഉച്ചയ്ക്ക് ആരും കാണൂല്ലല്ലോ. അതുകൊണ്ട് പിന്നെ എനിക്ക് അതൊരു വിഷമം പോകണം. അവന് ജോലിക്ക് പോയേ പറ്റോ. അയ്യോ സറിയില്ലണോ പോണെ.
0: അപ്പൊ രാവിലെ ഉണരുമ്പോഴത്തേക്കും അത് അത് മറന്നു പോണെങ്കി ഒന്ന് ഓർമ്മിപ്പിച്ച് അതൊക്കെ ആഘോഷിക്കണം നമ്മള്. അപ്പൊ പായസമൊക്കെ വെച്ച് കുടിച്ച് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കണം. ഓണമല്ല ബർത്ത്ഡേ.
1: ശിവകോവിലും പോയി ഇവിടെ നടയിലെ കോവിലും ഒക്കെ പോണം, ഭദ്രകാളി ക്ഷേത്രത്തിലും പോണോന്നൊക്കെ മനസ്സിലുണ്ട്.
0: അപ്പൊ അതെല്ലാം ഓർത്തങ്ങ് ചെയ്യണം കേട്ടാ. തിങ്കളാഴ്ച ഇനിയിപ്പോ നമുക്ക് ഫോൺ, തിങ്കളാഴ്ച നമുക്ക് ലൈവ് ഇല്ലല്ലോ. അപ്പൊ എന്തായാലും അഡ്വാൻസ് ആയിട്ട് കരുണ സായി റേഡിയോയുടെ ഹാപ്പി ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
1: ഇന്ന് ഞാൻ ചോദിച്ചത് അമ്മ മനസ്സ് തങ്ക മനസ്സ്.
0: ആ, സ്വന്തമായിട്ട് ചോദിച്ചു അഞ്ച് പാട്ട്.
1: ബോധാഴ്ചയോടെ ഈ പാട്ട് മനസ്സിൽ ചെയ്യണം. അപ്പോഴും ഒരു ദിവസം കട്ടായി, കട്ടായെങ്കിൽ ഞാൻ പറഞ്ഞ പാട്ടിട്ടിരുന്നു.
0: രാപ്പകൽ എന്ന ചിത്രത്തിലെ അമ്മ മനസ്സ് തങ്ക മനസ്സ് മുറ്റത്തെ തുളസി പോലെ, ആ പാട്ടാണ്. അപ്പൊ ആ പാട്ട് നമുക്ക് എല്ലാവർക്കും ആയിട്ടും കേട്ടാലോ. ഓക്കെ, ശരി. പോക്കുവേൽ തത്സമയ പരിപാടിയിൽ ശാന്തമ്മയാണ് ഇപ്പം നമ്മളോട് സംസാരിച്ചത്, പുതുക്കുളങ്ങര നിന്നും. അപ്പം അങ്ങനെ ഓണവിശേഷങ്ങളും ഒരുപാട് വിശേഷങ്ങളും നമ്മളോട് പങ്കുവച്ചു. അപ്പം തിങ്കളാഴ്ച ബർത്ത്ഡേ ആണ്, അപ്പം അഡ്വാൻസ് ആയിട്ടുള്ള ജന്മദിന ആശംസകൾ നേരുന്നു. അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്നുള്ള പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, നമുക്കത് കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8899184912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8899773912. ഇത് കരുണ സായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങൾ പറയാം, വർത്തമാനങ്ങളൊക്കെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്? ആ പറഞ്ഞോളൂ. ശ്രീകാര്യത്ത് ഗിരിജയ്ക്ക് എന്താ പറയാനുള്ളേ? സുഖമാണ്. ഭക്ഷണം കഴിക്കുമല്ലോ, കഴിച്ചിട്ടല്ലേ വരൂ. അപ്പൊ എന്തെങ്കിലുമൊക്കെ കുറിച്ചൊക്കെ വെച്ചിരിക്കണം. അന്നൊരു ദിവസം ഇല്ലായിരുന്നു എന്നേ ഉള്ളു. അല്ല, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓണമൊക്കെ അല്ലേ, ഓണം അടുപ്പിച്ചൊക്കെ ഉള്ള അവധിയൊക്കെ. ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
1: ഓണമൊക്കെ തിരുവോണത്തിന് മോന്റെ വീട്ടിൽ പോയി, പിന്നെ ബാക്കിയുള്ള ദിവസം ഇവിടെ തന്നെ നിന്നു. അത് പിന്നെ ഈ റെസിഡൻസിന്റെ പരിപാടി ഉണ്ടായിരുന്നു, കലയോഗത്തിന്റെയും റെസിഡൻസിന്റെ ഒക്കെ. അതൊക്കെ ഓണം കഴിഞ്ഞ്
0: പോയാ?
1: ആ പോയി, ഇവിടെ അടുത്ത് തന്നെ
0: പോയി. പാട്ടൊക്കെ പാടിയാ?
1: ആ പാട്ട് പാടി.
0: അതാണല്ലോ പാട്ട് പാടുക, ഉറക്കത്തിൽ നിന്ന് വിളിച്ചാലും പാട്ട് പാടാൻ പറഞ്ഞാൽ ഉടനെ ബുക്ക് എടുത്തോണ്ടിരിക്കും. എന്നിട്ട് ഏത് പാട്ട് പാടി?
1: കുടമില്ല പൂവിനും പാടി, പിന്നെ രാജഹംസമേ പാടി.
0: എന്ന് പറഞ്ഞ അവിടെയുള്ള ആൾക്കാരെല്ലാം ചെറിയ പൊട്ടിച്ച്
1: പാടി.
0: ഒന്നിൽ നിർത്തൂലല്ലോ, മൂന്നെണ്ണത്തില് നിർത്തു.
1: അത് രണ്ട് റെസിഡൻസിലാണ് പാടിയത്. റെസിഡൻസിൽ രണ്ട് റെസിഡൻസ് ഉണ്ട്. ഇപ്പൊ അവിടെ രണ്ടായിട്ട് പറയും പോലെ, മറ്റേ പള്ളിയിലെ പാട്ടിൽ പാടും പോലെ. ഞാൻ വിശ്വാസത്താന്ന് പറയും പോലെ പാട്ടുണ്ടല്ലോ പള്ളിയിലെ പാട്ട്, ക്രിസ്ത്യൻ പാട്ട്. ആ അതെ, അതുപോലെ അവന് രണ്ടായി പിരിയെന്ന് പറയും പോലെ. അവന്റെ കരയോഗം ഉണ്ട്, കരയോഗത്തിൽ NSSC കരയോഗത്തിൽ ഒരു പാട്ട് പാടി. അങ്ങനെ രണ്ട് പാട്ട്. എന്നെക്കാളും വലിയ ഗായകരുണ്ട്, പാട്ട് പഠിച്ചിട്ട് വരുന്നവരുണ്ട്. നമ്മളെ എന്നാ കഴിയണതെന്ന് പാടും.
0: ചുരുക്കത്തിൽ പാടി പാടി ഫേമസ് ആയി,
1: സെലിബ്രിറ്റി
0: ആയി, സെലിബ്രിറ്റി.
1: പിന്നെ മോക്കും സാറിനും ഒക്കെ സുഖം തന്നെ,
0: എല്ലാവരും സുഖമായിരിക്കുന്നു.
1: പിന്നെ വേറെ എന്തോ ഇടയ്ക്ക് അലിയമ്മ സിസ്റ്ററിനെ എഴുതി ഡ്യൂട്ടി റൂമിൽ വിളിച്ച് അലിയമ്മ സിസ്റ്ററിനെ സംസാരിച്ച്.
0: ഇടയ്ക്കൊക്കെ സമയ സന്ദർഭം കിട്ടുന്നത് പോലെ അല്ലേ?
1: ചിലപ്പോ അവര് തിരക്കിലൊക്കെ നിൽക്കണമെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റൂല.
0: നമുക്ക് വിളിക്കാൻ പറ്റും, അവർക്ക് സംസാരിക്കാൻ പറ്റും.
1: നമുക്ക് വിളിക്കാൻ പറ്റും, മെഡിസിനൊക്കെ എടുത്ത്.
0: ആ തിരക്കിലായിരിക്കും. അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
1: ഇന്ന് പഴയ ഒരു സിനിമയാണ്, സത്രത്തിൽ ഒരു രാത്രി.
0: സത്രത്തിൽ ഒരു രാത്രി, ഓക്കെ.
1: അതില് ഈ പാട്ടാണ്. പ്രഭാതശിവേഹി തൊഴുതു മടങ്ങുമ്പോ പ്രസാദം കരുതിയതാർക്കു വേണ്ടി അഷ്ടപതി ഗാനം കേ

0: ആർക്കു വേണ്ടിയാണ് കരുതിയിരുന്ന
1: റേഡിയോയിൽ കേട്ടപ്പോ പെട്ടെന്ന് സിനിമാ പേരും വരി എഴുതിട്ട് അപ്പൊ അടുത്ത പ്രാവശ്യം
0: അപ്പൊ ഈ പാട്ടാണ് കേൾക്കേണ്ടത്. സത്രത്തിൽ ഒരു രാത്രി
1: നല്ലൊരു പാട്ട്
0: നല്ലൊരു
1: പാട്ടാണ്
0: നല്ലൊരു പാട്ടാണ് കേട്ടോളൂ.
1: ശരി, എല്ലാരും എന്റെ അന്വേഷണം അറിയിച്ചേക്കണം.
0: തീർച്ചയായും.
1: നന്ദകുമാറിനെയും മറ്റേ വിഷ്ണുവിനെയും മറ്റേ
0: സതീശൻ എന്ന സ്റ്റാഫിൽ അഭിലാഷ് പുതിയ പേരൊക്കെ ഇട്ട് ഞാൻ പറഞ്ഞേക്കാം. ഇനി മുതലേ സതീശൻ എന്നെ വിളിക്കൂ എന്ന് പറയാം.
1: ശരി ശരി, എല്ലാരെയും എന്റെ അന്വേഷണം അറിയിച്ചേക്കണം. ആരെയും എടുത്തു പറയണില്ല. പിന്നെ മറ്റേ
0: അപ്പൊ എന്തായാലും എല്ലാവരെയും നമ്മൾ അന്വേഷണം അറിയിച്ചേക്കാം. പാട്ട് കേൾക്കാം. ഓക്കെ. പോക്കുവേൽ തത്സമയ പരിപാടിയിൽ ശ്രീകാര്യത്തിൽ നിന്ന് ഗിരിജമ്മയാണ് ഇപ്പൊ സംസാരിച്ചത്. അപ്പോ സത്രത്തിലൊരു രാത്രി എന്ന ചിത്രത്തിലെ പ്രഭാത ശിവേലി തൊഴുതുമടങ്ങുമ്പോളെന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു പാട്ടാണ് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കുമായി നമുക്ക് കേൾക്കാം. വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884192. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടമുള്ള ഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവെയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: ഗിരിജ
0: കല്ലാർ. പറയൂ, എന്തൊക്കെ എന്ത് പറയുന്നു? പനി പിടിച്ച?
1: പനി, ശ്വാസം മുട്ടലൊക്കെ ആയി. നടക്കാനൊന്നും പറ്റാതെ വീട്ടിൽ ഇരിക്കുന്നെ.
0: നടക്കാനൊന്നും പറ്റാതെ ആയ വയ്യാത്തോണ്ട്.
1: നടുവിനൊക്കെ നല്ല ഇത് ഇതായിപ്പോയി. അങ്ങനെ
0: ഇപ്പൊ എങ്ങനെയുണ്ട്?
1: എന്തില്ല, കുറവുണ്ട്,
0: കുറച്ച് കുറവുണ്ട്. അപ്പൊ എന്തായാലും വളരെ പെട്ടെന്ന് കുറയട്ടെ. ആർക്ക്? മോഹനൻ ചേട്ടനോ? മഞ്ജുവിനും പനിയായി. അങ്ങനെ അതിൽ നിന്നൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ മാറി മാറി വരുന്നു. അതാണ് ഒരു
1: കൈയും ഭയങ്കര വേദനയാണ്.
0: കൈ പൊക്കാൻ പറ്റാത്ത വേദനയിൽ ഇരിക്കുകയാണ്. ഓണം കഴിഞ്ഞിട്ടല്ലേ വയ്യാതെയൊക്കെ?
1: ഓണത്തിനെ എനിക്ക് സുഖമില്ലാതായി. ശ്വാസം മുട്ടൽ കൂടുതലായിരുന്നു. പിന്നെ ഗുളിയെല്ലാം കുറവുണ്ട്.
0: ഫുഡൊക്കെ കഴിച്ചോ?
1: ചോറ് മരിച്ചു ഇളക്കിയതുണ്ട്. ചോറ് പയ്യെല്ലാം വെച്ച് മീൻകറി ഒക്കെ ഉണ്ട്. വീ അടുക്കളയില്ലേ, വെള്ളവും വെറവും അടുക്കളയിൽ കൊണ്ട്
0: വെച്ചിട്ട് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കഴിച്ചാ? എന്നെ ഇത്ര ആഹാരമൊക്കെ കഴിക്കണമെങ്കിലേ ഇത് മാറുള്ളൂ, ക്ഷീണമൊക്കെ മാറുള്ളൂ.
1: ഒറ്റക്കിരുന്ന് കഴിക്കുമ്പോ ഒരു മിന്നിഷ്ടം പോലെ തോന്നുന്നു. അത് പുള്ളി വരുമ്പോ പിന്നെ വൈകിട്ട് കഴിക്കും. പിന്നെ രാവിലെ എന്തെങ്കിലും ഇത് പൂരം
0: എന്നിട്ട് അദ്ദേഹം വന്നിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കണം. അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
1: എനിക്ക് ഒരു തമിഴ്, പഴയ തമിഴ് പാട്ടാണ്. ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്, ഊരില്ലാമ പാട്ട് ഉള്ളം തേങ്ങിലേ.
0: ഉള്ളം തേങ്ങിലേ
1: സിനിമയാണെന്ന് എനിക്ക് മറന്നു പോയി. ഞാൻ പാട്ട് കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് അത് സിനിമ ആരാ അഭിനയിച്ചതാരെന്നൊന്നും
0: അറിഞ്ഞൂടാ.
1: അറിഞ്ഞൂടാ, പാട്ടറിയാ. അങ്ങനെ കിടന്ന് ഇരുന്ന് ഇരുന്നപ്പോഴേ എനിക്ക് മനസ്സിൽ ഇത് കിട്ടിയ പാട്ടാണ്. ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് ഈ സിനിമ.
0: അപ്പൊ ആ പണ്ട് കണ്ട ഒരു ഓർമ്മയിലാണ് നമ്മൾ ഈ പാട്ട് ചോദിക്കുന്നത്.
1: നല്ല പാട്ടാണ്, നല്ല പാട്ട്.
0: ഊരെല്ലാം ഉൻ പാട്ട് താൻ അല്ലേ?
1: സുഖം തന്നെ.
0: ആ സുഖമായിട്ടിരിക്കുന്നു. അവിടെ സുഖമല്ലേ? ആ പറഞ്ഞല്ലോ, സുഖത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ആകെ വയ്യാണ്ടിരിക്കുകയാണ്. പിന്നെ മീനും മരച്ചിനിയൊക്കെ തിന്നമ്മേ
1: ശരിയാവും.
0: ഇതിപ്പോ എന്താ ചെയ്യാൻ പറ്റുന്നത്? തിന്നാനും പറ്റൂല, തിന്നാതെ ഇരിക്കാനും പറ്റൂല.
1: അത് പുള്ളിക്ക് വേണ്ടിട്ട് പുള്ളി എടുത്ത് തന്നിട്ട് പോയത്. അത് അപ്പൊ അത് വേവിച്ച് വെക്കാൻ പറഞ്ഞു. അതിന്
0: ഞാൻ വേവിച്ച് വെച്ചു.
1: കഴിക്കുന്നവർക്ക് കഴിക്കാല്ലോ.
0: ആ കഴിക്കുന്നവർക്ക് കഴിക്കാം, കഴിക്കാൻ പറ്റാത്തവർക്ക് കൊതി നോക്കിക്കൊണ്ടിരിക്കാം.
1: ഈ പാട്ട് എന്റെ ആശയല്ല, എന്റെ ആതിരയ്ക്കും എന്റെ ലേഖകത്തിനും ആയിട്ട് പ്രത്യേക ഡെഡിക്കേഷൻ. പിന്നെ നമ്മളെ അടുക്കളയിലെ ഗായത്രി മാമിന് കൂടെ ചേർത്ത്
0: ആദ്യം നമുക്ക് രണ്ടു പേർക്കും, പിന്നെ കുറച്ച് ഗായത്രി ചേച്ചിക്കും. ശരി, ഇന്നിപ്പോ വേറെ ഈ പാട്ട് വേറെ ഒറ്റ മനുഷ്യൻ കേട്ടു, നമ്മൾ മൂന്നുപേരും മാത്രം കേക്കും. പാട്ട് കേൾക്കുന്ന സമയത്ത് എല്ലാരും ചെവി അടച്ചു വെച്ചോണം. ഇതെനിക്കും ആതിരയ്ക്കും ഗായത്രിക്കും വേണ്ടി മാത്രമുള്ള പാട്ടാണ് പ്രിയ ശ്രോതാക്കളെ. ഗിരിജ കല്ലാർ നിന്നും ഗിരിജമ്മ ചോദിക്കുന്ന പാട്ടാണ്.
1: ഗിരിജ ഗിരിജന്ന് മാത്രമല്ല, എന്റെ പേര് ഗിരിജകുമാരി എന്നാണ്.
0: ഓ, ഗിരിജകുമാരി അമ്മ. തൊട്ടു മുമ്പ് ഒരു ഗിരിജകുമാരിയാണ് നമ്മളെ വിളിച്ചത് കേട്ടോ. ആ, അപ്പൊ ഊരെല്ലാം പാട്ടുതാ. അപ്പൊ ആ പാട്ട് അതിലെ പാട്ടാണ് കേക്കേണ്ടേ. ഓക്കെ, അപ്പൊ ഇതാ കേട്ടോ പാട്ട്. എന്നിട്ട് അവിടെ സ്വസ്ഥമായിരിക്കൂ, സുഖമായിരിക്കൂ. ഓക്കെ ശരി ശരി. ഓക്കെ അപ്പൊ പോക്കുകൾ തത്സമയ ഒരുപാടിൽ ഗിരിജ ചേച്ചിയാണ് കല്ലാറെന്ന് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. വളരെ ചടുലമായിട്ടൊക്കെയാണ് നമ്മളോട് സംസാരിക്കാറുള്ളത്. ഇന്ന് കുറച്ച് ദേഹാസ്വാസ്ഥ്യമായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ ഒരു തമിഴ് പഴയ ഒരു തമിഴ് ഗാനമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും എനിക്കും ആദരിക്കും ഗായത്രി ചേച്ചിക്ക് വേണ്ടി മാത്രമാണ് ഈ പാട്ട്, വേറെ ആരും കേൾക്കേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും എല്ലാവരും കേട്ടോളൂ. അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടമുള്ള പാട്ടുകളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ കൂടി ചേർന്ന ഒരു യാത്രയാണ് പോക്കുവയിൽ തത്സമയ പരിപാടി. സന്തോഷങ്ങളും ദുഃഖങ്ങളും ഓർമ്മകളും പ്രിയ ഗാനങ്ങളും നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്? സബാസ്റ്റ്യൻ ചേട്ടാ, നമസ്കാരം. ഉണ്ടല്ലോ,
1: നമസ്കാരം.
0: നമസ്കാരം, നമ്മളെല്ലാരും ഏറ്റെടുത്ത്.
1: ഒരു പാട്ട് വേണം.
0: ഏത് പാട്ട് വേണം? പൂച്ചൽ ഖാർ സാറിന്റെ
1: പാട്ടാണ്.
0: പൂച്ചലിന്റെ തൊട്ടടുത്ത് ഇരുന്നിട്ട് നമ്മൾ ആ പാട്ട് ചോദിക്കണ്ടേ അല്ലേ? നമ്മുടെ അയൽപക്കക്കാരനാണ്, നമ്മുടെ സ്വന്തം ആളാണ്. പിന്നെ എന്തുണ്ട്, ഓണമൊക്കെ എങ്ങനെ പോയി?
1: എല്ലാ വർഷം വരും പോലെ വന്നു പോയി എന്ന് തന്നെ പറയാം.
0: അത്രേ ഉള്ളൂ, വലുതായിട്ട് ആഘോഷിച്ചില്ല എന്ന് തോന്നുന്നു.
1: ആഘോഷം നമുക്കില്ല, എനിക്കില്ല.
0: ചേട്ടാ ഓണാഘോഷിക്കാറില്ല?
1: ഇല്ല, ഓണാഘോഷിക്കാനുള്ള ആള് വീട്ടിലില്ല.
0: ഇല്ല. അപ്പം ഓണത്തിന് സദ്യ ഒക്കെ കഴിച്ചാ?
1: സദ്യ കഴിക്കാൻ പറ്റിയില്ല,
0: കഴിക്കാൻ പറ്റിയില്ല.
1: മോള് ഉണ്ടായിരുന്നു, മോള് വന്ന് തലേദിവസം പോയായിരുന്നു, ഒരാഴ്ച ഉണ്ടായിരുന്നു. അവിടെയും അവരുടെ അമ്മാവി മാത്രമേ ഉള്ളൂ. അത് പിന്നെ തലേദിവസം അങ്ങ് പോയെന്ന് വെച്ചാൽ അവളെ വെട്ടിക്കാട്ടിട്ട് അവ കൂടെ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ പിന്നെ തലേദിവസം ഒരാഴ്ച ഉണ്ടായിരുന്നു, തലേദിവസം തിരുവോണത്തിന്റെ തലേദിവസം അങ്ങ് പോയി.
0: പിന്നെ
1: മോൻ അവിടെ ഉണ്ടായിരുന്നു, മോനും മോറായത് ഞങ്ങൾ പറഞ്ഞു. മോന്റെ ഭാര്യ ജോലിനടുത്ത് പോയായിരുന്നു. അങ്ങനെ ഇവിടെ ഇല്ലായിരുന്നു, നമ്മ കേരളത്തിൽ നാട്ടില്ലായിരുന്നു.
0: അപ്പൊ ചുരുക്കത്തിൽ സബാസ്റ്റ്യൻ ചേട്ടൻ മാത്രമേ ഓണത്തിന് വീട്ടിലുണ്ടായിരുന്നുള്ളൂ.
1: ഞാൻ വീട്ടിൽ മാത്രം കഴിഞ്ഞു.
0: പിന്നെ എന്ത് കഴിച്ച ഓണത്തിന്?
1: കഴിച്ച് എന്റെ അടുത്ത് എന്റെ അനിയൻ എന്റെ അടുത്ത് താമസിക്കുകയാണ്. അനിയൻ എന്ന് പറയുമ്പോ കൊച്ചിച്ചന്റെ മോൻ എന്റെ അടുത്ത്
0: താമസിക്കുകയാണ്. അന്ന് ചോറൊക്കെ കൊണ്ടുവന്നെന്ന് പറഞ്ഞ ആള്.
1: ആ അങ്ങനെ ചോറ് ഞങ്ങൾക്ക് ഞങ്ങള് അവന് കൊണ്ടുവരുന്ന ചോറ് ഞങ്ങൾ എന്തും കൂടി കഴിക്കും. അങ്ങനെ കഴിച്ചു,
0: അങ്ങനെ ഷെയർ ചെയ്ത് രണ്ടര കൂടെ കഴിച്ച്.
1: അതെ, ഓണാഘോഷം ഇനിയൊക്കെ ഇങ്ങനെയാണ്, ഇനി ജമ്മ ഇങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റില്ല, ഓണം വരുന്നു കാണാം, അങ്ങനെ ഉള്ള കാര്യങ്ങളേ ഉള്ളു. അല്ലാതെ നമുക്ക് ആഗ്രഹം അത് നമ്മൾ അത് ചെയ്യാൻ പറ്റില്ല.
0: പണ്ടൊക്കെ നമ്മൾ എങ്ങനെ ആഘോഷിച്ചിരുന്നോ അതുപോലെ പറ്റൂല.
1: അത് പറ്റൂല, അത് പറ്റൂല. നമുക്ക് അത് അച്ഛനമ്മ ഒക്കെ ഉള്ള അല്ലെങ്കിൽ സഹോദരങ്ങളൊക്കെ ഉള്ള ആ രീതിയിലുള്ള ഏർപ്പാടൊന്നും ഇനി നടക്കൂല.
0: അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും ഒപ്പം ഇരുന്ന് ആഘോഷിച്ച ഓണം വേറെ, നമ്മുടെ സ്വന്തം ഫാമിലി ആയിട്ടുള്ള ഓണാഘോഷം വേറെ, സുഹൃത്തുക്കളടുത്തുള്ള ഓണാഘോഷം വേറെ. ഓരോരോ മാനസിക ഭാവമാണ് അല്ലേ? ശരി, ഇന്ന് കടയിൽ തിരക്കൊക്കെ ഉണ്ടോ?
1: അപ്പൊ
0: ഇന്നിപ്പോ ചോറൊക്കെ കഴിച്ചോ? ശരി, അപ്പോ ഞാനും കഴിച്ചു കഴിച്ചു. ഇനിയും കഴിച്ചില്ലേ, നാലുമണിക്ക് ശേഷം അവര് ചോറൊന്നും തരൂല. സമയം കഴിഞ്ഞില്ലേ, നാലുമണിയൊക്കെ ആകുമ്പോ ഇനി ചോറില്ലെന്ന് പറയും. കഴിച്ചാ സമയത്തിന് എല്ലാം തരും. രണ്ടു മണി കഴിഞ്ഞാ പിന്നെ ഇവിടെ ചോറ് തരൂല്ലെന്നാണ് പറയണേ. എവിടെയെങ്കിലും ആയിപ്പോയാ പറയൂന്ന്, എടുത്ത് വെച്ചേക്കണേ, നമ്മള്
1: വരും.
0: അങ്ങനെ പറഞ്ഞാ കിട്ടും, പറയാതിരുന്ന ഇത്തിരി പാടാണ്. ശരി, അപ്പൊ നമ്മള് കഴിച്ചിട്ട് വരുമെന്നൊക്കെ അവര് വിചാരിക്കും. പിന്നെ ഇവിടെ ഒരു ടൈം ലിമിറ്റ് ഒക്കെ ഉണ്ട്, അപ്പൊ അത് കഴിഞ്ഞാ ഫുഡ് കിട്ടൂല. അങ്ങനെ വരുമ്പോ നല്ലതാ, നമുക്ക് സമയത്തിന് പോയി കഴിക്കാനും തോന്നുമല്ലോ. മറ്റേ എപ്പ ചെന്നാലും കഴിക്കാൻ തോന്നും, ആയെങ്കിൽ പിന്നെ ഒരു മൂന്നരക്ക്
1: കഴിക്കാം.
0: അപ്പൊ ഒന്നിനും രണ്ടിനും ഇടയില് എന്തായാലും നമ്മള് ഫുഡ് കഴിച്ചിരിക്കും. അപ്പൊ എന്തായാലും സുഖമാണല്ലോ, ഒരുവിധം അങ്ങനെ ആശ്വാസത്തോടെ ഒക്കെ പോകുന്നു. അപ്പൊ ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും നേരത്തെ ഒരേ സ്വഭാവം പറഞ്ഞാണ്ട് രണ്ടുപേർക്ക് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. ഞാൻ റേഡിയോ അങ്ങ് ഓഫ് ചെയ്തത്.
0: സത്യമായിട്ട് ഓഫ് ചെയ്താ ഞാനും ആതിരയും മാത്രം കേട്ടാ മതി. പിന്നെ ഗായത്രി അപ്പൊ ഞാന് ശ്രോതാക്കളടുത്ത് പറഞ്ഞു അങ്ങനെ വേറെ ആരും കേക്കണ്ട.
1: ഞാൻ പറയുന്നത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരും കേൾക്കട്ടെ.
0: അതൊരു നമ്മളടുത്തുള്ള ഒരു പ്രത്യേക സ്നേഹം. അത് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, അത് സ്വന്തമാക്കി അഭിമാനിച്ചാലേ
1: പറ്റും.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടായിരുന്നു പറഞ്ഞേ?
1: അനുസാഗിനി ഇതാ എൻ തിരിഞ്ഞ പൂക്കൾ.
0: ആ

0: ഓ, മനോഹരമായ ഒരു പാട്ടാണ് നമ്മുടെ പോച്ചൽ ഖാർ സാറിന്റെ. ഞാനത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്റെ ഒരു ഫ്രണ്ട് ഇത് പാടി കേൾക്കുമ്പോഴാണ്.
1: അതെ,
0: എന്റെ ഒരു കൂട്ടുകാരനുണ്ട്, സാജൻ എന്നാണ് പേര്. ഈ പാട്ട് സാജൻ വളരെ മനോഹരമായി പാടും.
1: അപ്പം
0: സാജൻ പാടി കേട്ടാണ് ഈ പാട്ട് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. അപ്പൊ ഈ പാട്ട് ചേട്ടൻ എല്ലാവർക്കും വേണ്ടിട്ടല്ലേ ചോദിക്കുന്നേ? ഞാൻ സാജനും കൂടെ വേണ്ടി പാട്ട് സമർപ്പിക്കുന്നു. സാൻസാരത്തിൽ പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കുന്ന ആളാണ്. ശ്രേഷ്ഠ മലയാളമൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. മാനസിക അങ്ങനെ ഒന്ന് രണ്ട് പ്രോഗ്രാംസ് ഒക്കെ ഇതിനകത്ത് അവതരിപ്പിക്കുന്ന ആളാണ്. ഭയങ്കര നന്നായിട്ട് പാടുന്ന ആളാണ്. എന്റെ ക്ലാസ്മേറ്റ് ആണ്, എന്റെ ഗുഡ് ഫ്രണ്ട് ആണ്. ഓ, നമ്മുടെ വെള്ളനാടിന്റെ സ്വന്തം ആള്, അധ്യാപകനാണ്. അപ്പൊ ശ്രേഷ്ഠ മലയാളവും പുതിയ പാഠങ്ങൾ എന്ന് പറയുന്ന രണ്ട് പരിപാടികളാണ് ഇപ്പൊ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചേട്ടൻ അതൊക്കെ എന്നെ ഓർമ്മിപ്പിച്ചു, നമുക്ക് ആ പാട്ട് കേൾക്കാം. ഓക്കെ, ശരി. അപ്പോൾ പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് സംസാരിച്ചത് സെബാസ്റ്റ്യൻ ചേട്ടനാണ്, പോച്ചിൽ നിന്ന്. അപ്പം നമ്മുടെ ഒരു പ്രിയ ശ്രോതാവാണ്. കുറേ വിഷമങ്ങളും ഒറ്റപ്പെടലും ഒക്കെ ഉണ്ട്, എന്നാലും കരുണാസേ റേഡിയോ ഒരു വലിയ കൂട്ടാണ്. അപ്പോൾ അതേ ആവശ്യപ്പെട്ട പോച്ചിൽ ഖാർ സാറിൻ്റെ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ എന്ന പാട്ട് നമുക്ക് പോക്കുവയിലൂടെ കേട്ടിട്ട് തിരിച്ചു വരാം.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ഹൃദയം തുറന്ന് വർത്തമാനം പറയാം, പാട്ടുകൾ കേൾക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: ആ നമസ്കാരമുണ്ടല്ലോ, ആരാണ്?
1: ഇത് കണ്ണൂർ ജില്ലയിൽ നിന്നും ആനന്ദത്തോടെ വിളിക്കുന്ന ആനന്ദൻ ദിലാനുര.
0: ആ കുറെ നാളായല്ലോ.
1: ഒരുപാട് നാളായി സംസാരിച്ചിട്ട് മാഡം. ഓണത്തിനെ പറ്റിയിട്ടും സംസാരിക്കാൻ പറ്റില്ല.
0: ഓണം പറയാൻ പറ്റില്ല, ഓണം കഴിഞ്ഞിട്ട് പറയാൻ പറ്റില്ല,
1: ഒന്നും പറ്റില്ല. അതിലിടക്ക് ഓണത്തിലിടക്ക് ഞാനൊരു സന്ദേശം എന്ന സിനിമയിൽ ഒരു പാട്ടിന് ആവശ്യപ്പെട്ടിരുന്നു.
0: അതെനിക്ക് ഓർമ്മയുണ്ട്. അതെനിക്ക്
1: പക്ഷെ സംസാരിക്കാൻ പറ്റിയില്ല. ലൈനിൽ എത്തുമ്പോഴേക്കും കോള് ഡിസ്റ്റർബൻസ്.
0: ഒരു കോടി സ്വപ്നങ്ങൾ അതല്ലേ?
1: അല്ലല്ല, തുമ്പപ്പൂ ഓടിയൊടുത്തു ആ പാട്ട്.
0: അന്ന് എന്ത് പറ്റി? അന്ന് ഫോൺ വിളിച്ചിട്ട് അവിടെ മറന്നിരിക്കുകയല്ലായിരുന്നോ?
1: അല്ലല്ല, ഞാൻ ഹലോ ഹലോന്ന് പറയുന്നുണ്ട്, പക്ഷെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒന്നും വരുന്നില്ല. അങ്ങനെ കോള് കട്ടായി. പക്ഷെ നേടെ പാട്ട് വെച്ചെ.
0: ഞാൻ ഹലോ ഹലോ പറഞ്ഞിട്ട് അവിടെ നിന്ന് കോൾ എടുത്തില്ല.
1: എടുത്തില്ല അല്ലേ?
0: ആ ഇല്ല.
1: ആ അങ്ങനെ എനിക്ക്
0: അപ്പൊ ആർക്കാണ് കുറ്റം? കൊച്ചുകുട്ടികൾ കുറ്റം ചെയ്താൽ കോലുമിട്ടായി ഡായ് ഡായ് എന്ന്
1: കേട്ടിട്ടുണ്ടോ?
0: എനിക്ക് ഇവിടെ നിന്ന് അത്രയും ദൂരത്തിൽ വന്ന് അത് തരാൻ പറ്റാത്തോണ്ട് ഞാൻ പിന്നെ കേസ് വിട്ട്.
1: സൗഹൃദമണിയിലെ കൂട്ടായ്മയിലെ സുഹൃത്തുക്കളെല്ലാം ചോദിച്ചു കാരണം സൈലന്തൊക്കെ വിളിക്കാതെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ.
0: ആ അതാണ് അതാണ്. അപ്പോ ഓണമൊക്കെ എങ്ങനെയാ ഉണ്ടായി?
1: ഓണെല്ലാം നല്ല ഗംഭീരമായിട്ട് ആഘോഷിച്ചു മാഡം. എന്താ പറയണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ബിരിയാണി വെച്ചു, സദ്യ ആക്കി, പായസം വെച്ച്, അങ്ങനെ നല്ല ഗംഭീരം. നമുക്ക് വർഷത്തിനങ്ങനെ ദൈവം ഇങ്ങനെ കഞ്ഞി തരുന്ന ചില അപൂർവം ഇത് ആഘോഷമാണല്ലോ. അത് നമ്മളെ എങ്ങനെയാലും കൊണ്ടാടണ്ടേ?
0: പിന്നെ തീർച്ചയായിട്ടും.
1: ആ അപ്പൊ ഓണൊക്കെ ഭംഗിയായിട്ട് ആഘോഷിച്ചു, ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു കണ്ടു. ആ അങ്ങനെയെല്ലാം ഇത് വിശേഷം മേടത്തോട് പറയാൻ പറ്റാതെ അതിന്റെ

0: പൈസയെല്ലാം തന്ന് അവര് ഇന്നലെ രണ്ട് മാസത്തേക്ക് ചെയ്ത് കഴിഞ്ഞ് ഇന്നലെ പോ നാട്ടിലേക്ക് തിരിച്ചു പോയി.
1: ഇങ്ങനെയുണ്ട് ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ട്
0: അത്. പക്ഷേങ്കില് മേഡം, നമുക്ക് ആ സ്നേഹം ഒരു അവര് അതിനുള്ള ഓണാഘോഷത്തിന്റെ പോക്കറ്റ് മണി തന്നാലും ഇരട്ടി ഇരട്ടി സഹോദര സ്നേഹം വാരിക്കോരി കൊടുക്കുന്നുണ്ട് അവർക്ക്. അതാണ് അങ്ങനെ കിട്ടുന്നത്.
1: ആ അതാണ്, അതാണ്. പിന്നെ അത് ഒരു സന്തോഷമല്ലേ, സഹോദരങ്ങള് നമ്മളെ ഓർത്ത് എന്തെങ്കിലുമൊക്കെ പരസ്പരം ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്.
0: അതെ അതെ, നമ്മുടെ രക്തബന്ധ സ്നേഹബന്ധം അത് എപ്പോഴും നമ്മളെ എന്നും നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റണം. അത് സ്വത്തിനോ പണത്തിനോ മൂല്യം വെക്കാൻ പാടില്ല.
1: അതെ അതെ,
0: ആ ബന്ധം എപ്പോഴും നമ്മളെ അമ്മ, നമ്മളെ അച്ഛന് അമ്മയും നമ്മളെ അമ്മ പെറ്റ മക്കളാണ് രക്തബന്ധമാണ്. സ്വത്തും പണമൊക്കെ അങ്ങ് പാറിപ്പറപ്പിച്ച് കളയണം, എന്നിട്ട് നമ്മുടെ സ്നേഹബന്ധ രക്തബന്ധത്തിന് പ്രാധാന്യമുണ്ട്.
1: അതെ അതെ,
0: അങ്ങനെയാണ് ഞാൻ എന്റെ ഇത്.
1: ഞാൻ അങ്ങനെയാണ്. ശരി, ഞാൻ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അപ്പൊ കടയിലെ തിരക്ക് കഴിഞ്ഞോ?
0: ഏകദേശം ചെറിയ തിരക്കുണ്ട്. പിന്നെ ഇന്നലെ നമ്മുടെ മമ്മൂക്കന്റെ ജന്മദിനം കൂടിയാണല്ലോ.
1: അതെ അതെ.
0: അപ്പൊ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു പാട്ടാണ് ഞാൻ ചോദിക്കുന്നത്.
1: ഏത് പാട്ടാ ചോദിക്കണേ?
0: കണ്ണാതളിയും
1: കാട്ടുകുറിഞ്ഞിയും
0: കണ്ണാടി അനുബന്ധം എന്ന സിനിമയിലെ പാട്ട്.
1: ഏത് സിനിമ?
0: അനുബന്ധം.
1: അനുബന്ധം.
0: അതെ അതെ.
1: അപ്പൊ അദ്ദേഹത്തിനാണ് ഈ പാട്ട് സമർപ്പിക്കുന്നത്.
0: അദ്ദേഹത്തിനായിട്ട് പാട്ട് സമർപ്പിക്കുന്നു. ഞാനിത് താഴെ ചൊവ്വാ കൃഷ്ണ ടാക്കീസ് കണ്ട സിനിമയാണ് മേഡം. അതിന്റെ കഥയും അതിന്റെ പാട്ടുകളെല്ലാം ഇപ്പോഴും എന്റെ മനസ്സിൽ എവിടെയൊക്കെയോ തങ്ങി,
1: മനസ്സിന്റെ കോണുകളിൽ എവിടെയോ ഇങ്ങനെ മറിഞ്ഞിരിക്കുന്നു.
0: അതെ അതെ. മമ്മൂക്കും ഒരുപാട് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് മേഡം ഈ പാട്ട് വിളിച്ചാൽ മതി.
1: ഓക്കെ. ഈ താഴെ ചൊവ്വ മേലെ ചൊവ്വ എന്ന് പറയുന്ന ഈ സ്ഥലം ഞാൻ ഇടയ്ക്കിടെ ഇവിടെ നമ്മുടെ ഗ്രൂപ്പിൽ പറയാറുണ്ട്. മീൻസ് ഒരു ഒരു കടങ്കഥ ചോദിക്കും, ഒരു കടങ്കഥയല്ല കുസൃത ചോദ്യം. കണ്ണൂരിൽ ഞാനുണ്ട്, ബഹിരാകാശത്ത് ഞാനുണ്ട്, കലണ്ടറിലും ഞാനുണ്ട്, ആരാണ് ഞാൻ?
0: ചൊവ്വ.
1: ആ അപ്പൊ ചൊവ്വ. അപ്പൊ അതെങ്ങനെ ചൊവ്വ? അത് അവിടെ ഞാൻ പറയും. കണ്ണൂരിലൊരു താഴെ ചൊവ്വ മേലെ ചൊവ്വ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് പറയുമ്പോഴെല്ലാം ഞാൻ ആനന്ദൻ ദിലാലിനെ ഓർക്കാറുണ്ട്. ഇതെന്റെ സ്ഥിരം ചോദ്യമാണ്. അപ്പൊ വീട്ടിലെല്ലാരും ജസ്നയൊക്കെ എന്റെ സ്നേഹാന്വേഷണം അറിയിക്കണം.
0: നിവേദ്യം.
1: ഓക്കെ. അപ്പൊ പാട്ട്
0: കുടുംബാംഗം പോലെ ആയി അല്ലേ?
1: ആ അങ്ങനെ വേണ്ടേ? ശരി എന്നാൽ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഓക്കെ, തത്സമയ പരിപാടിയിൽ ആനന്ദൻ തിലാനൂരാണ് ഇപ്പൊ സംസാരിച്ചത്. അപ്പൊ കുറച്ച് നാളായി നമ്മൾ പരസ്പരം സംസാരിച്ചിട്ട് ഓണവിശേഷങ്ങളൊന്നും തന്നെ പങ്കുവയ്ക്കാനായില്ല. അപ്പൊ ഇന്ന് സംസാരിക്കാൻ കഴിഞ്ഞു, വളരെ സന്തോഷം. അപ്പോ കണ്ണാന്തളിയും കാട്ടുകുറിഞ്ഞിയും എന്നുള്ള പാട്ട് നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം.

0: പോക്കുവയിൽ തത്സമയം പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടമുള്ള ഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെയായി സംഗീതമാകുന്ന ഈ യാത്രയിൽ നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം ടീച്ചർ.
0: ആ, നമസ്കാരം ഉണ്ടല്ലോ. ഇതാരാണ്?
1: ഇത് കുറിഞ്ചിലക്കോട് മണ്ണാറമാര വിജയകുമാറാണ്.
0: ആ, പറഞ്ഞോളൂ വിജയകുമാർ ചേട്ടാ.
1: ടീച്ചർക്ക് സുഖമാണെന്ന് അറിഞ്ഞു, ചോറ് കഴിച്ചെന്നറിഞ്ഞു.
0: സുഖമാണെന്നറിഞ്ഞു, ചോറ് കഴിച്ചെന്നറിഞ്ഞു. ഓക്കെ, പിന്നെ
1: ഓണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചെന്നറിഞ്ഞു.
0: ഓണം കുഴപ്പമില്ല, ഭയങ്കര അടിപൊളിയാണോന്ന് ചോദിച്ചല്ല, കുഴപ്പമില്ല. ഈ പ്രാവശ്യത്തെ ഓണം വളരെ പെട്ടെന്ന് ദേ പോയി ദാ വന്നു പറഞ്ഞു. മഴയൊന്നും വിഷയമായില്ല, പക്ഷെ എന്താണെന്ന് അറിയാം, എനിക്ക് നേരത്തെ ഓണം ആയതുകൊണ്ടായിരിക്കും.
1: നേരത്തെ ആദ്യം ആയതുകൊണ്ടായിരിക്കും.
0: സെപ്റ്റംബറിലൊക്കെ മതിയായിരുന്നു. അല്ല, കുറച്ചുകൂടെ കാത്തിരുന്ന് കിട്ടുമ്പോ അതിനൊരു സന്തോഷമല്ലേ?
1: സന്തോഷം തന്നെ.
0: ഇതിങ്ങനെ എന്ത് പറയാൻ, പെട്ടെന്ന് ഒരു ഒരു പൂത്തിരിയൊക്കെ കത്തി തീരുമ്പോലെ അങ്ങ് പോയി.
1: എന്നാലും
0: കുഴപ്പമില്ല, വരും ഓണത്തെ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ അടുത്ത വർഷത്തെ ഓണം കാത്തിങ്ങനെ ഇരിക്കണം.
1: അടുത്ത വർഷം അവസാനം വരുവാണം.
0: ആ, ഈ ഈ വർഷം ആദ്യമായോണ്ട് സെപ്റ്റംബർ അവസാനം.
1: സെപ്റ്റംബറിൽ വരും.
0: അങ്ങനെ വരട്ടല്ലേ, ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? കലണ്ടറിൽ വരുമ്പോഴല്ലേ നമുക്ക് ആഘോഷിക്കാൻ
1: പറ്റൂട്ടി
0: ആഘോഷിക്കാൻ പറ്റില്ല. ഇനി സെപ്റ്റംബറിൽ ആഘോഷിക്കുക എന്ന് പറയാനും പറ്റൂല. ഇപ്പോഴും 15, 16, 17 ഓണമൊക്കെ അല്ലേ നടന്നോണ്ടിരിക്കുന്നത്?
1: എന്നിട്ട്
0: പായസമൊക്കെ വെച്ചാ വീട്ടില്?
1: പായസമൊക്കെ വെച്ച് നമ്മൾ ഒരു മീഡിയം പരിധിയിൽ ആഘോഷിച്ചു. എല്ലാരും കൂടെ, എല്ലാരും ഉണ്ടായിരുന്നു, മക്കളും മരുമക്കളും എല്ലാരും ഉണ്ടായിരുന്നു.
0: ചുരുക്കത്തിൽ ഓണം അടിപൊളിയായിരുന്നു അവിടെ.
1: അടിപൊളിയായിരുന്നു.
0: നമ്മുടെ ഓണമൊക്കെ ഇവിടെ കരുണാസൈക്കകത്ത് തന്നെ.
1: നമ്മൾ വേറെ വെളിയിലെങ്ങും പോയൊന്നുമില്ല,
0: വീട്ടിനകത്ത് തന്നെ.
1: ആ, മക്കളൊക്കെ സിനിമയ്ക്കും അങ്ങുഞ്ഞൊക്കെ പോയി.
0: ഒരു സിനിമ കാണാൻ പോകത്ത എന്തേ?
1: ഞങ്ങള് പോയില്ല. ഞാൻ സിനിമ കാണൊക്കെ മതിയാക്കി. ഒരു 30 കൊല്ലത്തിന് മേളാവും.
0: മതിയാക്കാൻ എന്തെങ്കിലും കാര്യമുണ്ടോ?
1: ഇല്ല, കാര്യമൊന്നുമില്ല. അതിനോടുള്ള താല്പര്യം കുറഞ്ഞു.
0: അങ്ങനെ പറയല്ലേ, വീട്ടില്
1: ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടായിരുന്നു.
0: പണ്ട് കണ്ടെന്ന് പറഞ്ഞ ഇനി സിനിമ കണ്ടുകൂടാന്ന് ആരെങ്കിലും
1: പറഞ്ഞിട്ടുണ്ടോ?
0: തിയേറ്ററിൽ പോയൊരു സിനിമ കാണണം, എന്നിട്ട് എന്റെ അടുത്ത് വിശേഷം പറയണം.
1: നല്ല പടങ്ങൾ.
0: അതിന് ഏതെങ്കിലും നല്ല പടം വരുമ്പോ മക്കളൊക്കെ പോകുമ്പോ കൂടെ രണ്ടുപേരും കൂടെ പോണം.
1: എന്നിട്ട്
0: അവിടെ പോയിരുന്ന് കണ്ട് ചിരിച്ചിട്ടൊക്കെ വരണം. അവിടെ ഇരുന്ന് ഉറങ്ങല്ലേ?
1: അല്ല,
0: പൈസ കൊടുത്ത് ഉറങ്ങുന്ന
1: ആൾക്കാരാണ്.
0: അതന്നെ. അപ്പൊ ഇനി ഒരു സ്റ്റണ്ട് പടം വരുമ്പം രണ്ടിനും കൂടെ പോണം. എന്നിട്ട് പോയിരുന്ന് കണ്ടിട്ട് വന്ന് ഇനി വിളിക്കുമ്പോ വിശേഷം പറയണം, 30 വർഷമായിട്ട് ഞാൻ പോയില്ല, ഇനി പോകൂല, അങ്ങനെയൊന്നും പറയാൻ പാടില്ല.
1: അല്ല,
0: ഒരു സിനിമ കണ്ടു വരുമ്പോ ഒരു താല്പര്യം വരും.
1: അത് മാത്രമല്ല, ഇപ്പൊ പഴയ രീതിക്കുള്ള സിനിമയും പഴയ രീതിയിലുള്ള നടന്മാരും ഒന്നും അല്ല.
0: അങ്ങനെ പറയാൻ പറ്റുമോ? ഇനിയിപ്പോ ഇനിയിപ്പോ നസീറും സത്യനും ഒക്കെ ഇനിയിപ്പോ വേണമെന്ന് പറഞ്ഞാൽ പറ്റൂല.
1: ഒരിക്കലും വരൂല.
0: ആ, എപ്പോഴും നല്ല നടന്മാരൊക്കെ ഉണ്ട്, നമുക്ക് ഇഷ്ടപ്പെടുന്ന നല്ല സിനിമകളും ഉണ്ട്. ഫീൽ ഗുഡ് ആയിട്ടുള്ള നല്ല എന്ന് പറയാൻ കാണാൻ കൊള്ളാം, ഇഷ്ടപ്പെട്ടു. കുറച്ച് ചിരിക്കാം, കുറച്ച് കരയാം, കുറച്ച് സന്തോഷിക്കാം, അങ്ങനത്തെ സിനിമകൾ വരുന്നുണ്ട്. ആ, അപ്പൊ അതൊക്കെ പോയി
1: കാണണം.
0: ഇപ്പൊ ബേത്ത്ലഹേം കുടുംബ യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞൊരു സിനിമ വന്നിട്ടുണ്ട്. പറഞ്ഞിട്ട് പോയില്ലല്ല?
1: പോയില്ല.
0: പിള്ളേരെല്ലാം പോയി, ഞാൻ പോയില്ല.
1: മക്കളൊക്കെ പോയി കണ്ടു.
0: അപ്പൊ ഇനി ഒരു സിനിമക്ക് വിളിക്കുമ്പോ എന്തായാലും രണ്ടും കൽപ്പിച്ചങ്ങ് പോണം.
1: പോണം.
0: പോവല്ലോ.
1: പോകും.
0: എന്നിട്ട് ഞാൻ വിളിക്കുമ്പോ പറയുമല്ലോ. ഓക്കെ. അപ്പൊ ഓണക്കോടിയൊക്കെ കിട്ടിയാ?
1: ഓണക്കോടിക്ക് ആവശ്യം പോലെ കിട്ടി.
0: ഇഷ്ടം പോലെ കിട്ടി. ഇതൊരു ഇട്ട്
1: തീർന്നില്ല.
0: ഇതിനാണ് ഞാൻ പറഞ്ഞത്, ഓണക്കോടി വെച്ചിട്ട് വീട്ടിലിട്ടുണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഓണക്കോടിയൊക്കെ എടുത്തിട്ട് ഒരു ഒരു കറക്കം കറങ്ങിട്ടൊക്കെ വരണം.
1: വരണം എങ്കിലും ഓണക്കോടി കേട്ടോണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയത്. അങ്ങോട്ടൊക്കെ പോയി.
0: ആ, അതെ. കോവിലിൽ പോണ പോലെ തന്നെ ഒരു സിനിമയൊക്കെ കണ്ടിട്ട് വരണം. ഇത് നമുക്ക് പ്രായഭേദമൊന്നുമില്ല, ആർക്കും സിനിമ കാണാം.
1: ആ,
0: അതാണ്. അപ്പൊ ഇനി ഇങ്ങനെയുള്ള, ആ, അതുകൊണ്ട് മക്കള് വിളിക്കുമ്പോ ഒരു ദിവസം രണ്ടും കൽപ്പിച്ച് ശരിയെങ്കിൽ നമുക്ക് പോയിക്കള്ളടേന്ന് പറയണം.
1: ഞങ്ങൾ വരണം എന്ന് പറയാം.
0: അല്ല, പിന്നെ അങ്ങനെയൊക്കെ വേണ്ടേ? ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
1: പാട്ട് ഞാൻ ചോദിച്ചത് നല്ല പഴക്കമുള്ള സിനിമയാണ്, ഹൃദയം ഒരു ക്ഷേത്രം എന്ന സിനിമയിലെ മംഗളം നേരുന്നു എന്നുള്ള പാട്ടുണ്ടല്ലോ.
0: മംഗളം നേരുന്നു ഞാൻ
1: മനസ്സിന്, മംഗളം നേരുന്നു ഞാൻ അലിഞ്ഞു ചേർന്നതിന് ശേഷം ജീവന് പിരിഞ്ഞു പോയി നീ എങ്കിലും, മംഗളം നേരുന്നു ഞാൻ മനസ്സിന്, മംഗളം നേരുന്നു ഞാൻ. അതെ മതി,
0: അറിയാതെ അറിയാതെ അങ്ങ് പാടി, ഞാൻ ഒരു ഹെൽപ്പ് ചെയ്ത് തന്നേ ഉള്ളു, അപ്പൊ അറിയാതെ ബാക്കിയെല്ലാം അങ്ങ് പോന്നു.
1: അല്ല, തുപ്പുച്ച തുപ്പുച്ചൊക്കെ അറിയാം, പിന്നെ ഫുള്ള് അറിഞ്ഞിട്ടുള്ളതേ ഉള്ളൂ.
0: എത്തുപ്പോരോ എത്തുപ്പോരൊക്കെ അറിയാം,
1: അതുകൊണ്ട് നമ്മള് കൂടുതൽ പാടാൻ ശ്രമിക്കില്ല.
0: അതൊന്നും കുഴപ്പമില്ല, ഇപ്പൊ നാലു പേര് ആരും ആരും അറിയാതെ ഇനി വന്നില്ലേ,
1: ഇവിടെ
0: സ്റ്റേഷൻ വരെ എത്തിയ പാട്ട്.
1: അതെ,
0: അപ്പൊ എല്ലാരും അന്വേഷണം പറയണം. അപ്പൊ മംഗളം നേരുന്നു ഞാൻ മനസ്വിനി, മംഗളം നേരുന്നു ഞാൻ എന്നുള്ള പാട്ട് നമുക്ക് കേൾക്കാം. ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് കോളറാണ് വിജയകുമാർ ചേട്ടൻ. ഓക്കെ, ശരി, ബൈ. സിനിമ കാണാൻ പോണോ? മറന്നു പോവരുത്. ശരി, ഓക്കെ ഓക്കെ. ഇപ്പൊ പോക്കുവേൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് സംസാരിച്ചത് വിജയകുമാർ ചേട്ടനാണ്, നമ്മുടെ പ്രിയ ശ്രോതാവാണ്. അപ്പോ മംഗളം നേരുന്നു ഞാൻ മനസ്വിനി എന്നുള്ള പാട്ട് നമുക്ക് നമ്മളെ പാടി കേൾപ്പിച്ചു. അപ്പൊ ഇങ്ങനെ ഇത്തുപോരോ എത്തുപോരൊക്കെ പാട്ട് അറിയാന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ അത് അതൊക്കെ വല്ലപ്പോഴൊക്കെ വിളിക്കുമ്പോൾ നമ്മളെ പാടി കേൾപ്പിക്കുക. പിന്നെ ഈ സിനിമയൊക്കെ പ്രായം കുറഞ്ഞവർക്ക് കാണാൻ വേണ്ടി മാത്രമുള്ളതല്ല, കുടുംബസമേതം വിളിക്കുമ്പോൾ നമ്മളും വേറൊന്നും ആലോചിക്കാതെ അവിടെ പോയി ഒരു രണ്ട് മണിക്കൂർ ഇരുന്ന് ചിരിക്കുകയാണെങ്കിൽ ചിരിക്കാം, കരച്ചിൽ വരികയാണെങ്കിൽ കരയാം, സ്റ്റണ്ടാണെങ്കിൽ സ്റ്റണ്ട്. അപ്പം അതൊക്കെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊരു കുറേ ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. കുറച്ചു നേരം നമ്മുടെ മറ്റുള്ള ചിന്തകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാം. അപ്പം അതിനൊക്കെയുള്ള അവസരങ്ങൾ പാഴാക്കി കളയരുതെന്നാണ് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്തായാലും ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് കോളറാണ് വിജയകുമാർ ചേട്ടൻ. ഗാനങ്ങളുടെ മാധുര്യവും ഹൃദയങ്ങളുടെ സ്പന്ദനവും നിറച്ച് ഓരോ കോളും വർത്തമാനങ്ങളും വളരെ പ്രിയപ്പെട്ടതായിരുന്നു. അപ്പോൾ ഇന്ന് വിളിച്ചതിനും പാട്ടുകൾ ആവശ്യപ്പെട്ടതിനും ഒരുമിച്ച് വർത്തമാനം പറഞ്ഞതിലൊക്കെയുള്ള സന്തോഷം അറിയിക്കുന്നു. വരാനിരിക്കുന്ന ദിവസങ്ങളും സംഗീതം പോലെ വളരെ സുന്ദരമായിരിക്കട്ടെ. വീണ്ടും പുതിയ സായാഹ്നത്തിൽ പുതിയ ഗാനങ്ങളും പുതിയ കഥകളുമായി നമുക്ക് വീണ്ടും എത്തിച്ചേരാം. അതുവരെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ വിട പറയുന്നു. നമ്മളോട് വിജയകുമാർ ചേട്ടൻ ആവശ്യപ്പെട്ട പാട്ടാണ് ഇന്നത്തെ തത്സമയ പരിപാടിയിലെ അവസാന ഗാനം. പോക്കുവേൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് 7 മണി മുതൽ 8:30 വരെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് പുതിയ വർത്തമാനങ്ങളും പാട്ടുകളുമായി വീണ്ടും എത്താം എന്ന പ്രതീക്ഷയോടുകൂടി പോക്കുവേൽ തത്സമയ പരിപാടിയിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയും ആതിരയുമാണ്.

0: ಕಾಣುತ್ತಾರೆ.
1: ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണ സായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കരയിലെ കോളേജ് ഓഫ് കോഓപ്പറേഷൻ ബാങ്കിംഗ് ആൻഡ് മാനേജ്മെന്റിൽ നടത്തുന്ന MBA ഇൻ അഗ്രി ബിസിനസ് മാനേജ്മെന്റ് 2026 ബാച്ചിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ സെപ്റ്റംബർ 9 ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ ഡയറക്ടറേറ്റ് ഓഫ് എഡ്യൂക്കേഷൻ പഴയ ഹെഡ്ക്വാർട്ടേഴ്സ് ബിൽഡിംഗ് വെള്ളാനിക്കരയിൽ വെച്ച് നടത്തുന്നു. അഗ്രി ബിസിനസ് മേഖലയിലെ മാനേജീരിയൽ കഴിവുകളും പ്രായോഗിക അറിവും വികസിപ്പിക്കുന്നതാണ് പ്രോഗ്രാമിന്റെ ലക്ഷ്യം. ICAR സംവിധാനത്തിന് കീഴിലുള്ള കാർഷിക സർവകലാശാലകളിൽ നിന്നുള്ള പ്രൊഫഷണൽ ബിരുദധാരികൾക്ക് 10-ൽ 7, SC/ST വിഭാഗങ്ങൾക്ക് 6.5 OGPA ആവശ്യമാണ്. AICTE, ICAR, AIU, UGC അംഗീകൃത സർവകലാശാലകളിൽ നിന്നുള്ള പ്രൊഫഷണൽ ബിരുദധാരികൾക്ക് SSLC മുതൽ 60% മാർക്കും SC/ST വിഭാഗങ്ങൾക്ക് 55% മാർക്കും ഉണ്ടായിരിക്കണം. യോഗ്യതാ പരിശോധന, വ്യക്തിഗത അഭിമുഖം, ഗ്രൂപ്പ് ചർച്ച എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും അഡ്മിഷൻ. കൂടുതൽ വിവരങ്ങൾക്ക് www.kau.in വെബ്സൈറ്റ് വഴിയോ 9547800403 9074454273 എന്നീ നമ്പരുകളിലോ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ വെച്ച് കൂൺ കൃഷി എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 10 പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് 8547-07-7-7-3, 04-87-23-7-7-3 എന്നീ ഫോൺ നമ്പരുകളിൽ സെപ്റ്റംബർ 9 മുമ്പായി ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന തേനീച്ച വളർത്തൽ എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് 2026 സെപ്റ്റംബർ 23 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് https://CELKKAU.in e-learning.reg.php എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഒക്ടോബർ 2 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് സെപ്റ്റംബർ 23 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 04-87-24-385-66 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ക്ഷീരവികസന വകുപ്പിന് കീഴിലുള്ള പത്തനംതിട്ട ജില്ലയിലെ അടൂർ അമ്മകണ്ടക്കരയിൽ പ്രവർത്തിക്കുന്ന ക്ഷീര സംരംഭകത്വ വികസന കേന്ദ്രത്തിൽ ക്ഷീര കർഷകർക്കായി സുരക്ഷിതമായ പാലുൽപാദന പരിശീലനം എന്ന വിഷയത്തെ ആസ്പദമാക്കി സെപ്റ്റംബർ 10 മുതൽ 11 വരെ 2 ദിവസത്തെ കർഷക ട്രെയിനിംഗ് നടത്തുന്നു. താൽപര്യമുള്ള ക്ഷീര കർഷകർക്ക് 8081715789443510 എന്നീ ഫോൺ നമ്പരുകളിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്തോ ട്രെയിനിംഗിൽ പങ്കെടുക്കുന്നതിനായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. തെങ്ങിലെ കൂമ്പുചെയ്യൽ നിയന്ത്രണത്തിന് ഉപയോഗിക്കാവുന്ന ട്രൈക്കോഡെർമ കൊയർപീത്ത് കേക്കുകൾ കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. വില 5 രൂപ. ആവശ്യമുള്ള സ്റ്റേഷനുകൾ 8547-67-5124 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പാഴ്സലായും എത്തിച്ചു തരുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലെ കോളേജ് ഓഫ് കോഓപ്പറേഷൻ ബാങ്കിംഗ് ആൻഡ് മാനേജ്മെന്റിൽ നടത്തിവരുന്ന MBA പ്രോഗ്രാമിലെ 2026-27 അധ്യയന വർഷത്തെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സെപ്റ്റംബർ 9 സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. വിശദ വിവരങ്ങൾക്ക് കേരള കാർഷിക സർവകലാശാലയുടെ www.admissions.kau.in വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 04-87-24-38-139 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. കാർഷിക മേഖല വാർത്തകൾ സമാപിച്ചു.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: പരിസ്ഥിതി വിശേഷങ്ങൾ.
1: ആധുനിക കാലഘട്ടത്തിലെ ആഘോഷങ്ങൾ പലപ്പോഴും പണക്കൊഴുപ്പിന്റെയും ആഡംബരങ്ങളുടെയും പ്രദർശനവേദിയായി മാറാറുണ്ട്. എന്നാൽ ഇത്തരം രീതികളിൽ നിന്ന് മാറി നടന്ന് പ്രകൃതിയോടുള്ള തങ്ങളുടെ പ്രതിബദ്ധത പ്രഖ്യാപിച്ച ഒരു നവദമ്പതികളുടെ വേറിട്ട ചിന്ത ഇന്ന് വലിയ ചർച്ചയാകുകയാണ്. വിവാഹ സൽക്കാരത്തിനെത്തിയ അതിഥികൾക്ക് ചോക്ലേറ്റുകളോ മറ്റു ഉപഹാരങ്ങളോ നൽകുന്നതിന് പകരം വൃക്ഷത്തൈകൾ സമ്മാനമായി നൽകിയ ആ തീരുമാനം കേവലമൊരു കൗതുകമല്ല, മറിച്ച് വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടിയുള്ള വലിയൊരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. വിവാഹമെന്നത് രണ്ട് വ്യക്തികൾ പുതിയൊരു ജീവിതത്തിലേക്ക് ചുവടുവെക്കുന്ന സുന്ദരമായ നിമിഷമാണ്. ആ ചടങ്ങിന് സാക്ഷികളാകാൻ എത്തുന്നവർക്ക് മധുര പലഹാരങ്ങൾ നൽകുന്നത് കാലങ്ങളായുള്ള രീതിയാണ്. എന്നാൽ മധുരം നൽകുന്ന താൽക്കാലിക സന്തോഷത്തെക്കാൾ ഒരായുസ് മുഴുവൻ തണലും പ്രാണവായും നൽകുന്ന ഒരു വൃക്ഷത്തൈ കൈമാറുന്നതിലൂടെ ആ വിവാഹത്തിന്റെ ഓർമ്മകൾ എന്നും പച്ചപ്പോടെ നിലനിൽക്കും. അതിഥികളുടെ വീട്ടുപറമ്പുകളിൽ ആ തൈകൾ വളർന്നു വലുതാകുമ്പോൾ അത് ആ ദമ്പതികളുടെ സ്നേഹത്തിന്റെ പ്രതീകമായി മാറും. വസ്ത്രങ്ങൾക്കും സ്വർണത്തിനും ഭക്ഷണത്തിനും ലക്ഷങ്ങൾ ചിലവാക്കുന്നവർക്കിടയിൽ ഏതാനും രൂപ മാത്രം വിലയുള്ള എന്നാൽ ലക്ഷക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള പ്രകൃതി വിഭവങ്ങൾ നൽകുന്ന ഈ മനസ്സ് നാം കാണാതെ പോകരുത്. ഈ പ്രവൃത്തി സമൂഹത്തിന് നൽകുന്ന പരിസ്ഥിതി സന്ദേശം അതീവ ഗൗരവമുള്ളതാണ്. കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവും നമ്മുടെ നാടിനെ ചുട്ടുപൊള്ളിക്കുമ്പോൾ ഓരോ വിവാഹവും നൂറുകണക്കിന് മരങ്ങൾ നട്ടുപിടിപ്പിക്കാനുള്ള അവസരമായി മാറുകയാണെങ്കിൽ അതൊരു വലിയ മാറ്റത്തിന് തുടക്കമാകും. 500-1000 ആളുകൾ പങ്കെടുക്കുന്ന ഒരു വിവാഹത്തിൽ അത്രയും തൈകൾ വിതരണം ചെയ്യപ്പെട്ടാൽ ഒരു ചെറിയ വനം തന്നെ ആ പ്രദേശത്ത് രൂപപ്പെടാൻ അത് കാരണമാകും. പ്ലാസ്റ്റിക് കവറുകളിലും തിളങ്ങുന്ന പേപ്പറുകളിലും പൊതിഞ്ഞ ചോക്ലേറ്റുകൾ ആത്യന്തികമായി പരിസ്ഥിതിക്ക് മാലിന്യമാണ് നൽകുന്നത്. എന്നാൽ ഒരു തൈ നൽകുന്നതിലൂടെ ആ മാലിന്യ പ്രശ്നത്തിന് നാം വിട നൽകുകയാണ്. നവതലമുറയിലെ വധൂവരന്മാർക്ക് ഇത്തരം മാതൃകകൾ വലിയ പ്രചോദനമാണ് നൽകുന്നത്. ആഘോഷങ്ങൾ എന്നാൽ അനാവശ്യമായ ധൂർത്തല്ലെന്നും അവ അർത്ഥവത്തായ സാമൂഹിക പ്രവർത്തനങ്ങളാക്കി മാറ്റാമെന്നും അവർ തെളിയിക്കുന്നു. ഒരു മരത്തൈ നട്ടുപിടിപ്പിക്കുകയും അതിനെ വളർത്തുകയും ചെയ്യുന്നത് സ്നേഹത്തിന്റെയും കരുതലുകളുടെയും പാഠമാണ്. വിവാഹത്തിന് സമ്മാനമായി ലഭിക്കുന്ന ആ തൈ ഓരോ അതിഥിയും തങ്ങളുടെ വീട്ടുമുറ്റത്ത് നട്ടുപിടിപ്പിക്കുമ്പോൾ അവർ അറിയാതെ തന്നെ ഒരു വലിയ പരിസ്ഥിതി ദൗത്യത്തിന്റെ ഭാഗമാവുകയാണ്. ഗ്രീൻ പ്രോട്ടോകോൾ അഥവാ ഹരിതചട്ടം പാലിച്ചുകൊണ്ട് വിവാഹങ്ങൾ നടത്തണം എന്ന സർക്കാർ ആഹ്വാനത്തിന് ഇതിലും വലിയൊരു പിന്തുണ നൽകാനില്ല. ചോക്ലേറ്റിന് പകരം വൃക്ഷത്തൈകൾ നൽകിയ ആ ദമ്പതികൾ വരും തലമുറയ്ക്കായി കരുതി വയ്ക്കുന്നത് ശുദ്ധവായുവും തണലുമാണ്. ഞങ്ങളുടെ ജീവിതം തുടങ്ങുന്നത് പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ടാണ് എന്ന ഉറച്ച സന്ദേശമാണത്. ഇത്തരം ഹരിത വിവാഹങ്ങൾ നാടിന്റെ സംസ്കാരമായി മാറേണ്ടതുണ്ട്. ഓരോ ആഘോഷവും ഭൂമിയുടെ മുറിവുകൾ ഉണക്കാനുള്ള അവസരമാക്കാൻ നമുക്ക് കഴിയണം. പണക്കൊഴുപ്പിനേക്കാൾ പ്രകൃതിയുടെ സമ്പത്തിന് വില നൽകുന്ന ഈ പുതിയ കാലത്തിന്റെ വധൂവരന്മാരെ നമുക്ക് ഹൃദയപൂർവ്വം അഭിനന്ദിക്കാം. ഈ പച്ചപ്പ് ഓരോ വീടുകളിലേക്കും പടരട്ടെ. നമ്മുടെ ഭൂമി കൂടുതൽ സുന്ദരമാകട്ടെ. വരും കാലത്തെ ഓരോ മംഗളകർമ്മങ്ങളും ഇത്തരത്തിൽ ഹരിതാഭമാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.
0: പരിസ്ഥിതി വിശേഷങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വ്യക്തിവിശേഷം.
2: വ്യക്തിവിശേഷത്തിൽ ഇന്ന് ചാർവാകനെ കുറിച്ച് കേൾക്കാം. ഭാരതീയ ദർശനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നാം പലപ്പോഴും ആത്മീയതയിലും പരലോക വിശ്വാസങ്ങളിലും ഊന്നിയുള്ള ചർച്ചകളിലാണ് എത്തിച്ചേരാറുള്ളത്. എന്നാൽ യുക്തിക്കും തെളിവുകൾക്കും പ്രാധാന്യം നൽകിയ, ചോദ്യം ചെയ്യപ്പെടാത്ത വിശ്വാസങ്ങളെ വെല്ലുവിളിച്ച ഒരു മഹത്തായ ദർശനം നമ്മുടെ മണ്ണിൽ നിലനിന്നിരുന്നു. അതാണ് ചാർവാക ദർശനം അഥവാ ലോകായതം. ക്രിസ്തുവിന് മുൻപ് 2441 ഇന്ദുകാന്തന്റെയും സഗ്മിനിയുടെയും മകനായി ജനിച്ച ചാർവാകൻ ചെറുപ്പത്തിൽ തന്നെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും അഗാധ പാണ്ഡിത്യം നേടിയിരുന്നു. എന്നാൽ അറിവ് വർദ്ധിച്ചപ്പോൾ യുക്തിക്ക് നിരക്കാത്ത ആചാരങ്ങളെയും ചൂഷണങ്ങളെയും അദ്ദേഹം ചോദ്യം ചെയ്തു. യുക്തിക്ക് നിരക്കാത്ത ഒന്നിനെയും അനുസരിക്കേണ്ടതില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ അടിസ്ഥാന പ്രമാണം. ഭാരതീയ ചരിത്രത്തിൽ ബ്രാഹ്മണ മതത്തിന്റെ ചൂഷണങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ ആദ്യത്തെ രക്തസാക്ഷിയായ സ്വതന്ത്ര ചിന്തകനായിരുന്നു ചാർവാകൻ. ചാർവാക ദർശനം കേവലം ഒരു വിശ്വാസമല്ല, മറിച്ച് അറിവിലും അധ്വാനത്തിലും വിശ്വസിക്കുന്ന ഭൗതികവാദമാണ്. മൂന്ന് വേദങ്ങളുടെ കർത്താക്കൾ വഞ്ചകരും കോമാളികളുമാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു. അശ്വമേധയജ്ഞങ്ങളിലെ അശ്ലീലതകളെയും മൃഗബലികളെയും അദ്ദേഹം ശക്തമായി എതിർത്തു. ബലി നൽകുന്ന മൃഗം സ്വർഗത്തിൽ പോകുമെങ്കിൽ എന്തുകൊണ്ട് സ്വന്തം പിതാവിനെ ബലി നൽകുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം അന്നത്തെ പുരോഹിതവർഗത്തെ പിടിച്ചുലച്ചു. സ്വർഗമോ മോക്ഷമോ പരലോകമോ ഇല്ലെന്ന് ചാർവാകൻ സമർത്ഥിച്ചു. മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്ന ശ്രാദ്ധമുട്ടുകൾ നിഷ്ഫലമാണ്. ഒരിക്കൽ ചാമ്പലായ ശരീരം മടങ്ങിവരില്ലെന്നും ജീവിച്ചിരിക്കുന്ന കാലത്തോളം മനുഷ്യൻ സന്തോഷത്തോടെ കഴിയണമെന്നും അദ്ദേഹം പഠിപ്പിച്ചു. അന്ധവിശ്വാസങ്ങൾ നമ്മുടെ ആത്മാഭിമാനത്തെ ഇല്ലാതാക്കുന്ന ചൂഷണ തന്ത്രങ്ങളാണെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അത്ഭുതങ്ങളിലല്ല, മറിച്ച് മനുഷ്യന്റെ അറിവിലാണ് ലോകത്തിന്റെ പുരോഗതി കുടികൊള്ളുന്നത്. ആസ്തിക നാസ്തിക ദർശനങ്ങളെ ഒരുപോലെ ആദരിച്ചിരുന്ന പാരമ്പര്യമാണ് ഭാരതത്തിന്റേത് എന്ന ഇന്നത്തെ വാദങ്ങൾ ചരിത്രപരമായി ശരിയല്ല. ചാർവാകന്റെ ആശയങ്ങളിൽ ജനങ്ങൾ ആകൃഷ്ടരാവുകയും ബ്രാഹ്മണ മേധാവിത്വത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ ജീവനോടെ ചുട്ടരിക്കുകയായിരുന്നു അന്നത്തെ അധികാരികൾ ചെയ്തത്. അദ്ദേഹത്തോടൊപ്പം ആ വിപ്ലവകരമായ ആശയങ്ങളും നശിപ്പിക്കപ്പെട്ടു. ദേവിപ്രസാദ ചതുപാധിയുടെ ലോകായതം പോലുള്ള സ്വതന്ത്ര പഠനങ്ങളാണ് ചാർവാക ദർശനങ്ങളെക്കുറിച്ച് പിന്നീട് വെളിച്ചം വീശിയത്. കുട്ടികൾക്ക് നാം നൽകേണ്ടത് അന്ധമായ ഭയമല്ല, മറിച്ച് എല്ലാം ചോദ്യം ചെയ്യാനുള്ള ശാസ്ത്രബോധമാണ്. ദൈവമില്ലാത്തൊരു ലോകത്ത് എങ്ങനെ ധാർമ്മികമായി ജീവിക്കാമെന്ന് ചോദിച്ചാൽ ഈ ലോകത്തെ സ്നേഹിക്കുകയും യുക്തിപൂർവം പ്രവർത്തിക്കുകയും ചെയ്യുന്ന എന്ന ചാർവാക ദർശനം തന്നെയാണ് ഇന്നും പ്രസക്തം. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. എന്നാൽ ആ അത്ഭുതങ്ങൾക്ക് പിന്നിലെ സത്യം കണ്ടെത്താൻ നമുക്ക് വേണ്ടത് അന്ധമായ ഭയമല്ല, മറിച്ച് എല്ലാം ചോദ്യം ചെയ്യാനുള്ള ശാസ്ത്രബോധമാണ്. ഭാരതീയ ചിന്തകനായ ചാർവാകൻ നമ്മെ പഠിപ്പിച്ചത് മറ്റാരുമല്ല, സ്വന്തം യുക്തിയാണ് നമ്മുടെ വഴികാട്ടിയാകേണ്ടത് എന്നാണ്. മുതിർന്നവർ പറയുന്നതായാലും പുസ്തകങ്ങളിൽ വായിക്കുന്നതായാലും അത് ശരിയാണോ എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. അന്ധവിശ്വാസങ്ങൾ വെറുമൊരു വിശ്വാസമല്ല, അവ നമ്മുടെ ആത്മാഭിമാനത്തെ ഇല്ലാതാക്കുന്ന ചൂഷണ തന്ത്രങ്ങളാണെന്ന് നാം തിരിച്ചറിയണം. അത്ഭുതങ്ങളിലല്ല, മറിച്ച് നമ്മുടെ അറിവിലും അധ്വാനത്തിലുമാണ് ലോകത്തിന്റെ പുരോഗതി കുടികൊള്ളുന്നത്. ദൈവമില്ലാത്തൊരു ലോകത്ത് എങ്ങനെ ജീവിക്കാമെന്ന് ചോദിച്ചാൽ ഈ ലോകത്തെയും സഹജീവികളെയും സ്നേഹിക്കുക എന്ന ചാർവാക ദർശനം പിന്തുടരുക. BC 2441 ജനിച്ച ചാർവാകൻ വേദങ്ങളിലും ഉപനിഷത്തുകളിലും അഗാധ പാണ്ഡിത്യം നേടിയിട്ടും തന്റെ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളെ അദ്ദേഹം ധീരമായി എതിർത്തു. യാഗങ്ങളിലെ മൃഗബലിയെയും അന്ധമായ ആചാരങ്ങളെയും ചോദ്യം ചെയ്ത അദ്ദേഹത്തെ അന്നത്തെ അധികാരികൾ ദ്രോഹിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഇന്നും നമുക്ക് വെളിച്ചം നൽകുന്നു. മരിച്ചവർക്ക് വേണ്ടിയുള്ള ചടങ്ങുകൾ നിഷ്ഫലമാണ്. ജീവിച്ചിരിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കഴിയുകയെന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപേ പറഞ്ഞൊരാൾ ചാർവാകൻ. ഇന്നലെ എന്തെന്നറിഞ്ഞാലേ നാളെയും നമുക്ക് ശരിയായി തിരിച്ചറിയാനാവൂ. അതുകൊണ്ട് എന്തിനേയും ശാസ്ത്രീയമായി നോക്കിക്കാണാൻ ശീലിക്കുക.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണസൈ റേഡിയോ 91.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: ജീവിതത്തിൽ അത്യാവശ്യം ദുഃഖിക്കാനുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാവും, ഇല്ലെന്ന് പറയുന്നില്ല. എന്നുവെച്ച് എപ്പോഴും അങ്ങനെ ദുഃഖിച്ചിരുന്നാൽ മാത്രം മതിയോ? പരിശ്രമത്തിലൂടെ വിജയപ്രാപ്തിയിലേക്ക് നീങ്ങുമ്പോൾ ഇടയ്ക്ക് വച്ചുണ്ടാകുന്ന തടസ്സങ്ങളിലും ദുഃഖങ്ങളിലും മനസ്സിടരാതെ സൂക്ഷിക്കുകയാണ് വേണ്ടത്. ധനനഷ്ടം കൊണ്ടോ സാഹചര്യപ്പിഴ കൊണ്ടോ ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടോ ഒക്കെ തടസ്സങ്ങൾ വരാം. തളരരുത്, ദുഃഖിക്കുകയും അരുത്. ദുഃഖം കർമ്മശക്തിയെ ക്ഷയിപ്പിക്കുകയേ ഉള്ളൂ. ദുഃഖത്തെ നിസ്സാരമായി കാണുക, അതിന്റെ നേരെ നോക്കി മന്ദഹസിക്കുക, മനഃപ്രസാദം പുലർത്തുക. വിവേകികളെ സംബന്ധിച്ചിടത്തോളം പെരുവെള്ളം പോലെ വന്നെത്തുന്ന ദുഃഖവും അവർ മനഃപൂർവ്വം വിചാരിച്ചാൽ ഇല്ലാതെയാവും. വരുന്ന ദുഃഖത്തെ സ്വീകരിക്കണോ നിരസിക്കണോ എന്ന് തീരുമാനിക്കുന്നതും മനസ്സാണല്ലോ. ആ പക്വത ഉണ്ടാവുക എന്നതാണ് മുഖ്യം. ഒരു ദുഃഖമുണ്ടായി എന്ന് വെച്ച് നല്ല പ്രവർത്തികളിൽ നിന്ന് ധീരന്മാർ പിന്മാറുകയില്ല. ശുഭാപ്തി വിശ്വാസത്തോടെ കൂടുതൽ കഠിനമായി അധ്വാനിച്ച് അവർ വിജയം കാണുക തന്നെ ചെയ്യും. ദുഃഖത്തെ അവർ അങ്ങോട്ട് ദുഃഖിപ്പിക്കും. അതിനുള്ള ഒരുക്കമാണ് വേണ്ടത്.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നുള്ളത് സെപ്റ്റംബർ 8-ന്റെ തട്ടകത്തിലാണ്. സെപ്റ്റംബർ 8 അന്തർദേശീയ സാക്ഷരതാ ദിനം. 1522 സെപ്റ്റംബർ 8 യുവാൻ ദെ അൽക്കാനോ എന്ന സ്പാനിഷ് നാവികൻ ഭൂമിയെ ചുറ്റിയുള്ള ആദ്യത്തെ സമുദ്രയാത്ര പൂർത്തിയാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിനോടൊപ്പമുണ്ടായിരുന്ന മഗല്ലന് അത് സാധിക്കാതെ പോയി. ഒരു ദ്വീപിൽ വച്ച് ഗോത്രവർഗക്കാരുമായുള്ള ഏറ്റുമുട്ടലിൽ മഗല്ലൻ കൊല്ലപ്പെട്ടു. 1982 സെപ്റ്റംബർ 8 ജമ്മുകാശ്മീർ സംസ്ഥാനത്തിൻ്റെ ആധുനിക ചരിത്രത്തെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ച രാഷ്ട്രീയ നേതാവ് ഷേഖ് അബ്ദുള്ള നിര്യാതനായി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സാന്ദ്യരാഗങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, സാന്ധ്യരാഗം കേൾക്കാം. സാന്ധ്യരാഗത്തിൽ ഇന്നാദ്യം രംഗം എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം. ആലപിച്ചത് കെ ജെ യേശുദാസ്.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. അത്യാധുനിക ട്രെയിൻ മെട്രോ കോച്ച് നിർമ്മാണത്തിലൂടെ ഇന്ത്യ ആഗോള നിർമ്മാണ ഹബ്ബായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി അല്പസമയത്തിനകം മുംബൈയിൽ നിർവഹിക്കും. ദേശീയപാതകളിലെ അപകടങ്ങൾ ഇല്ലാതാക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച് സംസ്ഥാന സർക്കാർ. കമ്മിറ്റികൾ 3 ദിവസത്തിനകം നിലവിൽ വരുമെന്ന് മന്ത്രി പി കെ ബഷീർ. സിഎംആർഎൽ പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡിജിപിക്ക് റിപ്പോർട്ട് നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആഭ്യന്തര സെക്രട്ടറി ഇക്കാര്യം പരിശോധിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. പൊതുഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള സ്പോൺസർഷിപ്പ് പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി കെഎസ്ആർടിസി. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് തുടക്കമായി. വാർത്തകൾ വിശദമായി. അത്യാധുനിക ട്രെയിൻ മെട്രോ കോച്ച് നിർമ്മാണത്തിലൂടെ ഇന്ത്യ ആഗോള നിർമ്മാണ ഹബ്ബായി മാറിയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. വെസ്റ്റേൺ സമർപ്പിത ചരക്ക് ഇടനാഴിയുടെ പൂർത്തിയായ 3 ഭാഗങ്ങൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ഗതാഗത മേഖലയിലെ നവീകരണം ഇന്ത്യയുടെ ചരക്ക് നീക്കത്തിൽ സമഗ്ര മാറ്റം കൊണ്ടുവരുമെന്നും രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ജീവനാഡിയായി ചരക്കിടനാഴി മാറുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
2: आज ईस्टर्न और वेस्टर्न डेडिकेट फ्रेट कॉरिडोर देश के व्यापार कारोबार का मुख्य आधार बन रहा है. डेडिकेटेड फ्रेट कॉरिडोर तेजी से विकसित होते भारत की जीवन रेखा है. इसने भारत के ट्रांसपोर्टेशन सेक्टर का कायाकल्प कर दिया है.
1: ചടങ്ങിൽ വിവിധ റെയിൽവേ ദേശീയപാതാ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. മുംബൈയിൽ നടക്കുന്ന ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 ഉദ്ഘാടനം അദ്ദേഹം അല്പസമയത്തിനകം നിർവഹിക്കും. ദേശീയപാതകളിലെ അപകടങ്ങൾ ഇല്ലാതാക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ 3 ദിവസത്തിനകം പ്രത്യേക കമ്മിറ്റികൾ നിലവിൽ വരുമെന്ന് പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ. ഓരോ ജില്ലയിലെയും ദേശീയപാതാ നിർമ്മാണവും സുരക്ഷയും കമ്മിറ്റി വിലയിരുത്തും. റോഡ് അപകടങ്ങളിലൂടെയുള്ള ജീവഹാനി ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്ത് വിളിച്ചുചേർത്ത അടിയന്തര യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഡിജിപി, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, NHAI സംസ്ഥാന മേധാവി, റോഡ് സേഫ്റ്റി അതോറിറ്റി ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലെ കായികശേഷി, ശാരീരിക ക്ഷമത, അച്ചടക്കം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയാണ് പോലീസ് മീറ്റുകളുടെ ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ഗെയിംസ് മീറ്റ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരായ പോരാട്ടം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശം മുൻനിർത്തിയാണ് ഈ വർഷത്തെ പോലീസ് മീറ്റ് നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലുമായാണ് മത്സരങ്ങൾ നടക്കുന്നത്.
3: സമസ്ത മേഖലകളിലും ഓപ്പറേഷൻ തുഫാന്റെ ചലനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെന്റും തന്നെ ഓപ്പറേഷൻ തുഫാന്റെ ചുവട് പിടിച്ചുകൊണ്ട് ലഹരിക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്താനുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നത് അഭിമാനകരമായ ഒരു കാര്യമാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശം മുൻനിർത്തിയാണ് ഇത്തവണത്തെ പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആൻഡ് ഗെയിംസ് മീറ്റ് ഇവിടെ നടക്കുന്നത്.
1: സിഎംആർഎൽ എക്സാലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ, മകളുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസ് തുടങ്ങിയവർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡിജിപിക്ക് റിപ്പോർട്ട് നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അഴിമതി തടയൽ നിയമപ്രകാരം കേസെടുക്കണമെന്നാണ് നിർദ്ദേശം. ഓരോരുത്തർക്കും കുറ്റകൃത്യത്തിലുള്ള പങ്ക് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സിഎംആർഎൽ എക്സാലോജിക് പണമിടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ കത്ത് തള്ളിക്കളയാൻ സാധിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണം എന്ന ആവശ്യത്തിൽ ആഭ്യന്തര സെക്രട്ടറി പരിശോധിച്ച് റിപ്പോർട്ട് നൽകും. ആവശ്യമെങ്കിൽ നിയമോപദേശം തേടുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു. അതേസമയം ഇഡി നിർദ്ദേശത്തിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ സംസ്ഥാന സർക്കാർ ഉടൻ കേസെടുക്കണമെന്ന് ബിജെപി നേതൃത്വം ആവശ്യപ്പെട്ടു. കേസെടുത്തില്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരം 6:30 നും 12:30 നും ഇടയിൽ ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെഎസ്ഇബി. വൈദ്യുതി ഉപയോഗം വർദ്ധിച്ചതും വൈദ്യുതിയുടെ ലഭ്യത കുറവുമാണ് നിയന്ത്രണത്തിന് കാരണമായി പറയുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പൊതുഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള സ്പോൺസർഷിപ്പ് പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങൾ KSRTC പുറത്തിറക്കി. കാലാവധി പൂർത്തിയാക്കിയ വാഹനങ്ങൾക്ക് പകരം സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും പുതിയ ബസുകൾ ഇതിലൂടെ സ്പോൺസർ ചെയ്യാം. CSR ഫണ്ടുകൾ ഉപയോഗിച്ചും ബസുകൾ സംഭാവന നൽകാവുന്നതാണ്. വാഹനങ്ങൾ നേരിട്ട് വാങ്ങി നൽകുകയോ അതിനായുള്ള തുക കോർപ്പറേഷന് കൈമാറുകയോ ചെയ്യാം. സാമ്പത്തിക സഹായമായാണ് നൽകുന്നതെങ്കിൽ ടെൻഡർ നടപടികളിലൂടെ KSRTC തന്നെ വാഹനം വാങ്ങും. ഈ വർഷത്തെ ആറന്മുള വഴിപാട് വള്ളസദ്യ ബുക്കിംഗ് നാളെ അവസാനിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
5: 575 വഴിപാട് വള്ളസദ്യകൾ ഇതിനോടകം ബുക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 466 വള്ളസദ്യകളും നടന്നു കഴിഞ്ഞു. 18 വള്ളസദ്യകൾ അടുത്ത വർഷത്തേക്ക് മാറ്റിയിട്ടുണ്ട്. സമാപന ദിവസമായ ഈ മാസം 16 നടക്കുന്ന ചടങ്ങുകൾ സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. പള്ളിയോട് സേവാ സംഘം പ്രത്യേക പാസ് മുഖേന നടത്തിയ ആറന്മുള സദ്യയിൽ 17,000 അധികം ആളുകൾ പങ്കെടുത്തു.
1: മുതിർന്ന പൌരന്മാർക്കുള്ള ലബോറട്ടറി പരിശോധനകൾക്ക് നാളെ മുതൽ അടുത്ത മാസം 6 വരെ പ്രത്യേക ഇളവ് പ്രഖ്യാപിച്ച് തിരുവനന്തപുരത്തെ ഹിന്ദ് ലാബ്സ് ഡയഗ്നോസ്റ്റിക് സെന്റർ ആന്റ് സ്പെഷ്യാലിറ്റി ക്ലിനിക്. 10-ാം വാർഷികത്തോടനുബന്ധിച്ച് അർഹരായ ഗുണഭോക്താക്കൾക്ക് സൌജന്യ ECG പാപ്സ്മിയർ പരിശോധനകളും ലഭ്യമാക്കും. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ കീഴിലുള്ള സ്ഥാപനമാണ് ഹിന്ദ് ലാബ്സ്. 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഈ മാസം 22-ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. ഗുജറാത്തിലെ ഏക്താ നഗറിലാണ് സമ്മാന വിതരണം സംഘടിപ്പിച്ചത്.

അവതരിപ്പിച്ചിരിക്കുന്നത്. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടി മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങും. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മറ്റന്നാൾ മുതൽ ശനിയാഴ്ച വരെ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 555 പോയിന്റ് ഇടിഞ്ഞ് 75,578-ലും നിഫ്റ്റി 144 പോയിന്റ് നഷ്ടത്തിൽ 23,635-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 880 രൂപ വർദ്ധിച്ച് 113,920 രൂപയും ഗ്രാമിന് 14,240 രൂപയുമാണ് ഇന്നത്തെ വില. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചതായി മേരാ യുവഭാരത് സംസ്ഥാന ഡയറക്ടർ അഭയ് ശങ്കർ എസ്ആർ. 15-നും 29-നും ഇടയിൽ പ്രായമുള്ള യുവജനങ്ങൾക്ക് ഈ മാസം 30 വരെ നടക്കുന്ന ക്വിസിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. 2027 ജനുവരി 10 മുതൽ 12 വരെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാൻ വിജയികൾക്ക് അവസരം ലഭിക്കും. പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൺ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നാളെ കൊല്ലത്ത് നിർവഹിക്കും. കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് പോഷൺ മാസാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. തിയേറ്ററുകളിലും പൊതുവിപണിയിലും ഉൽപ്പന്നങ്ങളുടെ അളവിലും തൂക്കത്തിലും വിലയിലും വ്യത്യാസം വരുത്തി കച്ചവടം നടത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. പിറവത്ത് പഞ്ചായത്ത് നഗരസഭാതല ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ പരിശോധനാ ക്യാമ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധിയുടെയും ഇന്റർനെറ്റ് യുഗത്തിന്റെയും വേഗത്തിനൊപ്പം അധ്യാപക സമൂഹവും വെല്ലുവിളികൾ ഏറ്റെടുത്ത് മുന്നോട്ടു പോകണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. തുടർച്ചയായ പഠനം എല്ലാവർക്കും ആവശ്യമാണെന്നും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകാനാണ് സർക്കാർ ശ്രമമെന്നും തിരുവനന്തപുരത്ത് സിമാറ്റ് കേരള സംഘടിപ്പിച്ച പ്രഥമ അധ്യാപകർക്കുള്ള റെസിഡൻഷ്യൽ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അത്യാധുനിക ട്രെയിൻ മെട്രോ കോച്ച് നിർമ്മാണത്തിലൂടെ ഇന്ത്യ ആഗോള നിർമ്മാണ ഹബ്ബായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി അല്പസമയത്തിനകം മുംബൈയിൽ നിർവഹിക്കും. ദേശീയപാതകളിലെ അപകടങ്ങൾ ഇല്ലാതാക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച സംസ്ഥാന സർക്കാർ. കമ്മിറ്റികൾ 3 ദിവസത്തിനകം നിലവിൽ വരുമെന്ന് മന്ത്രി പി കെ ബഷീർ. സിഎംആർഎൽ പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡിജിപിക്ക് റിപ്പോർട്ട് നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആഭ്യന്തര സെക്രട്ടറി ഇക്കാര്യം പരിശോധിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. പൊതുഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള സ്പോൺസർഷിപ്പ് പദ്ധതിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി കെഎസ്ആർടിസി. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. 47ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് തുടക്കമായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. വർത്തമാനങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനുള്ള ഒരിടമാണ് പോക്കുവയിൽ തത്സമയ പരിപാടി. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ ആശയങ്ങളുമായി വിളിക്കുന്ന ശ്രോതാക്കളെ കൊണ്ട് വളരെ സമൃദ്ധമാണ്. കൊച്ചു കൊച്ചു പരിഭവങ്ങളുടെയും ഇണക്കത്തിന്റെയും പിണക്കത്തിന്റെയും ഒക്കെ ഒരിടം. മഹത്തായ ആശയങ്ങളൊന്നും വേണമെന്നില്ല നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാൻ. ഹൃദയസ്പർശിയായി സംസാരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒരാളെ സാന്ത്വനിപ്പിക്കാനത് വളരെ ധാരാളമാണ്. എന്തായാലും ഒരുപാട് ശ്രോതാക്കൾ നമ്മളെ സ്ഥിരവും വിളിക്കാറുണ്ട്. ജീവിതത്തിന്റെ സുഖവും സന്തോഷവും ഒക്കെ വിളിച്ചോകുന്ന വർത്തമാനങ്ങളാണ്. അപ്പം മനസ്സിനെ ശാന്തമാക്കാനും സുഖപ്പെടുത്താനും നല്ല വർത്തമാനങ്ങൾക്കും പാട്ടുകൾക്കും ഒക്കെ കഴിയും. അപ്പം നമുക്ക് നല്ല വർത്തമാനങ്ങൾ പറയാം, പാട്ടുകൾ പാടാം, പാട്ടുകൾ പറയാം, ആവശ്യപ്പെടാം. നിങ്ങളോടൊപ്പം ഉള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
3: നമസ്കാരം മാഡം.
2: നമസ്കാരം ഉണ്ടല്ലോ, ഇതാരാണ്?
3: ഞാൻ വിജയൻ.
2: പഴയ വിജയം അങ്ങനെ ഉണ്ടോ? പഴയതും പുതിയതും
3: കുറെ നാളായില്ലേ.
2: നമ്മളെ റേഡിയോയിൽ ഒറ്റ വിജയമേ ഉള്ളൂ. അത് നമുക്ക് എന്നും പുതിയ ആളാണ്. വേറെ വിജയമുണ്ട്? വിജയകുമാരി ഉണ്ട്, വിജയമ്മ അമ്മ ഒരാളെ ഉള്ളൂ. ആ സുഖമാണ്. എന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്, ഓർമ്മ ഉണ്ടെന്നറിയാം. പിന്നെ ആരെങ്കിലും മറന്നു പോവാൻ പാടുണ്ടോ? അല്ലെങ്കിൽ തന്നെ
3: കഴിഞ്ഞ ബുധനാഴ്ച
2: കൊച്ചുനേരനുള്ള സാറായിട്ട് സംസാരിച്ചോ? ആ,
3: കവിതയൊക്കെ
2: ആദ്യത്തെ കോള് വിജയമ്മയായിരുന്നു. സാറിനെ അറിയാമോ കൊച്ചുനേരനുള്ള സാറിനെ? അറിഞ്ഞൂടാ. അന്ന് ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. സാറൊരു കവിയൊക്കെയാണ്, ഒരു നല്ല നല്ല ഒരു മനുഷ്യൻ.
3: അതല്ല, ഒരൊറ്റ ശ്രോതാവിനെ പോലെ വിടാതെ മൊത്തത്തില് കത്തറിയും പാടിച്ചു,
2: കവിത ചൊല്ലിക്കൊടുത്ത്. അടിപൊളി. സ്വന്തമായിട്ട് ഇഷ്ടംപോലെ കവിത കയ്യിലുണ്ട്.
3: നല്ല ഇത്രയും പ്രായമായിട്ടും ആ അക്ഷരങ്ങളെല്ലാം തെറ്റാതെ നല്ല രീതിയില് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ
2: അതാണ്. സാറ് ഇത്രയും പ്രായമൊക്കെ ഉണ്ടെങ്കിലും സാറ് ഈ സ്റ്റെപ്പൊക്കെ നമ്മളെക്കാളും സ്പീഡിന് ഓടിക്കയറും. നമ്മളൊക്കെ വന്ന് കെതച്ചും അവിടെ സ്റ്റെപ്പിൽ പിടിച്ചൊക്കെയാണ് കയറി പറഞ്ഞത്. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് റേഡിയോയില് സാറിനെ കിട്ടിയതും വലിയൊരു ഭാഗ്യമാണ്. നമ്മുടെ നമ്മുടെ ഭാഗ്യമാണ്, കരുണാസായി റേഡിയോയുടെ ഭാഗ്യമാണ്.
3: അങ്ങനെയുള്ള ആളുകളും അമ്മച്ചി കൂടെ തപ്പിയിടണം.
2: വിജയമ്മ പോരുന്നോ ഞങ്ങളുടെ കൂടെ? അങ്ങനെയൊന്നുമില്ല, മിക്കവാറും അടുത്തൊക്കെ ഏതെങ്കിലും ഉദ്ദേശിച്ച പോലെ ആരെങ്കിലും ഒക്കെ വരുമായിരിക്കും.
3: എന്റെ കൊച്ചുമോള് നല്ല പാടും കേട്ടോ.
2: ആണോ?
3: സ്റ്റേജിലൊക്കെ കേറി നല്ലൊരു പാട്ടുകാരിയാണ്. അവരെ ഗ്രൂപ്പില് 10 പേരുണ്ട്.
2: ശരി,
3: മാഡത്തിന്റെ പാട്ടിടാൻ പറയാം.
2: വാട്സപ്പിലെ പാടി അയച്ചിരുന്നെങ്കിൽ നമുക്ക് കേൾപ്പിക്കാമായിരുന്നു.
3: ആയിരുന്നു, പക്ഷെ അവക്ക് അതിനെ പറ്റി അറിഞ്ഞൂടാ. ഇനി അവളെ നമ്പർ വിളിച്ചിട്ട് ഞാൻ പറയാം. ഇഷ്ടമില്ല അവള്. ബാങ്കില് ഇത്തിരി ജോലിയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പാട്ടിനും മറ്റേ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒഴിവുള്ള സമയത്ത് ഇതിന്റെ പ്രാക്ടീസിന് വേണ്ടി ഒക്കെ നടക്കും. എന്നെ പോലും വിളിക്കണില്ല, എന്നെ വിളിക്കാനും കിട്ടണില്ല.
2: തിരക്കാണ്, കംപ്ലീറ്റ് തിരക്ക്
3: തന്നെ. ഞാൻ വിളിച്ച ഫോൺ എടുക്കൂല, ഫോൺ എടുക്കാൻ പറ്റൂല. എങ്ങനെയെങ്കിലും ഒരു അറ്റം ഒരു ശകലം പറയും. പിന്നെ കഴിഞ്ഞ കൃഷ്ണ ജയന്തിരൊന്നും ഞാൻ ഇവിടെ വാക്ക് കത്തിച്ചപ്പോ വിളിച്ചു പറഞ്ഞു, അമ്മ ഞാൻ സ്റ്റേജിൽ കയറാൻ പോവുകയാണ്. പാട്ടിന് അന്ന് അവള് 16 പാട്ട് പാടി വീഡിയോയിലൊക്കെ പിടിച്ച്
2: അമ്മമാരനുഗ്രഹമൊക്കെ വാങ്ങിച്ചു കയറി.
3: 10 പേരുണ്ടായിരുന്നു കൃഷ്ണന്റെ.
2: അപ്പൊ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
3: ഓണപ്പഴത്തെ ഓണം പോലെ ഒരു ഓണം വന്നിട്ടില്ല
2: എന്നറിഞ്ഞ കൊള്ളൂലായിരുന്നു.
3: ഭയങ്കര ഓണായിരുന്നു, തന്നെ
2: അടിപൊളി ഓണായിരുന്നു.
3: അടിപൊളി, ഞാൻ പ്രതീക്ഷിച്ചില്ല. മോളും മക്കളും എല്ലാം വന്ന് ഡ്രസ്സുകളെല്ലാം കത്തി കെട്ടി എടുത്ത് തന്നു.
2: അത് ശരി.
3: എനിക്ക് ഇവിടെ അടുത്തുള്ള ഒരു കൊച്ചു മോളെ എനിക്ക്
2: ഡ്രസ്സൊക്കെ
3: ഒരുക്കി അങ്ങോട്ടുണ്ടാ വിളിച്ചിട്ട് പോയില്ല.
2: അപ്പൊ ഇവിടെ വന്ന് എല്ലാം റെഡിയാക്കി തന്നു.
3: തരൂല എന്ന് പറഞ്ഞു. അങ്ങനെ അവര് എല്ലാം ഒരുക്കി കവറിലെല്ലാം പാത്രങ്ങളിൽ അടുക്കി അടുക്കി എല്ലാം വെച്ച്
2: അങ്ങനെ ഈ 2026 ഓണം വളരെ സ്പെഷ്യൽ ആയിരുന്നു. മക്കളൊക്കെ വന്നു, മോള് വന്നു,
3: മക്കളൊക്കെ വന്നു. പക്ഷെ എനിക്ക് മനസ്സിന്
2: വിഷമം. പോട്ടെ, സാരില്ല. എന്തോ ഒരു വിഷമം വന്ന്. ഓക്കെ ഓക്കെ. അപ്പോഴേ ഈ വിഷമം മാറ്റി ഏത് പാട്ടാ കേക്കണ്ടേ? മംഗലം കുന്നിലെ മാൻ പേടയോ അല്ലേ?
3: എന്റെ കൊച്ചുനാളിലെ, കൊച്ചുനാളിലല്ല, എത്രയെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് ഈ പാട്ട് കേട്ടിട്ടുണ്ട്. അത് മറന്നു. ഈ ആ പാട്ട് എന്റെ അനക്കേ ഇല്ലായിരുന്നു. പിന്നെ ഈ കന്നാസ റേഡിയോയിലാണ് കേട്ടത്.
2: അപ്പൊ വീണ്ടും നമുക്ക് ആ പാട്ട് കേട്ട് നമ്മുടെ ഓർമ്മ ഒന്ന് പുതുക്കാം.
3: ആ പാട്ട് കേട്ടത്
2: ഭയങ്കര സന്തോഷം. അപ്പൊ വീണ്ടും നമുക്ക് ആ പാട്ട് കേൾക്കാമേ. അപ്പൊ സന്തോഷത്തോടെ ഇരിക്കണം, നമുക്ക് പാട്ട് കേട്ടിട്ട് വരാം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹസ്വാഗതം. വീണ്ടും ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: ആ, നമസ്കാരം ഉണ്ടല്ലോ, പറഞ്ഞോളൂ.
1: പി വി മുഹമ്മദ്, വടക്കേ വാവനൂര്.
0: ആ, പറയാം.
1: എന്താ, നല്ല വെയില്, നല്ല ചൂട്, ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട വിശേഷം. മഴയും പോയി, ഓണം കഴിയും പോയി, കുഞ്ഞു വെയിലും ചൂടൊക്കെ ഇങ്ങനെ സഹിച്ചിരുന്ന ഇരിക്കുക.
0: ആഗോളതാപനമൊക്കെ കൂടിയിട്ടുണ്ട്.
1: പ്രത്യേകിച്ച് ഞങ്ങളുടെ പാലക്കാട് ജില്ലക്കാർക്ക് ഒന്നുകൂടി,
0: പാലക്കാട് പൊതുവേ ചൂട് കൂടുതലായിരിക്കുമല്ലോ.
1: അതെ, അതിപ്പോ ആർക്കും വേറെ വിട്ടുകൊടുക്കില്ല.
0: നമ്മുടെ മാത്രം സ്വകാര്യ അഹങ്കാരമാണ്. ഇവിടെ 4 ഡിഗ്രി കൂടുതലാണെങ്കിൽ അവിടെ 8 ഡിഗ്രി
1: കൂടുതലായിരിക്കും.
0: ഇന്ന് പുറത്ത് ഇങ്ങനെ ഇറങ്ങിട്ട് അകത്തോട്ട് വരുമ്പോ ഇങ്ങനെ ശരിക്കും ചൂട് കൊണ്ട് വെന്ത് കേണ് കയറി വന്നേ.
1: ഇന്നിപ്പോ പുറത്തൊക്കെ ഒന്ന് വെയിലൊക്കെ ഒന്ന് കൊണ്ടുക്കണെന്ന് കുറച്ച് പുറത്തുനിന്ന് കറങ്ങാളി പോയിട്ടുണ്ടായിരുന്നു കുറച്ചു നേരം. ഓരോ കാര്യങ്ങൾക്കായിട്ട്
0: പോയിരുന്നു.

0: നടക്കുന്നുണ്ടോ?
1: ആ ഉണ്ട്, വർക്കൊക്കെ ഉണ്ട്. ഇപ്പൊ പ്ലസ് വൺ വരെ യൂണിഫോം അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നേരത്തോട് കൂടിട്ട് ആൾക്കാട് അവസാനിപ്പിച്ചു, കൊണ്ടുപോയിട്ടില്ല. ഇന്നലൊക്കെ വരാന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊന്നും വന്നിട്ടില്ല.
0: തിടുക്കപ്പെട്ട് ചെയ്യേണ്ടതെല്ലാം ചെയ്ത് തീർത്ത് വെച്ചു.
1: ആ അത് ഓണത്തിന് മുമ്പ് കൊടുന്ന ഒന്നുവരാണ്. ഓണം കഴിഞ്ഞിട്ട് കൊടുക്കുള്ളവരോട് മാറ്റി വെച്ചതായിരുന്നു.
0: ഓക്കെ, അപ്പോ ഏത് പാട്ടാ വേണ്ടേ?
1: പാട്ട് നമുക്കിപ്പോ ഇന്നലെ നമ്മുടെ മമ്മൂക്കടെ ജന്മദിനൊക്കെ അല്ലായിരുന്നു.
0: അതെ,
1: അപ്പൊ മമ്മൂക്കടെ ഒരു പാട്ട് അവിടുന്ന് നമുക്കൊന്ന് കൊടുത്തേക്കാം. കൊച്ചി വഴിയ വേളയില്
0: എല്ലാരും കൂടെ കേക്കട്ടെ അല്ലേ?
1: അതെ അതെ. അപ്പൊ നമുക്ക് പിന്നിലാവ് എന്ന സിനിമയിലെ ഹിറ്റ് ഗാനാണല്ലോ മാനേ മധുര കരിമ്പ് എന്നുള്ള പാട്ട്.
0: മാനേ മധുര കരിമ്പ്
1: ആ പാട്ടോ. പിന്നെ അത് നമ്മുടെ പ്രത്യേക ഡെഡിക്കേഷൻ ഉള്ളത് നമ്മുടെ സൗഹൃദവാണിയിലെ കൂട്ടുകാർക്കും, പിന്നെ നമ്മുടെ സ്വപ്നക്കോട് റേഡിയോ കൂട്ടായ്മയിലെ കൂട്ടുകാർക്കും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും. പിന്നെ നമ്മുടെ അനുസാർ കരുനാഗപ്പള്ളി വിളിക്കാറുണ്ട്, നമ്മുടെ നദിയുടെ പുത്തനത്താണി, അവർക്കൊക്കെ ആയിക്കോട്ടെ കേട്ടോ.
0: ശരി, അപ്പൊ എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: ഓക്കെ, താങ്ക് യു.
0: ശരി, ഓക്കെ.

0: പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ജീവിതം ഏൽപ്പിക്കുന്ന യാതനകളിൽ നിന്ന് നമുക്ക് അല്പസമയത്തേക്ക് മാറി നിൽക്കാം. ഹൃദയം തുറന്ന് പരസ്പരം സംസാരിക്കാം. ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാം. വിശേഷങ്ങൾ പറയാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്? സുഖമാണല്ലോ? അതിന്റെ കൂടെ ഉള്ളല്ലേ?
1: പിന്നെ കണ്ണില് തുമിലെന്തെ അങ്ങനെ പോയി. ഇതിന് മുമ്പേ പോയപ്പോ മരുന്നൊഴിക്കാൻ തന്നു. അങ്ങനെ ഇന്നലെ പോയപ്പോ ഇനി തിങ്കളാഴ്ച ചെല്ലാൻ പറഞ്ഞു. മിക്കവാറും ഓപ്പറേഷൻ കാണണമെന്ന് തോന്നണം. നെടുമങ്ങാട്ടിയിൽ
0: നെടുമങ്ങാട്
1: ഗവൺമെന്റ് ആശുപത്രിയിൽ തന്നെ. അവിടെ നല്ല ഡോക്ടർമാരുണ്ട്.
0: അവിടെ തന്നെ കണ്ണിന്റെ ഇതൊക്കെ ചെയ്യും അല്ലേ?
1: കണ്ണിന്റെ ചൊവ്വയും വെള്ളിയേ ഉള്ളൂ. അന്ന് എനിക്ക് 106-ാമത്തെ നമ്പരായിരുന്നു. 3 മണിയായി വീട്ടിൽ
0: വന്നേ.
1: ഇന്നലെ പിന്നെ അവര് കണ്ണ് നോക്കാൻ വേണ്ടിയാണ്. അപ്പോഴും ഒരുപാട് ആളുകളില്ല. അങ്ങനെ ഇന്നലെ നോക്കി 12 മണിയായപ്പോ വീട്ടിലെത്തി.
0: കണ്ണൊക്കെ നോക്കി വിട്ടു.
1: ഓ, കണ്ണൊക്കെ നോക്കി ടെസ്റ്റ് ചെയ്ത് പിന്നെ തിങ്കളാഴ്ച ചെല്ലാൻ പറഞ്ഞിരിക്കുന്നു. ഓരെല്ലാം മരുന്ന് ഇപ്പം തന്നു. അമ്മ രണ്ടനുണ്ട്.
0: ഓക്കേ. അപ്പൊ എന്തായാലും സർജറി ചെയ്തിട്ടൊക്കെ ആയാലും പെട്ടെന്ന് കണ്ണൊക്കെ റെഡിയായി വരട്ടെ അല്ലേ?
1: ഒരു കണ്ണിനെ ഇങ്ങനെ കുഴപ്പം. ഇങ്ങനെ അക്ഷരങ്ങൾ നോക്കുമ്പോ ആരും നടക്കില്ലതൊക്കെ കാണും. മഴ വിജയിൻ്റെതുപോലെ.
0: അയ്യോ.
1: ഓ, അങ്ങനെ രാവിലെ വരച്ച് ബി പി കണ്ണിനകത്ത് കയറിയായിരിക്കുന്നു. പക്ഷേ ബി പിയും വളരെ കുറവ്. ഇന്നലെ നോക്കിയപ്പോൾ ഒരുപാട് കുറവ്. അങ്ങനെ ഒരുപാട് രോഗങ്ങളുണ്ട്.
0: ഓക്കേ. അപ്പൊ ഓണമൊക്കെ എങ്ങനെ ആഘോഷിച്ചു?
1: ഓണം നല്ല രീതിയിൽ ആഘോഷിച്ച്. 2 ദിവസം വൈകിയെങ്കിലും പൂട്ട്. അങ്ങനെ എല്ലാ കാര്യം. പക്ഷേ അവര് വിജയമ്മ പറഞ്ഞതുപോലെ ചെറിയ വിഷമങ്ങളും ഉണ്ടായി. മോൻ വന്നില്ല. മൂത്തമായി അടുത്താണ് താമസിക്കുന്നത്. പക്ഷെ അവനും അവന്റെ മക്കളും ആരും ഇവിടെ വന്നില്ല.
0: വേറെ മറ്റുള്ള എല്ലാരും വന്ന
1: മറ്റെല്ലാരും വന്ന് അവര് ഓണമൊക്കെ ആഘോഷിച്ച്. അവൻ വന്നില്ല. ഇതുവരെയും വന്നില്ല. ഇവിടെ അടുത്താണ്. നടന്നു വരെ തക്കതേ ഉള്ളൂ.
0: വരും. സൗകര്യം കിട്ടി കാണൂല. വരണ്ടെങ്കിൽ വരട്ടെ അല്ലേ?
1: അത്ര തന്നെ.
0: അങ്ങനെ ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചു.
1: ഓണം നന്നായിട്ട് ആഘോഷിച്ചാൽ ഇവിടെ ഉഴമലയ്ക്കൽ മത്സ്യം മൂല വള്ളംകളി ഉണ്ടായിരുന്നു. ഇതുവരെയും കണ്ടിട്ടില്ല. അങ്ങനെ പോയി ഞാൻ കാണാൻ.
0: എന്നിട്ട് ആര് ജയിച്ചു?
1: 4-ാമത്തെ വർഷം വരുന്നു. അത് നമ്മളെ ഇവിടത്തെ ഭഗവതി സംഘം തന്നെ ജയിച്ചത്. നമ്മളെ ക്ഷേത്ര ഭഗവതി ഭഗവതിയിലെ ചെറിയ വെള്ളവും വലിയ വെള്ളവും അവര് തന്നെ ജയിച്ചത്. മത്സ്യം മൂല ഇവിടെ 2-ാമത് ജയിച്ചു.
0: അങ്ങനെ അത് കണ്ടത് അതൊക്കെ വളരെ ആവേശപൂർവം കണ്ടു.
1: അത് കൊറേ നാളോട്ട് കാണണോ അതിലേക്ക് അത് കണ്ടു. പിന്നെ അരീക്കര പോണോന്ന് വിചാരിച്ചു. ക്ഷേത്രീയദേശൊന്നും പോവാൻ പറ്റൂലേക്ക് തല കറക്കമായതുകൊണ്ട്. അങ്ങനെ ആട്ട വിളിച്ചപ്പോ ഒരാട്ടയും ഇല്ല. അങ്ങനെ പോവാൻ പറ്റിയില്ല.
0: ഓട്ടോകൾക്കൊക്കെ തിരക്കാണല്ലോ ഉത്സവം പ്രമാണിച്ച്.
1: ഭയങ്കര തിരക്ക് കാരണം തിരുവനന്തപുരത്ത് ഉത്സവമായതുകൊണ്ട് ഘോഷയാത്ര ആയതുകൊണ്ട് ഒരാട്ടയും ചേരും.
0: ഓക്കേ. അപ്പൊ ഓണക്കൊടിയൊക്കെ വാങ്ങിച്ചോ?
1: ഓണക്കൊടി ഞാൻ വാങ്ങിച്ച്. മോള് കൊണ്ട് തന്നു. മോളെ മോള് കൊണ്ട് തന്നു. എല്ലാരും കൊണ്ട് തന്നു.
0: അങ്ങനെ കൊറേ കിട്ടിയപ്പോ
1: കൊറേ കിട്ടി.
0: ശരി. അപ്പൊ
1: അടുത്ത വർഷം ഉണ്ടായില്ലേ എന്നാക്കറിയാ. അതുകൊണ്ട് അതുണ്ടെങ്കിൽ എന്റെ ജന്മനാള് തിങ്കളാഴ്ചയാണ്. വേണം.
0: വരണ തിങ്കളാഴ്ചയാ?
1: വാ, വിനായക ചതുർത്ഥിയിലെ തലേ ദിവസം. പോയിട്ട് പോയിട്ട് പറഞ്ഞ് വെളുക്കുമുന്നേ തീരും.
0: അതൊക്കെ അങ്ങ് നടക്കും. അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നെ തിങ്കളാഴ്ചയാണ് ബർത്ത്ഡേ.
1: ഞാൻ മക്കളുടെ ആഴ്ചയും പറയില്ല. എന്റെ ജന്മാണെന്ന് ഞാൻ ഒരു ആഴ്ചയും പറയില്ല.
0: പറഞ്ഞ അങ്ങോട്ട് പറയണം. എല്ലൊക്കെ വാങ്ങിച്ചെടുക്കണം എന്നിട്ട്.
1: ഞാൻ ഇവിടെ കോവിലിരിക്കുന്നത് എന്തെങ്കിലും ഒക്കെ ചെയ്യുള്ളൂ.
0: കോവിലില് പായസത്തിനൊക്കെ കൊടുത്ത് അതൊക്കെ വാങ്ങിച്ചു തിന്നും.
1: ഓ, പായസം വെക്കാൻ ഇരിക്കല്ലേ. അന്ന് ഞാൻ പായസം വെച്ചു.
0: സ്വന്തമായിട്ട് പായസം വെച്ച് അങ്ങോട്ട് കുടിക്കണം. അതെ, ഞാൻ എന്റെ സ്വന്തം വീട്ടിൽ നിന്ന് പായസം കുടിക്കും. അപ്പൊ നമുക്ക് തിരുവോണത്തെ അല്ല ബർത്ത്ഡേടെ അന്ന് ഒരു പായസം വെക്കലും ചെറിയൊരു സദ്യയൊക്കെ അങ്ങ് റെഡിയാക്കാം.
1: ചെറിയ രീതിയിൽ മോൻ ഉണ്ടെങ്കിൽ അവൻ പോണെങ്കിൽ ഉച്ചയ്ക്ക് ആരും കാണൂല്ലല്ലോ. അതുകൊണ്ട് പിന്നെ എനിക്ക് അതൊരു വിഷമം പോകണം. അവന് ജോലിക്ക് പോയേ പറ്റോട്. IS അറിയില്ലോ പോണേ.
0: അപ്പൊ രാവിലെ ഉണരുമ്പോഴത്തേക്കും അത് അത് മറന്നു പോണെങ്കി ഒന്ന് ഓർമ്മിപ്പിച്ച് അതൊക്കെ ആഘോഷിക്കണം നമ്മള്. അപ്പൊ പായസമൊക്കെ വെച്ച് കുടിച്ച് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കണം. ഓണമല്ല ബർത്ത്ഡേ.
1: ശിവകോവിലും പോയി ഇവിടെ നടയിലെ കോവിലൊക്കെ പോണം, ഭദ്രകാളി ക്ഷേത്രത്തിൽ പോണോന്നൊക്കെ
0: മനസ്സിലുണ്ട്. അപ്പൊ അതെല്ലാം ഓർത്തങ്ങ് ചെയ്യണം കേട്ടാ. തിങ്കളാഴ്ച ഇനിയിപ്പോ നമുക്ക് ഫോൺ, തിങ്കളാഴ്ച നമുക്ക് ലൈവ് ഇല്ലല്ലോ. അപ്പൊ എന്തായാലും അഡ്വാൻസ് ആയിട്ട് കരുണാ സായി റേഡിയോയുടെ ഹാപ്പി ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
1: ഇന്ന് ഞാൻ ചോദിച്ചത് അമ്മ മനസ്സ് തങ്ക മനസ്സ്.
0: സ്വന്തമായിട്ട് ചോദിച്ചു അഞ്ചു പാട്ട്.
1: മൂന്നാഴ്ചയോട് ഈ പാട്ട് മനസ്സിൽ ചെയ്യണം. അപ്പോഴും ഒരു ദിവസം കട്ടായി, കട്ടായെങ്കിൽ ഞാൻ പറഞ്ഞ പാട്ട് ചെയ്യുന്നു.
0: രാപ്പകൽ എന്ന ചിത്രത്തിലെ അമ്മ മനസ്സ് തങ്ക മനസ്സ് മുറ്റത്തെ തുളസി പോലെ, ആ പാട്ടാണ്. അപ്പൊ ആ പാട്ട് നമുക്ക് എല്ലാവർക്കും ആയിട്ടും കേട്ടാലോ.
1: ഓക്കെ
0: ഓക്കെ ശരി.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുംബൈയിൽ ഉദ്ഘാടനം ചെയ്തു. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയോടുള്ള വിശ്വാസം വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി. ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ച നടത്തും. ശ്രീലങ്കയുമായുള്ള പ്രതിരോധ സമുദ്ര സുരക്ഷാ സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് കൊളംബോയിലെത്തി. ദേശീയപാതകളിലെ അപകടങ്ങൾ ഇല്ലാതാക്കാൻ കേരളത്തിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ 3 ദിവസത്തിനകം പ്രത്യേക സമിതികൾ രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും നാളെയും താപനില ഉയരാൻ സാധ്യത. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പ്. അഹമ്മദാബാദിൽ നടക്കുന്ന ലോക പാരാ ആർച്ചറി മത്സരങ്ങളിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം ഉൾപ്പെടെ 5 മെഡലുകൾ. മുംബൈയിൽ സംഘടിപ്പിച്ച ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. നൂതനാശയങ്ങൾക്കും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനത്തിനും മുൻഗണന നൽകിക്കൊണ്ട് ഇന്ത്യ തങ്ങളുടെ ഫിൻടെക് പ്രയാണം പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയോടുള്ള വിശ്വാസം വർദ്ധിച്ചു വരികയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും എത്തിയ എല്ലാ വിശിഷ്ടാതിഥികളെയും പ്രതിനിധികളെയും അദ്ദേഹം അഭിനന്ദിച്ചു. സാമൂഹിക സേവനവും ശുചിത്വവും ദൈനംദിന ശീലമാക്കാൻ പൌരന്മാരും ജനപ്രതിനിധികളും മുന്നോട്ടു വരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നവ്സാരിയിൽ ബിജെപിയുടെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് ശേഷം പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. വികസന പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ സമൂഹത്തിലെ അവസാന വ്യക്തിയിലേക്കും എത്തുമ്പോഴാണ് യഥാർത്ഥ വികസനം സാധ്യമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഈ മാസം 22nd ഗുജറാത്തിലെ ഏക്താനഗറിൽ സമ്മാനിക്കും. ആർട്ടിക്കിൾ 370 മികച്ച ചിത്രം. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിയും കാർത്തിക് ആര്യനും സ്വീകരിക്കും. യാമി ഗൌതമാണ് മികച്ച നടി. ആഗോള ഉൽപാദന കേന്ദ്രം എന്ന തലത്തിലേക്ക് ഇന്ത്യ ഉയർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ രാജ്യത്ത് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഗുജറാത്തിലെ വഡോദരയിൽ 35,000 കോടി രൂപയിലധികം വികസന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി.
1: വികസിത് ഭാരത് കെ സങ്കൽപ്പ് കീ സപ്ത ധാര കാ ആഹ്വാൻ കിയാ. ഈ സപ്ത ധാര മേ ഏക ധാര ഗതിശക്തി കീ ഭീ ഹൈ. ആജ് 2,800 കിലോമീറ്റർ സേ അധിക കാ ഡെഡിക്കേറ്റഡ് ഫ്രേറ്റ് കോറിഡോർ പ്രോജക്ട് പൂരാ ഹോ ഗയാ.
0: രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ ഐടിഐ ക്ലസ്റ്ററുകൾക്കായി 735 കോടിയിലധികം രൂപയുടെ തന്ത്രപ്രധാന നിക്ഷേപ പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. പിഎം സേതു പദ്ധതിയുടെ 5th നാഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ച നടത്തും. റഷ്യൻ പ്രതിനിധി ദിമിത്രി പെസ്കോവാണ് ഇക്കാര്യം അറിയിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട ആഗോള രാഷ്ട്രമായാണ് ഇന്ത്യയെ റഷ്യ കണക്കാക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലാണ് ബ്രിക്സ് ഉച്ചകോടി നടത്തുക. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സമുദ്ര സുരക്ഷാ സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീലങ്കയിലെത്തി. കൊളംബോയിലെ ഭണ്ഡാർ നായികെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ ശ്രീലങ്കൻ ഉപപ്രതിരോധ മന്ത്രി അരുണ ജയശേഖരെയും ഇന്ത്യൻ ഹൈക്കമ്മീഷൻ സന്തോഷ് ഝായും ചേർന്ന് സ്വീകരിച്ചു. സന്ദർശനവേളയിൽ ശ്രീലങ്കൻ ഭരണ നേതൃത്വവുമായും ഇന്ത്യൻ സമൂഹവുമായും രാജ്നാഥ് സിംഗ് ചർച്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ പരാമർശത്തിൽ കോൺഗ്രസ് എംപി രാഹുൽ ഗാന്ധിക്കെതിരായ മാനനഷ്ടക്കേസ് റദ്ദാക്കാനാകില്ലെന്ന് മുംബൈ ഹൈക്കോടതി. വിചാരണ കോടതി പുറപ്പെടുവിച്ച സമൻസ് ചോദ്യം ചെയ്ത് രാഹുൽ നൽകിയ ഹർജി ജസ്റ്റിസ് എൻ ആർ ബോർക്കറുടെ സിംഗിൾ ബെഞ്ച് തള്ളി. എന്നാൽ സുപ്രീംകോടതിയെ സമീപിക്കുന്നതിനായി മജിസ്ട്രേറ്റ് കോടതി നടപടികൾ നിർത്തിവച്ച മുൻ ഉത്തരവ് 6 ആഴ്ചത്തേക്ക് കൂടി ഹൈക്കോടതി നീട്ടി നൽകിയിട്ടുണ്ട്. റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട് 2018 നടത്തിയ പരാമർശങ്ങളുടെ പേരിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മാനനഷ്ടക്കേസ് ഫയൽ ചെയ്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ദേശീയപാതകളിലെ അപകടങ്ങൾ ഇല്ലാതാക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ 3 ദിവസത്തിനകം പ്രത്യേക സമിതികൾ നിലവിൽ വരുമെന്ന് പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ. ഓരോ ജില്ലയിലെയും ദേശീയപാത നിർമ്മാണവും സുരക്ഷയും സമിതി വിലയിരുത്തും. റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. റോഡ് അപകടങ്ങളിലൂടെയുള്ള ജീവഹാനി ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സിഎംആർഎൽ എക്സാലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ, മകളുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസ് തുടങ്ങിയവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡിജിപിക്ക് റിപ്പോർട്ട് നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അഴിമതി തടയൽ നിയമപ്രകാരം കേസെടുക്കണമെന്നാണ് നിർദ്ദേശം. ഓരോരുത്തർക്കും കുറ്റകൃത്യത്തിലുള്ള പങ്ക് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കേസെടുക്കുന്നത് സംബന്ധിച്ച് ആഭ്യന്തര സെക്രട്ടറി പരിശോധിച്ച് റിപ്പോർട്ട് നൽകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അതേസമയം ഇഡി നിർദ്ദേശത്തിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ സംസ്ഥാന സർക്കാർ ഉടൻ കേസെടുക്കണമെന്ന് ബിജെപി നേതൃത്വം ആവശ്യപ്പെട്ടു. എന്നാൽ വിഷയം നിയമപരമായി നേരിടുമെന്ന് സിപിഐഎം നേതൃത്വം അറിയിച്ചു. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഉത്തർപ്രദേശിലേക്ക് സംഘടിപ്പിച്ച പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമസംഘം ഇൻവെസ്റ്റ് യു പി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വിജയ് കിരൺ ആനന്ദുമായി ലക്നൌവിൽ കൂടിക്കാഴ്ച നടത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിക്കോട്.
3: ഏകദേശം 25 കോടി ജനസംഖ്യയും യുവജന തൊഴിൽ ശേഷിയുമുള്ള ഉത്തർപ്രദേശ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ സുപ്രധാന മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചതെന്ന് ഇൻവെസ്റ്റ് യു പി സിഇഒ വിജയ് കിരൺ ആനന്ദ് പറഞ്ഞു. കേരളം ഉത്തർപ്രദേശ് സഹകരണത്തിൽ വിനോദസഞ്ചാരം മികച്ച മേഖലയായി വിലയിരുത്തപ്പെട്ടു. കേരളത്തിന്റെ വിനോദസഞ്ചാര മാതൃകകളെ ഉത്തർപ്രദേശ് പഠിച്ചു വരികയാണെന്നും കേരളത്തിലെ ടൂർ ഓപ്പറേറ്റർമാരുമായും ഹോസ്പിറ്റാലിറ്റി മേഖലയുമായും കൂടുതൽ സഹകരണം സ്വാഗതം ചെയ്യുന്നതായും സിഇഒ വ്യക്തമാക്കി.
0: കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പുണ്ട്. മറ്റന്നാൾ ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിൽ ആദ്യത്തെ ഉന്നത മിലിറ്ററി കമാൻഡർ തല ഫ്ളാഗ് മീറ്റിംഗ് നടന്നതായി വിദേശകാര്യ മന്ത്രാലയം. ഈ മാസം 6-ാം തീയതി അരുണാചൽ പ്രദേശിലെ വാച്ചയിലും ഇന്നലെ ചൈനീസ് അതിർത്തിയിലെ ധാമയിലുമാണ് ഫ്ളാഗ് മീറ്റിംഗ് നടന്നത്. റഷ്യ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി നിരവധി ആശയങ്ങളും നിർദ്ദേശങ്ങളും ഇന്ത്യ ഇരുകക്ഷികളെയും അറിയിച്ചതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിന് ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയുടെ പിന്തുണ തുടരുമെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു.
4: So far we have sent 95 tons of relief material on board 7 aircraft and some more material. Forensic team and our tunnel rescue team are operating on ground. They are giving a helping hand in the rescue and relief efforts. 275 Indian nationals are missing in this disaster.
0: അഹമ്മദാബാദിൽ നടക്കുന്ന ലോക പാരാ ആർച്ചറി മത്സരങ്ങളിൽ ഇന്ത്യയ്ക്ക് 2 സ്വർണം. പാരാ റിക്കർവ് പുരുഷ ഡബിൾസിൽ സ്ലോവാക്കിയെ 6-2 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി ഹർവിന്ദർ സിംഗും വിജയ് സുന്ദിയും കിരീടം സ്വന്തമാക്കി. പാരാ വനിതാ റിക്കർവ് ഡബിൾസിൽ പൂജ ജാത്യനും ഭാവന ചൌധരിക്കും വെള്ളി മെഡൽ ലഭിച്ചു. കോമ്പൌണ്ട് വിഭാഗത്തിൽ ഇന്ത്യയുടെ തോമർകുമാറും ശ്യാം സുന്ദർ സ്വാമിയും പുരുഷ ഡബിൾസ് കിരീടം നേടി. ഓരോ സമൂഹത്തിന്റെയും സാമൂഹിക പദവിയുടെയും വ്യക്തമായ ചിത്രം ലഭിക്കാൻ കൃത്യമായ ജാതി സെൻസസ് അത്യാവശ്യമാണെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് തമിഴ്നാട് നിയമസഭ. ജാതി അടിസ്ഥാനമാക്കിയുള്ള സെൻസസിൽ എസ്സി എസ്ടി ഒബിസി എന്നിങ്ങനെ പൊതുവായ തരംതിരിക്കൽ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും കൂടുതൽ സൂക്ഷ്മമായി തരംതിരിച്ചിട്ടില്ലെന്നും തമിഴ്നാട് വ്യക്തമാക്കി. ബീഹാറിൽ പ്രളയക്കെടുതി രൂക്ഷം. ഗംഗ, ഗണ്ഡക്, കോസി, സോൺ നദികളിലെ ജലനിരപ്പ് താഴ്ന്നത് ചില പ്രദേശങ്ങളിൽ ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും മുംഖേർ, ബാഗേൽപൂർ എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ജലനിരപ്പ് ഇപ്പോഴും ഉയരുകയാണ്. 13 ജില്ലകളിലായി 27 ലക്ഷത്തിലധികം ആളുകളാണ് പ്രളയക്കെടുതി നേരിടുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുംബൈയിൽ ഉദ്ഘാടനം ചെയ്തു. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയോടുള്ള വിശ്വാസം വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി. ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ച നടത്തും. ശ്രീലങ്കയുമായുള്ള പ്രതിരോധ സമുദ്ര സുരക്ഷാ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് കൊളംബോയിലെത്തി. ദേശീയപാതകളിലെ അപകടങ്ങൾ ഇല്ലാതാക്കാൻ കേരളത്തിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ 3 ദിവസത്തിനകം പ്രത്യേക സമിതികൾ രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും നാളെയും താപനില ഉയരാൻ സാധ്യത. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പ്. അഹമ്മദാബാദിൽ നടക്കുന്ന ലോക പാര ആർച്ചറി മത്സരങ്ങളിൽ ഇന്ത്യയ്ക്ക് ഇന്ന് രണ്ട് സ്വർണമുൾപ്പെടെ അഞ്ച് മെഡലുകൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങൾ പറയാം, വർത്തമാനങ്ങളൊക്കെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ
1: ഹലോ, ആരാണ്?
2: ഞാൻ
1: പറഞ്ഞോളൂ. ശ്രീകാര്യത്ത് ഗിരിജിക്ക് എന്താ പറയാനുള്ളേ? സുഖമാണ്. ഭക്ഷണം കഴിക്കുമല്ലോ, കഴിച്ചിട്ടല്ലേ വരൂ. അപ്പൊ എന്തെങ്കിലുമൊക്കെ കുറിച്ചൊക്കെ വെച്ചിരിക്കണം.
2: ആതിരയാണ് കോൾ എടുത്തത്. ആതിരെ വന്നായിരുന്നിച്ചപ്പോ ആതിരെ ഇല്ലായിരുന്നു.
1: അന്നൊരു ദിവസം ഇല്ലായിരുന്നേ ഉള്ളു.
2: ഞാൻ മേടിച്ചു.
1: അല്ല, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓണമൊക്കെ അല്ലേ, ഓണം അടുപ്പിച്ചൊക്കെ ഉള്ള അവധിയൊക്കെ. ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
2: ഓണമൊക്കെ തിരുവോണത്തിന് മോന്റെ വീട്ടിൽ പോയി, പിന്നെ ബാക്കിയുള്ള ദിവസം ഇവിടെ തന്നെ നിന്നു. അത് പിന്നെ ഈ റെസിഡൻസിന്റെ പരിപാടി ഉണ്ടായിരുന്നു, കരയോഗത്തിന്റെയും റെസിഡൻസിന്റെയും ഒക്കെ. അതൊക്കെ ഓണം കഴിഞ്ഞ്
1: പോയാ?
2: ആ പോയി. ഇവിടെ അടുത്ത് തന്നെ
1: പോയി. പാട്ടൊക്കെ പാടിയാ?
2: ആ പാട്ട് പാടി.
1: അതാണല്ലോ പാട്ട് പാടുക,
2: അതാണല്ലോ മെയിന്.
1: ഉറക്കത്തിന്ന് വിളിച്ചാലും പാട്ട് പാടാൻ പറഞ്ഞാൽ ഉടനെ ബുക്ക് എടുത്തോണ്ടിരിക്കും.
2: അത് തന്നെ അത് തന്നെ.
1: എന്നിട്ട് ഏത് പാട്ട് പാടി?
2: കുടമില്ല പൂവിനും പാടി. പിന്നെ രാജഹംസമേ പാടി.
1: എന്ന് പറഞ്ഞ അവിടെയുള്ള ആൾക്കാരെല്ലാം ചെറിയ പൊട്ടിച്ച്.
2: ആ ചെറിയ പാടി.
1: പിന്നെ നമ്മൾ ഒന്നിൽ നിർത്തൂലല്ലോ, മൂന്നെണ്ണത്തില് നിർത്തൂ.
2: അത് രണ്ട് റെസിഡൻസിലാണ് പാടിയത്. റെസിഡൻസിൽ രണ്ട് റെസിഡൻസ് ഉണ്ട്. ഇപ്പൊ ഇവിടെ രണ്ടാഴ്ച ഇത്രയും പോലെ മറ്റേ പള്ളിയിലെ പാട്ടില് പാടും പോലെ. ഞാൻ വിശ്വാസത്താന്ന് പറയും പോലെ പാട്ടുണ്ടല്ലോ പള്ളിയിലെ പാട്ട്, ക്രിസ്ത്യൻ പാട്ട്. ആ അതെ, അതുപോലെ അവന് രണ്ടായി പിരിയെന്ന് പറയും പോലെ. അവന്റെ കരയോഗമുണ്ട്. കരയോഗത്തിൽ NSSC കരയോഗത്തിൽ ഒരു പാട്ട് പാടി. അങ്ങനെ രണ്ട് പാട്ട്. എന്നെക്കാളും വലിയ ഗായകരുണ്ട്, പാട്ട് പഠിച്ചിട്ട് വരുന്നവരുണ്ട്. നമ്മളെ എന്നാ കഴിയണതെന്ന് പാടും.
1: ഇപ്പൊ ചുരുക്കത്തിൽ പാടി പാടി ഫേമസ് ആയി, സെലിബ്രിറ്റി ആയി, സെലിബ്രിറ്റി.
2: പിന്നെ മോക്കും സാറിനും ഒക്കെ

0: എല്ലാവരും സുഖമായിരിക്കുന്നു.
1: പിന്നെ വേറെ എന്തോ ഇടയ്ക്ക് അലിയമ്മ സിസ്റ്ററിനെ എഴുതത്തെ ഡ്യൂട്ടി റൂമിൽ വിളിച്ച് അലിയമ്മ സിസ്റ്ററിന്റെ സംസാരിച്ച് ഇടയ്ക്കൊക്കെ
0: സമയ സന്ദർഭം കിട്ടുന്നത് പോലെ അല്ലേ.
1: ചിലപ്പോ അവര് തിരക്കിലൊക്കെ നിൽക്കണമെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റൂല.
0: നമുക്ക് വിളിക്കാൻ പറ്റും, അവർക്ക് സംസാരിക്കാൻ പറ്റും.
1: നമുക്ക് വിളിക്കാൻ പറ്റും.
0: തിരക്കിലായിരിക്കും. അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
1: ഇന്ന് പഴയ ഒരു സിനിമയാണ്, സത്രത്തിൽ ഒരു രാത്രി.
0: സത്രത്തിൽ ഒരു രാത്രി. ഓക്കെ,
1: അതില് ഈ പാട്ടാണ്. പ്രഭാത ശിവേനി തൊഴുതു മടങ്ങുമ്പോ പ്രസാദം കരുതിയതാർക്കു വേണ്ടി അഷ്ടപതി ഗാനം കേൾക്കും.

0: പ്രസാദം കരുതിയതാർക്കു വേണ്ടി. ആ പാട്ടാണ്.
1: ആർക്കു വേണ്ടിയാണ് കരുതിയിരുന്ന?
0: അത് ഞാൻ ഇങ്ങനെ റേഡിയോയിൽ കേട്ടപ്പോ പെട്ടെന്ന് സിനിമാ പേരും വരി എഴുതിയിട്ട് അപ്പൊ അടുത്ത പ്രാവശ്യം ചോദിക്കാൻ.
1: അപ്പൊ ഈ പാട്ടാണ് കേൾക്കേണ്ടത്, സത്രത്തിൽ ഒരു രാത്രി.
0: നല്ലൊരു പാട്ടാണ്.
1: നല്ലൊരു
0: പാട്ടാണ്.
1: നല്ലൊരു പാട്ടാണ്, അതാ കേട്ടോളൂ.
0: ആ ശരി, എല്ലാരും എന്റെ അന്വേഷണം അറിയിച്ചേക്കണം.
1: തീർച്ചയായും.
0: നന്ദകുമാറിനെയും മറ്റേ വിഷ്ണുവിനെയും മറ്റേ ഒരു
1: സതീശൻ എന്ന സ്റ്റാഫിൽ അഭിലാഷ്. പുതിയ പേരൊക്കെ ഇട്ട് ഞാൻ പറഞ്ഞേക്കാം. ഇനി മുതലേ സതീശൻ എന്നെ വിളിക്കൂ എന്ന് പറയാം.
0: ആ ശരി ശരി, എല്ലാരും എന്റെ അന്വേഷണം അറിയിച്ചേക്കണം, ആരെയും എടുത്തു പറയണില്ല. പിന്നെ മറ്റേ
1: അപ്പൊ എന്തായാലും എല്ലാവരെയും നമ്മൾ അന്വേഷണം അറിയിച്ചേക്കാം. പാട്ട് കേൾക്കാം.
0: കൃഷ്ണൻകുട്ടി സാർ. ഓ ശരി ശരി. ഓക്കെ ഓക്കെ
1: ഓക്കെ.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടമുള്ള ഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ് ആരാണ്?
1: ഗിരിജ.
0: ആ, ഗിരിജ കല്ലാർ, പറയൂ, എന്തൊക്കെ എന്ത് പറയുന്നു? പനി പിടിച്ച?
1: പനി, ശ്വാസം മുട്ടല്ലേ ഒക്കെ ആയി, നടക്കാനൊന്നും പറ്റാത്തൊക്കെയായി. അയ്യാതെ വീട്ടിൽ ഇരിക്കുന്നെ.
0: നടക്കാനൊന്നും പറ്റാതെ ആയ വയ്യാത്തുണ്ട്.
1: നടുവിനൊക്കെ നല്ല ഇത് ഇതായി പോയി. അങ്ങനെ
0: ഇപ്പൊ എങ്ങനെ ഉണ്ട്?
1: എന്തില്ല, കുറവുണ്ട്,
0: കുറച്ച് കുറവുണ്ട്. അപ്പൊ എന്തായാലും വളരെ പെട്ടെന്ന് കുറയട്ടെ. ആർക്ക്? മോഹനൻ ചേട്ടനോ? മഞ്ജുവിനും പനിയായി. അങ്ങനെ അതിൽ നിന്നൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ മാറി മാറി വരുന്നു. അതാണ്
1: കൈ ഭയങ്കര വേദനയാണ്. ഇങ്ങനെ
0: കൈ പൊക്കാൻ പറ്റാത്ത വേദനയിൽ ഇരിക്കുകയാണ്. ഓണം കഴിഞ്ഞിട്ടല്ലേ വയ്യാതെയൊക്കെ?
1: ഓണത്തിനെ എനിക്ക് സുഖമില്ലാതെ ശ്വാസം മുട്ടൽ കൂടുതലായിരുന്നു. പിന്നെ ഗുളികയെല്ലാം കുറവുണ്ട്.
0: ഫുഡൊക്കെ കഴിച്ചോ?
1: ചോറ് മരിച്ചിനി ഇളക്കിയതുണ്ട്. ചോറ് പയ്യെല്ലാം വെച്ച്
0: വച്ചത്.
1: മീൻകറി ഒക്കെ ഉണ്ട്. നീ അടുക്കളയില്ലേ? വെള്ളവും വിറവും അടുക്കളയില് ഉള്ളി കൊണ്ട്
0: വെച്ചിട്ട് എന്നിട്ട് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കഴിച്ചാ?
1: ഞാൻ കഴിച്ചു.
0: ഇത്തിരി ആഹാരമൊക്കെ കഴിക്കണമെങ്കിലേ ഇത് മാറുള്ളൂ, ക്ഷീണമൊക്കെ മാറുള്ളൂ.
1: ഒറ്റിരുന്ന് കഴിക്കുമ്പോ ഒരു മിന്നിഷ്ടം പോലെ തോന്നുന്നു. അത് പുള്ളി വരുമ്പോ പിന്നെ കഴിഞ്ഞിട്ട് കഴിക്കും. പിന്നെ രാവിലെ എന്തെങ്കിലും ഇത് പൂരം
0: ഉച്ചക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറച്ച് കഴിക്കണം, എന്നിട്ട് അദ്ദേഹം വന്നിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കണം. അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
1: എനിക്ക് ഒരു തമിഴ്, പഴയ തമിഴ് പാട്ടാണ്. ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്, ഊരില്ലാമേ ഊരില്ലാമേ പാട്ടിടാൻ ഉള്ളം തേങ്കിലേ. സിനിമയാണെന്ന് എനിക്ക് മറന്നുപോയി. ഞാൻ പാട്ട് കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് അത് സിനിമ ആരാ
0: അഭിനയിച്ചതാരെന്നൊന്നും അറിഞ്ഞൂടാ.
1: അറിഞ്ഞൂടാ, പാട്ടറിയാ. അങ്ങനെ കിടന്ന് ഇരുന്ന് ചെയ്തപ്പോഴേ എനിക്ക് മനസ്സിൽ ഇത് കിട്ടിയ പാട്ടാണ്. ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് ഈ സിനിമ.
0: അപ്പൊ ആ പണ്ട് കണ്ട ഒരു ഓർമ്മയിലാണ് നമ്മളെ ഈ പാട്ട് ചോദിക്കുന്നത്.
1: നല്ല പാട്ടാണ്, നല്ല പാട്ട്.
0: ഊരെല്ലാം ഉൻ പാട്ട് താൻ അല്ലേ?
1: സുഖം തന്നെ.
0: ആ, സുഖമായിട്ടിരിക്കുന്നു. അവിടെ സുഖമല്ലേ? ആ പറഞ്ഞല്ലോ, സുഖത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ആകെ വയ്യാണ്ടിരിക്കയാണ്. പിന്നെ മീനും മരച്ചീനിയൊക്കെ തിന്നമ്മ
1: ശരിയാവും.
0: ഇതിപ്പോ എന്താ ചെയ്യാൻ പറ്റുന്നത്? തിന്നാനും പറ്റൂല, തിന്നാതിരിക്കാനും പറ്റൂല.
1: അത് പുള്ളിക്ക് വേണ്ടിട്ട് പുള്ളി എടുത്ത് തന്നിട്ട് പോയത്. അത് അപ്പൊ അത് വേവിച്ച് വെക്കാൻ പറഞ്ഞു. അതിന്
0: ഞാൻ വേവിച്ച് വെച്ചു.
1: കഴിക്കുന്നവർക്ക് കഴിക്കാമല്ലോ.
0: ആ, കഴിക്കുന്നവർക്ക് കഴിക്കാം, കഴിക്കാൻ പറ്റാത്തവർക്ക് കൊതി നോക്കിക്കൊണ്ടിരിക്കാം.
1: ഈ പാട്ട് എന്റെ ആശയല്ല, എന്റെ ആതിരയ്ക്കും എന്റെ ലേഖകത്തിനും ആയിട്ട് പ്രത്യേക ഡെഡിക്കേഷൻ. പിന്നെ നമ്മളെ അടുക്കളയിലെ ഗായത്രി മാമിനെ കൂടെ ചേർത്ത്.
0: ആദ്യം നമുക്ക് രണ്ടു പേർക്കും, പിന്നെ കുറച്ച് ഗായത്രി ചേച്ചിക്കും. ശരി,
1: വേറെ ആർക്കും ഇല്ല ഡെഡിക്കേഷൻ.
0: ഇന്നിപ്പോ വേറെ ഈ പാട്ട് വേറെ ഒറ്റ മനുഷ്യൻ കേട്ടു, നമ്മൾ മൂന്നുപേരും മാത്രം കേൾക്കും. ഈ പാട്ട് കേക്കണ സമയത്ത് എല്ലാരും ചെവി അടച്ചു വെച്ചോണം. ഇതെനിക്കും ആതിരയ്ക്കും ഗായത്രിക്കും വേണ്ടി മാത്രമുള്ള പാട്ടാണ് പ്രിയ ശ്രോതാക്കളെ. ഗിരിജ കല്ലാർ നിന്നും ഗിരിജമ്മ ചോദിക്കുന്ന പാട്ടാണ്.
1: ഗിരിജ ഗിരിജെന്ന് മാത്രമല്ല, എന്റെ പേര് ഗിരിജകുമാരി എന്നാണ്.
0: ഓ, ഗിരിജകുമാരി അമ്മ. തൊട്ടു മുമ്പ് ഒരു ഗിരിജകുമാരിയാണ് നമ്മളെ വിളിച്ചത് കേട്ടോ. ആ, അപ്പൊ ഊരെല്ലാം പാട്ടുതാ. അപ്പൊ ആ പാട്ട് അതിലെ പാട്ടാണ് കേക്കേണ്ടേ. ഓക്കെ, അപ്പൊ ഇതാ കേട്ടോ പാട്ട്.
1: എന്നിട്ട്
0: അവിടെ സ്വസ്ഥമായി ഇരിക്കൂ, സുഖമായിരിക്കൂ. ഓക്കെ,
1: ശരി
0: ശരി, ഓക്കെ.

0: പ്രിയ ശ്രോതാക്കൾക്ക് പൂക്കുയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടമുള്ള പാട്ടുകളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ കൂടി ചേർന്ന ഒരു യാത്രയാണ് പോക്കുവയിൽ തത്സമയ പരിപാടി. സന്തോഷങ്ങളും ദുഃഖങ്ങളും ഓർമ്മകളും പ്രിയ ഗാനങ്ങളും നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്? ആ സബാസ്റ്റ്യൻ ചേട്ടാ, നമസ്കാരം. ഉണ്ടല്ലോ, നമസ്കാരം. നമ്മളെല്ലാരും ഏറ്റെടുത്ത് ഏത് പാട്ട് വേണം? പൂച്ചൽ ഖാർ സാറിന്റെ പാട്ടാണ്. പൂച്ചലിന്റെ തൊട്ടടുത്തിരുന്നിട്ട് നമ്മൾ ആ പാട്ട് ചോദിക്കണ്ടേ അല്ലേ?
1: താമസിക്കുന്നു,
0: നമ്മുടെ അയൽപക്കക്കാരനാണ്, നമ്മുടെ സ്വന്തം ആളാണ്. പിന്നെ എന്തുണ്ട്, ഓണമൊക്കെ എങ്ങനെ പോയി?
1: ഓണമൊക്കെ എല്ലാ വർഷം വരും പോലെ വന്നു പോയി എന്ന് തന്നെ പറയാം.
0: അത്രേ ഉള്ളൂ, വലുതായിട്ട് ആഘോഷിച്ചില്ല എന്ന് തോന്നുന്നു.
1: ആഘോഷം നമുക്കില്ല, എനിക്കില്ല.
0: ചേട്ടാ ഓണാഘോഷിക്കാറില്ല?
1: ഇല്ല, ഓണാഘോഷിക്കാനുള്ള ആള് വലുതില്ല.
0: ഇല്ല. അപ്പം ഓണത്തിന് സദ്യയൊക്കെ കഴിച്ച?
1: സദ്യ കഴിക്കാൻ പറ്റിയില്ല,
0: കഴിക്കാൻ പറ്റിയില്ല.
1: മോള് ഉണ്ടായിരുന്നു, മോള് വന്ന് തലേദിവസം പോയായിരുന്നു, ഒരാഴ്ച ഉണ്ടായിരുന്നു അവിടെയും. അവരുടെ അവരുടെ അമ്മാവി മാത്രമേ ഉള്ളൂ. അത് പിന്നെ തലേദിവസം അങ്ങ് പോയെന്ന് വെച്ചാൽ അവരെ വെട്ടിക്കാക്കിയിട്ട് അവ കൂടാൻ നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ തലേദിവസം ഒരാഴ്ച ഉണ്ടായിരുന്നു, തലേദിവസം തിരുവോണത്തിന്റെ തലേദിവസം അങ്ങ് പോയി.
0: പിന്നെ
1: മോൻ അവിടെ ഉണ്ടായിരുന്നു, മോനും മോനായത് ഒരു ഞങ്ങൾ പറഞ്ഞു. മോന്റെ ഭാര്യ എടുത്ത് പോയായിരുന്നു, അങ്ങനെ ഇവിടെ ഇല്ലായിരുന്നു, കേരളത്തിനകത്തില്ലായിരുന്നു.
0: അപ്പൊ ചുരുക്കത്തിൽ സബാസ്റ്റ്യൻ ചേട്ടാ മാത്രമേ ഓണത്തിന് വീട്ടിലുണ്ടായിരുന്നുള്ളൂ.
1: ഞാൻ വീട്ടിൽ മാത്രം വീടും കളയായിട്ടോ കഴിഞ്ഞു.
0: പിന്നെ എന്ത് കഴിച്ച ഓണത്തിന്?
1: കഴിച്ച് എന്റെ അടുത്ത് എന്റെ അനിയന്റെ അടുത്ത് താമസിക്കാണ്. അനിയൻ എന്ന് പറയുമ്പോ കൊച്ചിച്ചന്റെ മോന്റെ അടുത്ത്
0: താമസിക്കുക. അന്ന് ചോറൊക്കെ കൊണ്ടുവന്നു പറഞ്ഞ ആള്.
1: അങ്ങനെ ചോറ് ഞങ്ങൾക്ക്, ഞങ്ങള് അവന് കൊണ്ടുവരുന്ന ചോറ് ഞങ്ങൾ എന്തും കൂടി കഴിക്കും. അങ്ങനെ കഴിച്ചു,
0: അങ്ങനെ ഷെയർ ചെയ്ത് രണ്ടു കൂടെ കഴിച്ച്.
1: അതെ, ഓണാഘോഷം ഇനിയൊക്കെ ഇങ്ങനെയാണ്, ഇനി ജമ്മ ഇങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റില്ല, ഓണം വരുന്നു കാണാം, അങ്ങനെ ഉള്ള കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ആഗ്രഹം അത് നമ്മൾ അത് ചെയ്യാൻ പറ്റില്ല.
0: പണ്ടൊക്കെ നമ്മൾ എങ്ങനെ ആഘോഷിച്ചിരുന്നോ അതുപോലെ പറ്റൂല.
1: അത് പറ്റില്ല, അത് പറ്റില്ല. നമുക്ക് അത് അച്ഛനും അമ്മ ഒക്കെ ഉള്ള, അല്ലെങ്കിൽ സഹോദരങ്ങളൊക്കെ ഉള്ള ആ രീതിയിലുള്ള ഏർപ്പാടൊന്നും ഇനി നടക്കൂല.
0: അതെ അതെ, അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും ഒപ്പം ഇരുന്ന് ആഘോഷിച്ച ഓണം വേറെ, നമ്മുടെ സ്വന്തം ഫാമിലി ആയിട്ടുള്ള ഓണാഘോഷം വേറെ, സുഹൃത്തുക്കളടുത്തുള്ള ഓണാഘോഷം വേറെ. ഓരോരുത്തരും ഓരോ
1: ഫാമിലി ഉണ്ടാകുമ്പോ നല്ല രീതിയിൽ ആഘോഷിക്കാനുള്ള
0: അതെ അതെ, ഓരോരോ മാനസിക ഭാവമാണ് അല്ലേ?
1: അതെ അതെ.
0: ശരി, ഇന്ന് കടയിൽ തിരക്കൊക്കെ ഉണ്ടോ?
1: നമുക്ക് അങ്ങനത്തെ വലിയ കച്ചവടങ്ങൾ ഇപ്പൊ ഇല്ല.
0: അപ്പൊ ഇന്നിപ്പോ ചോറൊക്കെ കഴിച്ചോ?
1: ഇപ്പൊ ചോറ് കഴിച്ചു.
0: ശരി, അപ്പൊ ഞാനും കഴിച്ചു.

0: നീ കഴിച്ചില്ലെങ്കിൽ 4 മണിക്ക് ശേഷം അവർ ചോറൊന്നും തരൂല. സമയം കഴിഞ്ഞില്ലേ, 4 മണിയൊക്കെ ആകുമ്പോ എന്നെ ചോറില്ലെന്ന് പറയും. ആ കഴിച്ച സമയത്തിനും എല്ലാം തരും. 2 മണി കഴിഞ്ഞാ പിന്നെ ഇവിടെ ചോറ് തരൂല്ലെന്നാണ് പറയണേ. എവിടെയെങ്കിലും ആയിപ്പോയാ പറയൂ, ഒന്ന് എടുത്ത് വെച്ചേക്കണേ, നമ്മള് വരും. അങ്ങനെ പറഞ്ഞാ കിട്ടും, പറയാതിരുന്നാത്തിരി പാടാണ്. ശരി, അപ്പൊ നമ്മള് കഴിച്ചിട്ട് വരുമെന്നൊക്കെ അവര് വിചാരിക്കും. പിന്നെ ഇവിടെ ഒരു ടൈം ലിമിറ്റ് ഒക്കെ ഉണ്ട്, അപ്പൊ അത് കഴിഞ്ഞാ ഫുഡ് കിട്ടൂല. അങ്ങനെ വരുമ്പോ നല്ലതാ, നമുക്ക് സമയത്തിന് പോയി കഴിക്കാനും തോന്നുമല്ലോ. മറ്റത് എപ്പ ചെന്നാലും കഴിക്കാൻ തോന്നും, വാങ്ങിക്കും, പിന്നെ ഒരു 3:30 കഴിക്കാം. അപ്പൊ 1-2 ഇടയില് എന്തായാലും നമ്മള് ഫുഡ് കഴിച്ചിരിക്കും. അപ്പൊ എന്തായാലും സുഖമാണല്ലോ, ഒരുവിധം അങ്ങനെ ആശ്വാസത്തോടെ ഒക്കെ പോകുന്നു. അപ്പൊ ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും, നേരത്തെ ഒരേ സ്വഭാവം പറഞ്ഞാണ്ട് 2 പേർക്ക് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. ഞാൻ റേഡിയോ അങ്ങ് ഓഫ് ചെയ്തത്.
0: സത്യമായിട്ട് ഓഫ് ചെയ്താ
1: ധാരാളം കേൾക്കുന്ന പറഞ്ഞോണ്ട് പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റും.
0: ആ ഞാനും ആതിരയും മാത്രം കേട്ടാ മതി, പിന്നെ ഗായത്രി. അപ്പൊ ഞാന് ശ്രോതാക്കളടുത്ത് പറഞ്ഞ, അങ്ങനെ വേറെ ആരും കേക്കണ്ട.
1: ഞാൻ പറയുന്നത്
0: നമ്മളടുത്തുള്ള ഒരു പ്രത്യേക സ്നേഹം, അത് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, അത് സ്വന്തമാക്കി അഭിമാനിച്ചാലേ
1: പറ്റും.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടായിരുന്നു പറഞ്ഞേ?
1: അനുസാഹിനി ഇതാ എൻ തിരിഞ്ഞ പൂക്കൾ.

0: മനോഹരമായ ഒരു പാട്ടാണ് നമ്മുടെ പോച്ചൽ ഖാർ സാറിന്റെ. ഞാനത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്റെ ഒരു ഫ്രണ്ട് ഇത് പാടി കേൾക്കുമ്പോഴാണ്.
1: നല്ല രസമുള്ള
0: എന്റെ ഒരു കൂട്ടുകാരനുണ്ട് സാജൻ എന്നാണ് പേര്. ഈ പാട്ട് സാജൻ വളരെ മനോഹരമായി പാടും.
1: അപ്പൊ
0: സാജൻ പാടിക്കേട്ടാണ് ഈ പാട്ട് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. അപ്പൊ ഈ പാട്ട് ചേട്ടൻ എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ ചോദിക്കുന്നേ?
1: അപ്പൊ
0: ഞാൻ സാജനും കൂടെ വേണ്ടി പാട്ട് സമർപ്പിക്കുന്നു.
1: ഓക്കെ
0: ചേട്ടാ. അപ്പൊ
1: വളരെ
0: സാൻ സാർ ഇതിൽ പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കുന്ന ആളാണ്. ശ്രേഷ്ഠ മലയാളമൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. മാനസിക അങ്ങനെ ഒന്ന് രണ്ട് പ്രോഗ്രാംസ് ഒക്കെ ഇതിനകത്ത് അവതരിപ്പിക്കുന്ന ആളാണ്. ഭയങ്കര നന്നായിട്ട് പാടുന്ന ആളാണ്. എന്റെ ക്ലാസ്മേറ്റ് ആണ്, എന്റെ ഗുഡ് ഫ്രണ്ട് ആണ്. ഓ, നമ്മുടെ വെള്ളനാടിന്റെ സ്വന്തം ആള്, അധ്യാപകനാണ്. അപ്പൊ ശ്രേഷ്ഠ മലയാളവും പുതിയ പാഠങ്ങൾ എന്ന് പറയുന്ന രണ്ട് പരിപാടികളാണ് ഇപ്പൊ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചേട്ടൻ അതൊക്കെ എന്നെ ഓർമ്മിപ്പിച്ചു, നമുക്ക് ആ പാട്ട് കേൾക്കാം.
1: ഓക്കെ,
0: ശരി. അപ്പോ പോക്കോയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് സംസാരിച്ചത് സെബാസ്റ്റ്യൻ ചേട്ടനാണ്, പോച്ചിൽ നിന്ന്. അപ്പൊ നമ്മുടെ ഒരു പ്രിയ ശ്രോതാവാണ്. കുറെ വിഷമങ്ങളും ഒറ്റപ്പെടലും ഒക്കെ ഉണ്ട്, എന്നാലും കരുണാസ്തായ റേഡിയോ ഒരു വലിയ കൂട്ടാണ്. അപ്പൊ അദ്ദേഹം ആവശ്യപ്പെട്ട പോച്ചിൽ ഖാർ സാറിന്റെ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ എന്ന പാട്ട് നമുക്ക് പോക്കുവയിലൂടെ കേട്ടിട്ട് തിരിച്ചു വരാം.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ ഹൃദയം തുറന്ന് വർത്തമാനം പറയാം, പാട്ടുകൾ കേൾക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: ആ നമസ്കാരമുണ്ടല്ലോ, ആരാണ്?
1: ഇത് കണ്ണൂർ ജില്ലയിൽ നിന്നും ആനന്ദത്തോടെ വിളിക്കുന്ന ആനന്ദൻ ദിലാനുര.
0: ആ കുറെ നാളായല്ലോ.
1: ഒരുപാട് നാളായി സംസാരിച്ചിട്ട് മാഡം, ഓണത്തിനെ പറ്റിയിട്ടും സംസാരിക്കാൻ പറ്റില്ല.
0: ഓണം പറയാൻ പറ്റില്ല, ഓണം കഴിഞ്ഞിട്ട് പറയാൻ പറ്റില്ല,
1: ഒന്നും പറ്റില്ല. അതിലിടക്ക് ഓണത്തിലിടക്ക് ഞാനൊരു സന്ദേശം എന്ന സിനിമയിൽ ഒരു പാട്ടിന് ആവശ്യപ്പെട്ടിരുന്നു.
0: അതെനിക്ക് അതെനിക്ക്
1: അത് പക്ഷെ സംസാരിക്കാൻ പറ്റിയില്ല. ലൈനിൽ എത്തുമ്പോഴേക്കും കോള് ഡിസ്റ്റർബൻസ്.
0: ഒരു കോടി സ്വപ്നങ്ങൾ അതല്ലേ?
1: അല്ലല്ല, തുമ്പപ്പൂ ഓടിയൊടുത്തു ആ പാട്ട്.
0: ആ അന്ന് എന്ത് പറ്റി? അന്ന് ഫോൺ വിളിച്ചിട്ട് അവിടെ മറന്നിരിക്കുകയല്ലായിരുന്നോ?
1: അല്ല, ഞാൻ ഹലോ ഹലോ എന്ന് പറയുന്നുണ്ട്, പക്ഷെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒന്നും വരുന്നില്ല. അങ്ങനെ കോള് കട്ടായി. പക്ഷെ നേടെ പാട്ട് വെച്ചാൽ നീ.
0: ഞാൻ ഹലോ ഹലോ പറഞ്ഞിട്ട് അവിടെ നിന്ന് കോൾ എടുത്തില്ല.
1: എടുത്തില്ല അല്ലേ?
0: ആ ഇല്ല.
1: ആ അങ്ങനെ എനിക്ക്
0: അപ്പൊ ആർക്കാണ് കുറ്റം? കൊച്ചുകുട്ടികൾ കുറ്റം ചെയ്താൽ കോലുമിട്ടായി ഡായ് ഡായ് എന്ന്
1: കേട്ടിട്ടുണ്ടോ?
0: എനിക്ക് ഇവിടെ നിന്ന് അത്രയും ദൂരത്തിൽ വന്ന് അത് തരാൻ പറ്റാത്തോണ്ട് ഞാൻ പിന്നെ കേസ് വിട്ട്.
1: നമ്മുടെ സൗഹൃദമണിയിലെ കൂട്ടായ്മയിലെ സുഹൃത്തുക്കളെല്ലാം ചോദിച്ചു കാരണം സൈലന്തൊക്കെ വിളിക്കാതെ ശബ്ദം കേൾക്കുന്നില്ല.
0: ആ അതാണ്. അപ്പോ ഓണമൊക്കെ എങ്ങനെയാ ഉണ്ടായി?
1: ഓണെല്ലാം നല്ല ഗംഭീരമായിട്ട് ആഘോഷിച്ചു മാഡം. എന്താ പറയണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ബിരിയാണി വെച്ചു, സദ്യ ആക്കി, പായസം വെച്ച്, അങ്ങനെ നല്ല ഗംഭീരം. നമുക്ക് വർഷത്തിനങ്ങനെ ദൈവം ഇങ്ങനെ കഞ്ഞി തരുന്ന ചില അപൂർവം ഇത് ആഘോഷമാണല്ലോ, അത് നമ്മളെ എങ്ങനെയാലും കൊണ്ടാടണ്ടേ?
0: പിന്നെ തീർച്ചയായിട്ടും.
1: ആ അപ്പൊ ഓണൊക്കെ ഭംഗിയായിട്ട് ആഘോഷിച്ചു, ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു കണ്ടു. ആ അങ്ങനെയെല്ലാം ഇത് വിശേഷം മേടത്തോട് പറയാൻ പറ്റാതെ അതിന്റെ ഒരു
0: അതിന്റെ ഒരു ദുഃഖത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്.
1: അതെ അതെ അതെ.
0: സമയസമയങ്ങളിൽ കിട്ടിയാലല്ലേ നമുക്ക് ഇതൊക്കെ പങ്കുവയ്ക്കാൻ പറ്റൂ.
1: പങ്കുവയ്ക്കാൻ പറ്റും. അത് നമുക്ക് ഇങ്ങനെ ഇതേപോലെ നമ്മളെ സ്നേഹത്തോടുള്ള പ്രിയപ്പെട്ട ആളോട് സംസാരിക്കുമ്പോ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോ ഒരു മനസ്സിനൊരു സുഖമല്ലേ?
0: പിന്നെ തീർച്ചയായിട്ടും. പിന്നെ നമ്മുടെ ചേച്ചിമാരൊന്നും അനിയത്തിമാരൊന്നും വന്നില്ല?
1: വന്നിരുന്നു. പിന്നെ ചേച്ചിമാര് പിന്നെ
0: ചേച്ചിമാരില്ല,
1: ചേച്ചിമാരാണ്. ഒരു ചേച്ചിന്റെ മൂത്ത മകള് കാനഡയിൽ നിന്ന് ഫാമിലി അടക്കം 5 വർഷത്തിന് ശേഷം വന്നിന്. അവര് അവിടെ ഓണാഘോഷം ഗംഭീരമായിട്ട് ആഘോഷിച്ചു. ഞങ്ങളെ വീട്ടിൽ അതിന്റെ കുറച്ച് ദിവസം മുന്നേ വന്നു, ഓണാഘോഷിക്കേണ്ട ചെറിയ പോക്കറ്റ് മണിയെല്ലാം തന്നിട്ട് പോയി.
0: അങ്ങനെ ശ്രീദേവി ശ്രീകലെ അല്ലേ?
1: അല്ല, ശ്രീലതയും ശ്രീമതിയും.
0: ആ ശ്രീലതയും ശ്രീമതിയും. അതെ.
1: നമുക്ക് ഓണാഘോഷിക്കേണ്ട പൈസ എല്ലാം തന്ന് അവര് ഇന്നലെ 2 മാസമൊക്കെ ലീവ് കഴിഞ്ഞ് ഇന്നലെ പോ നാട്ടിലേക്ക് തിരിച്ചു പോയി.
0: അങ്ങനെയുണ്ട്, ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ട്.
1: അത് പക്ഷേങ്കില് മേഡം, നമുക്ക് ആ സ്നേഹം ഒരു അവര് അതിനുള്ള ഓണാഘോഷത്തിന്റെ പോക്കറ്റ് മണി തന്നാലും ഇരട്ടി ഇരട്ടി സഹോദര സ്നേഹം വാരിക്കോരി കൊടുക്കുന്നുണ്ട് അവർക്ക്. അതാണ് അങ്ങനെ കിട്ടുന്നത്.
0: ആ അതാണ്. അതാണ് പിന്നെ അത് ഒരു സന്തോഷമല്ലേ, സഹോദരങ്ങള് നമ്മളെ ഓർത്ത് എന്തെങ്കിലുമൊക്കെ പരസ്പരം ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്.
1: അതെ അതെ, നമ്മുടെ രക്തബന്ധ സ്നേഹബന്ധം അത് എപ്പോഴും നമ്മളെ എന്നും നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റണം. അത് സ്വത്തിനോ പണത്തിനോ മൂല്യം വെക്കാൻ പാടില്ല.
0: അതെ അതെ,
1: ആ ബന്ധം എപ്പോഴും നമ്മളെ അമ്മ, നമ്മളെ അച്ഛനെ അമ്മയും നമ്മളെ അമ്മ പെറ്റ മക്കളാണ് രക്തബന്ധമാണ്. സ്വത്തും പണമൊക്കെ അങ്ങ് പാറിപ്പറപ്പിച്ച് കളയണം, എന്നിട്ട് നമ്മുടെ സ്നേഹബന്ധ രക്തബന്ധത്തിന് പ്രാധാന്യമുണ്ട്.
0: അതെ അതെ,
1: അങ്ങനെയാണ് ഞാൻ എന്റെ ഇത്.
0: ഞാൻ അങ്ങനെയാണ്. ശരി, ഞാൻ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അപ്പൊ കടയിലെ തിരക്ക് കഴിഞ്ഞോ?
1: ഏകദേശം ചെറിയ തിരക്കുണ്ട്. പിന്നെ ഇന്നലെ നമ്മുടെ മമ്മൂക്കന്റെ ജന്മദിനം കൂടിയാണല്ലോ.
0: അതെ അതെ.
1: അപ്പൊ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു പാട്ടാ ഞാൻ ചോദിക്കുന്നത്.
0: ഏത് പാട്ടാ ചോദിക്കണേ?
1: കണ്ണാതളിയും
0: കാട്ടുകുറിഞ്ഞിയും
1: കണ്ണാടി അനുബന്ധം എന്ന സിനിമയിലെ പാട്ട്.
0: ഏത് സിനിമ?
1: അനുബന്ധം.
0: അനുബന്ധം.
1: അതെ അതെ.
0: അപ്പൊ അദ്ദേഹത്തിനാണ് ഈ പാട്ട് സമർപ്പിക്കുന്നത്.
1: അദ്ദേഹത്തിനായിട്ട് ആ പാട്ട് സമർപ്പിക്കുന്നു. ഞാനിത് താഴെ ചൊവ്വ കൃഷ്ണ ടാക്കീസ് കണ്ട സിനിമയാണ് മേഡം. അതിന്റെ കഥയും അതിന്റെ പാട്ടുകളെല്ലാം ഇപ്പോഴും എന്റെ മനസ്സിൽ എവിടെയൊക്കെയോ തങ്ങി,
0: മനസ്സിന്റെ കോണുകളിൽ എവിടെയോ ഇങ്ങനെ മറിഞ്ഞിരിക്കുന്നു.
1: അതെ അതെ. മമ്മൂക്കും ഒരുപാട് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് മേഡം ഈ പാട്ട് കേൾക്കുന്ന മതി.
0: ഈ താഴെ ചൊവ്വ മേലെ ചൊവ്വ എന്ന് പറയുന്ന ഈ സ്ഥലം ഞാൻ ഇടയ്ക്കിടെ ഇവിടെ നമ്മുടെ ഗ്രൂപ്പിൽ പറയാറുണ്ട്. മീൻസ് ഒരു ഒരു കടങ്കഥ ചോദിക്കും, ഒരു കടങ്കഥയല്ല കുസൃത ചോദ്യം. കണ്ണൂരിലും ഞാനുണ്ട്, ബഹിരാകാശത്തും ഞാനുണ്ട്, കലണ്ടറിലും ഞാനുണ്ട്, ആരാണ് ഞാൻ? അപ്പൊ ചൊവ്വ. അപ്പൊ അതങ്ങനെ ചൊവ്വ, അത് അവിടെ ഞാൻ പറയും കണ്ണൂരിലൊരു താഴെ ചൊവ്വേ മേലെ ചൊവ്വേ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് പറയുമ്പോഴല്ല ഞാൻ ദിലാലിനെ ഓർക്കാറുണ്ട്. ഇതെന്റെ സ്ഥിരം ചോദ്യമാണ്. അപ്പൊ വീട്ടിലെല്ലാരും ജസ്റ്റിനെ ഒക്കെ എന്റെ സ്നേഹാന്വേഷണം അറിയിക്കണം.
1: നിവേദ്യം.
0: ഓക്കെ.
1: അപ്പൊ പാട്ടൊക്കെ ഒരു കുടുംബാംഗം പോലെ ആയില്ലേ?
0: ആ അങ്ങനെ വേണ്ടേ? ശരി എന്നാൽ. ഓക്കെ.
1: പാട്ട് കേൾക്കാം.
0: ഓക്കെ ഓക്കെ.

0: പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടമുള്ള ഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെയായി സംഗീതമാകുന്ന ഈ യാത്രയിൽ നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം ടീച്ചർ.
0: നമസ്കാരം ഉണ്ടല്ലോ. ഇതാരാണ്?
1: ഇത് കുറിഞ്ചിലക്കോട് മണ്ണാറമാരെന്ന് വിജയകുമാറാണ്.
0: പറഞ്ഞോളൂ വിജയകുമാർ ചേട്ടാ.
1: ടീച്ചർക്ക് സുഖമാണെന്ന് അറിഞ്ഞു, ചോറ് കഴിച്ചെന്ന് അറിഞ്ഞു.
0: സുഖമാണെന്ന് അറിഞ്ഞു, ചോറ് കഴിച്ചെന്ന് അറിഞ്ഞു. ഓക്കെ,
1: പിന്നെ ഓണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചെന്ന് അറിഞ്ഞു.
0: ഓണം കുഴപ്പമില്ല, ഭയങ്കര അടിപൊളിയാണോന്ന് ചോദിച്ചല്ല, കുഴപ്പമില്ല. ഇപ്രാവശ്യത്തെ ഓണം വളരെ പെട്ടെന്ന് ദേ പോയി ദാ വന്നു പറഞ്ഞു. മഴയൊന്നും വിഷയമായില്ല, പക്ഷെ എന്താണെന്ന് അവിടെ എനിക്ക് നേരത്തെ ഓണം ആയതുകൊണ്ടായിരിക്കും.
1: നേരത്തെ ആദ്യം ആയതുകൊണ്ടായിരിക്കും.
0: സെപ്റ്റംബറിലൊക്കെ മതിയായിരുന്നു. അല്ല, കുറച്ചുകൂടെ കാത്തിരുന്ന് കിട്ടുമ്പോ ഒരു സന്തോഷമല്ലേ?
1: സന്തോഷം തന്നെ.
0: ഇതിങ്ങനെ എന്ത് പറയാൻ, പെട്ടെന്ന് ഒരു പൂത്തിരിയൊക്കെ കത്തി തീരുമ്പോലെ അങ്ങ് പോയി.

0: എന്നാലും കുഴപ്പമില്ല, വരും ഓണത്തെ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ അടുത്ത വർഷത്തെ ഓണം കാത്തിങ്ങനെ ഇരിക്കണം.
1: അടുത്ത വർഷം അവസാനം വരുവാണ്.
0: ആ ഈ വർഷം ആദ്യമായോണ്ട് സെപ്റ്റംബർ അവസാനം,
1: സെപ്റ്റംബറിൽ വരും അവസാനം.
0: അങ്ങനെ വരട്ടല്ലേ, ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? കലണ്ടറിൽ വരുമ്പോഴല്ലേ നമുക്ക് ആഘോഷിക്കാൻ
1: പറ്റും.
0: മുമ്പക്കൂട്ടി ആഘോഷിക്കാൻ പറ്റില്ല, ഇനി സെപ്റ്റംബറിൽ ആഘോഷിക്കാന്ന് പറയാനും പറ്റൂല. ഇപ്പോഴും 15, 16, 17 ഓണമൊക്കെ അല്ലേ നടന്നോണ്ടിരിക്കുന്നത്?
1: എന്നിട്ട്
0: പായസമൊക്കെ വെച്ചാ വീട്ടില്?
1: പായസമൊക്കെ വെച്ച് നമ്മൾ ഒരുവിധം മീഡിയം പരിധത്തിൽ ആഘോഷിച്ചു. എല്ലാരും കൂടെ, എല്ലാരും ഉണ്ടായിരുന്നു, മക്കളും മരുമക്കളും എല്ലാരും ഉണ്ടായിരുന്നു.
0: ചുരുക്കത്തിൽ ഓണം അടിപൊളിയായിരുന്നു അവിടെ.
1: അടിപൊളിയായിരുന്നു.
0: നമ്മുടെ ഓണമൊക്കെ ഇവിടെ കരുണാസേക്കകത്ത് തന്നെ.
1: നമ്മള് വേറെ വെളിയിലെങ്ങും പോയൊന്നുമില്ല,
0: വീട്ടിനകത്ത് തന്നെ.
1: ആ മക്കളൊക്കെ സിനിമയ്ക്കും അങ്ങോട്ടൊക്കെ പോയി.
0: ഒരു സിനിമ കാണാൻ പോകത്ത എന്തേ?
1: ഞങ്ങള് പോയില്ല. ഞാൻ സിനിമ കാണൊക്കെ മതിയാക്കി. ഒരു 30 കൊല്ലത്തിന് മേലാവും.
0: മതിയാക്കാൻ എന്തെങ്കിലും കാര്യമുണ്ടോ?
1: ഇല്ല, കാര്യമൊന്നുമില്ല. അതിനോടുള്ള താല്പര്യം കുറഞ്ഞു.
0: അങ്ങനെ പറയല്ലേ, വീട്ടിൽ
1: മുമ്പൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടായിരുന്നു.
0: പണ്ട് കണ്ടെന്ന് പറഞ്ഞ് ഇനി സിനിമ കണ്ടുകൂടാന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
1: ഇല്ല, കണ്ടുകൂടാന്ന് പറഞ്ഞിട്ടില്ല. പോയി കാണാം,
0: തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണണം, എന്നിട്ട് എന്റെ അടുത്ത് വിശേഷം പറയണം.
1: നല്ല പടങ്ങൾ
0: അതിന് ഏതെങ്കിലും നല്ല പടം വരുമ്പോ മക്കളൊക്കെ പോകുമ്പോ കൂടെ രണ്ടുപേരും കൂടെ പോണം.
1: എന്നിട്ട്
0: അവിടെ പോയിരുന്ന് കണ്ട് ചിരിച്ചിട്ടൊക്കെ വരണം. അവിടെ ഇരുന്ന് ഉറങ്ങല്ലേ?
1: അല്ല,
0: പൈസ കൊടുത്ത് ഉറങ്ങുന്ന ആൾക്കാരുണ്ട്.
1: നമ്മള് തിയേറ്ററിൽ ചെന്ന് ഉറങ്ങാതിരുന്ന് കാണുന്ന പറഞ്ഞാൽ നല്ല സ്റ്റണ്ട് പടങ്ങളല്ലേ കാണുന്നത്? അത് ഉറക്കം വരൂല.
0: അതന്നെ. അപ്പൊ ഇനി ഒരു സ്റ്റണ്ട് പടം വരുമ്പം രണ്ടും കൂടെ പോണം, എന്നിട്ട് പോയിരുന്ന് കണ്ടിട്ട് വന്ന് ഇനി വിളിക്കുമ്പോ വിശേഷം പറയണം. 30 വർഷമായിട്ട് ഞാൻ പോയില്ല, ഇനി പോവില്ല, അങ്ങനെയൊന്നും പറയാൻ പാടില്ല.
1: അല്ല,
0: ഒരു സിനിമ കണ്ടു വരുമ്പോ ഒരു താല്പര്യം വരും.
1: അത് മാത്രമല്ല, ഇപ്പൊ പഴയ രീതിക്കുള്ള സിനിമയും പഴയ രീതിയിലുള്ള നടന്മാരും ഒന്നും അല്ല.
0: അങ്ങനെ പറയാൻ പറ്റുമോ? ഇനിയിപ്പോ നസീറും സത്യനൊക്കെ ഇനിയിപ്പോ വേണമെന്ന് പറഞ്ഞാൽ പറ്റൂല.
1: ഒരിക്കലും വരില്ല.
0: ആ എപ്പോഴും നല്ല നടന്മാരൊക്കെ ഉണ്ട്, നമുക്ക് ഇഷ്ടപ്പെടുന്ന നല്ല സിനിമകളും ഉണ്ട്. ഫീൽ ഗുഡ് ആയിട്ടുള്ള നല്ല എന്ന് പറയാൻ കാണാൻ കൊള്ളാം, ഇഷ്ടപ്പെട്ടു. കുറച്ച് ചിരിക്കാം, കുറച്ച് കരയാം, കുറച്ച് സന്തോഷിക്കാം, അങ്ങനത്തെ സിനിമകൾ വരുന്നുണ്ട്. ആ അപ്പൊ അതൊക്കെ പോയി കാണണം. ഇപ്പൊ ബേത്ത്ലഹേം കുടുംബ യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞൊരു സിനിമ വന്നിട്ടുണ്ട്. പറഞ്ഞിട്ട് പോയില്ലല്ലോ, പിള്ളേരെല്ലാം പോയി, ഞാൻ പോയില്ല.
1: അപ്പൊ
0: ഇനി ഒരു സിനിമയ്ക്ക് വിളിക്കുമ്പോ എന്തായാലും രണ്ടും കൽപ്പിച്ചങ്ങ് പോണം.
1: പോണം.
0: പോവല്ലോ.
1: പോകും.
0: എന്നിട്ട് ഞാൻ വിളിക്കുമ്പോ പറയുമല്ലോ. ഓക്കെ. അപ്പൊ ഓണക്കോടിയൊക്കെ കിട്ടിയാ?
1: ഓണക്കോടിക്ക് ആവശ്യമുള്ള കിട്ടി.
0: ഇഷ്ടം പോലെ കിട്ടി. ഇതൊരു ഇട്ട്
1: തീർന്നില്ല. പോകുന്നില്ലല്ലോ.
0: ആ ഇതിനാണ് ഞാൻ പറഞ്ഞത്, ഓണക്കോടി വെച്ചിട്ട് വീട്ടിലിട്ടുണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഓണക്കോടിയൊക്കെ എടുത്തിട്ട് ഒരു ഒരു കറക്കം കറങ്ങിട്ടൊക്കെ വരണം. കോവിലില് പോണ പോലെ തന്നെ ഒരു സിനിമയൊക്കെ കണ്ടിട്ട് വരണം. ഇത് നമുക്ക് പ്രായഭേദമൊന്നുമില്ല, ആർക്കും സിനിമ കാണാം.
1: സിനിമ ആർക്കും കാണാം.
0: ആ അതാണ്. അപ്പൊ ഇനി ഇങ്ങനെയുള്ള അതുകൊണ്ട് മക്കള് വിളിക്കുമ്പോ ഒരു ദിവസം രണ്ടും കൽപ്പിച്ച് ശരിയെങ്കിൽ നമുക്ക് പോയിക്കള്ളട എന്ന്
1: പറയണം.
0: അല്ല പിന്നെ ഇങ്ങനെയൊക്കെ വേണ്ടേ? ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
1: പാട്ട് ഞാൻ ചോദിച്ചത് നല്ല പഴക്കമുള്ള സിനിമയാണ്, ഹൃദയം ഒരു ക്ഷേത്രം എന്ന സിനിമയിലെ മംഗളം നേരുന്നു എന്നുള്ള പാട്ടുണ്ടല്ലോ.
0: മംഗളം നേരുന്നു
1: മനസ്സിനി, മംഗളം നേരുന്നു ഞാൻ, അലിഞ്ഞു ചേർന്നതിന് ശേഷം ജീവനെ പിരിഞ്ഞു പോയി നീ എങ്കിലും, മംഗളം നേരുന്നു ഞാൻ മനസ്സിനി, മംഗളം നേരുന്നു ഞാൻ.
0: അറിയാതെ അങ്ങ് പാടി, ഞാൻ ഒരു ഹെൽപ്പ് ചെയ്ത് തന്നേ ഉള്ളു. അപ്പൊ അറിയാതെ ബാക്കിയെല്ലാം ഇങ്ങനെ പോന്നു.
1: അല്ല, തുപ്പൂച്ച തുപ്പൂച്ചൊക്കെ അറിയാം, പിന്നെ ഫുള്ള് അറിഞ്ഞിടുന്നുള്ളതേ ഉള്ളൂ.
0: എത്തിപ്പോരും എത്തിപ്പോരൊക്കെ അറിയാം,
1: അതുകൊണ്ട് നമ്മള് കൂടുതൽ പാടാൻ ശ്രമിക്കില്ല.
0: അതൊന്നും കുഴപ്പമില്ല. ഇപ്പൊ നാലു പേര് ആരും ആരും അറിയാതെ ഇങ്ങനെ വന്നില്ലേ?
1: വന്നു വന്നു.
0: ഇവിടെ സ്റ്റേഷൻ വരെ എത്തിയാ പാട്ട്.
1: അതെ.
0: അപ്പൊ എല്ലാരും അന്വേഷണം പറയണം. അപ്പൊ മംഗളം നേരുന്നു ഞാൻ, മനസ്വിനി മംഗളം നേരുന്നു ഞാൻ എന്നുള്ള പാട്ട് നമുക്ക് കേൾക്കാം. ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് കോളറാണ് വിജയകുമാർ ചേട്ടൻ. ഓക്കെ
1: ഓക്കെ ഓക്കെ
0: ശരി, ബൈ. സിനിമ കാണാൻ പോണം, മറന്നു പോവരുത്. ശരി, ഓക്കെ
1: ഓക്കെ.
0: ഇപ്പൊ പോക്കുവേൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് സംസാരിച്ചത് വിജയകുമാർ ചേട്ടനാണ്, നമ്മുടെ പ്രിയ ശ്രോതാവാണ്. അപ്പോ മംഗളം നേരുന്നു ഞാൻ മനസ്വിനി എന്നുള്ള പാട്ട് നമുക്ക് നമ്മളെ പാടി കേൾപ്പിച്ചു. അപ്പൊ ഇങ്ങനെ ഇത്തുപോരൊക്കെ പാട്ട് അറിയാന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ അതൊക്കെ വല്ലപ്പോഴൊക്കെ വിളിക്കുമ്പോൾ നമ്മളെ പാടി കേൾപ്പിക്കുക. പിന്നെ ഈ സിനിമയൊക്കെ പ്രായം കുറഞ്ഞവർക്ക് കാണാൻ വേണ്ടി മാത്രമുള്ളതല്ല, കുടുംബസമേതം വിളിക്കുമ്പോൾ നമ്മളും വേറൊന്നും ആലോചിക്കാതെ അവിടെ പോയി ഒരു രണ്ട് മണിക്കൂർ ഇരുന്ന് ചിരിക്കുകയാണെങ്കിൽ ചിരിക്കാം, കരച്ചിൽ വരികയാണെങ്കിൽ കരയാം, സ്റ്റണ്ടാണെങ്കിൽ സ്റ്റണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു കുറേ ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. കുറച്ചു നേരം നമ്മുടെ മറ്റുള്ള ചിന്തകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാം. അപ്പൊ അതിനേക്കുള്ള അവസരങ്ങൾ പാഴാക്കി കളയരുതെന്നാണ് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്തായാലും ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് കോളറാണ് വിജയകുമാർ ചേട്ടൻ. ഗാനങ്ങളുടെ മാധുര്യവും ഹൃദയങ്ങളുടെ സ്പന്ദനവും നിറച്ച് ഓരോ കോളും വർത്തമാനങ്ങളും വളരെ പ്രിയപ്പെട്ടതായിരുന്നു. അപ്പൊ ഇന്ന് വിളിച്ചതിനും പാട്ടുകൾ ആവശ്യപ്പെട്ടതിനും ഒരുമിച്ച് വർത്തമാനം പറഞ്ഞതിലും ഒക്കെയുള്ള സന്തോഷം അറിയിക്കുന്നു. വരാനിരിക്കുന്ന ദിവസങ്ങളും സംഗീതം പോലെ വളരെ സുന്ദരമായിരിക്കട്ടെ. വീണ്ടും പുതിയ സായാഹ്നത്തിൽ പുതിയ ഗാനങ്ങളും പുതിയ കഥകളുമായി നമുക്ക് വീണ്ടും എത്തിച്ചേരാം. അതുവരെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ വിട പറയുന്നു. നമ്മളോട് വിജയകുമാർ ചേട്ടൻ ആവശ്യപ്പെട്ട പാട്ടാണ് ഇന്നത്തെ തത്സമയ പരിപാടിയിലെ അവസാന ഗാനം. അപ്പൊ വരും ദിവസങ്ങളിൽ നമുക്ക് പുതിയ വർത്തമാനങ്ങളും പാട്ടുകളുമായി വീണ്ടും എത്താം എന്ന പ്രതീക്ഷയോടുകൂടി പോക്കുവേൽ തത്സമയ പരിപാടിയിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയും ആതിരയുമാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കരയിലെ കോളേജ് ഓഫ് കോഓപ്പറേഷൻ ബാങ്കിംഗ് ആൻഡ് മാനേജ്മെന്റിൽ നടത്തുന്ന MBA ഇൻ അഗ്രി ബിസിനസ് മാനേജ്മെന്റ് 2026 ബാച്ചിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ സെപ്റ്റംബർ 9 ബുധനാഴ്ച രാവിലെ 10 മുതൽ ഡയറക്ടറേറ്റ് ഓഫ് എഡ്യൂക്കേഷൻ പഴയ ഹെഡ്ക്വാർട്ടേഴ്സ് ബിൽഡിംഗ് വെള്ളാനിക്കരയിൽ വെച്ച് നടത്തുന്നു. അഗ്രി ബിസിനസ് മേഖലയിലെ മാനേജീരിയൽ കഴിവുകളും പ്രായോഗിക അറിവും വികസിപ്പിക്കുന്നതാണ് പ്രോഗ്രാമിന്റെ ലക്ഷ്യം. ICAR സംവിധാനത്തിന് കീഴിലുള്ള കാർഷിക സർവകലാശാലകളിൽ നിന്നുള്ള പ്രൊഫഷണൽ ബിരുദധാരികൾക്ക് 10-ൽ 7, SC/ST വിഭാഗങ്ങൾക്ക് 6.5 OGPA ആവശ്യമാണ്. AICTE, ICAR, AIU, UGC അംഗീകൃത സർവകലാശാലകളിൽ നിന്നുള്ള പ്രൊഫഷണൽ ബിരുദധാരികൾക്ക് SSLC മുതൽ 60% മാർക്കും SC/ST വിഭാഗങ്ങൾക്ക് 55% മാർക്കും ഉണ്ടായിരിക്കണം. യോഗ്യതാ പരിശോധന, വ്യക്തിഗത അഭിമുഖം, ഗ്രൂപ്പ് ചർച്ച എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും അഡ്മിഷൻ. കൂടുതൽ വിവരങ്ങൾക്ക് www.kau.in വെബ്സൈറ്റ് വഴിയോ 9547800403 9074452473 എന്നീ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ വെച്ച് കൂൺ കൃഷി എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 10 പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് 8574707 0487730773 773 എന്നീ ഫോൺ നമ്പരുകളിൽ സെപ്റ്റംബർ 9 മുമ്പായി

0: ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന തേനീച്ച വളർത്തൽ എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് 2026 സെപ്റ്റംബർ 23 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് https.celkkau.in elearning.reg.php എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഒക്ടോബർ 2 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് സെപ്റ്റംബർ 23 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0487243856 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ക്ഷീരവികസന വകുപ്പിന് കീഴിലുള്ള പത്തനംതിട്ട ജില്ലയിലെ അടൂർ അമ്മകണ്ടക്കരയിൽ പ്രവർത്തിക്കുന്ന ക്ഷീര സംരംഭകത്വ വികസന കേന്ദ്രത്തിൽ ക്ഷീര കർഷകർക്കായി സുരക്ഷിതമായ പാലുൽപാദന പരിശീലനം എന്ന വിഷയത്തെ ആസ്പദമാക്കി സെപ്റ്റംബർ 10 മുതൽ 11 വരെ 2 ദിവസത്തെ കർഷക ട്രെയിനിംഗ് നടത്തുന്നു. താൽപര്യമുള്ള ക്ഷീര കർഷകർക്ക് 8081715789 7300 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്തോ ട്രെയിനിംഗിൽ പങ്കെടുക്കുന്നതിനായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. തെങ്ങിലെ കൂമ്പുചീയൽ നിയന്ത്രണത്തിന് ഉപയോഗിക്കാവുന്ന ട്രൈക്കോഡെർമ കോയർപീത്ത് കേക്കുകൾ കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. വില 5 രൂപ. ആവശ്യമുള്ള സ്റ്റേഷനുകൾ 8547675124 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പാഴ്സലായും എത്തിച്ചു തരുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലെ കോളേജ് ഓഫ് കോഓപ്പറേഷൻ ബാങ്കിംഗ് ആൻഡ് മാനേജ്മെന്റിൽ നടത്തിവരുന്ന MBA പ്രോഗ്രാമിലെ 2026-27 അധ്യയന വർഷത്തെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സെപ്റ്റംബർ 9 സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. വിശദവിവരങ്ങൾക്ക് കേരള കാർഷിക സർവകലാശാലയുടെ www.admissions.kau.in വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 0487243819 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. കാർഷിക മേഖല വാർത്തകൾ സമാപിച്ചു.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കരുണാ സായി റേഡിയോ
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി.

0: ഒറ്റക്കമ്പി നാദം.
1: ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് വിക്ടർ ഹാരയെ കുറിച്ച് കേൾക്കാം. നഗരത്തിലെ തെരുവീഥികളിലൂടെ നടക്കുമ്പോൾ ഞാൻ നിന്നെ കുറിച്ച് ഓർത്തു പോകുന്നു. പുക പിടിച്ച ജനാലകളിൽ തെളിയുന്ന മുഖങ്ങളിലും ഞാൻ നിന്നെ കാണുന്നു. അവർ ആരാണ് എന്നെനിക്കറിയില്ല. എന്താണ് അവർ ചെയ്യുന്നതെന്നും എനിക്കറിയില്ല. ഞാൻ നിന്നെ കുറിച്ച് ഓർക്കുന്നു. എൻ്റെ കൂട്ടുകാരാ, കയ്ക്കുന്ന നിമിഷങ്ങൾ, അതാണിപ്പോൾ ഭാവി. ജീവനോടെ ഇരിക്കുന്നു, എല്ലാറ്റിലും നീയുണ്ട്. ഞാനൊരു കഥയുടെ ആരംഭം എഴുതിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അവസാനം എന്തെന്നറിയാതെ. വിക്ടർ ഹാരയുടെ പാട്ടാണ്. ചിലിയൻ അധ്യാപകൻ, നാടക സംവിധായകൻ, കവി, ഗാനരചയിതാവ്, രാഷ്ട്രീയ പ്രവർത്തകൻ. ചിലി പ്രസിഡന്റ് സാൽവദോർ അലൻഡിയുടെ ഭരണകാലത്ത് ജനപ്രിയ സംഗീതത്തിന്റെ അമരക്കാരനായിരുന്നു വിക്ടർ ഹാര എന്ന വിക്ടർ ലിഡിയോ ഹാര മാർട്ടിനസ്, സ്പാനിഷ് ഗിറ്റാറിലൂടെ വിപ്ലവാത്മകമായി സംവദിച്ച ഗായകൻ. യു കനോട്ട് ഹാവ് എ റെവല്യൂഷൻ വിതൗട്ട് സോങ്സ്, പാട്ടില്ലാതെ വിപ്ലവമില്ലെന്ന അലൻഡയുടെ വാക്കുകൾ വിക്ടർ ഹാരയെ ഹൃദയത്തോട് ചേർത്ത് വച്ചു. അലൻഡയെ കൂട്ടുകാരനായി വിക്ടർ ഹാരെ കണ്ടു. കാസ്ട്രോയ്ക്ക് ചേ പോലെയായിരുന്നു അലൻഡയ്ക്ക് വിക്ടർ ഹാര. എന്റെ ഗിറ്റാർ സമ്പന്നർക്ക് വേണ്ടിയുള്ളതല്ല, ഉറപ്പായിട്ടുമല്ല, നക്ഷത്രങ്ങളിലേക്ക് കയറിപ്പോകാനുള്ള കോവണിയാണ് എന്റെ പാട്ടുകളെന്ന് ഹാരെ പറയുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് സമാധാനത്തെയാണ്, അതാണ് എല്ലാറ്റിനേക്കാളും മുകളിൽ. ദുഃഖവും സന്തോഷവുമാണ് എന്റെ ഗിറ്റാർ തന്തികളിലൂടെ ഞാൻ മീട്ടിക്കൊണ്ടിരിക്കുന്നത്. അതെനിക്കറിയാം. നിങ്ങളുടെ ഹൃദയത്തെ തുളയ്ക്കുന്നു. നോക്കൂ, നമുക്ക് ലോകത്തെ പുതിയ കണ്ണിലൂടെ കാണേണ്ടതുണ്ട്. വിക്ടർ വിപ്ലവകാരിയായിരുന്നു. ചെഗുവേരയെ പ്രശംസിച്ചുകൊണ്ട് പാട്ടുകൾ പാടി. എന്നാലാകട്ടെ, ചേയുടെ ഗെറില്ല യുദ്ധമുറകളോട് വിക്ടർ ഹാരയ്ക്ക് യോജിപ്പുണ്ടായിരുന്നുമില്ല.

0: കാരുണ്യ ജ്വാല സന്താപ.
1: സാധാരണ ജനങ്ങൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ട ആളായിരുന്നു വിക്ടർ ഹാരി, അത്രയും വെറുക്കപ്പെട്ട ആളായിരുന്നു വലതുപക്ഷക്കാർക്ക്. സമ്പന്നരായ ഇടതുപക്ഷക്കാർക്കും വിക്ടർ ഹാരിയോട് യോജിക്കാനായില്ല. കാരണം അയാൾ ശരിക്കും മനുഷ്യനായിരുന്നു, മനുഷ്യസ്നേഹിയുമായിരുന്നു. ഡോക്ടർ അലാൻഡി പ്രധാനമന്ത്രി പദത്തിലെത്താൻ വിക്ടർ ഹാരി നാട് മുഴുവൻ സഞ്ചരിച്ചു. പോലീസുകാരുടെ ലാത്തിചാർജിനും മധ്യേ നിന്നുകൊണ്ട് അയാൾ പാടി, എന്റെ ജീവിതത്തിന്റെ കൂട്ടുകാര, എന്റെ ഭാവി, ഈ നിമിഷത്തിന്റെ കയ്പ്, ജീവനോടെ ഇരിക്കുന്നു എന്നതിന്റെ ആനന്ദം, എല്ലാറ്റിലും നീയുണ്ട്. ഡോക്ടർ അലൻ്റെ ഭരണത്തിലുണ്ടായിരുന്ന 1000 ദിനങ്ങൾ, അവ ചിലിയിൽ സ്വപ്നം പോലെ മാഞ്ഞുപോയി. എന്നെ ജനങ്ങളിരുത്തിയ കസേരയിൽ നിന്ന് ജീവനുള്ള കാലത്തോളം CIA എന്നെ ഇറക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അലൻ്റെ സ്വയം വെടിവെച്ച് മരിച്ചു 1973 സെപ്റ്റംബർ 11 തീയതി.

അലന്റെ മരിച്ച ദിവസവും വിക്ടർ ഹാരെ താൻ ജോലി ചെയ്യുന്ന സർവകലാശാലയിലേക്ക് എന്നത്തെയും പോലെ ചെന്നു. കൊല്ലപ്പെടുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. വിചാരിച്ച പോലെ തന്നെ അവിടെ നിന്ന്, സർവകലാശാലയിൽ നിന്ന് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. തൊഴിൽശാലകൾ തകർത്തതുപോലെ സൈന്യം സർവകലാശാലകളും തകർത്തു. സൈന്യം വിക്ടർ ഹാരെയെ കൊണ്ടുപോയത് നാഷണൽ സ്റ്റേഡിയത്തിലേക്കായിരുന്നു. ഇവിടെ ഈ നാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് പാബ്ലോ നെരൂദയ്ക്ക് നോബൽ സമ്മാനം നൽകിയത്. അന്ന് ആ പരിപാടിയുടെ അധ്യക്ഷനായിരുന്നു വിക്ടർ ഹാരെ.

വിക്ടർ ഹാരയും യൂണിറ്റിയിലെ മറ്റ് സഖാക്കളും നാഷണൽ സ്റ്റേഡിയത്തിലെ മുറികളിൽ തടവിലാക്കപ്പെട്ടു. തുടർന്ന് കൊടിയ പീഡനങ്ങൾക്കിരയായി. അപ്പോഴും വിക്ടർ ഹാരെ തന്റെ വിപ്ലവ ഗാനങ്ങൾ പാടിക്കൊണ്ടേയിരുന്നു. അത് സഖാക്കൾക്ക് വല്ലാത്ത ഉണർവ് നൽകി. വെള്ളവും ഭക്ഷണവും നൽകാതെ സൈനികർ വിക്ടർ ഹാരയുടെ ശരീരത്തിലേക്ക് വൈദ്യുതി പ്രവഹിപ്പിച്ചു. സെപ്റ്റംബർ 16 വിക്ടറിന്റെ കൈകളിലെ വിരലുകൾ തോക്കിന്റെ പാത്തി വെച്ച് ഒരു സൈനിക ഉദ്യോഗസ്ഥൻ ഹാരയോട് പാടാൻ പറഞ്ഞു. തൊട്ടുമുമ്പ് ഹാര ഒരു കവിത എഴുതി തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഗാനം തീർക്കാനാകാതെ വിക്ടർ ഹാരെ നിശ്ചലനായി, നിശബ്ദനായി. പിൽക്കാലത്ത് വിക്ടർ ഹാരയുടെ ജീവചരിത്രം എഴുതിയപ്പോൾ യോവാൻ അതിന് പേരിട്ടത് അവസാനിക്കാത്ത ഗാനം എന്നായിരുന്നു. വിരലുകൾ തോക്കിന്റെ പാത്തികൾ വച്ച് തല്ലിച്ചതച്ചപ്പോഴും ഹാരെ വെൻസറിമോസ് അഥവാ നമ്മൾ വിജയിക്കും എന്ന പാട്ട് പാടിക്കൊണ്ടേയിരുന്നു. ഹാരെ തനിക്ക് വിധേയനാവുന്നില്ലെന്ന് കണ്ട സൈനിക ഉദ്യോഗസ്ഥൻ വിക്ടർ ഹാരയെ വെടിവെച്ചു കൊന്നു. വിപ്ലവ ഗായകൻ എന്നേക്കുമായി നിശ്ചലനായി.

ഹാരയുടെ മൃതദേഹം ജനങ്ങൾക്ക് ലഭിക്കരുത് എന്നായിരുന്നു സൈന്യത്തിന്റെ തീരുമാനം. എന്നാൽ യോവാൻ താനൊരു ബ്രിട്ടീഷ് പൗരനായതിനാൽ ഭർത്താവിന്റെ മൃതദേഹം വിട്ടുതരണമെന്ന് അഭ്യർത്ഥിച്ചു. ബ്രിട്ടീഷ് കൗൺസുലേറ്റ് അതിനനുവദിച്ചില്ല. എന്നാൽ യോവാൻ സൈനികരോട് വാദിച്ചു ജയിച്ച് ഹാരയുടെ ശരീരം അവരുടേതായ രീതിയിൽ അടക്കം ചെയ്തു.

വിക്ടർ ഹാരിയുടെ കർഷകർക്കായുള്ള പ്രാർത്ഥന എന്ന പ്രശസ്തമായ ഗാനം. ഞങ്ങളെ ദുരിതത്തിലാക്കുന്ന യജമാനനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ, നിന്റെ നീതിയുടെയും സമത്വത്തിന്റെയും രാജ്യം വരേണമേ. വീശു, മല ചുരത്തിലെ കാട്ടുപോക്കളെ വീശിയടിക്കുന്നത് പോലെ പോരാടാനുള്ള കരുത്തും ധൈര്യവും ഞങ്ങൾക്ക് നൽകൂ. എഴുന്നേറ്റു നിൽക്കുക, നിങ്ങളുടെ കൈകളിലേക്ക് നോക്കുക, നിങ്ങളുടെ സഹോദരിയുടെയും സഹോദരന്റെയും കൈകൾ നോക്കുക. നിങ്ങൾക്ക് വളരാൻ കഴിയും. ഇപ്പോഴും നമ്മുടെ മരണസമയത്തും രക്തത്താൽ ഐക്യപ്പെട്ട് ഞങ്ങൾ ഒരുമിച്ച് പോകും. ഗിറ്റാർ തന്ത്രികളിൽ നിന്ന് ഐക്യത്തിന്റെ, സ്നേഹത്തിന്റെ, വിപ്ലവത്തിന്റെ വാക്കുകൾ അടർന്നു വീഴുന്നു. വിക്ടർ ഹാരി, വിപ്ലവ കവി, മനുഷ്യസ്നേഹി.

ന്യൂ ഏവ കാൻസ്യോൺ എന്ന പ്രസ്ഥാനം, പുതിയ പാട്ടെന്നാണ് ന്യൂ ഏവ കാൻസ്യോൺ എന്ന വാക്കിന്റെ അർത്ഥം. ഇതിലെ ഏറ്റവും പ്രധാന ഗായകനായിരുന്നു വിക്ടർ ഹാരെ. ആംഗൽ പാര ആയിരുന്നു അതിന്റെ വക്താവ്. ആംഗൽ പാര പറയുന്ന വാക്കുകൾ ഇങ്ങനെയായിരുന്നു: തടവുകാരിൽ രണ്ടുപേരെ വധിക്കാൻ സൈന്യം തീരുമാനിച്ചു. ആ രണ്ടുപേർ വിക്ടറും ഞാനുമായിരുന്നു. അവർ വിക്ടറെയാണ് ആദ്യം അറസ്റ്റ് ചെയ്തത്. 3 ദിവസം കഴിഞ്ഞാണ് ഞാൻ പിടിക്കപ്പെട്ടത്. ഞാൻ ഇന്നും ജീവനോടെ ഇരിക്കാൻ കാരണം വിക്ടറിന്റെ മരണമാണ്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളിൽ ആരാദ്യം പിടിക്കപ്പെടുന്നുവോ അവരെ കൊന്ന് അത് മറ്റുള്ളവർക്ക് ഉദാഹരണമായി കാണാനാണ് അവർ ആഗ്രഹിച്ചത്.

വിക്ടർ ഹാരെ ജയിലിനകത്ത് കലാപരിപാടികൾ നടത്തി. 1200 തടവുകാർ, മേൽക്കൂരയില്ലാത്ത ജയിലുകൾ, ജയിൽ ചുമരുകളിൽ ഹാരയുടെ നേതൃത്വത്തിൽ പത്രം നടത്തി. കാർട്ടൂണിസ്റ്റുകളെ ഒപ്പം കൂട്ടി. 400 തടവുകാരെ വച്ച് സംഘഗാനമുണ്ടാക്കി. റേഡിയോയുടെ കുറവുണ്ടായിരുന്നു, അത് പരിഹരിക്കാൻ വിക്ടർ സംഗീത സംഘമുണ്ടാക്കി. നാടകമെഴുതി. എല്ലാ ശനിയാഴ്ചകളിലും നാടകം കളിച്ചു. കൂടുതലും ഹാസ്യനാടകങ്ങളായിരുന്നു.

സാന്റിയാഗോയ്ക്ക് അരികിലുള്ള ഒരു ഗ്രാമത്തിലാണ് വിക്ടർ ഹാര ജനിച്ചത്. അച്ഛൻ മാനുവൽ ഒരു പാവം കർഷക തൊഴിലാളിയായിരുന്നു. കടുത്ത ദാരിദ്ര്യവും കഠിനാധ്വാനവും മാനുവലിനെ ഒരു മദ്യപനാക്കി. വിക്ടറിന്റെ അമ്മ അമാന്തോ ഒരു ഗായികയായിരുന്നു. കൊയ്ത്തുകാലത്തും മറ്റു കുടുംബ പരിപാടികളിലും അമാന്തോ നാടൻ പാട്ടുകൾ പാടും. അമ്മയിൽ നിന്നാണ് വിക്ടർ ഗിറ്റാർ പഠിച്ചത്.

സംഗീതമായിരുന്നു വിക്ടറിന് എല്ലാം. വിപ്ലവവും ജീവിതവുമെല്ലാം സംഗീതത്തിന്റെ ജീവനാഡിയിലൂടെ വിക്ടർ കണ്ടു. സംഗീതമില്ലാതെ വിക്ടറിനെ കുറിച്ച് ഓർക്കാനേ വയ്യ. വിക്ടറിനെ കുറിച്ച് പറയുമ്പോൾ സംഗീതത്തെക്കുറിച്ച് പറയാതിരിക്കാനും വയ്യ. വിക്ടർ ഹാരിയുടെ ഗിറ്റാർ കർഷകർക്ക് വേണ്ടി പാടി, തൊഴിലിടങ്ങളിലെ സൗഹൃദങ്ങൾക്ക് വേണ്ടി പാടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പാടി, അടിമത്തത്തിനെതിരായി പാടി, യജമാനത്വത്തിനെതിരായി പാടി, മനുഷ്യത്വത്തിനു വേണ്ടി പാടി. സൗഹൃദാകാശങ്ങളിൽ ഇന്നും അരനൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ആ വിപ്ലവകാരി പാടിക്കൊണ്ടേയിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സുഖദമി രാത്രിയിലേക്ക് സ്വാഗതം. മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ജീവിക്കുക എന്നതാണ് അമരത്വം എന്ന് പറഞ്ഞത് സിഗ്മണ്ട് ഫ്രോയിഡാണ്. അമരത്വം എന്നാൽ മരണമില്ലായ്മ. അങ്ങനെ മരണമില്ലാതെ നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന എത്രയോ പേരുണ്ട് അല്ലേ? ക്രിസ്തു, കൃഷ്ണൻ, ബുദ്ധൻ അമരത്വം നേടിയവരാണ്. മരണം എത്ര വിചാരിച്ചാലും ജനഹൃദയങ്ങളിൽ നിന്ന് അവരെ കൊണ്ടുപോകാനാകില്ല തന്നെ. ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൻ പറഞ്ഞത് ക്രിസ്തുവിനും ബുദ്ധനുമൊപ്പം ഗാന്ധിയും അമരനായിരിക്കും എന്നാണ്. ആര് വിചാരിച്ചാലും എങ്ങനെ വിചാരിച്ചാലും ഗാന്ധിയുടെ അമരത്വം ഇല്ലാതാവുകയില്ല തന്നെ അല്ലേ? ഒരു പാട്ട് കേട്ടാലോ.
1: 1 2 3 പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ.

ഷേക്സ്പിയർ ജീവിച്ചിരുന്ന കാലം അത്ര വ്യക്തമൊന്നുമല്ല. ലോകമെമ്പാടുമുള്ള ജനഹൃദയങ്ങളിൽ അമരനായി ജീവിക്കാനാവുക എന്ന അത്ഭുതം. അത്രമേൽ കരുത്താർജിച്ച കൃതികൾ, കഥാപാത്രങ്ങൾ. മാക്ബത്തും ലേഡി മാക്ബത്തും, സീസറും ബ്രൂട്ടസും, ഇയാഗോയും ഒഥല്ലോയും ക്ലിയോപാട്രയും, ലോകം അവസാനിച്ചാലും മാഞ്ഞുപോകാതെ എഴുതി പിടിപ്പിച്ചു വെച്ച എഴുത്തുകാരൻ. യൂറോപ്പിനും അമേരിക്കയ്ക്കും ആർട്ടിക്കിനും അന്റാർട്ടിക്കും ഏഷ്യയ്ക്കുമൊക്കെ പരിചിതനായ എഴുത്തുകാരൻ. ഇപ്പോഴും ഒപ്പം ജീവിച്ചിരിക്കുന്നു എന്ന് തോന്നും വിധമുള്ള പരിചിതത്വം അല്ലേ? അല്ലാതെ നൂറുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരാളാണെന്ന് തോന്നുകയേയില്ല. ഷേക്സ്പിയർ ഒരു അയൽവാസിയാണ് എന്ന തോന്നൽ. എലിസബത്തിന്റെ ഭരണകാലത്താണ് ഷേക്സ്പിയർ ജീവിച്ചിരുന്നതും മരണപ്പെട്ടതും. ജീവിതം ആഘോഷകരമായിരുന്നു, എന്നാൽ മരണം മൗനമാക്കപ്പെട്ടു. ഏതൊരു എഴുത്തുകാരന്റെയും മരണം ഔദ്യോഗിക ബഹുമതികളോട് ആദരിക്കപ്പെട്ടിരുന്ന എലിസബത്തിയൻ കാലത്ത്, പക്ഷെ ഷേക്സ്പിയറിന്റെ മരണം അത്രയധികം ആദരിക്കപ്പെട്ടില്ല. അതെന്തുകൊണ്ടാവും? ഒരു പാട്ടിന് ശേഷം പറയാം.

അത്രമേൽ പരിതാപകരമായിരുന്നു. മകൻ ഹാംലറ്റിന്റെ മരണം അദ്ദേഹത്തെ തളർത്തി. രതിജന്യമായ രോഗങ്ങളും സമൂഹത്തിൽ നിന്നുൾവലിയാൻ കാരണമായി തീർന്നു. സിഫിലിസ് രോഗത്തിന്റെ തീവ്രതയിൽ ഷേക്സ്പിയർ ആകെ തളർന്നുപോയിരുന്നു. അങ്ങനെയാണ് ചരിത്രകഥകൾ പറയുന്നത്. ഒരു പാട്ട് കേട്ടാലോ?

ഷേക്സ്പിയർ അദ്ദേഹത്തിൻ്റെ എഴുത്ത് പെട്ടെന്ന് നിർത്തുകയായിരുന്നു. ഒരുതരം സൈലൻസ് ഓഫ് ലിറ്ററേച്ചർ, സാഹിത്യത്തിലെ നിശബ്ദത അല്ലെങ്കിൽ രചനയിലെ നിശബ്ദത. എന്നിട്ട് 53 വയസ്സിൽ മരണത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഷേക്സ്പിയറിയൻ കൃതികളിൽ രോഗങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ തീരെ കുറവാണ്. സിഫിലിസിന് അന്ന് മെർക്കുറി ചികിത്സ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ പ്രത്യാഘാതങ്ങളും ഷേക്സ്പിയറിനെ അലട്ടിയിരുന്നു. വിഷാദരോഗവും ബൈപോളാർ ഡിസോർഡറും അദ്ദേഹത്തെ വല്ലാതെ അലട്ടി. എഴുത്തിൽ പുലർത്തിപ്പോന്ന സകല ആത്മവിശ്വാസവും ഷേക്സ്പിയറിന് അവസാന കാലഘട്ടങ്ങളിൽ നഷ്ടപ്പെട്ടിരുന്നു. അതീവ സങ്കടകരമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന കാലമെന്ന് ഗവേഷകർ പറയുന്നുണ്ട്. ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചെത്താം.

മെർക്കുറി ചികിത്സ ഷേക്സ്പിയറിന്റെ വ്യക്തിത്വം തന്നെ മാറ്റിമറിച്ചു. എല്ലാത്തിനോടും അദ്ദേഹത്തിന് ഭയമായി. ധൈര്യപൂർവം സമൂഹത്തിലെ വൈരുദ്ധ്യങ്ങളെയും ആഭാസങ്ങളെയും കീറിമുറിച്ച് വിമർശിച്ച ഷേക്സ്പിയർ പക്ഷേ ഭീരുവായി മാറുന്ന കാഴ്ചയായിരുന്നു. പിന്നീട് ആളുകളെ അദ്ദേഹം അഭിമുഖീകരിക്കാതെയായി. എന്തൊരു ദയനീയതയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഒറ്റപ്പെടൽ അല്ലെങ്കിൽ സ്വയം ഉൾവലിയൽ, അതെല്ലാം ഒരു മനുഷ്യനെ ബാധിക്കുക എന്ന് വെച്ചാൽ അത് കഷ്ടകരമാണ്. അത്തരത്തിലൊരവസ്ഥയിൽ ഷേക്സ്പിയറും എത്തിച്ചേർന്നു. അവസാന കാലങ്ങളിൽ ഷേക്സ്പിയറിൻ്റെ കൈയക്ഷരങ്ങൾ പോലും വികൃതമായി എന്നാണ്. കൈകൾ വിറച്ചിരുന്നു. 6 ഒപ്പുകൾ മാത്രമാണ് ആധികാരികമായി അംഗീകരിച്ചിട്ടുള്ളത്. 3 ഒപ്പുകൾ വിൽപ്പത്രത്തിലും അംഗീകരിക്കപ്പെട്ടു. ഒരു പാട്ട് കേട്ടാലോ?

1616 ഏപ്രിൽ 23 53-ാമത്തെ പിറന്നാളിൽ സുഹൃത്തുക്കളായ ഡൈഡ്രേനും ബൻ ജോൺസണും ചേർന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഷേക്സ്പിയർ മരണപ്പെടുന്നത്. എന്നാൽ ചർച്ചിൻ്റെ റെക്കോർഡുകളിൽ ഏപ്രിൽ 25 മരിച്ചതെന്നും മരണകാരണം അജ്ഞാതമെന്നുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പാട്ടുകൂടെ കേൾക്കാം.

ടു ബി ഓർ നോട്ട് ടു ബി എന്ന് ഹാംലെറ്റിനെ കൊണ്ട് പറയിച്ച അതേ അവസ്ഥ തന്നെ അന്ത്യനാളുകളിൽ ഷേക്സ്പിയറും അനുഭവിച്ചു. ജീവിക്കണോ മരിക്കണോ എന്ന അവസ്ഥ. ദാരുണമായി തന്നെയായിരുന്നു ആ ജീവിതാന്ത്യം. എന്നാലും 53 വയസ്സിനിടയിൽ എഴുതിവെച്ച കൃതികൾ, കഥാപാത്രങ്ങൾ, ഡയലോഗുകൾ, സോനറ്റുകൾ, കവിതകൾ, കാലഘട്ടത്തിൻ്റെ പരിച്ഛേദങ്ങൾ, വിശകലനങ്ങൾ, സാമൂഹികമായ സറ്റയറുകൾ തുടങ്ങി മരണം വരിക്കാനാകാത്ത സർഗസഞ്ചാരം, അതാണ് ഷേക്സ്പിയറിനെ അമരനാക്കുന്നത്, ജനഹൃദയങ്ങളിൽ ജീവിപ്പിക്കുന്നത്. ഒരു പാട്ടുകൂടി കേൾക്കാം.

400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരാൾ. അയാൾ ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അത് പ്രതിഭാശാലിത്വം കൊണ്ടാണ്. പ്രതിഭയുടെ സ്പാർക്കുള്ള ആളുകൾ മാത്രമേ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ചിരകാലം വാഴുകയുള്ളൂ എന്നതാണ് സത്യം. അല്ലാതെ കാലങ്ങൾ കഴിഞ്ഞ് അറിയപ്പെടണമെങ്കിൽ പണം കൊടുത്ത് കല്ലിൽ കൊത്തി മണ്ണിൽ കുഴിച്ചിടണം അല്ലേ? അങ്ങനെ ചെയ്യുന്നവരും നമുക്കിടയിലുണ്ട്. പക്ഷെ അതിനെ അമരത്വം എന്ന് പറയാനാവില്ല തന്നെ. ഒരു പാട്ടുകൂടെ

ഷേക്സ്പിയർ എന്ന പേര് പരിചയമില്ലാത്ത നാടുണ്ടാവുമോ? ആൻഡമാനിലെ അബോറിജിനുകൾക്കറിയില്ലായിരിക്കും. ആ പേര് കേട്ടിട്ടില്ലാത്തവർ കേരളത്തിലും ഉണ്ടാവുമായിരിക്കാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. കൃതികളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും അരങ്ങുകളിലൂടെയും ആവിഷ്കാരങ്ങളിലൂടെയും ഷേക്സ്പിയർ ജീവിക്കുന്നു, ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒപ്പമുള്ളവരുടെ ഹൃദയങ്ങളിലെങ്കിലും ഉണ്ടായിരിക്കണം. അത് മതി, അത്രമാത്രം മതി. അത്രയും സ്നേഹവും നന്മയുമെങ്കിലും നമ്മളിൽ ഉണ്ടായിരിക്കണം. അതും ചോർന്നു പോകരുത് അല്ലേ? ഒരു പാട്ട് കൂടി കേൾക്കാം.

സുഖതമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം. ഉന്മേഷത്തോടെ ഉണർന്നാലല്ലേ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനാവൂ. അങ്ങനെ ഉന്മേഷത്തോടെ ഉണരണമെങ്കിൽ സുഖമായി ഉറങ്ങാൻ കഴിയണം. വെറുതെ ഈ രാത്രിയിൽ അമരത്വത്തെക്കുറിച്ച് ചിന്തിച്ചു എന്നേ ഉള്ളൂ, ഷേക്സ്പിയറിനെക്കുറിച്ച് ആലോചിച്ചു എന്നേ ഉള്ളൂ. 400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരാൾ, അയാൾ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. നമ്മുടെ മനസ്സിലുണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ്. പറഞ്ഞു വന്നത് ഷേക്സ്പിയറിനെ കുറിച്ചാണെങ്കിലും പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് മനുഷ്യനെക്കുറിച്ച്, നമ്മളെക്കുറിച്ചാണ്. നമ്മളൊപ്പമുള്ളവരുടെ ഹൃദയങ്ങളിൽ നമുക്ക് ഒരു പ്രതിഷ്ഠയാകാൻ കഴിയണം. അതിന് സ്നേഹവും വാത്സല്യവും നന്മയുമല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. സ്നേഹം അത് കളയാതിരിക്കാം, സന്തോഷത്തോടെ ഇരിക്കാം, സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം. ശുഭരാത്രി നേരുന്നു എല്ലാവർക്കും. സുഖദമി രാത്രിയിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ട് സ്നേഹപൂർവം മധുജൻ.